ആകാശവാണി കവരത്തി മീഡിയൻവിൽ 260.4 മീറ്റർ, അതായത് 1852 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട. ഇന്ന് ശകവർഷം 1947, വൈശാഖം 29, മലയാള വർഷം 1201, ഇടവം 5. 2026 മെയ് 19 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം ജി കെ രാമമോഹൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്, 7:05 മുഹമ്മദ് താലിബ് കൽപ്പേനി പങ്കെടുക്കുന്ന ഗ്രീൻ കിസ് എന്ന പരിപാടിയും, തുടർന്ന് 7:20 ദീപവിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി, 7:45 ആയുർവേദത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഫ്രോസ നസ്രീൻ പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9:00 വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം പൊതുവെ ഭാഗികമായി തെളിഞ്ഞു കാണപ്പെടും. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 30 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസും. ഇനി വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില നോക്കാം. കവരത്തി ദ്വീപിൽ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസും. അഗത്തി ദ്വീപിൽ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസും. അമിനി ദ്വീപിൽ കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസും. മിനുക്കി ദ്വീപിൽ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസും. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനിയൊരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാത ഭേരി, തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ. കോഴിക്കോട് റിലേ ആകാശവാണി കവരത്തി നിലയത്തിനുള്ള പരിപാടി 6:85 തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. 21 അംഗ വി ഡി സതീശൻ മന്ത്രിസഭ അധികാരമേറ്റു. സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ 500,000-ലേറെ പേർ. KSRTC ബസിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര June 15 മുതൽ നടപ്പാക്കും. ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 3,000 രൂപ കൂട്ടി 12,000 രൂപയാക്കി. 21 പുതിയ MLA മാരുടെ സത്യപ്രതിജ്ഞയ്ക്കായി ജി സുധാകരനെ പ്രോടേം സ്പീക്കറായി നിയമിച്ചു. 22 സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 29 ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നിയമസഭാ സമ്മേളനം ആരംഭിക്കും. 5 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി ജോലി ചെയ്യിക്കാൻ പാടില്ലെന്ന് തൊഴിൽ മന്ത്രാലയം. 5 മണിക്കൂറിനുശേഷം കുറഞ്ഞത് 1.5 മണിക്കൂറെങ്കിലും ഇടവേള നൽകണം. ഖനികളുമായി ബന്ധപ്പെട്ട ഭൂനിരപ്പിന് താഴെ ജോലികളിൽ ഏർപ്പെടുന്നവരുടെ ഷിഫ്റ്റ് 8 മണിക്കൂറിൽ കൂടാൻ പാടില്ല. ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം വിജ്ഞാപനമിറക്കി. നീറ്റ് UG ചോദ്യക്കടലാസ് ചോർന്നതിന്റെ വിശദാംശങ്ങൾ തേടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മേധാവിയെ പാർലമെന്ററി സമിതി വിളിച്ചുവരുത്തി. അന്വേഷണ പുരോഗതി, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിച്ച നടപടികൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ തേടി. സംസ്ഥാനത്ത് 22 വരെ പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫിലേക്ക് മുന്നേറി. ഇന്ത്യയിൽ ലോകകപ്പ് ഫുട്ബോൾ സംപ്രേഷണം ഇനിയും തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ഫിഫ മീഡിയ റൈറ്റ്സ് ഉദ്യോഗസ്ഥർ ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെ കമ്പനികളുമായി ഫിഫ സംഘം നേരിട്ട് ചർച്ച നടത്തും. സംപ്രേഷണ തുക സംബന്ധിച്ച തർക്കമാണ് പ്രതിസന്ധിക്ക് കാരണം.
1: അറബിക്കടലിന്റെ നീലിമയിൽ പവിഴദ്വീപുകളായ ലക്ഷദ്വീപുകൾ സഞ്ചാരികളുടെ പറുദീസയാണ്. എന്നാൽ ലക്ഷദ്വീപ് നിവാസികൾക്ക് ഈ പറുദീസയിലെത്തുന്നത് പലപ്പോഴും മടുപ്പിക്കുന്ന യാത്രകളും അകത്തിയിലുള്ള പരിമിതമായ വിമാനയാത്രാ സൌകര്യങ്ങളും കടലിന്റെ കലിയിളക്കങ്ങളെ ആശ്രയിക്കുന്ന കപ്പൽ സർവീസുകളും ദ്വീപുകാരുടെ യാത്ര ദുഷ്കരമാക്കുന്നു. ലക്ഷദ്വീപിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി കണക്ടിവിറ്റിയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ സീപ്ലെയിൻ സർവീസായ നിർദ്ദിഷ്ട കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് ഒരു ടൂറിസം പരീക്ഷണമായി മാത്രമല്ല ദ്വീപുകാരുടെ യാത്രാ ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു ഉത്തരമായും പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്ഥിരം സർവീസായി നടപ്പിലാക്കുകയാണ് എങ്കിൽ ലക്ഷദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ സ്വാഭാവികമായും പിന്തുണയ്ക്കുന്നതിനാൽ സീപ്ലെയിൻ സർവീസ് ലക്ഷദ്വീപുകാരുടെ യാത്രാ ദുരിതങ്ങൾക്ക് ഒരു ഉത്തരമാകും. പൂർണ്ണതോതിലുള്ള റൺവേകൾ ആവശ്യമുള്ള പരമ്പരാഗത വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കവരത്തി, കൽപ്പേനി, കട്മത്ത് തുടങ്ങിയ ഒന്നിലധികം ദ്വീപുകളെ ബന്ധിപ്പിച്ച് കടലിൽ സീപ്ലെയിൻ ഇറങ്ങാൻ കഴിയും.
2: ലക്ഷദ്വീപിന്റെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ അനുസരിച്ച് എല്ലാ ദ്വീപുകളിലും എയർപോർട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്.
1: മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് നാസർ.
2: എയർപോർട്ടിലുള്ള സൗകര്യങ്ങൾ റൺവേ കൊടുക്കാനുള്ള സാധ്യതയില്ല. സേഫായിട്ട് കിടക്കുന്ന ദ്വീപുകളല്ല, എല്ലാം ചെറിയ ദ്വീപുകളും വളഞ്ഞു കിടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എയർപോർട്ടുകൾക്ക് എല്ലാ ദ്വീപുകളിലും ഫീസ്ഫുൾ അല്ല, അതൊരിക്കലും സാധ്യമല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും നല്ല വിശാലമായ ലഗൂണുള്ള ദ്വീപുകളിൽ സീ പ്ലാൻ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് വരുന്നത് ഏറ്റവും കൂടുതൽ സാധാരണമാണ്. അത് പക്ഷേ ലക്ഷദ്വീപിലെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാവണം എന്ന് മാത്രമാണുള്ളത്. കാരണം നമ്മളെ ദ്വീപിലുള്ളവരെന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ടവരാണ്, അങ്ങനെ അധികം പൈസ സമ്പാദ്യങ്ങളുള്ള ആൾക്കാരല്ല ഫിഷർമാരെ, അങ്ങനെയാണ്. അപ്പൊ അവർക്ക് യാത്ര ചെയ്യാൻ കൂടി ഈ സീ പ്ലാൻ ഉപയോഗിച്ചതിലാണ് നമ്മുടെ ലക്ഷദ്വീപിലെ സാധാരണക്കാർ ഉപകാരമാവുക എന്ന് പറയാൻ പറ്റുക. എന്തർത്ഥത്തിൽ വന്നാലും സീ പ്ലാൻ എന്ന് പറഞ്ഞത് ലക്ഷദ്വീപിന്റെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ അനുസരിച്ച് അത് ലക്ഷദ്വീപിന് പറ്റിയ വാഹനമാണ് സർവീസാണ് നമ്മൾ ഒരിക്കലും നിഷേധിക്കുന്നില്ല. അത് വളരെയധികം ഉപകാരപ്രദമാണ്.

0: ഇപ്പം ബിവാർക്ക് എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അത് റേറ്റിന്റെ കാര്യത്തിലാവുമ്പോഴാണ് നമുക്കൊരു ആശങ്ക ഉള്ളത്. അതൊരിക്കലും ലക്ഷദ്വീപിലെ സാധാരണക്കാർക്ക് പെട്ടെന്ന് ചികിത്സക്കൊക്കെ പോകാൻ പറ്റിയ രീതിയിലേക്ക് ലക്ഷദ്വീപിലെ സാധാരണക്കാർക്ക് വേണ്ടി ഒരു കോട്ടയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ റേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഒരു 2 സീറ്റോ അല്ലെങ്കിൽ 3 സീറ്റോ എല്ലാ ദിവസവും ദ്വീപുകാർക്ക് വേണ്ടി റിസർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ലക്ഷദ്വീപിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഉപകാരപ്രദമായ ഒരു സർവീസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: സാധാരണ ദ്വീപ് നിവാസികൾ ആരോഗ്യ, വിദ്യാഭ്യാസ, ജോലി ആവശ്യങ്ങൾക്കായാണ് ദ്വീപിന് പുറത്തുവരുന്നത്. ഇതിൽ ആരോഗ്യകാര്യങ്ങളാണ് പ്രധാനം. സീപ്ലെയിൻ സർവീസ് കൊച്ചിയിലേക്ക് വേഗത്തിലെത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്ന് ദ്വീപുകാർ സ്വപ്നം കാണുന്നു. അപ്പോഴും അപ്രാപ്യമായ ടിക്കറ്റ് നിരക്കുകൾ അവരെ ആശങ്കയിലാക്കുന്നു.
2: ലക്ഷദ്വീപുകാരുടെ ദുരിതം യാത്രാക്ലേശം തീരണമെങ്കിൽ, അതായത് കൂടുതൽ പാസഞ്ചേഴ്സ് കയറുന്ന കപ്പലുകൾ ലക്ഷദ്വീപിൽ ഓട്ടിക്കണം.
1: ലക്ഷദ്വീപ് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ചീഫ് കൌൺസിലറുമായിരുന്ന ജലാലുദ്ദീൻ കോയ.
2: അല്ലാത്ത പക്ഷം സീപ്ലെയിൻ വന്നതുകൊണ്ട് യാത്രാ ദുരിതം അത്ര തീരാൻ സാധ്യതയില്ല. കാരണം സാധാരണക്കാരായ ലക്ഷദ്വീപിലെ നിവാസികൾ, ദ്വീപ് ജനങ്ങൾ ചുരുങ്ങിയ റേറ്റിൽ ടിക്കറ്റ് വാങ്ങി യാത്ര ചെയ്യാനാണ് കൂടുതൽ ആൾക്കാരും ഉദ്ദേശിക്കുന്നത്. എല്ലാ കാലവും ചികിത്സക്കായിട്ടും പോകുന്നവർ, സാധാരണക്കാരായ പാവങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അവർക്ക് കൂടുതൽ ടിക്കറ്റ് വില താങ്ങാനാവില്ല. അതുകൊണ്ട് കപ്പൽ യാത്രയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അതേസമയം കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്ന കപ്പലുകൾ ലക്ഷദ്വീപിലേക്ക് എത്തി ജനങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
1: ആന്ധ്രോത്ത് ദ്വീപ് നിവാസി ഫസൽ കെ കെ.
3: സീ ക്ലൈം വരുന്നതിൽ ദ്വീപിലുള്ള എല്ലാ ജനങ്ങൾക്കും വളരെയധികം സന്തോഷമാണ്. പക്ഷെ അതിലെ റേറ്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അത് ലക്ഷദ്വീപിൽ ജനങ്ങളെ ഇപ്പോഴത്തെ അവസ്ഥ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ പറ്റാം. കാരണം എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കത്തിലാണ് ഇപ്പോ ദ്വീപ് ജനം അനുഭവിക്കുന്നത്. ആ കാരണത്താൽ ദ്വീപിലുള്ള ഉൾപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോ ദ്വീപിലുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കപ്പലിന്റെ ടിക്കറ്റ് ആണെങ്കിൽ കിട്ടാനുമില്ല. അവർക്കാണെങ്കിൽ ദ്വീപിൽ നിന്ന് കേരളത്തിലേക്കാണ് ഈ ട്രീറ്റ്മെന്റും എല്ലാ ആവശ്യങ്ങൾക്കും ആയിട്ട് പോകേണ്ടത്. ആ കാരണത്താൽ അവിടെ പോയി കഴിഞ്ഞാൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമോ പോയി ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് വരാൻ പറ്റില്ല. മാസങ്ങളോളം നിന്നിട്ടാണ് നമുക്ക് ഒരു ടിക്കറ്റ്, ഇങ്ങോട്ട് റിട്ടേൺ ടിക്കറ്റ് കിട്ടുന്നത്. ഇവിടെ നിന്ന് പോകാനും അതേപോലെ തിരിച്ചു വരാനും ആ അവസ്ഥയിൽ തന്നെയാണ് ഞങ്ങൾ ഉള്ളത്.
1: അഗത്തി സ്വദേശിയായ ടി പി മുസ്തഫ.
4: സീപ്ലാനിനെ കുറിച്ച് പറഞ്ഞാല് ലക്ഷദ്വീപിലെ ദ്വീപുകാർക്ക് എന്ന് പറഞ്ഞാല് ദ്വീപുകാർക്ക് ഒരു ഉപകാരവും ചിലപ്പോൾ ഇതിലുണ്ടാവില്ല. നമുക്ക് മെയിൻ ആയിട്ട് ടൂറിസം ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്. അത് നമുക്ക് ഒരു 5,000 താഴേക്കുള്ള റേറ്റ് തന്നാലാണ് പിന്നെ ദ്വീപുകാർക്ക് അതും ഇത്ര ടിക്കറ്റ് ബാലൻസ് ആയിട്ട് വീഴണം ദ്വീപുകാർക്ക് വേണ്ടി. ഇതിന് ഒരു 20 സീറ്റ് കപ്പാസിറ്റി സീറ്റാണ് ഉള്ളത്. അത് പക്ഷെ തന്നെ ടൂറിസം ഏജൻസിമാര് ടിക്കറ്റ് ഓൾറെഡി എടുത്തു കഴിഞ്ഞാൽ ദ്വീപുകാർക്ക് അത്യാവശ്യത്തിന് പോകാൻ വേണ്ടി സീറ്റ് പോലും അവർ കിട്ടില്ല. അതിൽ ഓൾറെഡി 5 ഫ്ലൈറ്റ് ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ അത്യാവശ്യം മെഡിക്കൽ ആവശ്യത്തിന് തന്നെ പോകണമെങ്കിൽ തന്നെ ഒരു സീറ്റും നമുക്ക് തിരിയുന്ന കൊച്ചിയിലേക്ക് കിട്ടുന്നില്ല. അത് 25,000-30,000 ടിക്കറ്റ്സായി. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ 17,000 അകത്തി കൊച്ചിയൊക്കെ ടിക്കറ്റിംഗ് കാണിക്കുന്നത്. അതിനും ലക്ഷദ്വീപുകാര് കൂടുതൽ ആൾക്കാരും പാവപ്പെട്ടവരാണ്. അതിന് ആ ഫെയർ വെച്ച് ആർക്കും പോകാൻ ബുദ്ധിമുട്ടാണ്. ഇനി എമർജൻസി ഒരു ചത്രപ്രദേശത്തിലാണെങ്കിൽ തന്നെ ഈ സീ പ്ലാനിൽ അങ്ങനെ എടുക്കില്ല. ഇതിനുള്ള സൗകര്യമില്ലല്ലോ. പിന്നെ ഒരു 5,000 താഴേക്കുള്ള ടിക്കറ്റ്സ് വെച്ചിട്ട് ഇത്ര പെർസെന്റ് ടിക്കറ്റ് ദ്വീപുകാർക്ക് വേണ്ടി മാറ്റി വയ്ക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ കുറച്ച് ആശ്വാസം കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ദ്വീപുകാർക്ക് വേണ്ടി ഉപകാരം ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം.
1: പ്രാദേശിക വ്യോമ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗിലൂടെയും റൂട്ടുകളെ വാണിജ്യപരമായി ലാഭകരമാക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള ഉഡാൻ പദ്ധതി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ പദ്ധതിക്ക് സഹായകരമാകുമെന്ന് കരുതപ്പെടുന്നു. ഉഡാൻ പദ്ധതിക്ക് കീഴിൽ കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ റൂട്ട് ശക്തിപ്പെടുത്തിയാൽ പ്രീമിയം ടൂറിസത്തിൽ നിന്ന് വ്യത്യസ്തമായി താങ്ങാനാവുന്ന ടിക്കറ്റ് നിരക്കുകളും പ്രവർത്തന സ്ഥിരതയും കൊണ്ട് ദ്വീപുകാരെ സഹായിക്കാൻ കഴിഞ്ഞേക്കും.
5: നമുക്ക് ഇപ്പം കൊച്ചി ടു ലക്ഷദ്വീപ് ആണ് സീപ്ലെയിൻ. ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്.
1: സീപ്ലെയിൻ സർവീസ് നടത്തുന്ന കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹാഷിം ഹുസൈൻ.
5: ട്രയൽ റൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് രാവിലെ 6:30 പുറപ്പെട്ട് തിരിച്ച് വൈകുന്നേരത്തെ 6:30 നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തിരിച്ചെത്തുക എന്നുള്ള രീതിയിലാണ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ, അതായത് ടൂറിസ്റ്റുകൾക്കാണെങ്കിലും ലോക്കൽസ് ഐലൻഡേഴ്സിനാണെങ്കിലും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതിന്റെ പ്രോഗ്രാം ഫ്ലെക്സിബിൾ ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം കൊച്ചി ടു കൽപ്പേനി ഐലൻഡ് 13 നകത്താണ് വരുന്നത്. ഇത് ഗവൺമെന്റിന്റെ ഒരു ഉഡാൻ സ്കീമുണ്ട്. ഉഡാൻ സ്കീമിലായി

0: അറിയാൻ പറ്റുക.
1: ലക്ഷദ്വീപ് മുൻ എം പി മുഹമ്മദ് ഫൈസൽ.
0: തീർച്ചയായിട്ടും സീപ്ലെയിൻ ഓപ്പറേഷൻ ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാര രംഗത്ത് വളരെയധികം മാറ്റമുണ്ടാക്കുമെന്ന് സംശയമില്ല. പൂർവാധികം ലക്ഷദ്വീപ് ജനതയ്ക്ക് യാത്രക്ക് ബദൽ സംവിധാനമായിട്ട് സീപ്ലെയിനെ കാണാൻ പറ്റില്ല എങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ യാത്ര ചെയ്യേണ്ടവർക്ക് തന്നെ കൽപ്പീനുകളിൽ അകത്തി വരാതെ കവറത്തി കിൽത്തൻ കണവും ദ്വീപുകളൊക്കെ തന്നെ അവരുടെ യാത്രാ റൂട്ടാക്കിയത് അത്യാവശ്യം യാത്ര ചെയ്യേണ്ടവർക്കും ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഇവിടെ സ്ഥാപിതമാവുകയാണ്. തീർച്ചയായിട്ടും ലക്ഷദ്വീപ് മൊത്തത്തിലുള്ള വികസനത്തിലും ടൂറിസം വികസനത്തിനും സീപ്ലെയിൻ ഓപ്പറേഷൻ ഉപകരിക്കും. ഇത് പ്രാരംഭഘട്ടത്തിൽ തന്നെ എന്റെ ആദ്യഘട്ടം 2014 ലോകസഭയിലേക്ക് പോയ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാരംഭം ഇതിന്റെ ഈ പദ്ധതി ആവിഷ്കരിക്കണം അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തുടക്കം കുറിച്ചിരുന്നു മിനിസ്ട്രിയിൽ തന്നെ. പിന്നെ വാട്ടർ ഡ്രോം എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ അന്ന് വരെ DGCA അതൊരു അതിന്റെ ഗൈഡ് ലൈൻസും അതിന്റെ ബാക്കിയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫ്രെയിം ചെയ്യപ്പെട്ടിരുന്നില്ല. എടുത്തു എന്നുള്ളതാണ് ശരി. അപ്പോ അതിനുശേഷം അതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ DGCA റെഡിയാക്കി ലക്ഷദ്വീപിലേക്ക് അത് പരിശീലന പറക്കൽ നടത്തി. അത് ഇനി മുതൽ സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനം ഇനിയും കൂടുതൽ സീപ്ലെയിനുകൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ്. തീർച്ചയായിട്ടും അത് വിപുലീകരിക്കപ്പെടുമ്പോൾ കൂടുതലായിട്ട് ദ്വീപുകാർക്കും ഇത്ര സൗകര്യം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ്. എന്തായാലും ഇത് നല്ലൊരു തുടക്കമായിട്ടാണ് കാണുന്നത്.
1: ലക്ഷദ്വീപിന് വേഗതയേറിയ ഒരു യാത്രാ ഓപ്ഷൻ മാത്രമല്ല വേണ്ടത്, ആ വേഗതയിൽ ദ്വീപിലെ മനുഷ്യരുടെ ആവശ്യങ്ങളും ഉൾപ്പെടണം. കൊച്ചിയിൽ നിന്നുള്ള സീപ്ലെയിൻ ദൂരങ്ങൾ കുറയ്ക്കും, എന്നാൽ അതിലും പ്രധാനമായി ഒരു കപ്പലിനായി ദിവസങ്ങളോളം കാത്തിരിക്കുന്നതിന് നിസ്സഹായതയും വൈദ്യസഹായം വൈകുമെന്ന ഭയവും ദ്വീപ് ജീവിതം നിശബ്ദമായി സഹിക്കുന്ന ഒറ്റപ്പെടലും കുറയ്ക്കാൻ ഈ യാത്രയ്ക്ക് കഴിയണം. ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്താൽ ഈ പദ്ധതി വെറുമൊരു വിമാനപാതയായി മാത്രമല്ല പ്രക്ഷുബ്ധമായ കടലിനു മുകളിലൂടെയുള്ള പ്രതീക്ഷയുടെ പാലമായി മാറും.

സംഗീത സരണി സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: സമയം 6 മണി കഴിഞ്ഞ് 43:55. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിൽ ഇണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങൾ

0: പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഗോവയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മൃതി എം പള്ളുരുത്തി.
2: എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായി പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ മാസം 21-22 തീയതികളിൽ നടത്തും. ഇതിനായി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. പ്രോട്ടം സ്പീക്കറായി ജി സുധാകരനെ നിയമിക്കും. വ്യാഴാഴ്ച പ്രോട്ടം സ്പീക്കർക്ക് മുന്നിലാകും മറ്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക. വെള്ളിയാഴ്ചയായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനാർത്ഥിയാക്കാൻ ഭരണപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്.
1: നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെരിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതിൽ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, ജെ പി നദ്ദ, പീയൂഷ് ഗോയൽ, മനോഹർലാൽ, കിരൺ റിജിജു എന്നിവരുൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ അഭിനന്ദനം അറിയിച്ചു. ഈ അന്താരാഷ്ട്ര പുരസ്കാരം മോദി നേതൃത്വത്തിന്റെ വ്യാപ്തി ലോകത്തിന്റെ തെക്കുനിന്ന് വടക്കോട്ട് വ്യാപിക്കുന്നതിന്റെ അടയാളമാണെന്ന് അമിത് ഷാ സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഡെസ്ക് റിപ്പോർട്ട്.
3: ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായി കൂടിക്കാഴ്ചയും നടത്തും. ഇറ്റലിയിലെ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. ഇന്നലെ നോർവേയിലെ ഓസ്ലോയിൽ നരേന്ദ്രമോദി വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. കിരീടാവകാശി ഹാക്കോൺ, പ്രധാനമന്ത്രി ജോനാസ് ഗാസ്റ്റോറെ എന്നിവരും മോദിയോടൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുത്തു. 50-ലേറെ പ്രമുഖ കമ്പനി സിഇഒമാർ പരിപാടിയിൽ സംബന്ധിച്ചു.
1: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡോയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്തൊരിടത്തും എൽപിജി വിതരണം തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ഖാരിഫ് സീസണിലെ രാസവള ലഭ്യത സംസ്ഥാനങ്ങളിൽ 50% ശതമാനത്തിലേറെയാണെന്ന് രാസവള മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അപർണ എസ് ശർമ്മയും പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു വകുപ്പ് സെക്രട്ടറിമാർ. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയിൽ രോഗസാധ്യത വിരളമാണെങ്കിലും കരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോംഗോയിൽ ആഴ്ചകൾക്ക് മുമ്പ് തുടങ്ങിയ എബോള ബാധയിൽ ഇതുവരെ 118 പേരാണ് മരിച്ചത്. 300-ലേറെ പേരിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. കഴിഞ്ഞ ഓഗസ്റ്റ് 12 ലോക്സഭാ സ്പീക്കർ അന്വേഷണ സമിതി രൂപീകരിച്ചത്. ഇറാനെതിരെ നടത്താനിരുന്ന സൈനികാക്രമണം ചർച്ചകൾ ഗൌരവമായി തുടരുന്ന സാഹചര്യത്തിലും ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരവും തൽക്കാലം മാറ്റിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഖത്തർ അമീറും സൌദി രാജകുമാരനും UAE പ്രസിഡന്റും ആക്രമണം മാറ്റിവയ്ക്കാൻ അഭ്യർത്ഥിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ

0: അറിയിച്ചു. ഹോർമസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം നിരീക്ഷിക്കാനും ഇടപെടാനും പുതിയ നിയന്ത്രണ അതോറിറ്റി രൂപീകരിച്ചതായി ഇറാൻ അറിയിച്ചു. കടലിടുക്കിൽ പ്രവേശിക്കാനും കടന്നുപോകാനും വിദേശ കപ്പലുകൾ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണം. അതിനിടെ ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലിൽ ലെബനനിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 292 സ്ത്രീകളും 211 കുട്ടികളും ഉൾപ്പെടുന്നതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിലിന് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധ ഇളവ് അമേരിക്ക ഒരു മാസം കൂടി നീട്ടി. നിലവിൽ റഷ്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പലുകൾക്കാണ് ഈ ആനുകൂല്യമെന്ന് യുഎസ് കേന്ദ്രങ്ങൾ അറിയിച്ചു. മഹാരാഷ്ട്രയിൽ പാൽഘർ ജില്ലയിലെ ധനിവാരിയിൽ കണ്ടെയ്നർ ട്രക്കും ടെമ്പോയും കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചനം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര ഗവൺമെന്റ് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് അറിയിച്ചു. ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരം ഏറ്റെടുത്ത് കേന്ദ്രം സ്വർണബോണ്ടുകൾ പുറപ്പെടുവിക്കുമെന്ന സാമൂഹ്യമാധ്യമ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. ഗവൺമെന്റ് ഇക്കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന് പിഎബി ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഔദ്യോഗിക കേന്ദ്രങ്ങൾ നൽകുന്ന വാർത്തകളെ മാത്രം വിശ്വസിക്കണമെന്നും പിഎബി അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നും മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പുതുതായി ആരംഭിക്കുന്ന പുതിയ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് തൃശൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം അടുത്ത ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-നായിരിക്കും ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. ആശാപ്രവർത്തകരുടെ വേതനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വരുത്തിയ 3000 രൂപ വർധന മല എലിയെ പ്രസവിച്ചതിന് തുല്യമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കഴിഞ്ഞ 6 മാസങ്ങളിൽ 2000 രൂപയുടെ വർധന ഇടത് ഗവൺമെന്റ് തന്നെ നടപ്പാക്കിയിരുന്നുവെന്ന് ബാലഗോപാൽ അറിയിച്ചു. ഗുണമേന്മയേറിയ വിഷരഹിത തണ്ണിമത്തൻ വിപണിയിലെത്തിച്ച് കാസർകോട്ടെ കുടുംബശ്രീ മാതൃകയാകുന്നു. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: കുടുംബശ്രീ അംഗങ്ങളുടെ കൃത്യമായ ആസൂത്രണവും മണ്ണറിഞ്ഞുള്ള അധ്വാനവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. തരിശായി കിടന്ന സ്വകാര്യ ഭൂമികളും പാട്ടത്തിനടുത്ത പാടശേഖരങ്ങളും കൃഷിയോഗ്യമാക്കി JLG സംഘങ്ങൾ തണ്ണിമത്തൻ കൃഷി വ്യാപിപ്പിച്ചു. വിപണിയിലെ ആവശ്യകത മുൻകൂട്ടി കണ്ട് വിവിധ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ഷുഗർ ബേബിക്കും യെല്ലോ മഞ്ചിനത്തിനും മികച്ച സ്വീകാര്യത ലഭിച്ചു. നാംദാരി, മഹാരാജ, ഇറാനി, സ്വാം തുടങ്ങിയ ഇനങ്ങളിലും ജില്ലയിൽ വ്യാപകമായി കൃഷി ചെയ്തു. സംസ്ഥാനത്താകെ തണ്ണിമത്തൻ കൃഷിയിലൂടെ കുടുംബശ്രീ നേടിയത് 6.78 കോടി രൂപയുടെ വിറ്റുവരവാണ്. ഇതിൽ 3.91 കോടി രൂപയുടെ വിറ്റുവരവുമായി കാസർകോട് ജില്ലയാണ് മുന്നിലെത്തിയത്.
0: ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ പരാജയപ്പെടുത്തി. കൊച്ചിയിൽ 1-2 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. വൈകിട്ട് 5-നാണ് മത്സരം. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇതോടെ ഒരു മത്സരം കൂടി ശേഷിക്കുമ്പോൾ 16 പോയിന്റുമായി സൺറൈസേഴ്സ് പ്ലേ ഓഫ് ബർത്ത് ഉറപ്പാക്കി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. കോഴിക്കോട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച 70 ഗ്രാമിലേറെ MDMAയുമായി 2 യുവാക്കളെ ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടി. NGO ക്വാർട്ടേഴ്സിന് സമീപം വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കുറ്റിക്കാട് സ്വദേശി മുഹമ്മദ് മിഖ്ദാദ്, ചെറന്നൂരിലെ ജാഫർ സാദിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മാനാഞ്ചിറയിലെ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി കെട്ടിടവും പരിസരവും നഗരത്തിലെ പ്രധാന ലഹരി ഉപയോഗ വിപണന കേന്ദ്രമായെന്ന പരാതിയെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ജൂണിൽ കോഴിക്കോട്ടെ സിറ്റിംഗിൽ കേസ് വീണ്ടും പരിഗണിക്കും. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 5 പ്രതികളെ 1-ാം സാക്ഷി ഇന്നലെ തിരിച്ചറിഞ്ഞു.

0: സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഗോവയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കവരത്തി. മിഡിലിവിൽ 260.4 മീറ്റർ, അതായത് 1852 കിലോഹെർട്സിൽ ഈ നിലയത്തിലുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു.

0: ഇന്നത്തെ പ്രധാന പരിപാടികൾ. ആദ്യം ജി കെ രാമമോഹൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്, എ ആഞ്ചിന് മുഹമ്മദ് താലിബ് കൽപ്പേനി പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, തുടർന്ന് എ 20 ദീപ് വിശേഷം, എ 35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫട്ടി, എ 45 ആയുർവേദത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഫ്രൂസ നസ്രീൻ പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.
1: Invites online applications from unmarried male and female candidates for short service commission. Information technology entry. Last date for submission is 1st June 2026. For more details visit www.joinindiannavy.gov.in. The Indian Navy. Combat ready, cohesive. Atmanirbhar. Safeguarding seas for a Viksit Samriddh Bharat.
0: ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.
1: The Indian Navy invites online applications from unmarried male and female candidates for short service commission. Information technology entry. Last date for submission is 1st June 2026. For more details visit www.joinindiannavy.gov.in. The Indian Navy. Combat ready, cohesive. Atmanirbhar. Safeguarding seas for a Viksit Samriddh Bharat.
0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജി കെ രാമമോഹൻ.
2: നന്മയെക്കുറിച്ചുള്ള സങ്കൽപ്പത്തിനുവേണ്ടി നമ്മൾ ചിന്നീടും വിയർപ്പൊഴിച്ചെന്തുള്ളൂ ധർമ്മം. അന്യരെന്തൊക്കെ ചെയ്തു ചെയ്തില്ലെന്നാലോചിച്ചുട്ടുണ്ണീനി കണ്ണാടി പോൽ ഉടയ്ക്കായി കായുഷ്കാലം. ഉണ്ണീനി കണ്ണാടി പോൽ ഉടയ്ക്കായി കായുഷ്കാലം.
3: മഹാകവി അക്കിത്തത്തിന്റെ ബലിബലോദയം എന്ന കവിതയിലെ ഏതാനും വരികളാണിത്. ബലിദർശനം എന്ന സമാഹാരത്തിലാണ് ഈ കവിത ഉള്ളത്. മനുഷ്യകുലത്തിന്റെ ആവിർഭാവം മുതൽക്കൊണ്ട് നന്മ തിന്മ സങ്കല്പങ്ങൾ, ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള സംഘടനവും അനുസ്യൂതം തുടരുന്നു. ആത്യന്തികമായി വിജയം നന്മയ്ക്ക് തന്നെ ആവും. ഇടയ്ക്ക് വിധി വൈപരീത്യമെന്നോണം തിന്മയും വിജയം പ്രാപിക്കുന്നു, തികച്ചും താൽക്കാലികമായി. നന്നായിട്ടിരിക്കുന്ന അവസ്ഥയാണ് നന്മ. ഈ അവസ്ഥയിൽ ക്ഷേമ ഐശ്വര്യങ്ങൾ തളിർത്തു നിൽക്കും. ഗുണഭാവമാവും നന്മയുടെ ഒപ്പം മുന്നിട്ട് നിൽക്കുക. തിന്മ പക്ഷെ അങ്ങനെയല്ല, ധർമ്മവിരുദ്ധം ആണ് അത്. തിന്മയാർന്ന മനസ്സുള്ളവർ ധർമ്മവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. അന്യരെ ദ്രോഹിക്കാനുള്ള മനസ്സുള്ള ഇവർ എപ്പോഴും ദോഷൈക ദൃക്കുകൾ ആവുകയും ചെയ്യും. അക്കിത്തം ബലിബലോദയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് നന്മയ്ക്കു വേണ്ടി പണിയെടുക്കുന്നതിന്റെ സാങ്കത്യമാണ്. നന്മ ഏറ്റവും മഹത്തായ സങ്കല്പം തന്നെ. ഈ സങ്കല്പത്തിനു വേണ്ടി നമ്മൾ ചിന്തുന്ന വിയർപ്പ് തുള്ളികൾ തന്നെയാണ് ധർമ്മം. ധാരയതി ഇതി ധർമ്മ, നിലനിർത്തുന്നതെന്തോ അത് ധർമ്മം എന്ന ദർശനവും നമ്മുടെ മുന്നിൽ ഉണ്ട്. ഈ ധർമ്മം സ്വകർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. ഗീതാകാരൻ അരുളി ചെയ്തതുപോലെ പ്രതിഫലേശ്ച കാംക്ഷിക്കാതെ അനുഷ്ഠിക്കുന്നതുമാകണം അത്. അന്യരെന്തു ചെയ്തു എന്തു ചെയ്തില്ല എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രസക്തം അല്ല. ഉള്ളിലെ ശരികൾ കണ്ടെത്തി അത് നടപ്പാക്കാനുള്ള യത്നം, അതാണ് വേണ്ടത്. അതിന് സ്വയം നന്നാവുക എന്ന ഒറ്റ പോംവഴിയേ ഉള്ളൂ. സ്വന്തം മുഖം നന്നാവാതെ തന്റെ രൂപം പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയിൽ കുറ്റം ചാർത്തി അതുടച്ചു കളഞ്ഞിട്ട് എന്തു കാര്യം എന്ന ചോദ്യവും കവി നമ്മോട് ചോദിക്കുന്നു. കർമ്മത്തെക്കുറിച്ചുള്ള ഉപനിഷത് സങ്കല്പമാണ് ഭാരതീയ തത്വശാസ്ത്രത്തിന്റെ ആധാരശില. ബുദ്ധിസം അടക്കമുള്ള ചിന്താധാരകൾക്ക് വേരുപാകിയത് ഈ സങ്കല്പമാണ്. മഹാത്മജി തന്റെ സത്യദർശനം രൂപപ്പെടുത്തിയത് ഉപനിഷത്തുകളിലെ ചിന്താധാരകൾക്ക് അനുസൃതമായാണ്. സദാഹിതം യത്, എപ്പോഴും ഹിതമായിരിക്കുന്നതെന്തോ അത് സത്യം എന്ന പൂർണതയിലേക്ക് അദ്ദേഹം എത്തിയതും അങ്ങനെയാണ്. മഹർഷി അരബിന്ദോയുടെയും രാമാനുജന്റെയും ഡോക്ടർ രാധാകൃഷ്ണന്റെയും ഒക്കെ ചിന്തകളെ ത്രസിപ്പിച്ചതും മറ്റൊന്ന് അല്ല. അതുകൊണ്ട് അക്കിത്തത്തോടൊപ്പം നമുക്കും ഏറ്റുചൊല്ലാം, നന്മയെക്കുറിച്ചുള്ള സങ്കല്പത്തിനു വേണ്ടി നമ്മൾ ചിന്നയിടും നീയർ പൊഴിച്ചെന്തുള്ളൂ ധർമ്മം. നന്മയെക്കുറിച്ചുള്ള സങ്കല്പത്തിനു വേണ്ടി നമ്മൾ ചിന്നയിടും വിയർപ്പ് ഒഴിച്ചെന്തുള്ളൂ ധർമ്മം.
0: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ജി കെ രാംമോഹൻ. ആകാശവാണി കവരത്തി. ഇപ്പോൾ മുഹമ്മദ് ത്വാലിബ് കൽപ്പേനി പങ്കെടുക്കുന്ന ഗ്രീൻ കിസ് എന്ന പരിപാടി കേൾക്കാം. ഹലോ
4: ഹലോ,
0: ആകാശവാണി കവരത്ത് നിലയത്തിന്റെ ഗ്രീൻ കിസ് എന്ന പരിപാടിയാണ്. പേര് പറഞ്ഞോളൂ, ആരാണ്?
4: എന്റെ പേര് മുഹമ്മദ് ത്വാലിബ് ടി പി.
0: ത്വാലിബ് ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നേ?
4: ഞാനിപ്പോ കൽപ്പനി.
0: കൽപ്പനി സ്വദേശി തന്നെയാണോ? പഠിച്ചതൊക്കെ അവിടെ തന്നെയാണോ? കൽപ്പനി തന്നെയാണോ? ഇപ്പൊ ഏത്
4: ക്ലാസ്സിലാണ്? പേരാണ്.
0: സ്കൂള് തുറന്നോ?
4: സ്കൂള് അടുത്ത മാസം 1st.
0: വെയിറ്റ് ചെയ്തിരിക്കുകയാണോ സ്കൂള് തുറക്കുന്നത്? എങ്ങനെ, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണോ? ത്വാലിബ് നമ്മുടെ പരിപാടി ഇതിനു കൂടെ കേട്ടിട്ടുണ്ടോ?
4: കേട്ടിട്ടുണ്ട്, ഇതുവരെ കൂടിയിട്ടില്ല.
0: പങ്കെടുക്കണം നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നോ? അപ്പൊ നമ്മള് 10 GK ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിക്കാം. അതിന് ത്വാലിബിന് 5 or 5 കൂടുതൽ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുവാണെങ്കിൽ നമ്മളിത് ഇവിടെ നിന്ന് ഒരു സമ്മാനം തരും. അപ്പൊ സമ്മാനം ഏറ്റുവാങ്ങാൻ റെഡിയാണോ?
4: അതെ.
0: അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാലേ. ആദ്യത്തെ ചോദ്യം, തമിഴ്നാട്ടിലെ പ്രശസ്തമായ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തം ഏതാണ്? അറിയില്ല. ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് പഠിച്ചിട്ടില്ല?
4: കുറച്ച് പഠിച്ചിട്ടുണ്ട്.
0: ഭരതനാട്യം കേട്ടിട്ടുണ്ടാവുമല്ലോ?
4: കേട്ടിട്ടുണ്ട്. ഭരതനാട്യം,
0: ഈ ഭരതനാട്യമാണ് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള 2 dance forms ഉണ്ട് ഇതേപോലെ തന്നെ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ്. ഏതൊക്കെയാന്ന് പറയാൻ പറ്റുമോ കേരളത്തിൽ നിന്നുള്ളത്? നിങ്ങക്ക് പഠിക്കാനൊക്കെ ഉണ്ടാവും?
4: 4th class പഠിച്ചിട്ടുണ്ടായിരുന്നു.
0: എന്നിട്ട് മറന്നുപോയോ? അങ്ങനെ മറക്കാൻ പാടില്ലല്ലോ.
4: തിരുവാതിര?
0: തിരുവാതിര ഒന്നുമില്ല.
4: അതല്ലേ കഥകളി?
0: ശരിയാണ്, ഒന്ന് കഥകളി ശരിയാണ്. അത് കേരളത്തിൽ നിന്നുള്ള ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ്. പിന്നൊന്നോ? പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേരളത്തിൽ നിന്ന്, പറഞ്ഞേറട്ടെ. എന്നാ പിന്നൊന്ന് വരുന്നത് മോഹിനിയാട്ടം. ഈ കഥകളിയും മോഹിനിയാട്ടവുമാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഡാൻസ് ഫോംസ്. അപ്പൊ നമ്മുടെ ഇന്ത്യയില് മൊത്തത്തില് 8 classical ഡാൻസ് ഫോംസ് ഉണ്ട്. അതായത് 8 ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തങ്ങളുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഭരതനാട്യം, ഭരതനാട്യം

0: ട്ടും തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്. പിന്നാണ് വരുന്നത് കഥക്. കഥക് ഉത്തർപ്രദേശ്, കഥകളി കേരളത്തിൽ നിന്നുള്ളത്, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്, മണിപ്പൂരി അതിൽ തപ്പേരുണ്ടല്ലോ. മണിപ്പൂരി എന്ന് പറയുമ്പോ എവിടെ നിന്നുള്ളതായിരിക്കും? മണിപ്പൂരിൽ നിന്നുള്ളത്. മോഹിനിയാട്ടം നമ്മൾ നേരത്തെ പറഞ്ഞു, എവിടെ നിന്നുള്ളതാ മോഹിനിയാട്ടം?
1: മോഹിനിയാട്ടം
0: മോഹിനിയാട്ടവും കഥകളിയും കേരളയാണല്ലോ. ഓക്കെ, പിന്നെ ഒന്ന് വരുന്നത് ഒഡീസി. ഒഡീസി എന്ന് പറയുന്നത് അതിന്റെ സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പേര്. ഒഡീഷ. അവസാനമായിട്ട് വരുന്ന ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം എന്ന് പറയുന്നത് സാത്രിയ എന്നാണ്. സാത്രിയ എന്ന് പറയുന്നത് ആസാമിൽ നിന്നുള്ള ഒരു ഡാൻസ് ഫോമാണ്. ഇങ്ങനെ മൊത്തത്തില് ഒരു 8 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഉത്തരം പറഞ്ഞിട്ടില്ല അല്ലെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒഡീഷയിലെ പ്രശസ്തമായ സൂര്യക്ഷേത്രം ഏതാണ്? ആലോചിച്ച് നോക്ക, ആലോചിച്ചിട്ട് ഉത്തരം പറയാ. നമ്മുടെ ഒഡീഷയിലെ പ്രശസ്തമായ സൂര്യക്ഷേത്രം എന്ന് പറയുന്നത് കൊണാർക്കിൽ സ്ഥിതി ചെയ്യുന്ന സൺ ടെമ്പിൾ ആണ്. കൊണാർക്ക് സൺ ടെമ്പിൾ കേട്ടിട്ടുണ്ടാവല്ലോ. അത്
1: യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ട്.
0: ഒഡീഷയിലെ ഏറ്റവും പ്രശസ്തവും ഏറ്റവും കൂടുതൽ പേർ സന്ദർശിക്കുകയും ചെയ്യുന്ന പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ കൊണാർക്ക് സൂര്യക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് 1255 പണി കഴിപ്പിച്ചതാണ്. ഇതിന്റെ പണി പൂർത്തിയാക്കിയത് 1255. മൂന്നാമത്തെ ചോദ്യം, ജലം ആവിയായി മാറുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? ജലം ആവിയായി മാറുന്ന പ്രക്രിയ വേണമെങ്കിൽ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരട്ടെ. നമ്മളിപ്പോ വസ്ത്രങ്ങൾ ഉണങ്ങാനിട്ടാല് നമുക്ക് പിന്നീട് അത് ഉണങ്ങി കിട്ടുമല്ലോ, അതിൽ വെള്ളമൊന്നും ഉണ്ടാവാറില്ലല്ലോ. വെള്ളമൊക്കെ എവിടെയാ പോകുന്നത്? ആ ഒരു പ്രക്രിയനെ പറയുന്ന പേരാണ് ചോദിച്ചത്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന ഒരു പേരുണ്ട്, അതിന്റെ പേര്, ആ പ്രോസസ്സിന്റെ പേര് പറഞ്ഞു. ജലം ആവിയായി മാറുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണത്. അതിന്റെ ആ പ്രോസസ്സിന്റെ പേര് ഉത്തരം പറയട്ടെ. ബാഷ്പീകരണം അറിയാമായിരുന്നോ? അപ്പൊ ഇവാപറേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര്. ടെൻഷൻ ഒന്നും വേണ്ടട്ടോ, നമുക്ക് ഇനിയും 7 ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ ജലം ചൂടേറ്റ് നീരാവിയായി മാറുന്ന ആ പ്രക്രിയയെ വിളിക്കുന്ന പേര് എന്തെന്നാണ്?
1: ബാഷ്പീകരണം,
0: ഇവാപൊറേഷൻ. ഇതിനി മറക്കണ്ട കേട്ടോ. നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നമ്മൾ കഴുകിയിടുമ്പോ അതൊക്കെ ഓർക്കുക. നമ്മൾ വസ്ത്രങ്ങളെ കഴുകിയിടുമ്പോ അത് ഉണങ്ങി കിട്ടുമല്ലോ നമ്മൾ വെയിൽ ഏൽക്കുമ്പോ. ആ വെള്ളമൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ആകാശത്തേക്ക് പോകും. നമ്മുടെ വെള്ളം നീരാവിയായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ബാഷ്പീകരണം. ഓക്കെ, നമ്മളെ അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. തോൽബ് എങ്ങനെയാ, പാട്ടയ്ക്ക് പാടോ? അങ്ങനെ അറിയില്ല. കഥ പറയോ. ചെറിയൊരു കഥ പറഞ്ഞുതരാൻ പറ്റും ഇപ്പോ? ചെറിയൊരു കഥയാവണം. തോലിബിന്റെ ഒരു കഥ കേൾക്കാനൊരു ആഗ്രഹം, പറഞ്ഞുതരോ? എന്നാ പറഞ്ഞോ, ചെറിയൊരു കഥ പറഞ്ഞോ.
1: ഒരിക്കൽ ഒരു രാജ്യത്ത് തന്റെ ബുദ്ധിശക്തിക്ക് പേര് കേട്ട ഒരു കുതിരയുണ്ടായിരുന്നു. രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട കുതിരയായിരുന്നു അവൻ. രാജാവ് യുദ്ധത്തിന് പോയ അവസരങ്ങളിലെല്ലാം അവനെ കൂടെ കൂട്ടിയിരുന്നു. ഒരിക്കൽ 7 അയൽരാജ്യങ്ങളും ഒരുമിച്ച് രാജാവിനെ ആക്രമിച്ചു. രോഷാകുലനായ രാജാവ് 7 അയൽരാജ്യങ്ങളോടും യുദ്ധം ചെയ്യുവാൻ തീരുമാനിച്ചു. ആ സമയം രാജാവിന്റെ ബുദ്ധിമാനായ കുതിര അദ്ദേഹത്തോട് ഒരു രക്തസൊഴിച്ചിൽ ഒഴിവാക്കാൻ അപേക്ഷിച്ചു. പ്രഭു, ശത്രുരാജാക്കന്മാരെ ഒഴിക്കാതെ നമുക്ക് അവരെ ബന്ദികളാക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ഒരു കൊടുങ്കാറ്റ് പോലെ ശത്രുരാജാക്കന്മാരുടെ കുതിരപ്പടയ്ക്ക് നേരെ ആഞ്ഞടിച്ചു. രാജാവ് 7 ശത്രുരാജാക്കന്മാരെയും ജീവനോടെ കീഴ്പ്പെടുത്തി. പക്ഷേ ഇതിനിടയിൽ ഒരു വലിയ ആനയുടെ പിന്നിൽ മറഞ്ഞിരുന്ന ഒരു ശത്രുഭടൻ കുതിരയുടെ വയറ്റിൽ തന്റെ കുന്തം കുത്തിയിറക്കി. രക്തം വാർന്ന ആ കുതിര അവിടെ മരിച്ചു വീണു. മരണത്തിന് കീഴടങ്ങുന്നതിന് മുമ്പ് ദയാലുവായ ആ കുതിര രാജാവിനോട് 7 ശത്രുരാജാക്കന്മാർക്കും മാപ്പ് നൽകണമെന്ന് അപേക്ഷിച്ചു. അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ശത്രുരാജാക്കന്മാർക്കെല്ലാം മാപ്പ് നൽകുകയും അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്തു. ശത്രുരാജാക്കന്മാർ രാജാവിനോട് തങ്ങളുടെ തെറ്റായ ചെയ്തികൾക്ക് മാപ്പ് അപേക്ഷിച്ചു.
0: വളരെ നല്ലൊരു കഥയായിരുന്നു കേട്ടോ. തോലിപ്പ് എങ്ങനെയാ, സ്കൂളിലൊക്കെ കഥാപ്രസംഗത്തിലോ പ്രസംഗ മത്സരങ്ങളിലോ ഒക്കെ പങ്കെടുക്കാറുണ്ടോ? നല്ല രീതിയിൽ കഥയൊക്കെ പറയുന്നുണ്ട് അല്ലേ, കേട്ടിരിക്കാനും നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പൊ ഈ കഥയുടെ ഗുണപാഠം ഒന്ന് പറയാൻ പറ്റുമോ തോലിപ്പിന്? ഒന്ന് പറഞ്ഞു.

0: ശക്തിയേക്കാൾ ബുദ്ധിശക്തിയാണ്.
1: പല അവസരങ്ങളിലും ശക്തിയേക്കാളും ബുദ്ധിശക്തിയാണ് നമുക്ക് വേണ്ടതല്ലേ, ചിന്തിച്ച് പ്രവർത്തിക്കണം എന്ന് പറയുന്ന പോലെ അല്ലേ. ഓക്കെ, നമ്മൾ നല്ലൊരു കഥ കേട്ടു. ഇനി നമുക്ക് തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. കൂട്ടുകാരൊക്കെ അടുത്തതായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കായിരിക്കും. ത്വാലിബിന് അടുത്തതായിട്ട് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ഏതാന്നുള്ളത് അറിയാം. ആ ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ നാലാമത്തെ ചോദ്യം എളുപ്പമുള്ള ഒരു ചോദ്യമാണ്, ആലോചിച്ചിട്ട് ശരിയായിട്ടുള്ള ഉത്തരം തന്നെ പറയാം കേട്ടോ. സസ്യങ്ങളിൽ വേരുകളുടെ പ്രധാന പ്രവർത്തനം എന്താണ്? വേരുകൾ എന്തൊക്കെയാണ് സസ്യങ്ങൾ ചെയ്യുന്നത്? അതിന്റെ പ്രവർത്തനങ്ങളാണ് ചോദിച്ചത്.
0: സസ്യങ്ങളാ?
1: സസ്യങ്ങളിൽ വേരുകളുടെ പ്രധാന പ്രവർത്തനം
0: വെള്ളം വലിച്ചെടുക്കും.
1: വെള്ളം വലിച്ചെടുക്കും. പിന്നെ വേറെ ഏതെങ്കിലും പ്രവർത്തനം പറയാൻ പറ്റുമോ? ശരിയാണ് ഉത്തരം. വേറെ ഏതെങ്കിലും പ്രവർത്തനം പറയാൻ പറ്റുമോ?
0: തണ്ടുകളിലൂടെ ഇലകളിലേക്ക് അവ വെള്ളം എത്തിക്കുന്നു.
1: വെള്ളം എത്തിക്കുന്നു. പിന്നെയോ?
0: ഇലകൾ ഭക്ഷണമുണ്ടാക്കുന്നു.
1: ഇലകൾ ഭക്ഷണമുണ്ടാക്കുന്നു. നമ്മളിപ്പോ ചോദിച്ചിരിക്കുന്നത് വേരുകളുടെ പ്രവർത്തനത്തെ കുറിച്ചാണ്. വേരുകൾ എന്തൊക്കെയാണ് സസ്യത്തിന് വേണ്ടി ചെയ്യുക? ഇപ്പൊ മുമ്പ് പറഞ്ഞു വെള്ളം വലിച്ചെടുക്കും അല്ലേ, മണ്ണിൽ നിന്ന് വെള്ളവും അതേപോലെ തന്നെ എന്തും ധാതുക്കളും ആഗിരണം ചെയ്ത് സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ശാഖകളിലേക്കൊക്കെ കൊണ്ട് എത്തിക്കും. പിന്നെന്ത് ചെയ്യും? പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സസ്യങ്ങളെ മണ്ണിൽ ഉറച്ചു നിർത്താൻ സഹായിക്കുന്നതും എന്ത് തന്നെയാണ്?
0: മണ്ണരിപ്പ് തടയുന്നു.
1: മണ്ണൊലിപ്പ് തടയുന്നു. മണ്ണൊലിപ്പ് തടയുന്നത് എന്തുകൊണ്ടാണ്? വേരുകള് ആയി നിറങ്ങുന്നത് കൊണ്ടാണ് അല്ലെ, മണ്ണിലേക്ക്. അപ്പൊ സസ്യങ്ങളെ സംബന്ധിച്ച് വേരുകള് പ്രധാനമായിട്ടും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന് സസ്യങ്ങളെ മണ്ണില് ഉറച്ചു നിർത്താനായിട്ട് സഹായിക്കുന്നു, പിന്നൊന്ന് സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ധാതുക്കളും ഒക്കെ ആഗിരണം ചെയ്യുന്നു മണ്ണിൽ നിന്ന്. ഓക്കെ, അടുത്ത് നമ്മളിപ്പോ ഒരു ചോദ്യത്തിനുള്ള ആൻസർ ശരിയായിട്ട് വന്നിട്ടുണ്ട്. വെരി ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ക്രിക്കറ്റിന്റെ ദൈവം എന്നറിയപ്പെടുന്നത് ആരെയാണ്?
0: സച്ചിൻ
1: ടെണ്ടുൽക്കർ. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. എന്തോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതില്. സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഉത്തരം ശരിയാണ്. ക്രിക്കറ്റിന്റെ ദൈവം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കറെയാണ്. ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ തികച്ച ഏക ബാറ്റ്സ്മാനുമാണ് അദ്ദേഹം. ഓക്കെ, പഞ്ചാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരവും ശരിയാണ്. ഇനി ആറാമത്തെ ചോദ്യം, ഇന്ത്യക്കായി ആദ്യ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തി ആര്? ഉത്തരം തെറ്റ്. ഉത്തരം വരുന്നത് അഭിനവ് ബിന്ദ്ര.
0: അഭിനവ് ബിന്ദ്ര.
1: ഇന്ത്യക്കായി ആദ്യമായി വ്യക്തിഗത ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയത് അഭിനവ് ബിന്ദ്രയാണ്. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ മെൻസ് 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിംഗ് ഇനത്തിലാണ് അദ്ദേഹം ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. കൂടാതെ നമ്മുടെ ടീം ഇനത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സ്വർണ്ണ മെഡൽ നേടിയത് ഇന്ത്യൻ ഹോക്കി ടീമാണ്. ഓക്കെ, നമ്മൾ അടുത്ത 7-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ഏതാണ്? സ്മോളസ്റ്റ് ബേർഡ് ഇൻ ദി വേൾഡ്. ഹമ്മിംഗ് ബേർഡ്. ഉത്തരം ശരിയാണ്. ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ബീ ഹമ്മിംഗ് ബേർഡ് ആണ്. ക്യൂബയിൽ മാത്രമാണ് ഇവയെ കണ്ടുവരുന്നത്. ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. മുന്നോട്ടും പിന്നോട്ടും ഒരുപോലെ പറക്കാൻ കഴിയുന്ന പക്ഷികളാണ് ഈ ഹമ്മിംഗ് ബേർഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ അതിന്റെ ഭാരം വരുന്നത് 1.6 ഗ്രാം മുതൽ 2 ഗ്രാം വരെയൊക്കെയാണ് ഇതിന്റെ ഭാരം വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത 8-ാമത്തെ ചോദ്യം, WWW എന്നതിന്റെ പൂർണ്ണരൂപം. വേൾഡ് വൈഡ് വെബ്. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇത് ഇന്റർനെറ്റ് വഴി പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന വെബ് പേജുകളുടെയും മറ്റ് വിവരങ്ങളുടെയും ഒരു ആഗോള ശൃംഖലയാണ്. ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുകളിലോ മൊബൈലുകളിലോ ഉള്ള വെബ് ബ്രൌസറുകൾ ഉപയോഗിച്ച് ലോകത്തെവിടെയുമുള്ള വിവരങ്ങൾ ശേഖരിക്കാനും നമുക്ക് പങ്കിടാനും ഒക്കെ നമ്മളെ സഹായിക്കാറുണ്ട്. ഇനി 9-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്?
0: ഇന്ത്യയുടെ ദേശീയ ഗാനം.
1: നല്ല എളുപ്പമുള്ള ചോദ്യമല്ലേ, പറഞ്ഞു.
0: വന്ദേ മാതരം
1: ദേശീയ ഗാനമാണോ?
0: ഗാനമാണോ?
1: ഗാനം, ഗീതമല്ല, ഗാനം. ഇന്ത്യയുടെ ദേശീയ ഗാനം.
0: ജനഗണമന അല്ലേ?
1: ജനഗണമനയാണ്. ഉത്തരം ശരിയാണ്. ഇത് ആരാണ് രചിച്ചതെന്ന് പറയാൻ പറ്റുമോ ത്വാലിബിന്? രവീന്ദ്രനാഥ ടാഗോർ. വെരി ഗുഡ്. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആണ് ഈ ജനഗണമന എന്ന നമ്മുടെ ഇന്ത്യൻ ദേശീയ ഗാനം രചിച്ചത് അല്ലേ? 1950 ജനുവരി 24 ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി ജനഗണമന ദേശീയ ഗാനമായി ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്. 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഈ ഗാനം ആദ്യമായി ആലപിച്ചത്. ഇതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ദേശീയഗാനം പൂർണ്ണമായി പാടിത്തീർക്കാൻ ഏകദേശം 52 സെക്കൻഡ് സമയമെടുക്കും. ആദ്യത്തെയും അവസാനത്തെയും വരികൾ മാത്രം പാടുന്ന ഹ്രസ്വരൂപത്തിന് 20 സെക്കൻഡാണ് സമയം. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ത്വാലിബിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? ത്വാലിബിന് വീട്ടിൽ ആരൊക്കെയുണ്ട്? പേര് പറയുമല്ലോ, അവരുടെ പരിചയപ്പെടുത്തു.
0: ഉമ്മയുണ്ട്, ബാപ്പ ഉണ്ട്.
1: അവരുടെയൊക്കെ പേരും കൂടി പറയൂ.
0: ഉമ്മയുടെ പേര് സസ്മി, ബാപ്പയുടെ പേര് ജലി, പിന്നെ എന്റെ വലിയമ്മയുടെ പേര് കതിശോമ.
1: പിന്നെ ആരൊക്കെയുണ്ട് വീട്ടില്?
0: പിന്നെ വലിയുപ്പ.
1: വല്യപ്പടി പേരോ?
0: എം സി കുഞ്ഞു.
1: വീട്ടുപേരെന്തെന്നാ തോലിപ്പിന്റെ?
0: തിത്യാപ്പാട.
1: തിത്യാപ്പാട്. ഇനിയിപ്പോ 5ാം ക്ലാസ്സിലേക്കാണല്ലേ. ഏതാ സ്കൂള്?
0: ഗവൺമെന്റ് സുഭാഷ് ചന്ദ്രബോസ് ജൂനിയർ ബേസിക് സ്കൂൾ.
1: അവിടെ എങ്ങനെ 5 വരെയാണോ ഉള്ളത്?
0: 5 വരെ.
1: അപ്പൊ അവസാനത്തെ ക്ലാസ്സാണല്ലേ ആ സ്കൂളില്. തോലിപ്പിന് എങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ എത്ര പേരുണ്ടാവും?
0: 3 പേര്.
1: 3 പേര്. അവരുടെ പേരൊന്ന് പറയാമോ?
0: ഇഷ്വാക്ക്, പ്രസൻ, പെൻസി.
1: അവരോടൊക്കെ പറഞ്ഞിരുന്നോ നമ്മൾ ഈ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന കാര്യം?
0: കണ്ടാത്തറയാണ്.
1: കേൾപ്പിച്ചു കൊടുക്കാല്ലേ പരിപാടി. അപ്പൊ നിങ്ങൾ എങ്ങനെ എന്നോ ഒരുമിച്ചാണോ നടക്കാറൊക്കെ? സ്കൂളിൽ നിന്നാണോ കൂടുതലും കണ്ടുമുട്ടാറ്?
0: അതെ.
1: അപ്പൊ വീടുകളെ തമ്മില് ദൂരമുണ്ടോ? അപ്പൊ അങ്ങനെ ഒറ്റ മോനും ആണല്ലേ. തോലപ്പിന് വേറെ സിസ്റ്റേഴ്സോ ബ്രദേഴ്സ് ആരും ഇല്ലല്ലോ? ഇല്ല, ഒറ്റ മോനാണ്. അപ്പൊ എങ്ങനെയാ പഠിത്ത കാര്യത്തിലൊക്കെ കൂടുതലും സഹായിക്കുന്നൊക്കെ ആരാ വീട്ടില്?
0: ഉമ്മ. എന്റെ ഉമ്മ അല്ലേ, ഉമ്മയുടെ അനിയനുണ്ട്.
1: ഉമ്മക്ക് അനിയനുണ്ട്, അതായത് തോലപ്പിന്റെ മാമൻ. പേര് പറഞ്ഞോ?
0: അല്ലനെ.
1: കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഇനി വിളിക്കുമ്പോ സംസാരിക്കാം അല്ലേ. തോലിപ്പ് എന്തായാലും ഇപ്പൊ സ്കൂള് തുറക്കുന്നതും കാത്തിരിക്കാണ്. അപ്പൊ നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം.
0: ഓക്കെ.
1: അവസാനമായിട്ട് നമ്മളൊരു നല്ലൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്, അതായത് വേൾഡ് നോ ടൊബാക്കോ ഡേ.
0: മെയ് 31
1: അത്രയും ശരിയാണ്. വെരി ഗുഡ്. എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. പുകയില ഉപയോഗം മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി ലോകാരോഗ്യ സംഘടനയാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പരിപാടിയിൽ പങ്കെടുത്തു. നമ്മൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള നോക്കാം. നമ്മളെ 10 ചോദ്യങ്ങൾ ചോദിച്ചു. ഇതില് 6 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകിക്കൊണ്ട് ആകാശവാണി കവരത്തെ നിലയിൽ തന്നെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിലെ ത്വാലിബ് വിജയിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ത്വാലിബ്. ത്വാലിബ് അതേപോലെ തന്നെ ഇനിയും നമ്മൾ 5ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഇനിയും കഥാപ്രസംഗങ്ങളിലും പ്രസംഗ മത്സരങ്ങളിലും ഒക്കെ പങ്കെടുക്കട്ടോ. അപ്പൊ നമ്മുടെ ഇമ്മിണി വലിയ ലോകം എന്ന ഒരു പരിപാടി ഉണ്ടായാലും പങ്കെടുത്തിരുന്നോ?
0: ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ആ പരിപാടി രണ്ടിലും കൂടിയിരുന്നു.
1: ആഹാ. അപ്പൊ ആ പരിപാടിയിൽ ഇനി പങ്കെടുക്കുന്നുണ്ടോ? എന്തായാലും നല്ലൊരു പ്രസംഗം കേൾക്കാനായിട്ട് ഞങ്ങളും കാത്തിരിക്കുകയാണ് തോലിബിന്റെ. അപ്പൊ നല്ലൊരു പ്രസംഗം പ്രിപ്പയർ ചെയ്തിട്ട് ഇമ്മിണി വലിയ ലോകം എന്ന പരിപാടിയിൽ അവതരിപ്പിക്കാട്ടോ. ഓക്കെ. എല്ലാവിധ ആശംസകളും വീട്ടിലെ എല്ലാവരുടെ അന്വേഷണം പറയാ. താങ്ക് യു.
0: താങ്ക് യു.
1: ഓക്കെ, ബൈ.
0: ഓക്കെ.
2: ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.

0: ആകാശവാണി കവരത്തി. ഇനി ദൈവവിശേഷം കേൾക്കാം.
1: ദൈവവിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപുവിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപുവിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപുവിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപുവിശേഷം.

ദ്വീപ് വിശേഷത്തിൽ അറിയിപ്പ്. ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻ ലക്ഷദ്വീപ്, സെൻസസ് 2027. ഭാരത സെൻസസ് 2027 ഒന്നാംഘട്ട പൂർത്തീകരണം. 2027 ഭാരത സെൻസസ് ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ലക്ഷദ്വീപ് യു ടി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച സമയത്തിനുള്ളിൽ പൂർത്തിയായി. ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെയായിരുന്നു ഫീൽഡ് വർക്കിനുള്ള കാലാവധി. ലക്ഷദ്വീപിൽ വിവരശേഖരണം പൂർണ്ണമായും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ് നടത്തിയത്. ഈ ഘട്ടത്തിൽ കെട്ടിടങ്ങളുടെയും വീടുകളുടെയും പട്ടികയ്ക്ക് പുറമെ ജനവാസ കേന്ദ്രങ്ങളുടെ അവസ്ഥ, പാർപ്പിട ദൌർലഭ്യം മുതലായവ വിലയിരുത്തുന്നതിനു വേണ്ടി കുടുംബത്തിന് കൈവശമുള്ള ആസ്തികളെയും ലഭ്യമായ സൌകര്യങ്ങളെയും കുറിച്ചുള്ള ചില ഉപയോഗപ്രദമായ 33 വിവരമാണ് ശേഖരിച്ചത്. രണ്ടു ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്തുടനീളം 2027 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടത്തപ്പെടും. ഈ ഘട്ടത്തിൽ ഓരോ വ്യക്തിയെയും എണ്ണുകയും അവരുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ ഈ പ്രവർത്തനം 2026 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടത്തപ്പെടും. അറിയിപ്പ് കഴിഞ്ഞു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദ്വീപ് വിശേഷം.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ, തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവെയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഇന്ത്യ നോർവെ ഉഭയകക്ഷി വ്യാപാരത്തിലും നിക്ഷേപത്തിലുമുള്ള വളർച്ച അഭൂതപൂർവമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവെ ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോർവെ കിരീടാവകാശി ഹാക്കോണും പ്രധാനമന്ത്രി യോണസ് ഗാർ സ്റ്റോറയും ഉച്ചകോടിയിൽ പങ്കെടുത്തു. നീല സമ്പദ്വ്യവസ്ഥ, കപ്പൽ നിർമ്മാണം, ഹരിത പരിവർത്തനം, പുനരുപയോഗ ഊർജ്ജം, നിർണായക ധാതുക്കൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നോർവീജിയൻ വ്യവസായങ്ങളോട് ആഹ്വാനം ചെയ്തു.
1: आज प्रधानमंत्री जी और मैंने भारत नॉर्वे संबंधों को एक ग्रीन स्ट्रेटेजिक पार्टनरशिप के रूप में एलिवेट किया है. इस स्ट्रेटेजिक पार्टनरशिप से नॉर्वे की कंपनीज को क्रिटिकल मिनरल्स, एआई, साइबर, स्पेस और डिफेंस जैसे क्षेत्रों में भी पूरा पूरा समर्थन मिलेगा. इन सभी क्षेत्रों में मैं आपको भारत को एक इनोवेशन और मैन्युफैक्चरिंग बेस बनाने के लिए इन्वाइट करता हूं.
0: ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഹരിത തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി നോർവെ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ശ്രീ മോദി വ്യക്തമാക്കി. നോർവെയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. എംഎൽഎയും മുൻമന്ത്രിയുമായ ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചുചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം അദ്ദേഹം അറിയിച്ചു. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന. അംഗണവാടി ജീവനക്കാർ, പാചകത്തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർധന എന്നിവയ്ക്കും തീരുമാനമായി. കോംഗോയിൽ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എബോള രോഗബാധ രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. കോംഗോയിൽ നിലവിൽ 118 മരണങ്ങളും 300 സംശയാസ്പദമായ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽരാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിൽ

0: യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മുൻകരുതൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശക്തവും ആത്മവിശ്വാസമുള്ളതുമായ രാഷ്ട്രമായി ഇന്ത്യ മാറിയതിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിയറ്റ്നാം തലസ്ഥാനമായ ഹാനോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ആഗോള സമാധാനത്തിനായി ചേർന്ന് പ്രവർത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ ക്ഷണിക്കുന്നതായും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഖത്തർ, സൌദി അറേബ്യ, യുഎഇ എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ യുഎസ് സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. റഷ്യൻ എണ്ണയ്ക്കുമേലുള്ള ഉപരോധങ്ങളിൽ നൽകിയ ഇളവ് അമേരിക്ക ഒരു മാസത്തേക്ക് നീട്ടി. ഏപ്രിൽ 17-നോ അതിനു മുൻപോ കടലിൽ കുടുങ്ങിയ കപ്പലുകളിലെ റഷ്യൻ എണ്ണയ്ക്കുമേലുള്ള ഉപരോധങ്ങളിലെ ഇളവ് ജൂൺ 17 വരെ നീട്ടി. ലെബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലെ സൈനിക ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ മാർച്ച് 2-നാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം ആരംഭിച്ചത്. താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഇത് ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാട്ടർ മെട്രോ സർവീസുകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ആദ്യഘട്ടത്തിൽ ഗുവാഹത്തി ഉൾപ്പെടെ 18 നഗരങ്ങളിൽ വാട്ടർ മെട്രോ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതികൾ വികസിപ്പിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. വളരെ കുറഞ്ഞ മൂലധനം ആവശ്യമുള്ള നിർദ്ദിഷ്ട വാട്ടർ മെട്രോ നഗരഗതാഗതത്തിന് പ്രായോഗികവും പരിസ്ഥിതി സൌഹൃദവുമാണെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. IPL 2020 ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 wicketsന് പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ചു. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഓവറിൽ 7 wicket നഷ്ടത്തിൽ 180 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 19 ഓവറിൽ 5 wicket നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ FC ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോവയെ 1-2 കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കോവളം, കൊല്ലം, കുമരകം, കൊച്ചി, കാക്കനാട്, മൂന്നാർ, കോഴിക്കോട്, കണ്ണൂർ, ബേക്കൽ തുടങ്ങിയ പല മേഖലകളിലും രാവിലെ മുതൽ ചെറിയ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴ ലഭിച്ചു വരുന്നുണ്ട്. സംസ്ഥാനത്തിൽ നാളെ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തീരപ്രദേശങ്ങളിൽ 60 km/h വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്.
0: ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന് പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം ഈ വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കി. സത്യസന്ധമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക ഉറവിടങ്ങൾ ശ്രദ്ധിക്കാനും PIB നിർദ്ദേശിച്ചു. ഛത്തീസ്ഗഡിലെ ബസ്തറിന്റെ ഡിവിഷണൽ ആസ്ഥാനമായ ജഗൽപൂരിൽ ഇന്ന് നടക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവേ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവേയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി

0: ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫട്ടി കേൾക്കാം. ഹലോ, ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫട്ടി എന്ന പരിപാടിയാണ്. ആരാണ് സംസാരിക്കുന്നത്? കവരത്തി നല്ല ബഷീർ, നമ്മുടെ സ്ഥിരം കോളറാണ്. പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം? പറയൂ.
2: നമുക്ക് വേണ്ടി പാട്ട് ചെയ്യാന്നറിയോ?
1: ഓക്കെ, പാട്ട് പറഞ്ഞോളൂ.
2: തച്ചോളി അമ്പലം ഒരു പാട്ടുണ്ട് നാദാപുരം പള്ളിയില്, അത് കേട്ട് കുറെ കാലമായി.
1: ഓക്കെ, നമ്മുടെ ഗാനശേഖരത്തിൽ ഉണ്ടാ പാട്ട്?
2: ആ ഉണ്ടാവും,
1: തീർച്ചയായും വെച്ചു തരാം. പിന്നെ
2: ഡെഡിക്കേഷൻ ഉണ്ട്. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും,
1: ഓക്കെ,
2: പിന്നെ അവിടെ നിന്ന് റിട്ടയർ ആയ എല്ലാ സ്റ്റാഫിനും, പിന്നെ നമ്മുടെ ബഹന ടീം അവർക്കും വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുന്നു, പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും.
1: ഓക്കെ, ബഷീർ പറഞ്ഞതുപോലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് വെച്ചു തരാം. വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് പറയാൻ?
2: ഇല്ല, വിശേഷം നല്ല വിശേഷം തന്നെ.
1: നല്ല വിശേഷമാണല്ലേ. ഓക്കെ, വെച്ചു തരാം. വിളിച്ചതിൽ വളരെ സന്തോഷം. ഇനിയും വിളിക്കാം. ഓക്കെ, താങ്ക് യു.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ ആരോഗ്യ വിചാരം എന്ന പരിപാടി കേൾക്കാം. ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യം എന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ദീൻദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തിയിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അഫ്രൂസ നസറിനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ആയുർവേദത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ ആയുർവേദത്തില് എല്ലാ അസുഖങ്ങൾക്കും പഥ്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് പഥ്യത്തിന്റെ പ്രാധാന്യം ആയുർവേദത്തില്?
1: പഥ്യത്തിന്റെ അർത്ഥം, പഥ്യം എന്താണ്? പഥ്യം പദേഹിതം. പദേഹിതം എന്ന് പറയുന്നത് പദേ എന്ന് പറഞ്ഞ വഴി, ഹിതം എന്ന് പറയുന്ന ആരോഗ്യം. ആരോഗ്യത്തിലേക്കുള്ള വഴിയാണ് പഥ്യം. അപ്പൊ ഈ പഥ്യം എന്ന് പറയുന്ന ചില നമ്മൾ പഥ്യങ്ങൾ പൂർണ്ണമായിട്ടും പഥ്യാചാരങ്ങൾ നമ്മൾ സ്വയം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് അസുഖങ്ങൾ കുറവായിരിക്കും. ഇന്ന് നമുക്ക് പഥ്യം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ അസുഖം വരുന്നത്. നമ്മുടെ ഒബീസിറ്റിയും PCOD ഒക്കെ പോലുള്ള അസുഖങ്ങൾ കൂടുതൽ വരുന്നത് നമ്മളെ ഭക്ഷണത്തിലുള്ള ശ്രദ്ധ. ഈ പഥ്യം എന്ന് പറയുന്നത് മരുന്നുകൾക്കല്ല പഥ്യം വരുന്നത്, അസുഖത്തിനാണ് പഥ്യം വരുന്നത്. ഇപ്പൊ വെറും ആയുർവേദ ശാസ്ത്രത്തിൽ മാത്രമല്ല പഥ്യം ഉള്ളത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കാൻ മനസ്സിലാവും അലോപ്പതിയിലും മറ്റ് സിസ്റ്റങ്ങളിലെല്ലാം പഥ്യം പറയുന്നുണ്ട്. പൊതുവേ ഈ ആയുർവേദത്തിൽ ആളുകൾ വരാൻ മടിക്കുന്നതിന്റെ മെയിൻ കാരണം ഈ പഥ്യമാണ്. അപ്പൊ ഇനി എല്ലാ സ്ഥലത്തും പോയിട്ട് ഇനി ഒന്നുമില്ല, ഇനി പഥ്യം നോക്കിയാലും കുഴപ്പമില്ല, കുറച്ച് ആയുർവേദം ചെയ്യാം, അങ്ങനെയുള്ള കണ്ടീഷനിൽ പലരും വരുന്നുണ്ട്. ആയുർവേദത്തിൽ വരുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാല് അവരുടെ കയ്യിൽ എല്ലാ റിപ്പോർട്ടും ഉണ്ടാവും, നമുക്ക് വേറെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല, എല്ലാ റിപ്പോർട്ടും അവരുടെ കയ്യിലുണ്ട്. അതാണ് എല്ലാ സ്ഥലത്തും പോയി ട്രീറ്റ്മെന്റ് എടുത്ത് അതിന്റെ ഒക്കെ കൊണ്ടിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അവര് പറയുന്നത് ഇങ്ങനെയാണ്, പഥ്യം ഇനി പഥ്യം നോക്കുക എന്നുള്ളതാണ്. പക്ഷെ പഥ്യം നമുക്ക് അലോപ്പതിയിൽ പഥ്യം പറയുന്നത് ഈ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് മധുരം കഴിക്കാൻ പാടില്ല, അത് പഥ്യമാണ്. പ്രഷർ ഉള്ള പേഷ്യൻസ് ഉപ്പ് കഴിക്കാൻ പാടില്ല, അത് പഥ്യമാണ്. എല്ലാവർക്കും പഥ്യമുണ്ട്. പഥ്യം അസുഖത്തിനാണ്, മെഡിസിൻ അല്ല പഥ്യം വരുന്നത്. നമ്മൾ പഥ്യം നോക്കുകയാണെങ്കിൽ മരുന്ന് കഴിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ പഥ്യത്തിലൂടെ നമുക്ക് അസുഖത്തെ മാറ്റാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ചിലർ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, അലർജി, മൊത്തം സ്കിന്നിൽ അലർജിയാണ്. അവർക്ക് എന്തുകൊണ്ടാണ് അലർജി വരുന്നത് അവർക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഫുഡിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അപ്പൊ അവര് പിന്നെ റീവിസിറ്റ് വന്നപ്പോ അവർ പറഞ്ഞത് ചൂര കഴിച്ചപ്പോഴാണ് ഇങ്ങനെ. അത് ഇവിടെ ഉള്ള ആളല്ല, മെയിൻലാൻഡിലുള്ള ആളാണ്, ഇവിടെ ജോലിക്ക് വന്നതാണ്. അപ്പൊ ചൂര കഴിച്ചപ്പോഴാണ് എനിക്ക് ഇത് വന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചൂര സ്റ്റോപ്പ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അവിടെ വേറെ മെഡിസിൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. ആ രോഗത്തിന്റെ കാരണം എന്താണോ അത് മാറ്റിയപ്പോ അസുഖം മാറി. അപ്പൊ അതാണ് പഥ്യത്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. എല്ലാ ശാസ്ത്രത്തിനും പഥ്യമുണ്ട്. നമുക്ക് പെട്ടെന്ന് അസുഖം കുറയാനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും പഥ്യം നമുക്ക് വളരെ പ്രധാനമാണ്.
0: ശരിക്കും എല്ലാവരുടെ ജീവിതത്തിലും ഈ പഥ്യം എന്നൊരു ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണല്ലോ. ഇപ്പൊ നമ്മൾ ആയുർവേദത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ. ഈ ആയുർവേദവും അലോപ്പതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ?
1: തീർച്ചയായും. ആയുർവേദവും അലോപ്പതിയും രണ്ടും രണ്ട് ശാസ്ത്രം, സയൻസാണ്. അപ്പോൾ ഈ രണ്ടുപേരുടെയും ചികിത്സാ സമീപനം എന്ന് പറയുന്നത് ആയുർവേദത്തിനെ സംബന്ധിച്ച്, ആയുർവേദം നേരത്തെ നമ്മൾ പറഞ്ഞു രോഗിക്കും രോഗത്തിനും രണ്ടു പേർക്കും ഒരുപോലെ ചികിത്സയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് ആയുർവേദം. മറ്റ് സിസ്റ്റങ്ങളിൽ നിന്ന് രോഗ ലക്ഷണത്തെയാണ് അവര് രോഗലക്ഷണങ്ങൾക്കാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇപ്പൊ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു മരുന്ന്, ഇപ്പൊ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ അമൃതോത്തരം കഷായം തന്നെ എടുക്കാം. ഈ ഒരു കഷായം പനിക്ക് കൊടുക്കുന്നതാണ്, ജ്വരം അല്ലെങ്കിൽ പനിയാണ് അതിന്റെ ഇൻഡിക്കേഷൻ വരുന്നത്. പക്ഷേ നമ്മൾ എല്ലാ രോഗികൾക്കും ഇത് പനിക്ക് കൊടുക്കില്ല, കാരണം ആ രോഗിയുടെ അവസ്ഥയും രോഗ അവരുടെ പ്രകൃതി, വാദപിത്തകഫങ്ങൾ, ഓരോരുത്തർക്കും ഓരോ പ്രകൃതിയുണ്ട്. അതിനനുസരിച്ചും രോഗത്തിന്റെ തീവ്രത അനുസരിച്ചും അതിന്റെ കൂടെ വരുന്ന അസോസിയേറ്റഡ് സിംറ്റംസ്, കൂടെ വരുന്ന മറ്റ് ലക്ഷണങ്ങളെ വെച്ചിട്ടുമാണ് നമ്മൾ ആ ഒരു കോഡ്. ഇപ്പൊ ഈ അമൃതോത്തരം കഷായം പനിക്ക് മാത്രം, ഒരു പേഷ്യന്റിന് നമ്മൾ പനിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വേറൊരു പേഷ്യന്റിന് നമ്മൾ ജോയിന്റ് പെയിനിന് കൊടുക്കും. അത് അവരുടെ കണ്ടീഷൻ അനുസരിച്ച്. അപ്പൊ അത് അങ്ങനെ കുറെ, ഇപ്പൊ നമുക്ക് ഒരു ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മരുന്ന് കൊണ്ട് നമുക്ക് പല ചികിത്സകളും ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ആയുർവേദത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഓരോ രോഗിക്കും ഓരോ ചികിത്സയായിരിക്കും. രണ്ടുപേര് പനിയായിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരു മരുന്നല്ല നമ്മൾ കൊടുക്കുക. ആ രണ്ടുപേരുടെയും പനിയും അവരുടെ പ്രകൃതിയും അവരുടെ ഡൈജഷനും ഒക്കെ അനുസരിച്ചിട്ട് രണ്ടുപേർക്കും ചിലപ്പോൾ രണ്ട് മരുന്നായിരിക്കും കൊടുക്കുക. തമ്മിൽ സംസാരിക്കും, എനിക്കും പനിയായിരുന്നല്ലോ, എനിക്ക് ഈ മരുന്നല്ലല്ലോ തന്നെ മറ്റ, അങ്ങനെ ആ ഒരു രീതിയാണ് ആയുർവേദത്തിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആയുർവേദത്തിൽ സ്ലോ ആക്ഷൻ ആണ് അല്ലെ. നമുക്കറിയാം മെഡിസിൻസ് പെട്ടെന്ന് നമുക്ക് ശരീരത്തിൽ ആക്ട് ചെയ്യില്ല. അലോപ്പതിയിൽ കെമിക്കൽസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഫാസ്റ്റ് ആക്ഷൻ ആണ് അലോപ്പതിയിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പാർശ്വഫലങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ഈ ആന്റിബയോട്ടിക്സും അതുപോലെ തന്നെ സ്റ്റിറോയിഡ്സും ഒക്കെ ലോങ് ടേം യൂസിൽ വരുമ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ അത് ഒരു, അതുപോലെ തന്നെ ആയുർവേദത്തിൽ സൈഡ് എഫക്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇല്ലാന്നല്ല, പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവും, പക്ഷെ കമ്പാരിറ്റീവ്ലി സൈഡ് എഫക്ട് കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ആയുർവേദത്തിൽ മെയിൻ ഒരു ഫോൾട്ട് അല്ലെങ്കിൽ മെയിൻ ഒരു എന്താണ് നമ്മൾ നേരിടുന്നതെന്ന് വെച്ചാൽ, എമർജൻസി മാനേജ്മെന്റ് നമുക്ക് കുറവാണ് ആയുർവേദത്തിൽ. എല്ലാ സിസ്റ്റത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണവും ദോഷവും ഉണ്ട്. അപ്പൊ എമർജൻസി മാനേജ്മെന്റ് ഒരിക്കലും നമുക്ക് ആയുർവേദത്തിന് അലോപ്പതിയിൽ ചെയ്യുന്ന അത്ര ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ആ ഒരു സയൻസിന്റെ രീതിയാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ ഇതുണ്ട്. ഇപ്പൊ അലോപ്പതിയിൽ ചികിത്സിക്കേണ്ടത് നമ്മൾ അലോപ്പതിയിൽ ചികിത്സിച്ചാലേ മാറുള്ളൂ, അങ്ങനെയുള്ള അത് കണ്ടറിഞ്ഞ് ചികിത്സിക്കുമ്പോഴാണ് ഒരു വൈദ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ നല്ല ഡോക്ടർ ആവുന്നത്. പിന്നെ അതുപോലെ തന്നെ ചികിത്സാ ദൈർഘ്യം, അലോപ്പതിയെ സംബന്ധിച്ച് ചികിത്സാ ദൈർഘ്യം, അത് അലോപ്പതിയെ സംബന്ധിച്ചിടത്തോളം സഡൻ ആക്ഷൻ ആണ്. പെട്ടെന്ന് നമുക്ക് ചില ഡിസീസിൽ ലോങ് ടേം മെഡിസിൻ, ഇപ്പോൾ ഡയബറ്റീസ് ഒക്കെ പോലെയുള്ള ഡിസീസ് ആണെങ്കിൽ ലോങ് ടേം മെഡിസിൻ കഴിക്കണം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ആക്ഷൻ ആണ്. ആയുർവേദത്തിൽ സ്ലോ ആക്ഷൻ ആണ്, പക്ഷേ പെർമനന്റ് ആയിട്ട് ഡിസീസ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്താൽ പെർമനന്റ് ആയിട്ട് ഡിസീസ് ക്യൂർ ആകും. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു കൺക്ലൂഡ് ചെയ്യാൻ പോയിന്റ്, ഇപ്പോൾ നമ്മൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നല്ല ഡോക്ടറാണെങ്കിൽ അയാൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു രോഗിക്ക് മരുന്ന് കൊടുക്കുന്നതിലല്ല കാര്യം, ആ രോഗിയുടെ രോഗം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്, ഡയഗ്നോസിസ് പ്രോപ്പർ ആവണം. നമ്മളിപ്പോൾ എന്ത് തന്നെ മെഡിസിൻ കൊടുത്താലും ഡയഗ്നോസിസ് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഡയഗ്നോസിസ് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിനെ റെഫർ ചെയ്യാൻ പറ്റും. ഒരിക്കലും ഒരു റെഫർ ചെയ്യുന്ന ഡോക്ടർ ഒരു നല്ല ഡോക്ടർ അല്ല എന്നല്ല, നല്ല ഡോക്ടർ ആയതുകൊണ്ടാണ് അയാൾ റെഫർ ചെയ്യുന്നത്. റെഫർ ചെയ്യണമെങ്കിൽ അതെന്താണ് ആ പ്രോപ്പർ ആ ഡിസീസിനെ കുറിച്ച് അറിയണം. നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, അത് അവരെ കൊണ്ടേ പറ്റുള്ളൂ, മറ്റുള്ള മറ്റു സിസ്റ്റത്തിനെ പറ്റുള്ളൂ എന്ന് അറിഞ്ഞ് കറക്റ്റായിട്ട് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യാനും അതുപോലെ റെഫർ ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരു ഡോക്ടറാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഡോക്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഒരു സിസ്റ്റത്തെയും എന്താണ് കമ്പയർ ചെയ്യരുത്, ഇത് നല്ലതാണ് ഇത്. പക്ഷെ ഒരു പല അസുഖങ്ങളിൽ ആയുർവേദം നല്ലതായിരിക്കും, പല അസുഖങ്ങളിൽ അലോപ്പതി നല്ലതായിരിക്കും, ചിലതിൽ സിദ്ധ യുനാനി, അങ്ങനെ പല സിസ്റ്റം ഉണ്ടല്ലോ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ അതിൻ്റെതായിട്ടുള്ള വാല്യൂവും അതിൻ്റെതായിട്ടുള്ള കഴിവും ഉണ്ട്. അപ്പൊ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി മറ്റ് ശാസ്ത്രത്തെ ഒരിക്കലും അത് കുറ്റം പറയുന്ന രീതിയിലേക്ക് ഒരിക്കലും ഒരു സയൻസും പോവാൻ പാടില്ല. അവരുടെ സയൻസിനെ കുറിച്ച് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ആ ഒരു നിലയും ആ ഒരു വിലയും നമ്മൾ നമ്മുടെ സയൻസിനും ബാക്കിയുള്ളവരുടെ സയൻസിനും കൊടുക്കണം.
2: താങ്ക് യു ഡോക്ടർ.
1: താങ്ക് യു.
0: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ദീൻ ദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തിയിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അഫ്രൂസ നസ്രീൻ. ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. അവതരണം ഷഹനാസ് ബീഗം ചാച്ചാളകപ്പാടാ.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: The Indian Navy invites online applications from unmarried male and female candidates for short service commission information technology entry. Last date for submission is 1st June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar, safeguarding seas for a Viksit Samriddh Bharat.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി പ്രസൂൺ ജോഷിയുടെ വരികൾക്ക് ജതിൻ ലളിത സംഗീതം നൽകി അൽക്കായാഗ്നിക് ഷാൻ എന്നിവർ ചേർന്ന ലഭിച്ച ഗാനം ചിത്രം ഹംതും.

0: visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar, safeguarding seas for a viksit samriddh Bharat.
1: അടുത്തതായി ഷറഫിന്റെ വരികൾക്ക് ശ്രീഹരി കെ നായർ സംഗീതം നൽകി ശ്രീഹരി കെ നായരും കൂട്ടം ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം അഭിലാഷം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ശിവ കാർത്തികേയൻ സംഗീത വരികൾക്ക് അനിരുദ്ധ് രവിചന്ദർ സംഗീതം നൽകി. അനിരുദ്ധ് രവിചന്ദർ, ജോനിത ഗാന്ധി എന്നിവർ ചെന്നാലപിച്ച ഗാനം, ചിത്രം ബീസ്റ്റ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കവരത്തി. ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി മനു മഞ്ജിത്തിന്റെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതം നൽകി സൂരജ് സന്തോഷ് ആലപിച്ച ഗാനം ചിത്രം സർവം മായ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി സെമി റഞ്ജാന്റെ വരികൾക്ക് രാജേഷ് റോഷൻ സംഗീതം നൽകി സോനു നിഗം, ശ്രേയാ ഘോഷാൽ എന്നിവർ ചേർന്ന് ആരംഭിച്ച ഗാനം ചിത്രം ക്രിഷ് 3.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഷാനാസ് ബീഗം, ചാച്ചാളകപ്പാട. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

മലയാള ചലച്ചിത്ര ടെലിവിഷൻ രംഗത്ത് തനതായ അഭിനയ ശൈലി കൊണ്ട് ശ്രദ്ധേയയായ നടിയാണ് സോന നായർ. 1996 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ സോന, അരയന്നങ്ങളുടെ വീട്, നെയ്ത്തുകാരൻ, പാസഞ്ചർ, പട്ടണത്തിൽ സുന്ദരൻ, കസ്തൂരിമാൻ, വെറുതെ ഒരു ഭാര്യ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ മികച്ച സ്വഭാവ നടിയായി തിളങ്ങി. സിനിമയോടൊപ്പം തന്നെ മിനി സ്ക്രീനിലും ഏറെ സജീവമായ സോന നായർ പ്രമുഖ ചാനലുകളിലെ ഹിറ്റ് സീരിയലുകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറി. പോസിറ്റീവ് വേഷങ്ങളും ശക്തമായ നെഗറ്റീവ് കഥാപാത്രങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള സോനയുടെ കഴിവിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സൌമ്യമായ മുഖഭാവവും മികച്ച അഭിനയ പാഠവും കൊണ്ട് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി സോന നായർ അഭിനയ രംഗത്ത് മികവോടെ തുടരുന്നു.

0: നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സോന നായർ. ഇന്ന് ഈ ഹലോ പ്രിയഗീതത്തിലേക്ക് എന്നോടൊപ്പം സംസാരിക്കാൻ, ഇല്ലെങ്കിൽ നല്ല പാട്ടുകൾ കേൾക്കാൻ, നിങ്ങളോടൊപ്പം പാട്ട് ആസ്വദിക്കാൻ ഞാനുണ്ട്. ഇന്ന് നമുക്ക് ആരൊക്കെ വിളിക്കുന്നു എന്ന് നമുക്കറിയാം. നിങ്ങളുടെ ഓരോ കോളും വലിയ സന്തോഷം തരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഹലോ.
1: ഹലോ, ആ നമസ്കാരം മാഡം.
0: നമസ്കാരം, ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം, എനിക്ക് വളരെ ഇഷ്ടമാണ് മാഡത്തിന്റെ സൗണ്ട്, ഭയങ്കര ഇഷ്ടമാണ്.
0: താങ്ക് യു സോ മച്ച്. പേരെന്താണ്?
1: എന്റെ പേര് പുഷ്പകുമാരി എന്നാണ്.
0: പുഷ്പകുമാരി, ശ്രീകാര്യത്ത്.
1: മാഡം മുമ്പ് ദൂരദർശനിലെ ഒരു പരിപാടി നടത്തിയപ്പോഴത്തേക്കും വർഷങ്ങളായി മാഡം ഒരു പാട്ട് പാടിയായിരുന്നു. അതെന്റെ മനസ്സിൽ നിന്ന് വാങ്ങിട്ടില്ല. കടലിൽ നിന്ന ചിത്രത്തിലെ ചിരിക്കുമ്പോഴും എന്നികൾ മാത്രം വരും, ആ പാട്ട് വേറെ അന്ന് പാടിയായിരുന്നു.
0: അതെ അതെ അതെ,
1: പാടിയാ കൊള്ളായിരുന്നു. ഇന്ന് പാടിയ മാഡം

0: അപ്പോ എന്താ ചെയ്യുന്നേ? എന്തെങ്കിലും വർക്ക് ചെയ്യാണോ? ഹൗസ് വൈഫാണോ?
1: വേറൊന്നും ചെയ്യുന്നില്ല, ഞാൻ വീട്ടമ്മയാണ്.
0: വീട്ടമ്മ,
1: രണ്ട് മക്കളുണ്ട്, പിന്നെ ഒരു ടൂറ് പോയിരിക്കുന്നു. ഇപ്പൊ ഞാനും ഭർത്താവ് മാത്രമേ ഉള്ളൂ വീട്ടില്.
0: ഓ ശരി. അപ്പോ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
1: ഹസ്ബൻഡ് തയ്യൽ കട നടത്തിയിരുന്നു മുതല്. അപ്പം ഇപ്പം കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോ ശ്രീകാര്യത്തോട്ട് വന്നത്.
0: കടയൊക്കെ
1: ഇപ്പം രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, പാരന്റും
0: അവരെ നോക്കണം. അതെ അതെ, അതൊരു സന്തോഷമല്ലേ, കുഞ്ഞുങ്ങളെ പേര് കുഞ്ഞുങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നതും അല്ലേ. എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്, ഒരു ഭയങ്കര അർത്ഥവത്തായ പാട്ടാണ്. അപ്പൊ അത് നമ്മളത് കേൾക്കുമ്പോ പോലും നമ്മുടെ കണ്ണ് നിറയും ശരിക്കും പറഞ്ഞാല്. അതെ സീരിയല്, ഇപ്പം സ്വയംവര പന്തല് സീരിയല് ചെയ്യുന്നുണ്ട്, കാണണം. ഒരു വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന

0: സ്വാമിനി.
1: അതെ അതെ അതെ അതെ, അത് മറക്കാൻ പറ്റില്ല.
0: ഓ ശരി,
1: അതിനുശേഷം ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ കാഴ്ചക്കുറവുണ്ട്, അത് വേറെ. ഞാനിവിടെ സൗണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഓ ശരി ശരി.
1: പിന്നെ വേറെ വീട്ടിലായിട്ടുണ്ട്?
0: വീട്ടില് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. താമസം നാലാഞ്ചിറക്ക് മണ്ണന്തലക്ക് ഇടയ്ക്കാണ്. അപ്പൊ എന്തായാലും സന്തോഷം വിളിച്ചതില്. ഈ പാട്ട് കേൾക്കൂ.
1: ശരി മാഡം.

0: ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: മാഡത്തിനെ ഞാൻ പണ്ടൊരിക്കൽ കണ്ടിട്ടുണ്ട്.
0: ആണോ? എന്താ പേരെന്താണ്?
1: എന്റെ പേര് ഹരീന്ദ്രൻ എന്നുള്ളതാണ് മാഡം.
0: എന്താ ചെയ്യുന്നത്?
1: ഞാൻ കാർപ്പന്ററി വർക്കാണ്. ഞാൻ പണിത ഒരു വീട് മാഡം വാങ്ങിച്ചതായിട്ട് എനിക്ക് പണ്ട് ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ അറിയില്ല. മണ്ണാന്തളിയാണ്
0: പണി ചെയ്ത വീട്. ഞാൻ വാങ്ങിയതല്ല, ഞാൻ ചെയ്യിപ്പിച്ച വീടായിരിക്കും. എന്റെ വീട്ടിലായിരിക്കും വന്ന് പണി ചെയ്തത്.
1: അതായിരിക്കും, അങ്ങനെ പിന്നീട് അറിഞ്ഞു അത് ഇങ്ങനെ നടത്തുന്ന ആണെന്ന് ഞാൻ അങ്ങനെ.
0: ശരി ശരി, സന്തോഷം. അപ്പൊ നിങ്ങളുടെ കരവിരുത് എന്റെ വീട്ടിലുണ്ട് എന്നർത്ഥം. താങ്ക് യു സോ മച്ച്.
1: ഇപ്പൊ മാഡം എവിടെ താമസിക്കുന്നത്?
0: ഇപ്പൊ അവിടെ തന്നെയാണ്, ആ വീട്ടിൽ തന്നെയാണ്. അപ്പൊ ഈ ഹലോ പ്രിയ ഗീതം എന്നല്ല റേഡിയോ അല്ലെ, ഒട്ടുമിക്ക പരിപാടികളും കേൾക്കുന്ന ആളാണ്.
1: എനിക്ക് ഇവിടെ ഒരു ഫർണിച്ചർ ഷോപ്പാണ് ഇപ്പൊ. അപ്പൊ രാവിലെ വന്ന് ഇത് ഓൺ ചെയ്താ പിന്നെ റേഡിയോ എന്റെ കൂട്ടുകാരനാണ്. എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. റേഡിയോ അമ്മയുടെ കാലത്തെ ഉള്ള ഒരു ശീലമാണ്. അമ്മയാണെന്നോ, രാവിലെ ഉദയഗീതം തൊട്ടാണ് അമ്മ അങ്ങ് വയ്ക്കുന്നത്. അപ്പൊ സമയം അറിയാം ഞങ്ങൾക്ക് ചോറ് സ്കൂളിൽ പോണ

0: നമ്മളും അന്ന് സമയം അറിഞ്ഞിരുന്നതും ആകാശവാണി വഴിയായിരുന്നു.
1: തീർച്ചയായിട്ടും ഈ വാർത്തയൊക്കെ പ്രത്യേക സമയമുണ്ടല്ലോ, അപ്പൊ അതൊക്കെ
0: രാവിലെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഈ ഓരോ പരസ്യങ്ങളും നമ്മൾ അറിയാം, കേൾക്കുമ്പോഴത്തേക്കും ആ ഇന്ന സമയമായി എന്നൊക്കെയുള്ള ആ ഒരു ഓർമ്മ ഒരുപാടുണ്ട് ഈ ആകാശവാണി. അതുകൊണ്ട് ആകാശവാണി എന്ന് പറഞ്ഞ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കും.
1: ശരി ശരി ശരി. അപ്പൊ എന്തായാലും സന്തോഷം. ഏതാ പാട്ട് ആവശ്യം?
0: ജാനകി അമ്മ പാടിയ ഒരു പഴയ ഗാനമാണ്, മഞ്ഞണി പൂർണിലാവിൻ തേടാത്തി കൊമ്പത്തു.
1: അതെ അതെ അതെ അതെ.
0: ജാനകിയൊക്കെ വലിയ ഇഷ്ടമാണ്.
1: ഓ താങ്ക് യു സോ മച്ച്. നഗരമേ നന്ദി എന്നുള്ള സിനിമ അല്ല, ഇപ്പൊ ഒരു സീരിയലാണ് എന്റെ കറണ്ട് പ്രോജക്ട് എന്ന് പറഞ്ഞാൽ. സൂര്യ ടിവിയിലെ ഒരു സീരിയൽ സ്വയംവര പന്തൽ രാത്രി 8 മണിക്ക് പോകുന്നുണ്ട്. അത് ഒരു വർഷമായിട്ട് സൂര്യയിലെ ഏറ്റവും ടോപ്പിൽ പോകുന്ന ഒരു സീരിയലാണ്. അപ്പൊ അതാണ് ഇപ്പൊ പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് സിനിമകൾ ചെയ്യുന്നുണ്ട്, ഇപ്പൊ പലതും ഇറങ്ങാറില്ല, ചിലതൊക്കെ ഇറങ്ങുന്നുണ്ട്, ഇറങ്ങുന്നത് ചിലത് നന്നായിട്ട് തിയേറ്ററിൽ കളക്ട് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ പോകുന്ന എല്ലാത്തിന്റെ അകത്തുമൊക്കെ ചിലതിലൊക്കെ ഉണ്ടാകും. പക്ഷേ കളക്ട് ചെയ്യുന്ന പടത്തിലാണല്ലോ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അതൊക്കെ മാറി കുറെ നാള് കഴിഞ്ഞതിന് ശേഷം ഈ ടിവിയിലൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ മനസ്സിലാവുന്നു, അയ്യോ ഈ സിനിമയിലുണ്ടായിരുന്നോ ആ സിനിമയിലുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ നഗരമേ നന്ദി എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു, സന്തോഷം.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: മാഡം
0: നമസ്കാരം. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: ഓ, താങ്ക് യു.
0: ഹലോ പ്രിയ ഗീതം, എപ്പോഴും കേൾക്കാറൊക്കെ ഉണ്ടോ?
1: കേൾക്കാറുണ്ട് മാഡം, ആകാശവാണി ഇങ്ങനെ സ്ഥിരമായി കേൾക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ ഇന്ന് ഈ ഒരു പരിപാടിയില് മാഡമാണെന്ന് കേട്ടപ്പോ ഒന്ന് വിളിച്ചു നോക്കിയതാ.
0: അപ്പൊ കിട്ടി. എന്താ പേര്?
1: ശ്രീദേവി.
0: ശ്രീദേവി എവിടെയാ വീട്?
1: ഞാന് കൊല്ലം ജില്ലയിലെ ഐവറുവാല എന്ന് പറയുന്ന സ്ഥലത്താണ്. മാഡത്തിനെ ഞങ്ങൾ വിളിക്കാൻ കാര്യം, നല്ലൊരു അഭിനയത്രി, നന്നായിട്ട് അഭിനയിക്കുന്ന, നല്ല ചിത്ര മുഖവും ഒക്കെ ആയതുകൊണ്ട് ആ ഒരു പരിചയം കൊണ്ട് വിളിച്ചതാ. നല്ല അഭിനയമാണ്. പിന്നെ ഞങ്ങൾ ആകാശവാണി ഇങ്ങനെ സ്ഥിരമായി എല്ലാ പരിപാടികളും കേൾക്കുന്ന കൂട്ടത്തിലാണ്.
0: പാട്ടൊക്കെ പാടാറുണ്ടോ അതോ ആസ്വാദനം മാത്രമേ
1: ഉള്ളൂ? കേൾക്കാറേ ഉള്ളൂ.
0: അതായാലും ഏതായാലും ആസ്വദിക്കാൻ കിട്ടുന്ന ഉള്ള മനസ്സ് തന്നെ ഏറ്റവും വലിയതാണ് അല്ലേ? പാടണമെന്നൊന്നുമില്ല, നമുക്ക് ആസ്വദിക്കാൻ പറ്റുമ്പോൾ തന്നെ ഒരുപാട് മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ അല്ലേ വേവലാതികളൊക്കെ നിന്നൊക്കെ മാറി കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് ആകാശവാണിയുടെ കുറെ നല്ല ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസും അല്ലാത്തവരുടെ എന്റർടൈനിങ് പ്രോഗ്രാംസ് ഒക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവും. ഏതാണ് പാട്ട് ആവശ്യം
1: കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട്? മംഗല സൂത്രത്തിലെ എല്ലാരും കിളികൾ വലം വെച്ച് പറക്കും വേനൽ മാസം എന്നുള്ള ആ പാട്ട്, ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ വരികൾ.
0: അപ്പൊ ഞാൻ ഇപ്പൊ പറയാണ്, ഈ പാട്ട് കേൾക്കുമ്പോ എന്തായാലും അവിടെ നിന്ന് കൂടെ പാടും എന്നുള്ള കാര്യം എനിക്കറിയാം. ആ പാട്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ഇഷ്ടമുള്ള പാട്ടൊക്കെ നമ്മൾ അറിയാതെ തന്നെ അതിനോടൊപ്പം നിന്ന് മൂളും. വീട്ടിനകത്ത് ആരുണ്ടെങ്കിൽ പോലും നമ്മൾ നിന്ന് പാടില്ലേ? ഞാന് കിച്ചണിൽ എപ്പോഴും ഈ റേഡിയോ വെച്ചേക്കും. എല്ലാ പ്രാവശ്യവും കിച്ചണിന്റെ അകത്തോട്ട് കേറുമ്പോ ഇങ്ങനെ റേഡിയോ ഇങ്ങനെ ഓണായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനകത്തൊക്കെ പാട്ടുകൾ വരുമ്പോ ഒക്കെ ഞാനും ചുമ്മാ നിന്നും, ചിലപ്പോ ലിറിക്സ് ഒന്നും കറക്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല, എന്നാലും അതിനോടൊപ്പം എത്തും.
1: എപ്പോഴും ഇതിങ്ങനെ കേൾക്കുന്നോണ്ട് വരികളൊക്കെ നമ്മളെ
0: മനസ്സിൽ കാണും. അത് ശരിയാണ്,
1: അത്രേ ഉള്ളൂ.
0: അപ്പൊ ഇത് ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയതാണ്, ബേണി ഇഗ്നീഷ്യസിന്റെ മ്യൂസിക്കും ഒക്കെ കൂടെ ആയിട്ട് നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, വിളിച്ചാലും ഒരുപാട് സന്തോഷം.
1: ഓക്കെ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: ഞാൻ കൊല്ലം ചാത്തന്നൂരിൽ നിന്നും ഷീല ഷാജിലാൽ ആണ് വിളിക്കുന്നത്. ഞാന് മാഡത്തിന്റെ ചെറുപ്പനാളിലൊക്കെ ഒരുപാട് സീരിയലുകളും സിനിമകളും ഒക്കെ കണ്ടിട്ടുണ്ട്, പിന്നെ റീൽസ് ഒക്കെ കാണാറുണ്ട്. വീട്ടമ്മയാണ്, എനിക്ക് രണ്ട് പെൺമക്കളാണ്. ഞാൻ റേഡിയോയുടെ സ്ഥിര ശ്രോതാവാണ്. പിന്നെ മാഡത്തിന്റെ വിശേഷം കൂടെ പറയും.
1: എനിക്കൊന്നും അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നില്ല, എല്ലാം അങ്ങ് പറഞ്ഞു. എന്റെ വിശേഷം, എന്താ എന്റെ വിശേഷം എന്താണ്? ഇപ്പൊ നിങ്ങളോട് ഒക്കെ സംസാരിക്കാൻ പറ്റുന്ന തന്നെ ഒരു വലിയ വിശേഷം. പിന്നെ
0: ഇങ്ങനെയൊക്കെ ഞാൻ വല്ലപ്പോഴും വിളിക്കാറുണ്ട്, ഒരുപാട് നാള് കൂടിയാണ് ഞാൻ ഇപ്പൊ വിളിച്ചത്.
1: അപ്പൊ കിട്ടിയ സന്തോഷം, നമുക്ക് വർത്തമാനം പറയാൻ പറ്റി.
0: അതെ അതെ, അതൊരു സന്തോഷം. ഇപ്പൊ ഈ വിളിച്ചതിന്റെ കാരണം, എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞ April 20 ഗുരുവായൂർ വെച്ചായിരുന്നു. അപ്പൊ ആ മംഗളകർമ്മത്തിൽ എന്റെ റേഡിയോ ശ്രോതാക്കളായി ഒരുപാട് പേരും പിന്നെ മകൾക്ക് വേണ്ടിയിട്ട് ആശംസകളൊക്കെ അർപ്പിച്ചിരുന്നു. അവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദിയും കൂടെ പറഞ്ഞോട്ടെ ഈ
1: അവസരത്തിൽ. തീർച്ചയായിട്ടും.
0: ലക്ഷ്മണ രേഖ എന്ന സിനിമയിലെ യേശുദാസ് പാടിയ മനസ്സിന്റെ മഞ്ചലിൽ എന്നൊരു ഗാനമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. സ്നേഹപൂർവ്വം അയച്ചുതരും എന്നുള്ള വിശ്വാസത്തിൽ മറുപടി സംസാരിച്ചാൽ സന്തോഷം. എല്ലാവർക്കും
1: വേണ്ടിയിട്ടും,
0: മക്കൾക്ക് വേണ്ടിയിട്ടും. മകളുടെ പേര് കീർത്തി, മകന്റെ പേര് സന്ദീപ്.
1: സന്ദീപ്, അപ്പൊ കീർത്തിക്കും സന്ദീപിനും വിവാഹ ആശംസകൾ. ഗംഭീരമായിട്ടുള്ള ഒരു ദാമ്പത്യം, നല്ല രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതം അവർക്ക് നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അവരെ ആശംസിച്ച എല്ലാ പേർക്കും നന്ദി ഈ ഒരു സ്പേസ് കൂടെ അറിയിച്ചതിലും സന്തോഷം. അപ്പോ ലക്ഷ്മണ രേഖ എന്ന ചിത്രത്തിലെ മനസ്സിന്റെ മഞ്ചലിൽ എന്ന യേശുദാസ് സാർ പാടിയ എ ട്യൂമറിന്റെ മ്യൂസിക്കും ബിച്ചു തിരുമല സാറിന്റെ രചനയിൽ ആണ് ഈ പാട്ട്.
0: മാഡത്തിന് ഇനി ഒരുപാട് അവസരങ്ങൾ സിനിമയിലും അതുപോലെ സീരിയലിലും ഒക്കെ കിട്ടട്ടെയെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
1: താങ്ക് യു ജേഷി, താങ്ക് യു. എന്തായാലും വിളിച്ചതിന് സന്തോഷം. ഈ പാട്ട് നമുക്ക് കേൾക്കാം, ഡെഡിക്കേറ്റ് ചെയ്യേണ്ടവർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ശരി ശരി ശരി.

0: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: നമസ്കാരം.
0: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം. എന്റെ പേര് ബേബി.
0: ബേബി
1: പാലോട് വിളിക്കാണ്. ഞാൻ ജന്മന കാഴ്ചയില്ലാത്ത ഒരാളാണ്.
0: ഓ,
1: പാലോട് ബിആർസിന് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് അധ്യാപകനായിട്ട് ജോലി ചെയ്യാണ്.
0: ശരി ശരി.
1: 18 വർഷമായിപ്പോ.
0: ഇപ്പോഴും അധ്യാപനം ഉണ്ടോ?
1: ഉണ്ടോ?
0: ഓ ശരി ശരി ശരി. അപ്പോ എന്തായാലും പാട്ടുകൾ അധികം കേൾക്കാറുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു മാഷ്.
1: 85 വർഷം ആകാശവാണിയുടെ ഒരു ശ്രോതാവാണ്. എന്തൊക്കെ ടെക്നോളജി വന്നു എന്ന് പറഞ്ഞാലും റേഡിയോക്ക് അതിന്റേതായ ഒരു പ്രത്യേകത ഉണ്ട്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ എനിക്ക് വേണ്ട പാട്ട്, ഈ പാട്ട് അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ തോന്നുന്നത്, സോന സോന നീ ഒന്നാലും പറഞ്ഞുള്ള പാട്ട് ചോദിക്കാൻ പറഞ്ഞു. അമ്മയുടെ പേര് ഓമൻ എന്നാണ്.
0: ഓ ഓ ഓ ഓ ശരി. അമ്മ ഉണ്ടോ? അടുത്തുണ്ടോ?
1: അമ്മ അടുത്തുണ്ട്. അമ്മ അങ്ങനെ സംസാരിക്കാൻ അറിയില്ല.
2: ഹലോ.
0: ഹലോ അമ്മ, ഞാൻ സോന നായറാണ്. അപ്പൊ ഇഷ്ടമുള്ള ഒരു പാട്ട് അമ്മനോട് പറയാൻ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞിട്ടാണ് ഒരു പാട്ട് പറഞ്ഞിട്ടുള്ളത് മകൻ. അപ്പോ എന്താണ് ഈ പാട്ട് അമ്മ സെലക്ട് ചെയ്യാൻ കാരണം?
2: എനിക്ക് സോനേനെ കുഞ്ഞിനെ അറിയാം. 85 വയസ്സുണ്ട്. കുഞ്ഞിനെ എനിക്കറിയാം. ഞാനേ പോട്ടൻകോട്ട് എനിക്കൊരു റിലേറ്റീവ് ഉണ്ട്. അവിടെ വരുമ്പോഴത്തേക്കും അന്നാടക സോനയുടെ അച്ഛൻ കണ്ടു പരിചയമുള്ളൂ, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അങ്ങനെ കുട്ടിക്കാലത്ത് അച്ഛന്റെ പുറകെ പോർണ്ണ ഞാൻ കണ്ടിട്ടുണ്ട്.
0: ഓ ശരി. അങ്ങനെയാണ്.
2: ഇപ്പം സീരിയലിലും സിനിമയിലും ഒക്കെ വരുമ്പോ ഞാൻ കാണും. വലിയ ഇഷ്ടമാണ്.
0: ശരി അമ്മ, ഒരുപാട് സന്തോഷം. എന്തായാലും ഈ പാട്ട് നമുക്ക് കേൾക്കാം.
2: ഹലോ.
0: ഓ ശരി.

0: ശരി.
1: ഹലോ
0: ഹലോ.
1: ഇങ്ങോട്ടുള്ള ജീവിതത്തില് നമ്മളൊന്നും വിളിച്ചാൽ എടുക്കാം, സമയമില്ലാത്ത രീതിയിൽ ആശംസിക്കുകയും.
0: അങ്ങനെ ആശംസിച്ചിട്ട് എന്താണ് കാര്യം? അങ്ങനെ ആശംസിക്കരുത്. അങ്ങനെ ആശംസിക്കുമ്പോ അതൊരു ഒരു ഒരു എന്തോ മാതിരി അതൊരു നോവുണ്ടാക്കും. അതാണ് ഏറ്റവും നല്ല ആശംസ. ഓക്കെ, അപ്പൊ എന്തായാലും ബെൻ ജോൺസൺ എന്ന സിനിമയില് നമ്മുടെ കൂടെ ഇപ്പൊ ഇല്ല ഇദ്ദേഹം, കലാഭവമണി മണിച്ചേട്ടന്റെ നല്ലൊരു പാട്ട് സോനാ സോനാ നീ ഒന്നാം നമ്പർ നമുക്ക് കേൾക്കാം. ഓക്കെ, താങ്ക് യു. ശരി.

0: ഹലോ
1: ഹലോ പ്രിയ, ഗീതത്തിലേക്ക്. നല്ല പാട്ടുകളുമായിട്ട് നമുക്കിരിക്കാം. ഏത് പാട്ടാ വേണ്ടത്? ഞാൻ ആദ്യമേ ആ പാട്ട് അങ്ങ് ചോദിക്കാം, ഏത് പാട്ടാ വേണ്ടേ?
0: വീണ്ടും പ്രസാദത്തിൽ ഒരു പാട്ടുണ്ടല്ലോ,
1: ഈ പാട്ടാണ് വേണ്ടത്. ഇനി പറയൂ, ആരാണ്, എവിടെ നിന്നാണ്?
0: ഞാൻ ജഗതിയിൽ നിന്ന് രാജലക്ഷ്മിയാണ്. ഞാൻ മാമിനെ കണ്ടിട്ടുണ്ട് ജഗതി ശ്രീകൃഷ്ണ ടെമ്പിളിൽ വെച്ച്.
1: ആണോ? ഓ ശരി. അവിടെ എപ്പോഴും വരാറുണ്ടോ തൊഴാൻ?
0: ആ,
1: കൃഷ്ണന്റെ അടുത്താണോ? അടുത്താണ്, അടുത്താണ്. രാജലക്ഷ്മി ഓക്കെ ആണോ?
0: ഇല്ല ഇല്ല
1: ഇല്ല. വീട്ടമ്മയാണ്. മക്കളൊക്കെ?
0: മൂന്ന് ആൺകുട്ടികളാണ്. മാരേജ് കഴിഞ്ഞു.
1: ഓ ശരി. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഹസ്ബൻഡും ഒക്കെ ആണോ കൂടെ ഉണ്ടോ? ഇപ്പൊ ഉണ്ട്. രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് വിളിച്ചതാണ്. കിട്ടി അവസാനം.
0: അയ്യോ
1: ദൈവമേ, അങ്ങനെയുള്ള കൊറേ ഇപ്പൊ ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൾക്കാരുടെ പഴയ ചിത്രങ്ങളുടെ ഒക്കെ ഇത് എടുത്ത് ഡയലോഗ്സ് ഒക്കെ എടുത്ത് കുട്ടികളൊക്കെ റീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ സന്തോഷം. ഇപ്പോ കറന്റ് പ്രോജക്ട് ഇപ്പം സ്വയംവര പന്തൽ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ നടക്കുകയാണ്. സ്വയംവര പന്തൽ രാത്രി 8 മണിക്കാണ് എന്റെ ടെലികാസ്റ്റ്. ഒരു വർഷമായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് അവർക്ക് കാണാനായിട്ട്. അതൊരു തമിഴ് സീരിയലിന്റെ മലയാളം വേർഷനാണ്. സുഖമായിരിക്കുന്നു, അങ്ങനെ പോണു. ഈശോന്റെ കൃപയാൽ നമ്മള് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഈ പാട്ട് കേൾക്കാം. യേശുദാസും പി സുശീലയും പാടിയ ഊഞ്ഞാല ഊഞ്ഞാല എന്ന് പറഞ്ഞൊരു ഡ്യുവറ്റ് സോങ്. വീണ്ടും പ്രഭാതം എന്ന ചിത്രത്തിലെ സോങ് ആണത്. ദക്ഷിണാമൂർത്തിയാണ് അതിന്റെ മ്യൂസിക്. ലിറിക്സ് എഴുതിയിരിക്കുന്ന പി ഭാസ്കര മാഷാണ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം രാജലക്ഷ്മി. താങ്ക് യു.
0: താങ്ക് യു. ഓക്കെ.

0: സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ,
2: നമസ്കാരം. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. എന്താണ്, എവിടെ നിന്നാണ്, ആരാണ്?
1: ഞാൻ വാസുദേവൻ.
2: എവിടെ നിന്നാ വിളിക്കുന്നത്?
1: ഇടുക്കി.
2: ഇടുക്കി നിന്നാണ്. ഓക്കെ. സോ വർക്ക് ചെയ്യാണോ, എങ്ങനെയാണ്?
1: ചെറിയൊരു കച്ചവടം ഉണ്ടായിരുന്നേ. അതിപ്പം വന്ന് കണ്ണിന് കണക്ട് നഷ്ടപ്പെട്ടു പോയി.
2: ഓ ഓ ഓ ഓ.
1: അതുകൊണ്ട് അത് നിർത്തി.
2: കച്ചവടമില്ല. അപ്പോ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഗാനിമ പാടിയേ മനസ്സിലെ മാന്തളീരെ ആ ഗാനം
2: പാടുമല്ലോ. ഇപ്പോ രണ്ടു ലൈൻ പാടാലോ.
1: ഇല്ല, പാടിയില്ല.
2: പാടയില്ല. മാനത്തെ വെള്ളിത്തേരുന്ന സിനിമയിലെ പാട്ടാണിത്. ഞാൻ തിരുവനന്തപുരത്ത. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: എല്ലാവർക്കും വേണ്ടി,
2: എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ്
1: ചെയ്യാം.
2: ഓ, തീർച്ചയായിട്ടും. താങ്ക് യു.
1: ഓ.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഏത് പാട്ടാ വേണ്ടേ? സംഗീതമേ ജീവിതം, ഒരു മധുര സംഗീതമേ. അതല്ലേ കമുകറ പുരുഷ തിരുനായനാർ കുറിച്ച്. പേരെന്താണ്? പേര് ഞാൻ ചോദിച്ചതുമില്ല, പേര് ചോദിക്കാൻ മറന്നുപോയി. നിസാറാണ്. ഓക്കെ, അപ്പൊ നിസാർ ചേട്ടന് നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. ഓക്കെ, ശരി.

ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിച്ച ഹലോ പ്രിയ ഗീതം സമാപിച്ചു. നിർവഹണം സെവിൽ ജിഹാൻ, ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

ചിത്രത്തിൽ ചിത്രപ്പാടിയ ഗാനമാണ് കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് ദീപക് ദേവ്. ഒരു ഗാനം കൂടി കേൾക്കാം. മഴക്കാറ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: ചരിത്രഗാനങ്ങൾ ഇനി 11-15 കേൾക്കാം. ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
4: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
5: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: പൂർണ്ണ സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 19 വേൾഡ് IBD ഡേ. ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസ് എന്നറിയപ്പെടുന്ന, അധികമാരും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ വിശദീകരിക്കുന്നത്. IBD എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാരീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ്.
2: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഇന്ന് മെയ് 19 നാം ലോക IBD ദിനമായി ആചരിക്കുകയാണ്. IBD എന്ന രോഗത്തെക്കുറിച്ചുള്ള അറിവും IBD എന്ന രോഗത്തിന്റെ ലക്ഷണവും സമൂഹത്തിൽ എത്തിക്കുക, ജനങ്ങളിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇങ്ങനെയൊരു ദിനാചരണം നാം നടത്തുന്നത്. ഇതെല്ലാ വർഷവും മെയ് 19 നടത്തുന്നത്. ആദ്യം എന്താണ് IBD എന്ന് നോക്കാം. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന രോഗത്തിന്റെ ചുരുക്കപ്പേരാണ് IBD. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ബവൽ എന്ന് വെച്ചാൽ കുടൽ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ വൻകുടലും ചെറുകുടലും ചേരുന്നതാണ് ബവൽ എന്ന് പറയുന്നത്. ഈ കുടലുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കുടലിന് വരുന്ന ഇൻഫ്ലമേഷൻ, അതായത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നുള്ളതാണ് ഈ IBD എന്ന അസുഖത്തിന്റെ എക്സ്പാൻഷൻ, അല്ലെ മുഴുവൻ പേര്. നമ്മുടെ സമൂഹത്തിൽ ലോകം ഒട്ടാകെ തന്നെ, കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് മുഴുവൻ തന്നെ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഈ IBD രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. താരതമ്യേന നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു അസുഖമാണ് IBD. ഇതിന്റെ 2 വകഭേദങ്ങളുണ്ട്, 2 തരത്തിലാണ് ഈ അസുഖത്തെ തിരിക്കുന്നത്. ഒന്ന്, നമ്മൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് വിളിക്കുന്ന ഒരു അസുഖം. 2, ക്രോൺസ് ഡിസീസ് എന്ന് വിളിക്കുന്ന അസുഖം. ഈ 2 അസുഖങ്ങളുടെ ഒന്നിച്ചു ചേർന്നാണ് IBD എന്നറിയപ്പെടുന്നത്. IBD അസുഖത്തിന്റെ 2 തരംതിരിവുണ്ട്. വൻകുടലുകളെ പ്രധാനമായിട്ടും ബാധിക്കുന്ന അസുഖമാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ്. എന്നാൽ ചെറുകുടലിലും വൻകുടലിലും, അതായത് അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്രോൺസ് ഡിസീസ് ബാധിക്കാം. അൾസറേറ്റീവ് കൊളൈറ്റിസ് ആയിട്ട് കൂടുതലായിട്ട് വൻകുടലിനെ ആയിരിക്കും ബാധിക്കുന്നത്. ഇങ്ങനെ 2 തരംതിരിവ് ഈ അസുഖത്തിനുണ്ട്. ഈ 2 അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസും ചേർന്നിട്ടാണ് IBD അല്ലെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ കേരളത്തില് ഈ അസുഖത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതായിട്ട് നേരത്തെ പറഞ്ഞു. ഈ രോഗികളുടെ എണ്ണം കുറവാണെങ്കിലും ഈ രോഗം വന്നവർക്ക് ഈ അസുഖം മൂലം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ഈ അസുഖത്തില് അൾസർ ഫോർമേഷനാണ് പ്രധാനപ്പെട്ട കാരണം. കാരണം കുടലിന് മൊത്തത്തിൽ അൾസറായിട്ട് അങ്ങ് അൾസറേഷൻ വരുന്നു. ഇത് സാധാരണ നമ്മൾ കാണുന്ന അൾസറിനെ കൂട്ടല്ല, നീണ്ടു നിൽക്കുന്ന അൾസറാണ്. ചികിത്സിച്ചാലും ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവാണ്. സാധാരണ ചികിത്സയിൽ ഈ അസുഖത്തിന്റെ ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവായതുകൊണ്ട് നീണ്ട ചികിത്സയിലേക്ക് പോകേണ്ടി വരാറുണ്ട്. അതായത് അസുഖത്തിന്റെ അൾസറിന്റെ കാലാവധി നീണ്ടു നീണ്ടു പോകുമെന്നാണ് ചുരുക്കം. എന്നാൽ ഈ IBD രോഗം നിർണയത്തിന് ശേഷം അതിന് അതിൻ്റെതായ മരുന്ന് കഴിച്ചാൽ ഈ അൾസർ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ അപൂർവമായിട്ടെങ്കിലും ആൾക്കാരിൽ നമ്മൾ കാണാറുണ്ട് അൾസറിന്റെ ആവർത്തനം വരുന്നു, വയറ്റില് വയറ്റിളക്കം, വയറ്റുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വരാറുണ്ട്. ആ അസുഖം ചികിത്സിക്കുന്നു, താൽക്കാലികമായിട്ട് കുറയുന്നു, വയറിളക്കം പിന്നെ കുറച്ചു കഴിഞ്ഞ് പിന്നീട് വരുന്നു. ഇങ്ങനെ വിട്ടുമാറി വന്നും പോയി നിൽക്കുന്ന വയറിളക്കം ഇതിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഈ വയറിളക്കം സാധാരണഗതിക്ക് ഒരു വ്യക്തിക്ക് 2 അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്ക് അപ്പുറത്ത് പോകാറില്ല, നമ്മുടെ ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് വരുന്ന വയറിളക്കം. അപ്പൊ വയറിളക്കം IBD രോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. സാധാരണഗതിക്ക് പെട്ടെന്ന് മാറുന്ന ഫുഡ് ഇൻഫെക്ഷൻ പോലെ തുടങ്ങാമെങ്കിലും ഈ വയറിളക്കം നീണ്ടുപോകും. 5, 6, 7, 8 മാസങ്ങൾ അല്ലെ അതിന് മുകളിലോട്ട് നീണ്ടുപോകും. അപ്പോൾ നീണ്ടു നിൽക്കുന്ന വയറിളക്കം IBD രോഗമാണോ എന്ന സംശയത്തിന് കാരണമാകും. രണ്ടാമതായ വയറിന് വേദന, അത് പൊക്കിളിന് ചുറ്റുമോ അടിവയറ്റിലോ ആയിരിക്കും വേദന വരുന്നത്. ഈ വേദനയെ തുടർന്ന് രോഗിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നും വിസർജ്യം നടത്തണമെന്നും തോന്നാറുണ്ട്. അതിനുശേഷം ടോയ്ലറ്റിൽ പോയതിനു ശേഷം ഇവർക്ക് ഈ രോഗലക്ഷണം വയറുവേദന കുറയുന്നതായിട്ടും കാണാറുണ്ട്. ഇത് ആവർത്തിച്ച് വയറുവേദന, പിന്നെ വയറ്റിളക്കം, പിന്നെ മലം പോയിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും പോകണം എന്നുള്ള തോന്നല്, മലധാരത്തിന്റെ അവിടെ ഇരിച്ചില്, ഈ ലക്ഷണങ്ങൾ സാധാരണഗതിക്ക് IBD രോഗികൾ കാണിക്കാറുണ്ട്. ഇതേ തുടർന്ന് അല്ലെ ഇതിന്റെ കൂടെ തന്നെ മലത്തില് ബ്ലഡ് പോവുക, രക്തത്തിന്റെ സാന്നിധ്യം, അതുപോലെ തന്നെ മ്യൂക്കസ് ഇതുപോലെ കാണുക, പഴുപ്പ് പോലെ പോവുക, അല്ലെങ്കിൽ മൂക്കളെ പോലെ പോവുക, ഇതും ഐ ബി ഡി രോഗികളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷണമാണ് ഈ ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റിക് കൊളൈറ്റിസ് ഉള്ളവർക്ക് വായ്പൊണ്ണു വരിക എന്നുള്ളത്. നമ്മൾ കാണാറുണ്ട് ചെറുപ്പക്കാരിലൊക്കെ കൂടെ കൂടെ കൂടെ വയറുള്ള വായ്പൊണ്ണു വരിക, വന്ന് മാറുക, പിന്നെയും വരിക, പിന്നെയും

0: പിന്നെയും പിന്നെയും ഇത് ആവർത്തിച്ചു വരിക. ഇങ്ങനെയുള്ളവർക്ക് ഐ ബി ഡി അസുഖം, ക്രോൺസ് ഡിസീസോ അൾസറേറ്റിക് കൊളൈറ്റിസോ ഉണ്ടോ എന്ന് നമുക്ക് ക്ലിനിക്കലി, അതായത് രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു സംശയം തോന്നാവുന്നതാണ്. അതേ തുടർന്ന് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക, പനി വിട്ടുമാറാതെ വരിക, അതുപോലെ ആൾക്ക് വെയിറ്റ് കുറയുക, ഭാരം കുറയുന്ന പോലെ അനുഭവപ്പെടുക, ഇതെല്ലാം എ ബി ഡി രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. രണ്ട് പ്രധാനപ്പെട്ട പ്രായക്കാരെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. ഒന്ന് ചെറുപ്പക്കാര്, രണ്ടാമത് പ്രായമുള്ള ആൾക്കാർ. പ്രായമുള്ളതെന്ന് വെച്ചാൽ 10-60 വയസ്സിന് മുകളിൽ, ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ 10 to 30 വയസ്സുള്ള വരെയുള്ള പ്രായത്തിൽ. ഈ ചെറുപ്പക്കാരുടെ വരുമ്പോഴത്തേക്കും, അല്ലെ കുട്ടികളുടെ ചെറുപ്പത്തിൽ വരുമ്പോഴത്തേക്കും അവരുടെ വളർച്ചയെ ഇത് ബാധിക്കും. വളർച്ചക്കുറവായിട്ട് രോഗികൾ പലപ്പോഴും ഡോക്ടറിന്റെ അടുത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ ഐ ബി ഡി രോഗം നിർണയം താരതമ്യേന പ്രയാസമാണ്. കാര്യം സാധാരണ ലക്ഷണങ്ങൾ അപഗ്രഥിച്ചാൽ അല്ലെങ്കിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റില് ഈ ഐ ബി ഡി രോഗം നിർണയിക്കാൻ സാധ്യമല്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ രക്തത്തിന്റെ അളവ് കുറഞ്ഞു വരിക, ബ്ലഡിന്റെ കൗണ്ട് കൂടുതലായിട്ട് പോവുക, അല്ലെങ്കിൽ സി ആർ പി കൂടുതൽ, ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കാണാം. പക്ഷെ രോഗനിർണയത്തിനായിട്ട് കൊളോണോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് തന്നെ പലപ്പോഴും വേണ്ടി വരും. ഈ കൊളോണോസ്കോപ്പി എന്ന് വെച്ചാൽ വൻകുടല് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഒരു ക്യാമറ ട്യൂബ് മലദ്വാരം വഴി ഉള്ളിക്കിടത്തി വൻകുടലും ചെറുകുടലിന്റെ അഗ്രഭാഗം, ഇലിയം എന്ന് പറയുന്ന ഭാഗം നമുക്കിത് നോക്കാൻ വേണ്ടി സാധിക്കും. ഈ കൊളോണോസ്കോപ്പി മൂലമാണ് രോഗനിർണയം സാധാരണഗതിക്ക് നടത്തുന്നത്. ഈ കൊളോണോസ്കോപ്പിയിൽ വൻകുടലിലും ചെറുകുടലിന്റെ ഭാഗങ്ങളിലും വിവിധ തരത്തിലുള്ള അൾസറുകൾ കാണാൻ സാധിക്കും. ഈ അൾസറുകള് അല്ലെങ്കിൽ തൊലി പോയപ്പോഴത്തെ പാടുകള്, ചുമന്ന പാടുകള്, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രോഗികളിൽ സാധാരണ നമ്മൾ അൾസറിന്റെ ഭാഗത്ത് നിന്ന് ബയോപ്സി എടുക്കും. ഈ ബയോപ്സി വഴിയുള്ള പരിശോധനയിലാണ് രോഗം പലപ്പോഴും സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ രോഗം നമ്മൾ ആദ്യം സംശയിക്കണം, സംശയിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ വഴിയാണ്. അതിനുശേഷം രോഗനിർണയത്തിന് ആവശ്യമായ ടെസ്റ്റ്, അത് പലപ്പോഴും കൊളോണോസ്കോപ്പിയാണ്. ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ രോഗം ഇതാണെന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം ബയോപ്സി എടുത്തിട്ട് അത് കൺഫേം ചെയ്യുക, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഐ ബി ഡി എന്ന രോഗത്തിന് സാധാരണഗതിക്ക് നമുക്ക് ക്ലിനിക്കലി നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി എന്നുള്ള ടെസ്റ്റാണ്. പക്ഷേ ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് പറയുമ്പോൾ രോഗികൾക്ക് ഒരു ആശങ്കയുണ്ട്. ഈ കൊളോണോസ്കോപ്പി ഒരു ടെസ്റ്റ് മലദാരത്തിൽ ക്യാമറ ട്യൂബ് കടത്തുമ്പോൾ അതൊരു ഭയത്തോടുകൂടിയാണ് പലരും കാണുന്നത്. പക്ഷെ ഞാൻ ഈ അവസരത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കൊളോണോസ്കോപ്പിയിൽ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് അത്യന്താപേക്ഷിതമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഒരു ലക്ഷണവും ഇല്ലെങ്കിലും 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ കുടൽ ക്യാൻസർ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കൊളോണോസ്കോപ്പി ചെയ്യാറുണ്ട്. അത് അധികം സമയമെടുക്കുന്ന ഒരു ടെസ്റ്റല്ല. വേദന അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരാറില്ല. രോഗിക്ക് ആ ടെസ്റ്റിന് മുമ്പ് മരുന്ന് കുടിച്ച് വയറിളക്കണം. വയറിളക്കിയതിന് ശേഷമാണ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. കൊളോണോസ്കോപ്പി അത്യധികം ഭയമാണെങ്കിൽ അത് ചെറിയ സെഡേഷൻ വഴിയോ അല്ലെങ്കിൽ അനസ്തേഷ്യ വഴി ബോധം കെടുത്തിയിട്ടോ അത് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും കൊളോണോസ്കോപ്പി ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. ഐ ബി ഡി രോഗം നിർണ്ണയിക്കുന്നതിന് അത് തന്നെയാണ് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ടെസ്റ്റ്. ഇനി ഈ രോഗത്തിന്റെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു അസുഖമുണ്ട്, അതേക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതിന് ഐ ബി എസ് എന്നാണ് പേര്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നതിന് പൊതുവെ പറയും ഐ ബി എസ്. ഐ ബി എസ് താരതമ്യേന സമൂഹത്തിൽ കൂടുതലായിട്ട് കാണുന്നതാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാര്. അപ്പൊ ഈ ഐ ബി എസിന്റെ ലക്ഷണം നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം, പല ആൾക്കാർക്കും അത് വന്നിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം തോന്നും. നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകണം തോന്നും. പക്ഷേ ഐ ബി എസും ഐ ബി ഡിയും തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഐ ബി എസിൽ വയറിളക്കം, ഈ പറയുന്ന പോലെ വയറ്റുവേദനയൊക്കെ വരാമെങ്കിലും എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും സാധാരണ ഐ ബി എസിൽ നോർമലാണ്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം. എന്നാൽ ഐ ബി ഡിയിൽ വ്യത്യാസങ്ങൾ വരാം, സി ആർ പി കൂടുതൽ, ഇ എസ് ആർ തുടങ്ങിയ ടെസ്റ്റുകൾ കൂടുതലായിരിക്കും. രണ്ടാമതായി കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ ഐ ബി എസ് രോഗികളിൽ കൊളോണോസ്കോപ്പി നോർമലായിരിക്കും. എന്നാൽ ഐ ബി ഡി രോഗികളിൽ കൊളോണോസ്കോപ്പിയിൽ നമ്മൾ വ്യക്തമായ മാറ്റങ്ങൾ, അൾസർ തുടങ്ങിയ മാറ്റങ്ങൾ കാണാം. ഇനി ഈ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ രോഗനിർണയം നേരത്തെ ആക്കിയാൽ ചികിത്സയിൽ രോഗം റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യത ഐ ബി ഡിയിൽ കൂടുതലായിട്ടുണ്ട്. എന്നാൽ ക്രോൺസ് തുടങ്ങിയ അസുഖങ്ങളുടെ രോഗനിർണയം താമസിച്ചു പോയാൽ, രോഗം കൂടുതലായിട്ട് വന്നാൽ കുടലിൽ ചുരുക്കം അനുഭവപ്പെടാം. കുടലിൽ ചുരുക്കം അനുഭവപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്റ്റൈൻ ഒബ്സ്ട്രക്ഷൻ, അതായത് കുടലിന് ബ്ലോക്ക് ആയിട്ടായിരിക്കും ചിലപ്പോൾ രോഗി ആശുപത്രിയിൽ എത്തുന്നത്, അല്ലെങ്കിൽ കുടലിന് പൊട്ടൽ വന്നിട്ടായിരിക്കും രോഗി ആശുപത്രിയിൽ എത്തുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിലെത്തിയാൽ ശസ്ത്രക്രിയ മാത്രമായിരിക്കും അതിന്റെ പരിഹാരം. ഇപ്പൊ രോഗനിർണയം നേരത്തെ ആക്കിയാൽ, അതായത് ലക്ഷണങ്ങൾ വരുന്ന ആ സമയത്തോ അല്ലെങ്കിൽ അതിനോട് തുടക്കത്തിൽ തന്നെ രോഗി ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചികിത്സ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗം മൂർച്ഛിക്കുന്നതിന് തടയാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളും മറ്റും ഒഴിവാക്കാനും സാധിക്കും. ഇനി അടുത്തതായിട്ട് ഈ അസുഖത്തിന്റെ കോംപ്ലിക്കേഷൻ എന്നുള്ളതാണ്. കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഈ അസുഖം നമ്മുടെ ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരു ഗുളിയോ വെച്ചോ മാറുന്ന ഒരു അസുഖമല്ല, നീണ്ടു നിൽക്കുന്ന അസുഖമാണ്. അപ്പൊ അതിന് തുടർച്ചയായിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. ഒരു വിദഗ്ധ ഡോക്ടറിന്റെ നേതൃത്വത്തിൽ തന്നെ ചികിത്സ ചെയ്യണം. ഒരു മാസോ രണ്ടു മാസോ ഒക്കെ ചികിത്സ എടുത്തെന്ന് വെച്ചാൽ ഈ അസുഖം മാറില്ല. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ചികിത്സ എടുക്കാൻ രോഗി മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും, അതായത് രോഗിയുടെ വർക്കിംഗ് ഡേയ്സ്, നമ്മുടെ ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഈ അസുഖം മൂലം ചിലപ്പോൾ ബുദ്ധിമുട്ടിലാവാം. അതുപോലെ സാമ്പത്തിക മരുന്നിനും ടെസ്റ്റിനും ഒക്കെ ആയിട്ട് ആവശ്യം വരാം. അങ്ങനെ ഒരു സാമ്പത്തികമായ വശവും അതിന്റെ അസുഖത്തിന്റെ ആഘാതവും രണ്ടും രോഗി അവരുടെ കുടുംബവും അനുഭവിക്കേണ്ടി വരും. എന്നിരുന്നാലും ചികിത്സ മുടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് രോഗം കൺട്രോളിൽ നിർത്താൻ വേണ്ടി ഏറ്റവും നല്ല വഴി. പിന്നീട് ഒരു ചോദ്യം സാധാരണ രോഗികൾ ചോദിക്കുന്നത്, എത്ര നാൾ ഇതിന്റെ ചികിത്സ എടുക്കണം? ആറുമാസം കൊണ്ട് തീരുമോ, ഒരു വർഷം കൊണ്ട് തീരുമോ? അങ്ങനെ വ്യക്തമായിട്ട് ടൈം പീരീഡ് പറയാൻ സാധ്യമല്ല. ചിലപ്പോൾ ക്രോൺസ് ഡിസീസിന് ആയുഷ്കാല ചികിത്സ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ അൾസറേറ്റിക് കൊളൈറ്റിസിനും ചികിത്സ നീണ്ടുപോയേക്കാം. പക്ഷെ ഒരു മൂന്നോ നാലോ വർഷം കൊണ്ട് അൾസറേറ്റിക് കൊളൈറ്റിസ് രോഗികളിലൊക്കെ ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ പൂർണ്ണമായിട്ട് നിർത്തി രോഗിയെ ഒരു നിരീക്ഷണത്തിൽ വെക്കാൻ സാധിക്കും. അതൊരു നല്ല വശം തന്നെയാണ്. മാത്രമല്ല പുതിയ പല മരുന്നുകളും, അത് ഇഞ്ചക്ഷനായിട്ടും ഗുളികയായിട്ടും, ഇപ്പോൾ ഈ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി അവൈലബിൾ ആണ്. മരുന്ന് താരതമ്യേന അതിന് ഒരു സേഫ്റ്റിയൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ഡോക്ടറിന്റെ മേൽനോട്ടത്തിൽ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് അസുഖമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സയാണത്. അത് രോഗനിർണയത്തിന് ശേഷം ഒരു ഡോക്ടറിന്റെ നേതൃത്വത്തിൽ അത് മരുന്ന് കഴിച്ച് സൈഡ് ഇഫക്റ്റ് വരുന്നുണ്ടോന്ന് കൃത്യമായി മോണിറ്റർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായി കൺട്രോളിലെത്തുകയും രോഗിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. പിന്നെ മറ്റൊന്ന് സാധാരണ രോഗികൾ ചോദിക്കുന്ന, ഈ IBD രോഗികൾ ക്യാൻസറിന്റെ റിസ്ക് കൂടുതലാണോ എന്നാണ്. ക്യാൻസറിന്റെ റിസ്ക് തീർച്ചയായിട്ടും IBD രോഗികൾ കൂടുതലാണ്. കാര്യം വർഷങ്ങൾ പഴക്കമാകും തോറും, ഒരു 10-12 വർഷത്തിന് മുകളിലോട്ട് ചെല്ലുമ്പം ക്യാൻസർ വരാനുള്ള സാധ്യത, വൻകുടൽ ക്യാൻസറാണ്, അതിനുള്ള സാധ്യത കൂടുതലായിട്ട് വരാം. അപ്പോൾ ഒരു 10-12 വർഷത്തിന് ശേഷം എല്ലാ 2 വർഷത്തിലും ഒരിക്കൽ ഈ IBD രോഗികൾ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കി ക്യാൻസർ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും മരുന്നുകൾ കഴിച്ച് അസുഖം റെമിഷൻ, അതായത് കൺട്രോളിൽ നിൽക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ വളരെ കുറവായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള രോഗികൾക്ക് സാധാരണഗതിയിലുള്ള ജീവിതം നയിക്കുന്നതിന് വലിയ തടസ്സങ്ങളില്ല. ചികിത്സയിലൂടെ വളരെയധികം കൺട്രോളിൽ അസുഖം നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവ് വീട്ടുകാർക്കും രോഗിക്കും ആവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള മാനസിക സംഘർഷത്തിൽ പോകാതെ അസുഖമാണെന്ന് അറിഞ്ഞാൽ പോസിറ്റീവ് വെൽബീയിങ്ങിൽ ജീവിക്കുകയാണെങ്കിൽ അസുഖം കൺട്രോൾ ചെയ്ത് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഇത് IBD ദിനത്തിനോട് അനുബന്ധിച്ച് ഇത്രയും പറയാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHMRadioHealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക. ആകാശവാണി

രാഗാമൃതത്തിൽ ബോംബെ സഹോദരിമാരായ സി സരോജയും സി ലളിതയും പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതി കേൾക്കാം. ശ്രീമതി എസ് ആർ രാജശ്രീ വയലിൻ, ശ്രീ കെ ആർ ഗണേഷ് മൃദംഗം, ശ്രീ ആദിച്ചനെല്ലൂർ അനിൽകുമാർ ഖടം.

ബോംബെ സഹോദരിമാരായ സി സരോജയും സി ലളിതയും പാടിയ മഹാരാജാസ് വാദ തിരുനാൾ കൃതിയാണ് ഇന്ന് രാഗാമൃതത്തിൽ കേട്ടത്. ശ്രീമതി എസ് ആർ രാജശ്രീ വയലിൻ, ശ്രീ കെ ആർ ഗണേഷ് മൃദംഗം, ശ്രീ ആദിച്ചനെല്ലൂർ അനിൽകുമാർ ഘടം.

സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല. എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യയ്ക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: airtvmpm@gmail.com.

0: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഇന്നുച്ചയ്ക്ക് 1 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അവസാന ദിവസം. റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്.

0: കാണുന്ന മാത്രയിൽ തന്നെ മനസ്സിന് സന്തോഷമുളവാക്കുന്ന പക്ഷിയാണ് മഞ്ഞക്കിളി. ഇവയുടെ നിറസൗകുമാര്യവും സ്വരശുദ്ധിയുള്ള പാട്ടുമാണ് മഞ്ഞക്കിളികളെ നമുക്ക് പ്രിയമുള്ളതാക്കുന്നത്. മൂന്ന് ജാതി മഞ്ഞക്കിളികളെ കേരളത്തിൽ സാധാരണമായി കണ്ടുവരുന്നുണ്ട്. ഇവയെ കാണാത്തവർ വളരെ കുറവായിരിക്കും. വാഴപ്പഴത്തിന്റെ സുവർണ മഞ്ഞ നിറമുള്ളതിനാൽ ഇവയെ ചില പ്രദേശങ്ങളിൽ വാഴപ്പഴ പക്ഷി എന്നും വിളിക്കാറുണ്ട്. ഉത്തരേന്ത്യക്കാർ മഞ്ഞക്കിളികളെ മാമ്പഴപ്പക്ഷിയെന്നും വിളിക്കുന്നു. പഴുത്ത മാങ്ങയുടെ തിളക്കമുള്ള മഞ്ഞ നിറം ഇവയ്ക്കുള്ളതിനാലാണ് ഇങ്ങനെ വിളിക്കുന്നത്. മാമ്പഴക്കാലത്താണ് അവിടങ്ങളിൽ മഞ്ഞക്കിളികളെ കൂടുതലായി കാണുന്നതെന്നതും മറ്റൊരു കാരണമാകാം.
1: കേരളത്തിൽ കാണപ്പെടുന്ന മൂന്ന് ജാതി മഞ്ഞക്കിളികളിൽ മഞ്ഞക്കറുപ്പൻ മാത്രമാണ് ഇവിടെ സ്ഥിരവാസിയായി ഉള്ളത്. ഇന്ത്യൻ മഞ്ഞക്കിളി, ചീന മഞ്ഞക്കിളി എന്നിവ ദേശാടകരായി വന്നു പോകുന്നവരാണ്. മഞ്ഞക്കിളികളെ കണ്ടാൽ മധുരപലഹാരം കിട്ടുമെന്നൊരു വിശ്വാസം നാട്ടിൻപുറങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിലാണ് ഇത് പ്രചരിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊരു വിശ്വാസം എങ്ങനെ ഉണ്ടായെന്ന് ആലോചിക്കുന്നത് രസകരമായിരിക്കും. മാർച്ച് മുതൽ ഓഗസ്റ്റ് മാസം വരെയാണ് മഞ്ഞക്കറുപ്പിന്റെ കൂടൊരുക്കൽ കാലം. ഇക്കാലത്ത് ഇവ വളരെ സജീവമായിരിക്കും. മരങ്ങളിലൊക്കെ ഇവ ചാടി കളിക്കുന്നുണ്ടാകും. വേനൽക്കാലം കഴിയുന്നതോടെ നമ്മുടെ നാട് വിട്ടു പോകുന്നവരാണ് മറ്റ് രണ്ട് ജാതി വിരുന്നുകാരായ മഞ്ഞക്കിളികൾ. അങ്ങനെ നോക്കുമ്പോൾ കുട്ടികൾ മഞ്ഞക്കിളികളെ കൂടുതലായി കാണാനുള്ള സാധ്യത വേനൽക്കാലത്താണ്. മധ്യവേനൽ അവധിക്ക് പള്ളിക്കൂടമൊക്കെ അടച്ച് കുട്ടികൾ പാടത്തും പറമ്പിലും അലയുന്ന കാലവുമാണ് അത്.
0: അതുപോലെ വേനൽക്കാലത്താണ് നമ്മുടെ നാട്ടിലെ ഉത്സവകാലം. അമ്പലങ്ങളിലും പള്ളികളിലും ഉത്സവങ്ങളോടുത്സവമായിരിക്കും. വിഷു പോലെയുള്ള പ്രധാന പല ഉത്സവങ്ങളും മേടമാസത്തിലാണെന്ന് ഓർക്കണം. ഉത്സവകാലത്ത് എല്ലാ വീട്ടിലും മധുരം വിളമ്പുന്നത് പതിവാണ് താനും. ഇക്കാലത്ത് മഞ്ഞക്കിളികളെ കാണാനുള്ള അവസരമുണ്ടാകുകയും മധുരം കിട്ടാനുള്ള സാധ്യത കൂടുതലുമാണ്. ഇതാവാം മഞ്ഞക്കിളികളെ കണ്ടാൽ മധുരം കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ടാവാൻ ഒരു കാരണമായി തോന്നിയിട്ടുള്ളത്. മഞ്ഞക്കിളികളെ നിലത്തിറങ്ങിക്കണ്ടാൽ അവയിരിക്കുന്നതിനിടയിൽ നിധിയുണ്ട് എന്നൊരു വിശ്വാസവുമുണ്ട്. സാധാരണ മഞ്ഞക്കിളികൾ നിലത്തിറങ്ങാറില്ല. മരച്ചില്ലകളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പറന്നും കൊമ്പിൽ ചാടിച്ചാടി നടന്നും ഇര തേടുകയാണ് ഇവയുടെ രീതി. എന്നാൽ അപൂർവമായി കൃമികീടങ്ങളെ തിന്നാനായി നിലത്തിറങ്ങാറുമുണ്ട്. ഇങ്ങനെ അപൂർവമായി മാത്രം നിലത്തിറങ്ങി കാണാറുള്ളതിനാലാകാം നിധികുംഭം ഉള്ളിടത്താണ് ഇവയുടെ ഇരിപ്പ് എന്ന വിചാരം വരാൻ.

0: വർണ്ണപ്പകിട്ട് കൊണ്ട് നമ്മെ വശീകരിക്കുന്ന പക്ഷികളിൽ മുമ്പരാണ് മഞ്ഞക്കിളികൾ.
1: പക്ഷി ഗവേഷകനും പരിസ്ഥിതി ഗ്രന്ഥകാരനുമായ സി സുശാന്ത്.
0: നല്ല പഴുത്ത മാങ്ങയുടെ മഞ്ഞനിറം പോലെയോ നന്നായി വിളഞ്ഞു പഴുത്ത് പൂവമ്പുഴം പോലെയും നല്ല പൊന്നുപോലെ സുവർണശോഭയാർന്ന ഉജ്ജ്വല മഞ്ഞ നിറക്കാരാണ് മഞ്ഞക്കിളികൾ. കേരളത്തിൽ മൂന്നിനം മഞ്ഞക്കിളികളെ കാണാറുണ്ട്. ഇവയിൽ മഞ്ഞക്കറുപ്പൻ സ്ഥിരവാസിയും മഞ്ഞക്കിളിയും ചീന മഞ്ഞക്കിളിയും ദേശാടകരുമാണ്. തലയും കഴുത്തും കറുത്ത മൂടുപടം അണിഞ്ഞതുപോലെ കറുത്ത നിറവും തിളങ്ങുന്ന മഞ്ഞ നിറവും ചിറകിൽ കറുപ്പ് നിറവും കൊക്കുകൾ തിളങ്ങുന്ന ചുവപ്പ് നിറവുമാണ് മഞ്ഞക്കറുപ്പന്റേത്. ആൺപെൺ പക്ഷികൾക്ക് നിറവ്യത്യാസമില്ല. പ്രായപൂർത്തിയാകാത്ത പക്ഷികൾക്ക് തിളങ്ങുന്ന മഞ്ഞ നിറമില്ല. ശലഭപുഴുക്കൾ, നിശാശലഭപുഴുക്കളായ കമ്പിളിപ്പുഴു, ചുറിയണാമ്പുഴു, പ്രാണികൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. അപൂർവമായി പേരയ്ക്ക പോലുള്ള പഴങ്ങൾ, അരിപ്പൂച്ചെടിയിലെ പഴങ്ങൾ ഇവ കഴിക്കാറുണ്ട്. സാധാരണ പരുക്കൻ ശബ്ദമാണ് ഉണ്ടാക്കുക. കൂടുകെട്ടൽ കാലമാകുമ്പോൾ വളരെ മധുരമായി ശബ്ദിക്കാറുണ്ട്. മഞ്ഞക്കറുപ്പൻ വൃക്ഷവാസിയായ പക്ഷിയാണ്. അധികം നിലത്തിറങ്ങാറില്ല. അരിപ്പൂച്ചെടി പഴം പഴുക്കുമ്പോൾ ചിലപ്പോൾ നിലത്തും എത്താറുണ്ട്. ഇങ്ങനെ അപൂർവമായി നിലത്തിറങ്ങാറുള്ളത് കൊണ്ട് മഞ്ഞക്കിളി ഇരിക്കുന്ന മണ്ണിനിടയിൽ നിധിയുണ്ടെന്നൊരു വിശ്വാസം പഴമാക്കാർക്കിടയിലുണ്ട്. കാണാനഴിവുള്ള ഈ പക്ഷി നമ്മുടെ വീട്ടുവളപ്പിലെ നിത്യ സന്ദർശകരാണ്. നഗരങ്ങളിലും കാനയങ്ങളിലും അതുപോലെ തുറസായ പ്രദേശങ്ങളിലുമൊക്കെ മഞ്ഞക്കറുപ്പനെ കാണാം. ഏപ്രിൽ മാസത്തിലാണ് മഞ്ഞക്കറുപ്പൻ കൂട് കെട്ടുന്നത്. ഇക്കാലങ്ങളിൽ ഇവ മധുരമായി ശബ്ദിച്ചുകൊണ്ട് നമ്മുടെ വളപ്പുകളിൽ പാറി നടക്കുകയും വളരെ ഗോപ്യമായി തൊട്ടിൽ പോലുള്ള ഒരു കൂടുണ്ടാക്കുകയും ആ കൂട്ടിൽ മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് പുഴുക്കളെയും പ്രാണികളെയുമാണ് അവ കൊടുക്കുക. മഞ്ഞക്കറുപ്പൻ സ്ഥിരവാസിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന രണ്ടും മറ്റു മഞ്ഞക്കിളികൾ ദേശാടകരാണ്.

0: അതിലൊന്ന് മഞ്ഞക്കിളി എന്ന് വിളിക്കുന്ന ഇന്ത്യൻ ഓറിയോൾ. മഞ്ഞക്കറുപ്പിന്റെ ഇംഗ്ലീഷ് നാമം ബ്ലാക്ക് ഹുഡഡ് ഓറിയോൾ എന്നാണ്. അപ്പം ഇന്ത്യൻ ഓറിയോൾ എന്ന മഞ്ഞക്കിളിക്ക് നല്ല മഞ്ഞ നിറവും കണ്ണിന് മാത്രം ഒരു കരിയെഴുത്ത് പോലെ കറുപ്പ് നിറവുമുണ്ട്. ഇവയെ മഞ്ഞക്കിളിയിൽ നിന്നും അങ്ങനെ വ്യത്യസ്തനാക്കുന്നു. ചീന മഞ്ഞക്കിളിയാകട്ടെ, ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലെ ദേശം അപൂർവ ദേശാടകനാണ്. ഇവയുടെ കണ്ണിന് ചുറ്റും ഒരു കൺപെട്ട കെട്ടിയതുപോലെ, കൊള്ളക്കാർ കൺപെട്ട കെട്ടിയതുപോലെ നല്ല കറുത്ത നിറം തലയ്ക്ക് പുറകിലേക്ക് നീളുന്നു. ഇങ്ങനെ ചീന മഞ്ഞക്കിളിയെ നമുക്ക് തിരിച്ചറിയാം. ഇങ്ങനെ ഈ മൂന്ന് ഇനം മഞ്ഞക്കിളിയും കേരളത്തിൽ ഉണ്ട്. അവയെ ഇനി കാണുമ്പോൾ നിരീക്ഷിക്കും. തീർച്ചയായും പക്ഷി നിരീക്ഷണം ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന പക്ഷികളിൽ ഒന്നാണ് മഞ്ഞക്കറുപ്പൻ അല്ലെങ്കിൽ മഞ്ഞക്കിളികൾ. അവയെ കാണുമ്പോഴും ഇപ്പോഴും അവയെ കാണുന്നതിൽ ആ പുതുമ ഒരിക്കലും മാറിയിട്ടില്ല. എന്നും കാണാൻ ആഗ്രഹിക്കുന്ന പക്ഷികളാണ് മഞ്ഞക്കിളികൾ.
1: മഞ്ഞക്കറുപ്പൻ പലതരത്തിൽ പാടാറുണ്ട്. മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മുതൽ അവ പാടി തുടങ്ങുന്ന പാട്ടാണ് കൂടുതൽ പേരും കേട്ടിരിക്കുക. മഴക്കാലത്തും ഈ പാട്ട് അങ്ങനെ മഞ്ഞക്കറുപ്പൻ മൂളിക്കൊണ്ടേയിരിക്കും. മഴ തോരുന്ന നേരത്ത് തൊടിയിൽ നിന്ന് മഞ്ഞക്കറുപ്പന്റെ പാട്ട് മുഴങ്ങുന്നത് കേട്ടിരിക്കുക വളരെ സുന്ദരമായൊരവസ്ഥയാണ്. മുറ്റത്ത് മാവിലോ പ്ലാവിലോ ഇരുന്ന് അവ മൂളിക്കൊണ്ടിരിക്കും. നൂൽമഴയുടെ നേരിയ തരുമ്പ് കൂടി ചേരുന്നതോടെ മഞ്ഞക്കിളിയുടെ പാട്ടിന് ആസ്വാദ്യതയേറും. സന്തോഷകരമായിരിക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള പാട്ട് അവ മൂളുക. എന്നാൽ കാക്കയെയും മറ്റു ശത്രുപക്ഷികളെയും കൊത്തി ഓടിക്കേണ്ടി വരുമ്പോൾ ശബ്ദം വളരെ പരുക്കനാകും. രൗദ്രഭാവത്തോടെയാകും അവ ശബ്ദിക്കുക. ഷ്ക്രേ ഷ്ക്രേ എന്നൊരു ശബ്ദമാകും ഉച്ചത്തിൽ മുഴക്കുക. അതുപോലെ മൂന്നാല് മഞ്ഞക്കറുപ്പന്മാർ ഒന്നിച്ചു ചേർന്ന് ഉല്ലാസലീലകളിൽ ഏർപ്പെടുമ്പോൾ അവയുടെ പാട്ട് വേറിട്ടതായിരിക്കും. കളിചിരി ശബ്ദം പോലെ ആനന്ദകരമായി നമുക്കത് അനുഭവപ്പെടുകയും ചെയ്യും. കളകളാരവത്തോടെയുള്ള പാട്ടാകും മഞ്ഞക്കറുപ്പന്മാർ മുഴക്കുക. ശൃംഗാര ചുവയുള്ള പാട്ടാണിത്. എന്നാൽ അവ തമ്മിൽ വഴക്കിടുമ്പോൾ ഭാഷ മാറും. പരുക്കൻ ശബ്ദത്തിലാകും പിന്നെ. ഇങ്ങനെ പല തരത്തിൽ മഞ്ഞക്കറുപ്പൻ ശബ്ദിക്കാറുണ്ട്.
2: മഞ്ഞക്കറുപ്പന്റെ ഇംഗ്ലീഷ് പേരാണ് ബ്ലാക്ക് ഹുഡഡ് ഓറിയോൾ. ഇവയുടെ ശാസ്ത്രനാമം ഓറിയോളസ് സാങ്തോർണസ് എന്നാണ്. ഇന്ത്യൻ മഞ്ഞക്കിളിയുടെ ഇംഗ്ലീഷിലുള്ള പേര് ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ എന്നാണ്. ഇവയുടെ ശാസ്ത്രീയ നാമം ഓറിയോളസ് ഓറിയോളസ് എന്നാണ്. ചീന മഞ്ഞക്കിളിയുടെ ഇംഗ്ലീഷ് പേര് ബ്ലാക്ക് നേപ്പഡ് ഓറിയോൾ എന്നാണ്. ഓറിയോളസ് ചിനൻസിസ് എന്നാണ് ശാസ്ത്രനാമം. മഞ്ഞക്കറുപ്പിന്റെ തല, താടി, തൊണ്ട, കഴുത്ത്, മാറിടം എന്നിവ കറുപ്പായിരിക്കും. കൊക്കും കറുപ്പായിരിക്കും. പൂവനും പിടയും ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കും. പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളുടെ താടി, തൊണ്ട, മാറിടം എന്നിവിടങ്ങളിൽ വെള്ളവരകൾ കാണാം.
1: ഇന്ത്യൻ മഞ്ഞക്കിളിയുടെ കൊക്ക് ചെമ്പായിരിക്കും. കൊക്കിൽ നിന്ന് തുടങ്ങി കണ്ണിൽ കൂടി പോകുന്ന കുറിയ കൺപട്ട നല്ല കറുപ്പായിരിക്കും. പൂവന് ചിറകുകളുടെ അരികം നല്ല കറുപ്പായിരിക്കും. ഇതിന്റെ നടുക്ക് ഒരു മഞ്ഞ പൊട്ടുണ്ടാകും. വാലിന്റെ നടുക്ക് കറുപ്പും ഓരങ്ങളിൽ മഞ്ഞയും. പിടയ്ക്ക് പൂവനോളം ശോഭ കാണില്ല. ദേഹത്തിലെ മഞ്ഞയിൽ ഓറഞ്ചിന് പകരം പച്ച ഛായയായിരിക്കും. മാറിടത്തിൽ തവിട്ട് നിറത്തിൽ വരകളുണ്ടാകും. ചിറകുകൾ പച്ച കലർന്ന തവിട്ട് നിറം. പ്രായപൂർത്തിയാകാത്ത ആൺപക്ഷി പിടയെ പോലെ ഇരിക്കും.
2: ചീന മഞ്ഞക്കിളിയുടെ കൊക്ക് റോസ് നിറത്തിലുള്ളതായിരിക്കും. കണ്ണിൽ കൂടി പോകുന്ന കറുത്ത പട്ട നല്ല വീതിയുള്ളതായിരിക്കും. ഇത് പുറകോട്ട് നീണ്ട് ശരീരത്തിലൂടെ മറ്റേ കണ്ണുവരെ എത്തിയിരിക്കും. നിറങ്ങളിലുള്ള ഈ വ്യത്യാസം നോക്കി മൂന്ന് ജാതികളെയും തിരിച്ചറിയാൻ കഴിയും.
1: മഞ്ഞക്കറുപ്പനെയാണ് കേരളത്തിൽ കൂടൊരുക്കി കാണാറുള്ളത്. മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് ഇവ കൂടൊരുക്കാറുള്ളത്. കാട്ടിലും നാട്ടിലും എല്ലാം ഇവയുടെ സാന്നിധ്യമുണ്ട്. സൗകര്യം കിട്ടുന്നിടത്തൊക്കെ കൂടൊരുക്കുകയും ചെയ്യും.
2: ഇന്ത്യൻ മഞ്ഞക്കിളി കാശ്മീരിലും ഹിമാലയത്തിലും ഉത്തരേന്ത്യയുടെ മറ്റു ചില ഭാഗങ്ങളിലുമാണ് കൂടൊരുക്കാറുള്ളത്. ഇക്കാലത്ത് അവ മനോഹരമായി പാടാറുമുണ്ട്. ചീന മഞ്ഞക്കിളി കേരളത്തിൽ വരുമെങ്കിലും സൈബീരിയയിലും ഏഷ്യയുടെ വടക്ക് കിഴക്കുള്ള രാജ്യങ്ങളിലുമാണ് കൂടൊരുക്കാറുള്ളത്.
1: എല്ലാ ജാതി മഞ്ഞക്കിളികളും ചെറുപഴങ്ങളും പ്രാണികളെയും തിന്നും. കീടനിയന്ത്രണത്തിന് ഇവ വലിയ സഹായം ചെയ്യുന്നുണ്ട്. ഉയർന്ന മരക്കൊമ്പിന്റെ കവട്ടയിൽ തൊട്ടിൽ പോലെയാണ് മഞ്ഞക്കറുപ്പിന്റെ കൂടൊരുക്കൽ. മരങ്ങളുടെ തൊലി നാരുപോലെ ചീന്തിയെടുത്ത് മെടഞ്ഞാണ് കൂടുണ്ടാക്കുക. ഉണക്കിലയും പഞ്ഞിയും രോമങ്ങളും നാരുകളും കൊണ്ടുവന്ന് കൂടിനുൾവശം ഭംഗിയാക്കും. ഇവയുടെ കൂട് കണ്ടാൽ ചായക്കോപ്പ പോലെയിരിക്കും.
2: ശക്തരായ പക്ഷികളുടെ കൂടിനരികിൽ പോയി കൂടൊരുക്കുന്ന സ്വഭാവം മഞ്ഞക്കറുപ്പനുണ്ട്. പൊതുശത്രുക്കളെ നേരിടേണ്ടി വരുമ്പോൾ ഇത് ഗുണമാകുമല്ലോ എന്നാകും മഞ്ഞക്കറുപ്പന്റെ ചിന്ത. ആനറാഞ്ചിയുടെയും ഓലയിനാലിയുടെയും കൂടരികിലാണ് സാധാരണയായി ഇവ കൂടൊരുക്കി കാണാറുള്ളത്. കാക്കയെ പോലെയുള്ള ശത്രുക്കൾ വന്നാൽ എല്ലാവരും ചേർന്ന് അവയെ തുരത്തും. എന്നാൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ ഓലയിനാലിയുടെ മട്ട് മാറും. പാവം മഞ്ഞക്കറുപ്പന്റെ കൂട് ആക്രമിച്ച് മുട്ടയെയും കുഞ്ഞുങ്ങളെയും കൊത്തിയെടുക്കും. ഓലയിനാലികളുടെ കുഞ്ഞുങ്ങളുടെ ആഹാരമായി മഞ്ഞക്കറുപ്പന്റെ കുഞ്ഞുങ്ങൾ മാറും. പക്ഷികളുടെ സ്വഭാവവും ജീവിതരീതിയും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. വൈവിധ്യമാണ് പ്രകൃതിയുടെ ശക്തി എന്ന് ഈ ജീവിതങ്ങളെ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാം.

0: കിളിക്കൊഞ്ചൽ. ചിത്രീകരണ പരമ്പരയുടെ ഈ ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, അഞ്ജന ശ്രീകുമാർ, നിർവഹണം സന്ദീപ് സുരേഷ്.
1: ഹരിതവാണി സമാപിക്കുന്നു.

0: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. എ പി കോമളയും സംഘവും പാടിയ ഗാനം ചിത്രം ശ്യാമള ചേച്ചി. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: ബാലസ്ത്രഗാനങ്ങൾ ഇനി 11:45 കേൾക്കാം. ആകാശവാണി. കൂട്ടുകാരി. ഇന്ന് കൂട്ടുകാരിയിൽ ചിത്രകാരിയും എഴുത്തുകാരിയുമായ ഗംഗാ നായരുമായി രഞ്ജിനി എം ആർ നടത്തുന്ന അഭിമുഖം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമ്മുടെ അതിഥി ചിത്രകാരിയും എഴുത്തുകാരിയുമായ ഗംഗാ നായരാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: അടുത്തിടെ നടത്തിയ ഒരു പെയിന്റിംഗ് എക്സിബിഷൻ, അത് കണ്ടിട്ടാണ് കൂട്ടുകാരിയിലേക്ക് മാമിനെ ക്ഷണിച്ചത് തന്നെ. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് പരിപാടി ആരംഭിക്കാം. എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തപ്പെട്ടത്?
2: ഈ കഴിഞ്ഞ മാസം പൈലപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്ന ഒരു 6 പേരുടെ ഗ്രൂപ്പ് എക്സിബിഷനിലാണ് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ബൈജു ഗോപിനാഥ് സാറ്, പഴയ മുഖ്യമന്ത്രി അച്യുത മേനോൻ, അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ രാമൻകുട്ടി, ഞാൻ, പിന്നെ എസ് ആർ ഭദ്രൻ, ഭദ്രൻ കാർത്തിക, എന്റെ കൂടെ ഒരു കൊച്ചുമോളുണ്ടായിരുന്നു, ഭദ്രന്റെ കൊച്ചുമോള്. ഇങ്ങനെ ഞങ്ങള് 6 പേർ വളരെ നല്ല രീതിയിൽ എക്സിബിഷൻ വിജയിക്കുകയുണ്ടായി. ഞാൻ ഒരുപാട് എക്സിബിഷൻസ് ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിലെല്ലാം ഓരോ എക്സിബിഷൻസ് ചെയ്യുമ്പോഴും പുതിയ പുതിയത് വയ്ക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടാറുള്ളത്. ഇത്തവണ എക്സിബിഷൻസിൽ വെച്ചാലും പുതുമയുള്ള ചിത്രങ്ങളായിരുന്നു. ആ പുതുമയിൽ ഒരുപാട് സൗന്ദര്യം കണ്ടെത്തുകയും വന്നവരൊക്കെ അതിനെപ്പറ്റി അന്വേഷിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കൂട്ടത്തിലെ എല്ലാവരെയും പോലെ ഞാനും വളരെ സന്തോഷിക്കാനുണ്ടായത്.
1: ഇതിന് ഫാമിലിയിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു?
2: എന്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. എന്റെ ഹസ്ബൻഡ് അഡീഷണൽ സെക്രട്ടറി റിട്ടയർ ചെയ്തതാണ്, രാജേന്ദ്രൻ നായർ. അദ്ദേഹം, മക്കൾ രണ്ടുപേരും, പിന്നെ എന്റെ മരുമക്കളും. അതിനേക്കാൾ സന്തോഷം എന്റെ പിക്ചർ കാണുമ്പോ അത്ര എന്റെ കൊച്ചുമോൻ പറയാറുണ്ട്, ഓ, ഗ്രാൻഡ് മാ ഈസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. എനിക്ക് അതാണ് ഏറ്റവും വലിയൊരു അവാർഡ്, അവന്റെ ഒരു സന്തോഷം കാണുമ്പോഴും.
1: കവികൾക്കൊക്കെ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണോ? ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോ എന്താണ് മനസ്സിലുണ്ടാകുന്ന ഒരു രൂപം അല്ലെങ്കിൽ ഒരു ചിന്ത?
2: എന്റെ വർക്കുകള് ഒരു വർക്കിനെ പോലെ ആയിരിക്കരുതെന്ന് എനിക്ക് നിർബന്ധ ബുദ്ധിയില്ല, പക്ഷെ അങ്ങനെ സംഭവിച്ചു പോകും. അതായത്, ഞാൻ ഒരു ക്യാൻവാസ് എടുത്ത് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അത്യാവശ്യം വേണ്ട ഏകാഗ്രത, നിശബ്ദത, ഇതെല്ലാം ഉറപ്പുവരുത്തിയിട്ടാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങാറ്. എനിക്ക് എന്തോ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് എന്റെ വർക്കുകളെ തോന്നുന്നത്. ഇപ്പൊ എനിക്ക് മാത്രമല്ല അതിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുള്ളത്, കാണികൾക്ക് അവരുമായിട്ട് സംവാദം നടത്തണം. ഇപ്പൊ എന്തെങ്കിലും കുറച്ച് കളേഴ്സ് വാരി തേച്ച് കഴിഞ്ഞു അതൊരു ആബ്സ്ട്രാക്ട് ആണെന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യക്കുറവുള്ളത് കാരണം ഞാൻ അതില് എന്റേതായ ഡെപ്ത് കൊടുക്കാൻ നോക്കും. കളേഴ്സിൽ ശ്രദ്ധിക്കും, പാറ്റേണിൽ ശ്രദ്ധിക്കും, ടെക്സ്റ്റേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കും, പല മിക്സഡ് മീഡിയ യൂസ് ചെയ്യും, പല ടൂൾസ് യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഓരോന്നും വ്യത്യസ്തപ്പെട്ട് വരുന്നത്. അത് എനിക്ക് എപ്പോഴും തോന്നുന്നത് എന്റെ അച്ഛൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അപ്പൊ എനിക്ക് അത് എന്റെ അച്ഛന്റെ ഒരു സ്പിരിച്വൽ ഇടപെടൽ അതിനകത്തുണ്ട് എന്നുള്ള, എന്റെ ഏത് വർക്കും കാണുമ്പോഴും ഞാൻ വിചാരിക്കും ഇത് ഞാൻ മാത്രമല്ല അച്ഛനും പ്രകൃതിയും ഈശ്വരനും എല്ലാം ഇടപെട്ടതാണ്. ശരിക്കും പറഞ്ഞാല് എന്റെ എഴുത്തും എന്റെ കവിതകളും മിസ്റ്റിക് കവിതകളാണ്. അപ്പൊ എന്റെ വർക്കുകളിലും ഞാൻ കാണുന്നത് കൂടുതലും മിസ്റ്റിസിസം ആണ്.
1: അപ്പൊ ഒരു തീം മനസ്സിൽ കണ്ടുകൊണ്ട് ക്യാൻവാസിൽ പകർത്തുന്ന രീതിയാണോ ഉള്ളത്, അതോ ഒരു ക്യാൻവാസിലൂടെ കൈകള് മനസ്സിന്റെ യാത്രക്കൊപ്പം അങ്ങ് ചലിച്ചു പോവുകയാണ്?
2: മനസ്സിനൊപ്പം മാത്രമല്ല എന്റെ ബുദ്ധിയില് അപ്പോഴെന്താണ് തോന്നുന്നത്. എന്റെ വർക്കുകളിലൊന്നും ഒരു പെൻസിൽ മാർക്ക് പോലും ഞാൻ ചെയ്തിട്ടില്ല. ആബ്സ്ട്രാക്ടിന് ഒരു പ്രത്യേകിച്ച് നമ്മളൊരു സ്കെയിൽ വെച്ച് വരച്ചിട്ട് അങ്ങനെ വേണം എന്നില്ല. പക്ഷെ ആ ഘടനയെല്ലാം നമ്മുടെ ഈ ബ്രഷ് കൊണ്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ കൊണ്ടോ തന്നെ നമുക്ക് വരുത്താവുന്നതേ ഉള്ളൂ. അതാണ് ആബ്സ്ട്രാക്ടിന്റെ ഒരു പ്രത്യേകത.
1: ഒരു വർക്ക് ചെയ്യുന്നതിനേക്കാൾ മുൻപ് തന്നെ മനസ്സിലൊരു സമയം നിശ്ചയിക്കാറുണ്ടോ, അതോ ഒരു വർക്ക് അതിന്റെ പരിപൂർണതയിൽ എത്തുന്നതുവരെയും അതിനുവേണ്ടി സമയം ചെലവഴിക്കണം എന്നുള്ളൊരു രീതിയാണ്?
2: ഒരു നിശ്ചിത സമയമെടുത്ത് അത് തീർക്കണം എന്നല്ല, എന്റെ സങ്കല്പം, സാങ്കല്പികമായിട്ട് അതിൽ എന്തൊക്കെ വരണം എന്നുള്ളത് എനിക്ക് ആദ്യമേ ഞാൻ മുന്നോട്ട് കാണില്ല എങ്കിൽ പോലും ഞാൻ ക്യാൻവാസ് ചെയ്യുമ്പോൾ സാധാരണ ഒരു ക്യാൻവാസ് അല്ല തുടങ്ങുന്ന, ഒന്നിൽ കൂടുതൽ ക്യാൻവാസ് തുടങ്ങും. ഒരു ക്യാൻവാസിൽ ഞാൻ കുറച്ച് ചെയ്തിട്ട് ബാക്കി മറ്റേ ക്യാൻവാസിലോട്ട് ഞാൻ അങ്ങോട്ടങ്ങ് മാറും. നമ്മുടെ ഈ പ്രകൃതി തന്നെ ഒത്തിരി ഒബ്സർവ് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ ഈ ഒബ്സർവേഷനിലൊക്കെ എനിക്ക് പുതിയ അതുപോലെ ഇൻഡ്യൂഷൻസ് വഴി എനിക്ക് ഐഡിയാസ് കിട്ടും. എന്റെ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾ കണ്ടതാണ് എക്സിബിഷന്, ഒരു ആന, ഒരു കാള, അതിന്റെയൊക്കെ രൂപങ്ങളൊക്കെ അതിൽ രൂപം കൊണ്ടുവന്നതാണ്. ഞാൻ ഒരിക്കൽ പോലും ഒരു ലൈൻ പോലും നിങ്ങൾക്ക് അതിൽ കണ്ടുപിടിക്കാൻ പറ്റൂല.
1: എക്സിബിഷന് ആദ്യം വെച്ചിരുന്ന ചിത്രം അതായിരുന്നു. അപ്പൊ ആദ്യ ചിത്രത്തിൽ തന്നെ എഴുന്നള്ളത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു ആന, അതിന് മുകളിൽ തന്നെ ഒരു സ്ത്രീ, പിന്നെ അതിനടുത്തൊരു ക്ഷേത്രം, കേരളം, കേരളത്തിന്റെ ഒരു സാംസ്കാരിക ചിത്രം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അപ്പൊ ഈ പ്രകൃതി, ഉത്സവങ്ങൾ, സംസ്കാരം, ഇതൊക്കെ കലയുമായിട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇതിനെയൊക്കെ ഓരോന്നിനെയും ക്യാൻവാസിലേക്ക് എങ്ങനെയാണത് പകർത്തിയെടുക്കുന്നത്?
2: അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. ആദ്യമൊക്കെ ഞാൻ ഒത്തിരി ട്രഡീഷണൽ ആർട്ടിനെ സ്നേഹിച്ച ഒരാളാണ്. അപ്പൊ ആ ട്രഡീഷണൽ ആർട്ടിന്റെ ഒരു സൗന്ദര്യം, അതിന്റെ ഒരു സ്വഭാവം, അതെല്ലാം എന്നിൽ അത് ഉള്ളിൽ കാണുമായിരിക്കും. കാണികൾ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു അതിന് ഒരു ഇന്റർപ്രിട്ടേഷൻ, അതായത് ഒരു പെർസെപ്ഷൻ വന്നു എന്നിപ്പോ കേൾക്കുമ്പോൾ എനിക്കൊരു വളരെ സന്തോഷമുണ്ട്. ഞാൻ ഉദ്ദേശിച്ച് ചെയ്തതല്ല ആ പിക്ചർ എഴുന്നള്ളത്ത് എന്നുള്ള ഒരു തീം. എന്റെ അബ്സ്ട്രാക്ട് ഭാഷയെ പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ ജീവിതയാത്രയിൽ സഹനശക്തിയുടെ ഒപ്പം സ്ഥിരതയ്ക്കും ആത്മബലത്തിനും ധൈര്യത്തിനും ആത്മശക്തിയും എല്ലാം ഒരുമിച്ച് നിലകൊള്ളുന്നതായി കാണുന്നു എന്റെ ആ പിക്ചറിൽ. ഞാനതാണ് കാണുന്നത്. ഒരു സ്ത്രീയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാവം എന്ന് പറയുന്നത് സ്ത്രീയുടെ ബലം എന്ന് പറയുന്നത് ക്ഷമ തന്നെയാണ്. അപ്പൊ ഇതില് ഈ കാണിക്കുന്ന സ്ഥിരോത്സാഹം വളരെ നല്ല ഒരു ആശയമായിട്ട് എനിക്ക് തോന്നിയതും അത് പിറവിയെടുക്കാൻ ചിലപ്പം കാരണമായേക്കാം.
1: പ്രദർശനത്തിനുണ്ടായിരുന്ന അടുത്തൊരു ചിത്രത്തില് ക്യാൻവാസിൽ നിന്ന് തികച്ചും പ്രൊജക്റ്റീവ് നിൽക്കുന്ന ഒരു തോന്നലായിരുന്നു. കൈവച്ച് നമ്മൾ അതിനെ തൊട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഓരോ രൂപങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തോന്നൽ അത് കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഓരോ മൃഗങ്ങളുടെയും പക്ഷികളുടെയും അങ്ങനെ പ്രകൃതിയോട് കൃത്യമായിട്ട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു രീതിയായിരുന്നു ആ ചിത്രത്തിന്റേത്.
2: ഞാൻ അബ്സ്ട്രാക്ട് വർക്കുകൾ ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് രൂപങ്ങളല്ലാത്ത കളേഴ്സ്

0: ഉണ്ടും സിംഹണി ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ്. ആ ചിത്രം കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു, അതില് ഫുൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, അത് മുഴുവൻ ഞാൻ ടെക്സ്ചറിൽ ഉണ്ടാക്കിയതാണ്. ബ്ലാക്ക് പെയിന്റ് കൊണ്ട് എനിക്ക് തോന്നിയ രൂപങ്ങള്, അവര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, അതായത് വിസ്പേഴ്സ് ഓൺ വൈറ്റ് എന്നാണ് എന്റെ ആബ്സ്ട്രാക്ട് പെയിന്റിങ്ങിന് ഞാൻ പേരിട്ടത്. അവര് തമ്മിൽ സംസാരിക്കുന്നുണ്ട്,
1: പ്രകൃതിയിൽ ഓരോന്നും പരസ്പരം മന്ത്രിക്കുന്നുണ്ട്.
0: എനിക്ക് അത് തന്നെയാണ് ആവശ്യം, പ്രകൃതിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുക.
1: മറ്റുള്ള നിറങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് വെള്ളയും കറുപ്പും മാത്രമായിട്ട് ഒരു ചിത്രത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാൻ അതിലൂടെ സാധിക്കും എന്ന് ആ ചിത്രത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. വിസ്പേഴ്സ് ആൻഡ് വൈറ്റിലൂടെ എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലൂടെ ഇത്രയും കഥകൾ പറയാൻ അതിന് സാധിച്ചത്?
0: ഞാൻ തുടങ്ങിയതേ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. എന്റെ അച്ഛൻ നന്നായിട്ട് വരയ്ക്കും, അച്ഛന്റെ മീഡിയം ചാർക്കോൾ ആയിരുന്നു. ഞാൻ കുഞ്ഞുനാളില് അച്ഛൻ വരയ്ക്കുന്ന കാണുമ്പോഴത്തേക്കും അടുത്ത് ചെന്ന് നിന്ന് ഇതൊക്കെ കണ്ടു നിൽക്കും. ഞാൻ അന്ന് ഈ ചാർക്കോളും ഗ്രിഡ് എന്താണെന്നുള്ളതും മനസ്സിലാക്കിയ അച്ഛന്റെ എന്നാണ്. അപ്പൊ ഞാൻ ആദ്യം അച്ഛനെ ഒരു വരച്ചിട്ട് പുറത്ത് കാണിച്ചത് സിനിമാനല്ല സത്യന്റെ ഒരു പിക്ചറായിരുന്നു. അപ്പൊ അച്ഛനെ കാണിച്ചപ്പോ അച്ഛൻ പറഞ്ഞു, ഓ നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അമ്മയുടെ പേര് തങ്കം എന്നാണ്, തങ്കം നമുക്ക് ഇവിടെ ഫൈൻ ആർട്സ് ചേർക്കാം. അപ്പൊ അച്ഛൻ അന്നേ മനസ്സിലായി എന്തോ ഒരു ചെറിയൊരു കഴിവിനകത്തുണ്ട് എന്ന് മനസ്സിലായിട്ടായിരിക്കണം. പക്ഷെ എനിക്ക് ഫിലോസഫി എടുത്ത് വിമൻസ് കോളേജിൽ ചേരാനായിരുന്നു താല്പര്യം. അങ്ങനെ ഞാൻ ചിത്രകല സാവധാനം മാറ്റിവെച്ചു, തത്വചിന്തയിലോട്ട് പോയി.
1: അപ്പൊ യഥാർത്ഥത്തിൽ ചിത്രകല പഠിക്കാതെ ഉള്ളിലുണ്ടായിരുന്ന ആ കലയെ ഉണർത്തിയെടുത്ത ഒരാളാണ്. പിന്നീട് ഏത് സമയത്താണ് ഇതാണ് എന്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞത്?
0: ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് കുടുംബത്തിൽ കുറച്ച് കടമാള കടപ്പാടുകളെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ കുട്ടികളെല്ലാം വളർന്നു വലുതായി, അവരൊക്കെ പുറത്തുപോയി. അപ്പൊ ഞാൻ എന്റെ ഏകാന്തതയിൽ എന്റെ പാഷന്റെ പുറകെ പോണം എന്നുള്ള ഒരു ഇതില് ഞാൻ ചിത്രകലയിലേക്ക് തിരിഞ്ഞു. അപ്പൊ എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്തപ്പോ ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൂരദേശങ്ങളിൽ നിന്ന് വന്ന ഗുരുക്കന്മാര് പോലും എന്റെ ആബ്സ്ട്രാക്ട് പിക്ചർ കണ്ടിട്ട് ഇതാണ് ഗംഗയുടെ സ്ട്രോങ് പോയിന്റ് എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം കിട്ടി. അതിനുശേഷം ഒന്ന് രണ്ട് അവാർഡിന് കിട്ടുകയും ചെയ്തു. അപ്പം പിന്നെ ഞാൻ എന്റെ ആബ്സ്ട്രാക്ടിനെ കുറെ കൂടി മോഡിഫൈ ചെയ്ത് വർഷങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ലെവലിലെത്തിയത്.
1: ഇപ്പൊ ഒരു ചിത്രത്തിന്റെ കോമ്പോസിഷൻ രൂപപ്പെടുത്തുന്ന സമയത്ത് അതിനൊരു താളം ഉണ്ടായിരിക്കും, പിന്നെ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്നൊക്കെ മുൻകൂട്ടി എങ്ങനെയാണ് ഇത്രയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അതൊരു ചിത്രത്തിലേക്ക് പകർത്തിയെടുക്കുന്നത്?
0: ചിത്രകല പഠിക്കുമ്പോൾ ചിട്ടപ്പെടുത്തിയ ഒരു സിലബസ് ഉണ്ട്. എനിക്ക് ഈ ചിട്ടപ്പെടുത്തിയ സിലബസ് എനിക്ക് ശീലമില്ല. എന്റെ ആവിഷ്കാരത്തിന് സ്വാതന്ത്ര്യം വേണം. ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയത് ഈ ആബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴാണ്. കാരണം എനിക്കിഷ്ടമുള്ള കളർ എനിക്ക് യൂസ് ചെയ്യാം, ഇഷ്ടമുള്ള ലെവൽ വരെ വരയ്ക്കാം. ക്യാൻവാസിന്റെ പകുതി വരെ വരച്ചാലും എന്റെ ഒരു ആർട്ട് ആർട്ടാണ്. അങ്ങനെയാണെങ്കിൽ പോലും സ്വാതന്ത്ര്യം മാത്രമല്ല അതിന് വരേണ്ട, നമ്മുടെ ഒരു യുണീക്ക് വർക്ക് ആയിരിക്കണം. ക്രിയേറ്റീവ് ആസ്പെക്ട്സ് ആണ് കൂടുതൽ സ്ഥാനം നൽകേണ്ടത്. പരമ്പരാഗതമായിട്ടുള്ള അറിവിന് പുറമെ നമ്മുടെ സമകാലികമായ വേൾഡ് ആർട്ടിനെ കുറച്ചുകൂടി നമ്മൾ പഠിച്ചിരിക്കണം. വെറുതെ ഒരു ചിത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അത് ഉണ്ടാക്കിയാൽ അതിന്റെ ഇമ്പാക്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് ചെറിയ ഒരു ഐഡിയ നമ്മുടെ ബുദ്ധിയിൽ ഉദിക്കണം.
1: ചില ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ അതിന്റെ ലൈറ്റിങ് ഷാഡോ ഇതൊക്കെ ഓരോ പ്രത്യേക മൂഡ് ആ ചിത്രത്തിന് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്.
0: ഞാൻ ഈ ചോദ്യം കേട്ടപ്പോ ഓർത്ത ഒരു കാര്യം, കുഞ്ഞുനാളില് ശ്രീചിത്ര ആർട്ട് ഗാലറിയില് ചിത്രങ്ങൾ കാണാൻ അച്ഛൻ കൊണ്ടുവരുമായിരുന്നു. അന്ന് രാജാരവിയർന്ന ഇടവിളക്കേന്ദ്ര വനിത ഒരു പിക്ചർ അവിടെ വച്ചിരുന്നപ്പോ അച്ഛൻ അവിടെ നിന്ന ആളിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ ലൈറ്റ് ഇവിടെ അല്ലല്ലോ വരേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് വീക്ഷിച്ചു, എന്താണ് അച്ഛൻ അത് പറയാൻ കാര്യം? അപ്പൊ അച്ഛൻ അത് പറഞ്ഞു തന്നു, അവരുടെ കയ്യിലുള്ള വിളക്കിന്റെ വെളിച്ചം വേണം അവരുടെ മുഖത്ത് കാണാനുള്ള, ആർട്ടിഫിഷ്യൽ ായിട്ടുള്ള ലൈറ്റ് അല്ല അവിടെ വരേണ്ടത്. അപ്പൊ അന്നും ഈ വെളിച്ചവും ഇരുളും തമ്മിലുള്ള ഒരു ഇത് ഞാന് അന്നേ മനസ്സിലാക്കിയിരുന്നു. നമ്മള് പിക്ചർ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി വെളിച്ചം ഒന്നിനും നല്ലതല്ല. അതിനെ അതിന്റേതായ ഒരു ഫോക്കസ് ചെയ്ത് ഒരു ലൈറ്റ് കിട്ടിയാൽ കുറെ കൂടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യും.
1: മാം സ്വീകരിച്ചിരിക്കുന്നത് ഒരു അബ്സ്ട്രാക്ട് പെയിന്റിംഗ് രീതിയാണ്. അപ്പൊ അതിലൂടെ ജനങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മാം മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിൽ മാത്രം കൂടുതൽ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: കല എന്ന് പറയുന്നത് എന്റെ ഉള്ളില് എനിക്ക് തോന്നുന്ന ചിന്തയിൽ അദൃശ്യമായൊരു ശബ്ദത്തിന്റെ സാന്നിധ്യം അതിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആബ്സ്ട്രാക്ട് പെയിന്റിലൂടെ ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളല്ല, മറിച്ച് അനുഭവങ്ങളുടെ ശബ്ദമാണ്, സ്വരമാണ്. ക്യാൻവാസിൽ രേഖകളും നിറങ്ങളും ടെക്സ്ചറുകളും എല്ലാം എന്റെ ഭാഷയായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. എനിക്ക് നിറങ്ങൾ വെറും അലങ്കാരമായി ഞാൻ യൂസ് ചെയ്യുന്നതല്ല, വികാരങ്ങളുടെ ഒരു അടയാളമായിട്ടാണ് ഞാൻ കറുപ്പ് നിറത്തിന്, അത് എനിക്കൊരു ശക്തിയാണ്. ഇരട്ടിനെ

0: കൊടുക്കാതിരിക്കുന്ന സ്വഭാവമുണ്ടോ?
1: എന്റെ വർക്കുകൾ ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ട്, കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് എനിക്കൊന്ന് സോളോ എക്സിബിഷൻ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് കളക്ഷനിൽ ഉള്ള ടൈമിലാണ് ഇപ്പം. പക്ഷെ ചില എക്സിബിഷൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ വർക്കുകളൊക്കെ. കാരണം നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നോക്കുമ്പോൾ ചെറുതായിരിക്കുന്നതായിരിക്കും ഉചിതമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ എക്സിബിഷൻസിന് ആൾക്കാര് നമ്മുടെ ചിത്രം കണ്ടു അഭിപ്രായപ്പെട്ടു, അതിൽ ആദ്യത്തെ വിജയം. രണ്ടാമത് അത് വാങ്ങാൻ താല്പര്യം കാണിക്കുന്നു പറഞ്ഞാൽ ഇത് എനിക്കെന്നല്ല ഏത് കലാകാരനും വിജയമാണ്. അപ്പൊ എന്റെ പിക്ചേഴ്സൊക്കെ ഞാൻ മിക്കതും വരയ്ക്കുമ്പോൾ തന്നെ ആർക്കിടെക്റ്റൊക്കെ ബുക്ക് ചെയ്യാറ്. അത് കൊടുക്കാൻ പറ്റാത്ത ഒരു കാരണമെന്ന് വെച്ചാല് സ്പിരിച്വൽ ഒരു ഇടപെടലിലൂടെ ഉണ്ടായി വരുന്ന ഒരു വർക്കാണ് എന്റെ. മിക്കതും എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാറില്ല. ആബ്സ്ട്രാക്റ്റിന്റെ ഒരു ദോഷം അവിടെയാണ്. ആബ്സ്ട്രാക്ട് സ്വാതന്ത്ര്യമുണ്ട്, തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ട്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ എല്ലാ പ്രഷേഴ്സും മാറിക്കിട്ടും.
0: കവിത എഴുതുമ്പോൾ സ്വീകരിക്കുന്ന രീതി മിസ്റ്റിക് ടൈപ്പ് കവിതകളാണെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ്? ഈ കുബ്ലാഖാന്റെ പോയത്തിലൊക്കെ ഉണ്ട് കൂടുതൽ മിസ്റ്ററിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണോ എഴുതുന്നത്?
1: ഞാനത് മിസ്റ്റിക് പോയംസ് ആയിട്ട് എഴുതണമെന്ന് പറഞ്ഞ് എഴുതുന്നതല്ല. ഒരു രണ്ടു വരി എനിക്ക് തോന്നും, എഴുതും, പിന്നെ ഞാൻ അതിനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഞാനിടയ്ക്ക് വേറെ ആശയങ്ങൾ വരും. അങ്ങനെ അങ്ങനെ ക്രോഡീകരിച്ച് എടുത്താണ്. ഓംജിരി സാറ് അത് കണ്ട് വായിച്ചിട്ട് സാറിന്റെ നിർബന്ധം കൊണ്ടാണ് ഞാനത് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായത്. കവിതയുടെ മിഴിച്ചിര എന്നാണ് എന്റെ പുസ്തകത്തിന്റെ പേര്. രണ്ടാമത്തെ ബുക്കിന്റെ പണിപ്പുരയിലാണ്.
0: എഴുത്തും ചിത്രകലയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇനിയും കഴിയട്ടെ. രാജ്യത്തിനകത്തും പുറത്തും നിരവധി ചിത്ര പ്രദർശനങ്ങൾ നടത്താനും ഒരുപാട് നല്ല ചിത്രങ്ങൾ വരയ്ക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: താങ്ക് യു സോ മച്ച്.
2: ചിത്രകാരിയും എഴുത്തുകാരിയുമായ ഗംഗാ നായരുമായി രഞ്ജിനി എം ആർ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂട്ടുകാരി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം ചിത്രം സ്വന്തം എന്ന പദം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

കെ ദാമോദരന്റെ വരികൾക്ക് എം കെ അർജുനൻ ഈണം നൽകിയ ഗാനം രാജു റഹീം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്.

ഗാനം കൂടി കേൾക്കാം. ശകുന്തള എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികളുടെ പഠനവും സഹായ സാങ്കേതിക വിദ്യയും ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് അസിസ്റ്റീവ് ടെക്നോളജി വിഭാഗം മേധാവി ജയദേവ് ജിയുമായി ദിലീപ് എം കെ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, നേർവഴിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നേർവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് അഥവാ ICFOS സഹായ സാങ്കേതിക വിഭാഗം അതായത് അസിസ്റ്റീവ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയായ ശ്രീ ജയദേവ് ജി. സർ, നേർവഴിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമുക്കറിയാം സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്

0: കാഴ്ചപരിമിതിയുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് നമ്മൾ പൊതുവെ നമ്മുടെ ശ്രോതാക്കൾക്ക് സാങ്കേതിക വിദ്യ പരിചിതമായിട്ടുള്ളത്. ആ മേഖലയിലുള്ള ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ഐസിഫോസ് എന്ന സ്ഥാപനം കാഴ്ചവെക്കുന്നത്. നമുക്ക് ഐസിഫോസിനെ കുറിച്ച് ലഘുവായി ഒന്ന് പറയാമോ?
1: ഐസിഫോസ് അഥവാ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് കേരള സർക്കാരിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി വകുപ്പിൻ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. കാര്യവട്ടത്തുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഡോക്ടർ സുനിൽ ടി ടി ആണ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ. ഐസിഫോസിന്റെ പ്രധാന പ്രവർത്തന മേഖലകളിലൊന്നാണ് സഹായ സാങ്കേതിക വിദ്യ. ഇതിന്റെ ഭാഗമായി കാഴ്ച വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പഠനം മെച്ചപ്പെടുത്തുന്നതിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഐസിഫോസ് സഹായ സാങ്കേതിക വിഭാഗം നടത്തി വരുന്നു.
0: നമ്മൾ അസിസ്റ്റീവ് ടെക്നോളജി എന്നുള്ള വാക്കിപ്പോ നമുക്ക് ആവശ്യമില്ലാത്തൊരു പദമാണ്. അസിസ്റ്റീവ് ടെക്നോളജി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
1: അസിസ്റ്റീവ് ടെക്നോളജി എന്നതുകൊണ്ട് വെല്ലുവിളി നേരിടുന്ന സമൂഹത്തിന് വേണ്ടി അവർക്ക് സഹായപ്രദമായി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അവർക്ക് തനതായ രീതിയിൽ ഉപയോഗിക്കുന്നതിനും വേണ്ടിയുള്ള സോഫ്റ്റ്വെയറുകളും ഉപകരണങ്ങളും വികസിപ്പിക്കുന്ന ഒരു ടെക്നോളജിയാണ്.
0: ഇത്തരത്തിൽ ഏറ്റവും അധികം അസിസ്റ്റീവ് ടെക്നോളജി ആവശ്യമായി വരുന്ന ഒരു വിഭാഗമാണല്ലോ കാഴ്ച പരിമിതിയുള്ള ആളുകൾ. കാഴ്ച പരിമിതിയുള്ള ആളുകളുടെ ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളെയാണ് അസിസ്റ്റീവ് ടെക്നോളജി കൊണ്ട് നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കുക?
1: ഇപ്പൊ കാഴ്ച വെല്ലുവിളിയുള്ള സമൂഹത്തിന് വേണ്ടി അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തികൾ ചെയ്യുവാനും അറിവ് തനതായ രീതിയിൽ ഇഫക്റ്റീവായിട്ട് മനസ്സിലാക്കാനും ആശയവിനിമയം നടത്താനും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തന മേഖലകളിൽ മികവ് പ്രകടിപ്പിക്കുവാനും സഹായ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുന്നു.
0: ഏത് മേഖലയിലാണ് ഐസിഫോസിന്റെ ഗവേഷണ വിഭാഗം പ്രവർത്തിക്കുന്നത്?
1: ഐസിഫോസ് സഹായ സാങ്കേതിക വിഭാഗം പ്രവർത്തിക്കുന്നത് കാഴ്ച വെല്ലുവിളിയുള്ള വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തികളിലാണ്. അതിന്റെ ഭാഗമായിട്ട് സോഫ്റ്റ്വെയറുകളും ഒരുപാട് നിലവിലുണ്ട് വായനയ്ക്കായിട്ടുള്ളത്. പക്ഷേ അതുകൂടാതെ പ്രൈമറി സെക്കൻഡറി തലത്തിലുള്ള വിദ്യാഭ്യാസം നടത്തുമ്പോൾ സയൻസ്, ഗണിതം, ജോഗ്രഫി തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതലായും വരുന്നത് കാഴ്ച ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ആ ആശയങ്ങൾ ഫലപ്രദമായി മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്.
0: അതിനെന്തെങ്കിലും ഒരു ഉദാഹരണം പറയാമോ? ഉദാഹരണത്തിന് ഇപ്പം മഴവെല്ലിന്റെ നിറം, അതിനെ ഏത് തരത്തിലാണ് അസിസ്റ്റീവ് ടെക്നോളജി സമീപിക്കുന്നത്?
1: ഇപ്പം പ്രകാശ പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, ഒരു പ്രിസത്തിലൂടെ പ്രകാശം കടന്ന് പുറത്തേക്ക് വരുമ്പോൾ 7 വ്യത്യസ്ത വർണ്ണങ്ങളായി രൂപാന്തരപ്പെടുന്നു. ആ 7 വ്യത്യസ്ത വർണ്ണങ്ങൾ ഒരു കാഴ്ച വെല്ലുവിളിയുള്ള വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് പലതരത്തിലുള്ള ടെക്സ്ചറുകളാണ്. ടെക്സ്ചറുകളും ബ്രെയിൽ വിവരണവും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മഴവെല്ലിന്റെ നിറങ്ങൾ, അതായത് പ്രകാശ പ്രകീർണനം നടത്തി 7 വ്യത്യസ്ത വർണ്ണങ്ങളായി തരംതിരിയുന്നു എന്നുള്ളത് അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നിറങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇതുപോലുള്ള ടെക്സ്ചറുകൾ വെച്ചിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ഫലപ്രദമായിരിക്കും.
0: താങ്കൾ ബ്രെയിൽ വിവരണം എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് സാധ്യമാകുന്നത്?
1: ബ്രെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഡോട്ടുകളുടെ ഒരു സിസ്റ്റമാണ്. ആ 6 ഡോട്ടുകൾ ഓരോ ക്യാരക്ടറിനും വ്യത്യസ്ത പാറ്റേണിലായിരിക്കും. ഒരു ബ്രെയിൽ ഡോട്ട് ഉയർന്നു നിൽക്കും, ബാക്കിയുള്ള ഡോട്ടുകൾ താഴ്ന്നു നിൽക്കും. ആ പാറ്റേണുകൾ ഉപകരണങ്ങളിൽ ഉൾപ്പെടുത്തിയാൽ അവർക്ക് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് ഏതാണ്. ഇപ്പൊ വയലറ്റിന് വേണ്ടി വി എന്നൊരു അക്ഷരം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബ്രെയിൽ പാറ്റേൺ ഉൾപ്പെടുത്തിയാൽ അവർക്ക് തൊട്ടറിഞ്ഞ് നോക്കുമ്പോൾ കൃത്യമായും അത് വി ആണെന്നും വയലറ്റ് ആണെന്നും മനസ്സിലാക്കാനും പറ്റും.
0: ഇപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം ഉപകരണങ്ങൾ ലഭ്യമാണ്. പക്ഷെ ഇത്തരം ഉപകരണങ്ങളൊക്കെ ഒന്നുകിൽ വിദേശത്ത് നിർമ്മിച്ചതോ നമ്മുടെ ആളുകളുടെ പ്രശ്നങ്ങളെ ശരിയായി മനസ്സിലാക്കാത്ത വണ്ണം ഉണ്ടാക്കിയിട്ടുള്ളതോ ഒക്കെ ആവുമല്ലോ. അവയ്ക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
1: കൂടുതലും ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നുണ്ടെങ്കിലും പ്രയോജനപ്രദമായിട്ടുള്ള ഉപകരണങ്ങൾ വളരെ ഷോർട്ടേജ് ഉണ്ട്. അതുപോലെ തന്നെ ഉള്ള ഉപകരണങ്ങൾക്ക് ഒരുപാട് പോരായ്മകളും ഉണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ ഉപകരണങ്ങൾ നിർമ്മിക്കുമ്പോൾ തന്നെ ഇതിന്റെ ബെനിഫിഷ്യറീസ്, അതായത് അധ്യാപകരും വിദ്യാർത്ഥികളുടെയും നിരന്തരമായ വിലയിരുത്തലുകളിലൂടെ ആകണമെന്നില്ല ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്. അതിന്റെ പോരായ്മകൾ അധ്യാപകർക്ക് കൃത്യമായും മനസ്സിലാക്കാൻ പറ്റും. ഈ പോരായ്മ മനസ്സിലായാലും ഇത് പിന്നീട് അത് റീവർക്ക് ചെയ്യാനും ഉള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള പ്രശ്നത്തിന് കൂട്ടുന്നുണ്ട്.
0: ആ ഒരു പരിമിതി ഒരുപക്ഷെ ഈ പറഞ്ഞ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സൊല്യൂഷൻസുകൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുമല്ലേ?
1: അതെ അതെ.

0: സോഴ്സ് എന്ന് മാത്രമല്ല ഇതുപോലുള്ള അഡാപ്റ്റീവ് ഉപകരണങ്ങൾ ഐഡിയ രൂപീകരണം മുതൽ എല്ലാ ഘട്ടങ്ങളിലും ആശയനിർമ്മാണം, പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കുക, ഫൈനൽ ബേസ് പ്രോഡക്റ്റിൽ എത്തിക്കുക, അങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളിലും ഇതിന്റെ യഥാർത്ഥ ബെനിഫിഷ്യറികളുമായി സംവദിക്കുകയും വിലയിരുത്തലുകളും നടത്തിയെങ്കിൽ മാത്രമേ ഒരു ഉപകരണം പുറത്തിറങ്ങുമ്പോൾ അത് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ എൻഡ് യൂസേഴ്സിനും ഫലപ്രദമായി തീരുകയുള്ളൂ.
1: ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാഴ്ച പരിമിതിയുള്ളവരുടെ അധ്യാപകരായിരിക്കും അല്ലേ? കാരണം അവർ പലപ്പോഴും കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് അവരുടേതായ ചില സംഗീതങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു തുടക്കത്തിൽ കാഴ്ച പരിമിതരായ കുട്ടികളുടെ അധ്യാപകരെ ഉൾപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും സെഷനുകൾ ഉണ്ടായിരുന്നു, അതെങ്ങനെയായിരുന്നു?
0: 2021 ICFO സഹായ സാങ്കേതിക വിഭാഗം കാഴ്ച വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യ പടിയായി ബ്രെയിൽ അധിഷ്ഠിത പദപ്രശ്ന ഉപകരണം, 3 വാക്കുകൾ പഠിക്കാനുള്ള ഒരു പദപ്രശ്ന ഉപകരണത്തിന്റെ ആദ്യ രൂപം നിർമ്മിക്കുകയുണ്ടായി. അപ്പോൾ അത് ഗവൺമെന്റ് ബ്ലൈൻ സ്കൂൾ വഴുതക്കാടിലെ അന്നത്തെ പ്രധാനാധ്യാപകനായ ശ്രീ അബ്ദുൾ ഹക്കീം സാറിനെ കാണിക്കുകയും സ്പർശനവും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ നിലവിൽ ലഭ്യം അല്ല എന്നുള്ളതും അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനം ലാർജ് സ്കെയിലിൽ നടത്തി മുന്നോട്ട് പോകണമെന്നും എന്നുള്ളതും നിർദ്ദേശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സാറിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലുള്ള വിവിധ കാഴ്ചപരിമിതർക്കായിട്ടുള്ള സ്കൂളുകളിലെ അധ്യാപകരുടെ കൂട്ടായ്മ രൂപീകരിച്ച് ഒരു പാനൽ രൂപീകരിച്ച് അതിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങളും മനസ്സിലാക്കി അത് പ്രയോറിറ്റൈസ് ചെയ്ത് അതുപോലെ തന്നെ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ നിർമ്മിക്കുന്നത് അധ്യാപകരുടെയും ഇതിന്റെ എക്സ്പേർട്സിന്റെയും മേൽനോട്ടത്തിൽ നടത്തണമെന്നും അതുകൊണ്ട് ഇത് ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലിന് ഉപരി അധ്യാപകരുടെയും എക്സ്പേർട്സിന്റെയും കൂട്ടായ്മയുടെ വിലയിരുത്തലിനെ ബേസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നും നിർദ്ദേശിക്കുകയും അങ്ങനെ വള്ളിക്കാപ്പെട്ട ബ്ലൈൻഡ് സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായ ശ്രീ യാസിർ എ കെ സാറിനെയും അബ്ദുൽ ജലീൽ സാറിനെയും ബന്ധപ്പെടുത്തുകയും അപ്പൊ അതുവഴി കേരളത്തിലുള്ള എല്ലാ ബ്ലൈൻഡ് സ്കൂളുകളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു പാനൽ രൂപീകരിച്ച് അധ്യാപകർക്ക് അവരുടെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വളരെ കൃത്യമായും പറഞ്ഞു തരാനും ആ ആവശ്യങ്ങൾ കൃത്യമായ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെയുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്.
1: പലപ്പോഴും നമ്മൾ പ്രാഥമികമായി ചെറിയ ക്ലാസ്സിലെ പഠനങ്ങൾക്ക് ബ്രെയിൽ ലിപി പഠിക്കേണ്ടതായിട്ട് വരുള്ളൂ. ഇത്തരത്തിൽ ബ്രെയിൽ ലിപി സ്വന്തമായി പഠിക്കാനും അത് ഉപയോഗിക്കാനും അത്തരത്തിലുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ വികസിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ?
0: ഞങ്ങളുടെ ആദ്യത്തെ 2 ഉപകരണങ്ങൾ, ഒന്ന് ഒരു പദപ്രശ്ന ഉപകരണവും കൂടാതെ ബ്രെയിൽ ലിപിയുടെ ഘടനയും അതിന്റെ ബാക്കി അറിവുകളും, അതായത് പ്രീ ബ്രെയിൽ പഠനത്തിന് ഉപയോഗിക്കുന്ന ബ്രെയിലിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിലവിൽ ഉപയോഗിക്കുന്ന ടൂളുകൾ, അത് കുട്ടികൾക്ക് കാര്യങ്ങൾ വ്യക്തമായും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. ഞങ്ങൾ ചെയ്യുന്നത് അധ്യാപകരും എക്സ്പേർട്സും അടങ്ങുന്ന വിദഗ്ധരുടെ ശില്പശാലകൾ എല്ലാ വർഷവും നടത്താറുണ്ട്. ICFOസിന്റെ സഹായ സാങ്കേതിക വിഭാഗം നടത്തുന്ന ശില്പശാലകൾ കൂടാതെ കേരളത്തിലെ സമഗ്ര ശിക്ഷ കേരളയും കേരള സയൻസ് ആൻഡ് ടെക്നോളജി കൌൺസിലും നടത്തുന്ന കൺസെപ്ച്വലൈസേഷൻ ശില്പശാലകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളും ആവശ്യങ്ങളും ഉൾക്കൊണ്ട് അതും ഉള്ള പരിഹാരങ്ങളും ICFO സഹായ സാങ്കേതിക വിഭാഗം ചെയ്യാറുണ്ട്. 2021 ശില്പശാലയിൽ ഇതുപോലുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. അതായത് ബ്രെയിലിന്റെ ഘടന പഠിക്കാൻ വേണ്ടി സിമ്പിളായിട്ടുള്ള ഒരു ഉപകരണം, കുട്ടിക്ക് കയ്യിലൊതുങ്ങുന്ന ബട്ടൺ പ്രസ് രീതിയിലുള്ള ചെറിയ ഒരു ഉപകരണം ഡെവലപ്പ് ചെയ്യാൻ, അങ്ങനെ ഞങ്ങൾ 6-ഡോട്ട് ബ്രെയിൽ സിസ്റ്റം അതിന്റെ ഘടനയും മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണം ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അതും ഇതുപോലുള്ള വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഞങ്ങളുടെ തന്നെ ഐഡിയ ഡെവലപ്പ് ചെയ്ത് പ്രോട്ടോടൈപ്പ് ചെയ്യുമ്പോഴും എല്ലാം ഈ ഒരു വിദഗ്ധരുടെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനമായിട്ടാണ് ഞങ്ങൾ ഈ ഉപകരണവും വികസിപ്പിച്ചത്.
1: ശാസ്ത്രം, ഗണിതം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ പാഠഭാഗങ്ങളിലും ഓരോ തരം കൺസെപ്റ്റുകൾ, ഓരോ തരം ആശയങ്ങൾ, അപ്പം അതിനോടുള്ള ഒരു സമീപനം എങ്ങനെയാണ്? കോമൺ ആയിട്ടൊരു ഡിവൈസ് ആണോ, അല്ലെങ്കിൽ ഓരോ ആശയങ്ങൾക്ക് ഓരോ ഉപകരണങ്ങൾ, എങ്ങനെയാണ് ഇതിന്റെ ഒരു?
0: അതായത് ഈ അധ്യാപകർ തന്നെ നിർദ്ദേശിച്ചത് സിമ്പിൾ ടു കോംപ്ലക്സ് മെത്തഡോളജിയാണ്. അതായത് കോംപ്ലക്സിറ്റി ആദ്യം കൊണ്ടുവരാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് കോംപ്ലക്സിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ അവർക്ക് പഠനം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നത്തുള്ളൂ. അവരുടെ നിർദ്ദേശവും ഇങ്ങനെ തന്നെയായിരുന്നു. ഒന്നിൽ കൂടുതൽ കൺസെപ്റ്റുകൾക്ക് ഒരു ഉപകരണമല്ല, ഒരു കൺസെപ്റ്റിന് ഒരു ഉപകരണം. ആ ഉപകരണം പക്ഷേ ഇൻക്ലൂസീവ് ആയിരിക്കണം, അതായത് എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഉപകരണമായിരിക്കണം. ആ രീതിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്.
1: ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാഴ്ച പരിമിതരെ കൂടെ ഉൾപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ കരിക്കുലത്തിലൊക്കെ മാറ്റം ഉണ്ടാകുന്നുള്ളൂ. ആ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: കരിക്കുലത്തിൽ ആശയങ്ങൾ പലപ്പോഴും സയൻസ്, ഗണിതം, ജോഗ്രഫി തുടങ്ങിയ വിഷയങ്ങളിലെ ആശയങ്ങൾ അഡാപ്റ്റീവ് രീതിയിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഈ മേഖലയിലുള്ള കാഴ്ച വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ആ ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഇപ്പൊ നിലവിൽ നടന്നു വരുന്നുണ്ട്. അഡാപ്റ്റീവ് കരിക്കുലത്തിന്റെ രൂപീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കേരള SERT പ്രവർത്തിച്ചു വരുന്നുണ്ട്. അധ്യാപകരുടെ തന്നെ എക്സ്പേർട്സിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് കരിക്കുലം അഡാപ്റ്റേഷൻ നടത്താനുള്ള സെഷനുകളും ഒക്കെ SERT നടന്നു വരുന്നുണ്ട്.
1: എന്തായാലും നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ തന്നെ ഇപ്പോ നമുക്ക് ഓരോ പാഠത്തിനനുബന്ധിച്ച് ഒരു IT അനുബന്ധ പ്രവർത്തനം ഉള്ളതുപോലെ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് കൂടി ഈ ആശയം മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉടനെ തന്നെ വന്നു തുടങ്ങും എന്ന് തന്നെയാണ്.
0: തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കാം.
1: താങ്കളുടെ വിലയേറിയ സമയം നേർവഴി പരിപാടിയിൽ അതിഥിയായി പങ്കെടുത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള താങ്കളുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി.
0: നന്ദി. നമസ്കാരം.

പരിമിതരായ വിദ്യാർത്ഥികളുടെ പഠനവും സഹായ സാങ്കേതിക വിദ്യയും. ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് അസിസ്റ്റീവ് ടെക്നോളജി വിഭാഗം മേധാവി ജയദേവ് ജിയുമായി ദിലീപ് എം കെ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: നേർവഴി. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിൽ പി സുശീല പാടിയത്. ഗാനശില്പികൾ ഒ എൻ വി കുറുപ്പും ജി ദേവരാജനും.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 3 മണിക്ക് ഗാനോപകാരത്തിൽ. ആകാശവാണി. ലീന മാത്യു പാടിയ ലളിത ഗാനങ്ങൾ. സംഗീതം കൊല്ലം ജയചന്ദ്രൻ. ആരോ വിതറിയ മണിമുത്തുപോലെ എന്ന ആദ്യ ഗാനത്തിന്റെ രചന സിജിത അനിൽ.

0: ഷെയ്ന മാത്യു പാടിയ ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഗാനരചന സിജിത അനിൽ, മടവൂർ സുരേന്ദ്രൻ, സംഗീതം കൊല്ലം ജയചന്ദ്രൻ.
1: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ഇപ്പോൾ സമയം 12:29:55. അല്പസമയത്തുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന് സുപ്രീംകോടതി. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും ജില്ലാതലത്തിൽ സ്ഥാപിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് പുതിയ MLA വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കൊച്ചിയിൽ മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SC നേരിടും. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനം ലക്ഷ്യമിടുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പേവിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാൻ അനുമതി നൽകി സുപ്രീംകോടതി. വിഷയത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ വിധി പറയുകയായിരുന്നു കോടതി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ABC ചട്ടക്കൂട് നടപ്പിലാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നുവെന്ന് പരമോന്നത കോടതി വിമർശിച്ചു. ചട്ടക്കൂടിന് അനുസൃതമായി അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും ഓരോ ജില്ലയിലും പൂർണമായ പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും സ്ഥാപിച്ച് പരിശീലനം ലഭിച്ച വ്യക്തികളുടെ സേവനം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിയറ്റ്നാമുമായി ഇന്ത്യയുടെ പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലെമുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പുതിയ MLA സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കും. മുൻമന്ത്രി ജി സുധാകരനാണ് പ്രോടെം സ്പീക്കർ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. ഇടുക്കി മലങ്കര ജലാശയത്തിൽ നടപ്പാക്കുന്ന കൊളപ്ര കാഞ്ഞാർ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയിൽ വൻ അഴിമതിയെന്ന് പരാതി. ആരോപണങ്ങൾ തള്ളിയ മുൻ ജലമന്ത്രി റോഷി അഗസ്റ്റിൻ വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ലാഭത്തിന്റെ സിംഹഭാഗവും സ്വകാര്യ കമ്പനിക്ക് ലഭിക്കുന്ന രീതിയിൽ 30 വർഷത്തെ പാട്ടത്തിന് ജലാശയവും തീരങ്ങളും കൈമാറിയെന്നാണ് പ്രധാന പരാതി. മുട്ടം സ്വദേശി ബേബി ജോസഫാണ് മുൻമന്ത്രി റോഷി അഗസ്റ്റിനും ഏതാനും ഉദ്യോഗസ്ഥർക്കുമെതിരെ വിജിലൻസിനെ സമീപിച്ചത്. ടൂറിസം മേഖലയിൽ മുൻപരിചയമില്ലാത്ത കടലാസ് കമ്പനിക്ക് കരാർ നൽകിയെന്നും കേരളത്തിലെ മറ്റു ചില ജലാശയങ്ങളിലെ ടൂറിസം കരാറുകളും ഇതേ കമ്പനിക്ക് ലഭിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. എല്ലാവിധ നിയമപരമായ നടപടിക്രമങ്ങളും പാലിച്ചാണ് പദ്ധതി നടപ്പാക്കിയതെന്നും വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി.
1: ഖത്തർ, സൌദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെ പദ്ധതിയിട്ട ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൌരവമായ ചർച്ചകൾ നടക്കുകയാണെന്നും ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിച്ചു. ലിറ്ററിന് 90 പൈസയാണ് വർദ്ധിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണയുടെ വിലയിലുണ്ടായ വർദ്ധനവിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവില ഈ മാസം 15 ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 314 പോയിന്റ് ഉയർന്ന് 75638, നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 23781 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 117160 രൂപയും ഗ്രാമിന് 14395 രൂപയുമാണ് ഇന്നത്തെ വില. തൃശൂരിൽ അത്യാധുനിക ആധാർ സേവാകേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. എറണാകുളത്തിനുശേഷം സംസ്ഥാനത്തെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് തൃശൂർ പാട്ടുരായ്ക്കലിൽ തുടങ്ങിയത്. സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം കേന്ദ്രങ്ങളുടെ എണ്ണം 14 ഉയർത്തും. മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചതായി കൊച്ചി പോലീസ് കമ്മീഷണർ S കാളിരാജ് മഹേഷ് കുമാർ. കൊച്ചി DCP അശ്വതി ജിജി അന്വേഷണം നയിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പെൺകുട്ടികളെ ദുബായിലെത്തിച്ച് സെക്സ് റാക്കറ്റുകളിൽ അകപ്പെടുത്തിയ കേസിൽ 3 പേരെ എറണാകുളം മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി അലീന, സിന്ധു, പൊന്നാനി സ്വദേശി മഞ്ജിമ എന്നിവരാണ് പിടിയിലായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. തിരുവനന്തപുരം പേട്ടയിൽ വഞ്ചിനാട് എക്സ്പ്രസിന് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു. എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ് വെള്ളിയാഴ്ച മുതൽ പേട്ടയിൽ രാവിലെ 9:30 എത്തിച്ചേരും. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വഞ്ചിനാട് എക്സ്പ്രസ് വൈകുന്നേരം 5:50 പേട്ടയിൽ നിർത്തും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ വരുന്ന വിഴിഞ്ഞം മതിപ്പുറം പള്ളിവിളാകം പ്രദേശങ്ങളിൽ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകൾ മേയർ വി രാജേഷ് സന്ദർശിച്ചു. നഗരസഭയുടെ മേൽനോട്ടത്തിൽ 10 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഫ്ളാറ്റുകൾ തകർച്ചയുടെ വക്കിലെന്ന പരാതിയിലാണ് സന്ദർശനം. ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മേയർ പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ കഥകളി അരങ്ങേറും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഇന്നലെ കഥകളി ഗ്രാമത്തിലെ വിദ്യാർത്ഥികളും കലാകാരന്മാരും ചേർന്ന് 101 വിളക്കുകൾ തെളിയിച്ചാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നവ കഥകളി ഗുരുസ്മരണ ഗീതം ചൊല്ലിയാട്ടം അവതരിപ്പിച്ചു. ഇന്ന് രാവിലെ സംഗീത കോളേജിൽ പുറപ്പാട് നടന്നു. തുടർന്ന് 9 മുതൽ 61 വയസ്സ് വരെയുള്ള വനിതകൾ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തുന്ന കഥകളികളാണ് അരങ്ങേറുന്നത്. നാളെ രാവിലെ ആഘോഷങ്ങളുടെ സമാപനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ദേവി മഹാത്മ്യം കഥകളി അരങ്ങേറും.
1: ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദ് നെസ്സിയെ നേരിടും. ഗുവാഹത്തിയിൽ ഇന്ന് വൈകിട്ട് 5:00 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ FC ഗോവയെ കേരള ബ്ലാസ്റ്റേഴ്സ് 1-2 പരാജയപ്പെടുത്തിയിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട

0: രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠരി മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന സഹസ്ര കലശാഭിഷേകം നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 വീണ്ടും നട തുറക്കും. 26 പ്രതിഷ്ഠാ ദിനം. മുസ്ലിം ലീഗ് നേതാവും കണ്ണൂർ പന്നിയന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ തിരുമൽ ടി കുഞ്ഞമ്മദ് മാസ്റ്റർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. കബറടക്കം ഇന്ന് പന്നിയന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. കോഴിക്കോട് വനമേഖലയിൽ യുവാവിനെ കാണാതായി. ആനക്കാംപൊയിൽ തമ്പുരാൻകൊല്ലി പ്രദേശത്താണ് സംഭവം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് തെരച്ചിൽ ആരംഭിച്ചു. ഭവനങ്ങളുടെ പട്ടികപ്പെടുത്തലും ഭവന സെൻസസ് പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സെൻസസ് 2027 ആദ്യഘട്ടം ലക്ഷദ്വീപിൽ വിജയകരമായി പൂർത്തിയായി. സെൻസസിന്റെ രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ രാജ്യമെമ്പാടും നടത്തും. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന ആരംഭിക്കുന്നു. ഇരിട്ടി ഉപമേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന നാളെയും 23 മട്ടന്നൂർ ഉപമേഖലയിലെ ബസ്സുകളുടെ പരിശോധനയും നടത്തും. കണ്ണൂർ എടയന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് എസ് പി ഷുഹേബ് വധക്കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു. 5 പ്രതികളെ ഒന്നാം സാക്ഷി തിരിച്ചറിഞ്ഞു. 2018 ഫെബ്രുവരി 12 എടയന്നൂർ തെരൂരിൽ വച്ചാണ് ഷുഹേബ് കൊല്ലപ്പെട്ടത്. ജൂലൈ 10 വരെ നടക്കുന്ന വിചാരണയിൽ 142 സാക്ഷികളെ വിസ്തരിക്കും. കണ്ണൂർ കാഞ്ഞിരോട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ നിന്ന് ഇരിട്ടിയിലേക്കും ഇരിട്ടിയിൽ നിന്ന് കണ്ണൂരിലേക്കും വരികയായിരുന്ന ബസ്സുകളാണ് രാവിലെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ ചുറ്റികൊണ്ട് അടിയേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. പാപ്പിനിശ്ശേരി സ്വദേശി പ്രശാന്തനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 18 സുഹൃത്ത് കെ പി ഫെഫീഖാണ് ചുറ്റികൊണ്ട് പ്രശാന്തിനെ പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിനുശേഷം രക്ഷപ്പെടുന്നതിനിടെ ഫെഫീഖ് തീവണ്ടി തട്ടി മരണപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന് സുപ്രീംകോടതി. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും ജില്ലാതലത്തിൽ സ്ഥാപിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് പുതിയ MLA വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കൊച്ചിയിൽ മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദ് നെസ്സയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി.
1: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു.
2: ജീവനും ആരോഗ്യവും സംരക്ഷിക്കുക എന്നതാണല്ലോ ഏതൊരു രോഗിയും ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഏതൊരു ശസ്ത്രക്രിയാ വിദഗ്ധന്റെയും രോഗിയോടുള്ള പ്രാഥമികവും പ്രധാനവുമായ കടമയും ഇതുതന്നെയാണ്. എന്നാൽ ഇതിനുമപ്പുറം ധാർമ്മികമായും നിയമപരമായുമുള്ള ഒരു കടമ ശസ്ത്രക്രിയാ വിദഗ്ധനിൽ നിന്നും രോഗിക്ക് ലഭിക്കേണ്ടതായുണ്ട്. രോഗിയുടെ സ്വയംഭരണം മാനിക്കണം എന്നതാണ് ആ കടമ. ആ കടമയിൽ നിന്നും ഉരുത്തിരിയുന്ന രോഗിയുടെ അവകാശങ്ങളാണ് ഇവിടെ ഇന്നത്തെ വിഷയം. ഈ അവകാശങ്ങളിൽ ആദ്യത്തേത് എന്തുതരം ചികിത്സ എടുക്കണമെന്നത് രോഗിയുടെ മാത്രം വിവേചന അവകാശമാണ് എന്നതാണ്. ഉദാഹരണത്തിന്, ഹെർണിയ എന്ന അസുഖത്തിന് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വേണോ അതോ തുറന്ന ശസ്ത്രക്രിയ വേണോ എന്നത് രോഗിയുടെ തീരുമാനമാണ്. ഇവിടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നടത്തുന്നതിന് രോഗിക്ക് ശാരീരിക പ്രതിബന്ധങ്ങൾ ഒന്നുമില്ലെന്ന് ഡോക്ടർ ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ അവകാശം രോഗി വിനിയോഗിക്കുന്നത്. അതായത് ശാസ്ത്രപരമായ അറിവ് ഒരു ഡോക്ടർ പകർന്നു നൽകിയ ശേഷമേ ആ തീരുമാനത്തിലെത്താൻ രോഗിക്ക് കഴിയുകയുള്ളൂ. ചികിത്സ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ അറിവ് പകർന്നു കിട്ടുക എന്നത് രോഗിക്ക് അനിവാര്യമാണ്. അവകാശങ്ങളിൽ രണ്ടാമത്തേത്, നമ്മുടെ ദേഹത്ത് ആര് സ്പർശിക്കണം, ആരുടെ കൺമുമ്പിൽ വസ്ത്രമഴിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ നമുക്ക് മാത്രം സ്വാതന്ത്ര്യം ഉള്ളതുപോലെയാണ് ആര് നമ്മുടെ ശരീരത്തിൽ ശസ്ത്രക്രിയ ചെയ്യണം എന്നുള്ളതും. അതായത് ഏതു ശസ്ത്രക്രിയാ വിദഗ്ധനാണ് തന്റെ ശരീരത്തിൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം രോഗിക്ക് മാത്രമാണ്. അവകാശങ്ങളിൽ മൂന്നാമത്തേത്, ചികിത്സ എടുത്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അനന്തരഫലത്തെ വിലയിരുത്താനുള്ള അവകാശമാണ്. ഉദാഹരണത്തിന്, കാലിലെ ഒരു മുഴ നീക്കം ചെയ്യേണ്ടത് ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമാണെന്ന് കരുതുക. ഈ ശസ്ത്രക്രിയ കൊണ്ടുണ്ടാകാവുന്ന അനന്തരഫലങ്ങളായ നടക്കാനുള്ള ശേഷിയില്ലായ്മ, പ്രധാന രക്തക്കുഴലുകൾ മുറിക്കേണ്ടി വന്നാൽ കാലിന്റെ ശേഷിക്കുന്ന ഭാഗം നഷ്ടപ്പെടാവുന്ന അവസ്ഥ തുടങ്ങിയവ

അസ്വസ്ഥ രോഗി അബോധാവസ്ഥയിലോ മാനസിക വിഭ്രാന്തിയിലോ എത്തിപ്പെട്ടാൽ പോലും ആ മുൻ തീരുമാനം തിരുത്താൻ ഉടയവർക്കോ ഉറ്റവർക്കോ ശസ്ത്രക്രിയാ വിദഗ്ധനോ കഴിയില്ല എന്നതും പ്രസ്തുത രോഗിയുടെ സ്വയം നിർണയ അവകാശമായി നിലനിൽക്കും. അവകാശങ്ങളിൽ അഞ്ചാമത്തേത് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് രോഗി സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്നതിനുള്ള അവകാശമാണ്. മിക്ക രോഗികളും ചില ഇൻഷുറൻസ് കടലാസുകളിലെ സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്ന ലാഘവത്തോടെയാണ് ഇത് ഒപ്പിടുന്നതായി കണ്ടുവരുന്നത്. ഒന്ന് വായിച്ചു നോക്കാൻ പോലും പലരും കൂട്ടാക്കാറില്ല. ഒപ്പിടിവിക്കുന്ന ഡോക്ടറോട് ഒരു സംശയം പോലും മിക്കവരും ചോദിക്കാറുമില്ല. എനിക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ഡോക്ടർ എന്തെങ്കിലും മോശമായി എന്നെക്കുറിച്ച് ചിന്തിച്ചാലോ അല്ലെങ്കിൽ ഡോക്ടറെ ചോദ്യം ചെയ്യുന്നത് പോലെ ഡോക്ടർക്ക് തോന്നിയാലോ, അതുകൊണ്ട് തന്നെ എന്റെ ശസ്ത്രക്രിയ ഡോക്ടർ നേരെ ചൊവ്വേ ചെയ്തില്ലെങ്കിലോ തുടങ്ങിയ പലവിധത്തിലുള്ള ചിന്തയിലും ആശങ്കയിലും പലപ്പോഴും രോഗികൾ മൌനം പാലിച്ച് ഒപ്പിടാനുള്ള ഭാഗം മാത്രം കണ്ട് എല്ലാം അവസാനിപ്പിക്കുന്ന രീതിയാണ് കാണാറുള്ളത്. എന്നാൽ കാര്യങ്ങളും നിയമങ്ങളും അങ്ങനെയല്ല. ഒരു ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെയെന്ന് അറിയാനുള്ള പരിജ്ഞാനം രോഗിക്കില്ലല്ലോ. മാത്രവുമല്ല, രോഗിയുടെ ജീവിതം തൊഴിലും സംബന്ധിച്ച കാര്യങ്ങളെ ഈ അപകട സാധ്യതയും പാർശ്വഫലങ്ങളും എങ്ങനെ ബാധിക്കും എന്ന് ഡോക്ടർക്കും മുന്നറിവില്ല. ഉദാഹരണത്തിന്, അധ്യാപികയായ രോഗിക്ക് കഴുത്തിൽ തൈറോയിഡിന്റെ ഒരു ചെറിയ മുഴ ഉണ്ടെന്ന് കരുതുക. അതിന് ശസ്ത്രക്രിയ ആവശ്യമില്ല എന്ന് ഡോക്ടർ വിധിയെഴുതുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ തന്റെയും മുഴ ഒരു അഭംഗിയാണെന്നതിനാൽ ശസ്ത്രക്രിയ വേണം എന്നാഗ്രഹം രോഗി പ്രകടിപ്പിക്കുന്നു. ഇത്തരം മുഴകൾ രോഗിയുടെ ആഗ്രഹത്തിനനുസരിച്ച് വേണമെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യാമെന്ന ശാസ്ത്രവിധി ഉപയോഗപ്പെടുത്തി ശസ്ത്രക്രിയാ വിദഗ്ധൻ ശസ്ത്രക്രിയക്ക് തയ്യാറാവുന്നു. ശബ്ദം പുറപ്പെടുവിക്കുന്ന ഞരമ്പിന് ശസ്ത്രക്രിയാവേളയിൽ ക്ഷതം വരാനും അതുവഴി ശബ്ദത്തിന് സാരമായ കേടുപാടുകൾ വരാനും സാധ്യതയുണ്ടെന്ന വിവരം ഇവിടെ രോഗിക്ക് അറിയില്ല. ഉറക്കെ വിളിച്ചു പറഞ്ഞു പഠിപ്പിക്കേണ്ട ആളാണെന്ന മുൻവിവരം ഡോക്ടർക്കും ഇല്ല. രണ്ടുപേരും തമ്മിൽ അത്തരത്തിൽ ഒരു വിനിമയം നടന്നെങ്കിൽ മാത്രമേ ഈ ശസ്ത്രക്രിയ ആത്യന്തികമായി വേണോ വേണ്ടേ എന്ന് തീരുമാനം രോഗിക്ക് എടുക്കാൻ കഴിയൂ. ആയതിനാൽ ശസ്ത്രക്രിയയ്ക്ക് മുമ്പായി രോഗിക്ക് ആവശ്യമുള്ള അറിവ് പകർന്നു കിട്ടണം. ശേഷം ഉചിതമായ തീരുമാനമെടുക്കാൻ ഉതകുന്ന വെറും സമ്മതമല്ല, അറിഞ്ഞുള്ള സമ്മതം തന്നെ ആവശ്യമാണ്. ഇതിന് ആദ്യം വേണ്ടത് രോഗിയും ഡോക്ടറും തമ്മിൽ ക്ഷമയോടെ ശാന്തമായ ഒരിടത്തിരുന്ന് സംസാരിക്കുക എന്നതാണ്. രോഗിക്ക് മനസ്സിലാകുന്ന ഭാഷയിലും രീതിയിലും സംഭാഷണം നടത്താൻ ഡോക്ടറും ബാധ്യസ്ഥനാണ്. അപ്പോൾ സംശയങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കി തരാൻ ആവശ്യപ്പെടാനും ചിന്തിക്കാൻ മതിയായ സമയം ലഭിക്കാനുമുള്ള അവകാശം രോഗിക്കുണ്ട്. ഇനി ഈ അറിഞ്ഞുള്ള സമ്മതം ഒപ്പിടുന്നതിന് മുമ്പ് ഒരു രോഗി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് അറിയേണ്ടതും എന്ന് നോക്കാം. രോഗത്തെക്കുറിച്ചും അതിന് ശസ്ത്രക്രിയയുടെ ആവശ്യകതയെക്കുറിച്ചും രോഗി അറിഞ്ഞിരിക്കണം. ശസ്ത്രക്രിയ അല്ലാതെ വേറെ ഫലപ്രദമായ ചികിത്സയുണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ വിവരം അറിഞ്ഞ ശേഷം ഇതിലേതാണ് നല്ലതെന്നോ തന്റെ ജീവിതത്തിനും തൊഴിലിനും ഏതാണ് പറ്റിയതെന്നോ തീരുമാനം രോഗി എടുക്കേണ്ടതുണ്ട്. എങ്ങനെയുള്ള ശസ്ത്രക്രിയയാണ് തന്നിൽ ചെയ്യപ്പെടുന്നത് എന്ന് രോഗി അറിയണം. ആ ശസ്ത്രക്രിയ എങ്ങനെയാണ് തന്റെ അസുഖത്തെയും അസ്വസ്ഥതകളെയും മാറ്റുന്നതും എന്നും അറിയണം. ഉദാഹരണത്തിന്, വയറിൽ മൂന്നോ നാലോ ചെറിയ സുഷിരങ്ങളിലൂടെ കുഴലുകൾ കടത്തിയാണ് പിത്തസഞ്ചി നീക്കം ചെയ്യുന്നത് എന്ന അറിവ് രോഗിക്ക് വേണം. ഈ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ തന്റെ വയറിലെ വേദന മാറുമോ എന്നറിയാനുള്ള അവകാശവും രോഗിക്കുണ്ട്. ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പാർശ്വഫലങ്ങളും അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങളും എന്തൊക്കെയാണെന്ന് രോഗി അറിയണം. ഒരു ചികിത്സയും എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുകൂടി അറിയുമ്പോഴേ രോഗിക്ക് ശരിയായ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. താൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എന്നറിയാൻ ഡോക്ടർക്ക് ചില ചോദ്യങ്ങൾ രോഗിയോട് ചോദിക്കുകയും ചെയ്യാം. ഇത്രയൊക്കെ ആയിട്ടും ഇനി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു രോഗിക്ക് അവലംബിക്കാവുന്ന ഏറ്റവും നല്ല മാർഗം, ഡോക്ടറാണ് രോഗിയുടെ സ്ഥാനത്തെങ്കിൽ എന്ത് തീരുമാനമെടുക്കും എന്ന് ഡോക്ടറോട് ഭവ്യമായി ചോദിക്കുക എന്നതാണ്. ശാസ്ത്രജ്ഞാനമുള്ള ഡോക്ടർ അപ്പോൾ പറയുന്ന അഭിപ്രായം ഉറപ്പായിട്ടും ഒരു ഉറപ്പുള്ള വഴികാട്ടിയായിരിക്കും. ഈ സംഭാഷണം കഴിഞ്ഞ ശേഷം മാത്രമേ സമ്മതപത്രം എഴുതി തയ്യാറാക്കപ്പെടാനും അതിലൊപ്പെടാനും പാടുള്ളൂ എന്നതാണ് ധാർമ്മികത. സംഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഴുത്തിലുമുള്ളതെന്ന് വായിച്ചു നോക്കുകയോ ഉറ്റവരെ കൊണ്ട് വായിപ്പിച്ചു കേൾക്കുകയോ ചെയ്ത ശേഷമേ ഒപ്പിടാൻ പാടുള്ളൂ. ഒപ്പിടുന്നതിന് മുമ്പ് പ്രസ്തുത സമ്മതപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രോഗിയുടെ പേരും വയസ്സും ഒപ്പം അന്നത്തെ തീയതിയും സമയവും ഉണ്ടെന്ന് കൂടി ഉറപ്പുവരുത്തുക. അവകാശങ്ങളിൽ ആറാമത്തേതായി ശസ്ത്രക്രിയ ആർക്കൊക്കെ നേരിട്ട് സമ്മതം നൽകാൻ കഴിയും എന്ന് നോക്കാം. ഒപ്പം സമ്മതം നൽകാൻ കഴിവില്ലാത്തവരുടെ കാര്യത്തിൽ എന്തു ചെയ്യുമെന്നും നോക്കാം. 18 അതിന് മുകളിൽ വയസ്സുള്ള ആർക്കുമോ സ്വമേധയാ സമ്മതം നൽകാം. 18 വയസ്സിന് താഴെയുള്ളവർക്കും അബോധാവസ്ഥയിലുള്ളവർക്കും കടുത്ത മാനസിക വിഭ്രാന്തിയുള്ളവർക്കും നേരിട്ട് സമ്മതം നൽകാൻ കഴിയില്ല. എന്നാൽ 12-നും 18-നും മധ്യേ ഉള്ളവരോട് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഡോക്ടർ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. മുൻ പറഞ്ഞ മൂന്ന് കൂട്ടർക്കും അവരുടെ ഏറ്റവും ഉറ്റ ബന്ധുക്കളുടെ സമ്മതം ആവശ്യമാണ്. ബന്ധുക്കളിൽ

0: അല്ലെങ്കിൽ നിയമപരമായ ഉടയവരുടെ സമ്മതമാണ് വേണ്ടത്. ശസ്ത്രക്രിയയ്ക്ക് സമ്മതം നൽകാൻ പ്രജ്ഞയുള്ള ഒരു മുതിർന്ന ആളിന്റെ സമ്മതപത്രം ഉറ്റവർ മാത്രം ഒപ്പിടുന്ന ഒരു രീതിയും നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിന്, 90 വയസ്സുള്ള ഒരാളുടെ കാല് മുറിക്കേണ്ടി വന്നാൽ അത് ഞങ്ങൾ മക്കൾ ഒപ്പിട്ട് തരും, ഡോക്ടർ ചെയ്താൽ മതി എന്ന തരത്തിൽ ഉറ്റവർ പറഞ്ഞാൽ രോഗി പറയുന്നത് അനുസരിക്കുക മാത്രമേ ഡോക്ടർക്ക് വഴിയുള്ളൂ. ജീവനോ കൈകാലുകളോ അടിയന്തിരമായി രക്ഷിക്കാൻ ശസ്ത്രക്രിയ വേണമെന്നിരിക്കെ ആ സമയത്ത് സമ്മതം നൽകാൻ ആരുമില്ലെങ്കിൽ അത്തരം സമ്മതമില്ലാതെ ആ ശസ്ത്രക്രിയ ചെയ്യാൻ ഒരു ഡോക്ടർക്ക് എല്ലാ നിയമപരിരക്ഷയുമുണ്ട് എന്നതുകൂടി എല്ലാവരും അറിഞ്ഞിരിക്കണം. മയക്കം നൽകി ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കെ അവിചാരിതമായി നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യതിചലിക്കേണ്ട സാഹചര്യം വന്നാൽ അങ്ങനെ ചെയ്യാൻ ഒരു ശസ്ത്രക്രിയ വിദഗ്ധന് ആരുടെയും സമ്മതം ആവശ്യമില്ല. ഉദാഹരണത്തിന്, സീസേറിയൻ ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു കഴിഞ്ഞ ഉടൻ അമ്മയുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഗർഭപാത്രത്തിൽ നിന്ന് അമിതവും ശക്തവും നിയന്ത്രണാതീതവുമായ രക്തപ്രവാഹം ഉണ്ടെങ്കിൽ അമ്മയെ രക്ഷിക്കാൻ ഗർഭപാത്രം ഉടനടി നീക്കം ചെയ്യാൻ പ്രത്യേക സമ്മതം ആവശ്യമില്ല. അവകാശങ്ങളിൽ അവസാനമായി, ഒരു രോഗിക്ക് തന്റെ രോഗവിവരങ്ങൾ ഏറ്റവും ഉറ്റവരോടുപോലും വെളിപ്പെടുത്താൻ താൽപര്യമില്ലെങ്കിൽ അത് അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ ഡോക്ടർ ബാധ്യസ്ഥനാണ് എന്ന അവകാശമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന അസുഖമാണ് ആ വ്യക്തിക്കുള്ളതെങ്കിൽ രോഗി ആവശ്യപ്പെട്ടാൽ പോലും അത് രഹസ്യമാക്കി വയ്ക്കാൻ ഡോക്ടർക്ക് അവകാശമില്ല.
1: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജിത് പ്രസാദ്.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തുള്ളിൽ വാർത്തകൾ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ബിസിനസ് സൌഹൃദ അന്തരീക്ഷവും പ്രതിഭാശാലികളായ യുവജനങ്ങളും നോർവീജിയൻ കമ്പനികൾക്ക് രാജ്യത്ത് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ 100 ബില്യൺ ഡോളറിന്റെ നിക്ഷേപവും 10 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിനായി ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപകർ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നോർവേ കിരീടാവകാശി പ്രിൻസ് ഹാക്കോൺ, പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറെ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കപ്പൽ നിർമ്മാണം, ഗ്രീൻ എനർജി, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം നോർവീജിയൻ കമ്പനികളെ ക്ഷണിച്ചു.
4: യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ കെ സാത്ത് ട്രേഡ് ആൻഡ് ഇക്കോണമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് ലാഗൂ കിയാ. യേ യൂണിക് ഓർ സ്പെഷ്യൽ അഗ്രിമെന്റ് ഹമാരെ ബീച്ച് ടാലന്റ് ടെക്നോളജി ഓർ മ്യൂച്വൽ ട്രസ്റ്റ് കാ അഗ്രിമെന്റ് ഹൈ. इसी एग्रीमेंट के माध्यम से एफ्टा कंट्री से भारत में अगले 15 वर्षों में 100 बिलियन डॉलर इन्वेस्टमेंट और 1 मिलियन जॉब्स क्रिएट करने का लक्ष्य है.
3: ഓസ്ലോയിൽ നടക്കുന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 19 ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് ഇന്ത്യയ്ക്കും ഈ രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഡെൻമാർക്ക്, ഐസ്ലാന്റ്, ഫിൻലാന്റ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് രണ്ടു ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്ന് വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. ഇത്തരം നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്ക് നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി, ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേ വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഉത്തരവുകളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനെയാണ് പ്രോടേം സ്പീക്കറായി നിയോഗിച്ചിരിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിക്ക് പുറമെ 20 മന്ത്രിമാരാണ് പുതിയ മന്ത്രിസഭയിലുള്ളത്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച വിജ്ഞാപനം വൈകാതെ പുറത്തിറങ്ങും. ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നത് സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിയറ്റ്നാം പ്രസിഡന്റ് ചോ ലാമുമായി ചർച്ച നടത്തി. പ്രതിരോധം, സുരക്ഷ, പരസ്പര വിശ്വാസം എന്നിവയിൽ വേരൂന്നിയ ശക്തമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും വിയറ്റ്നാമിനും ഇടയിൽ നിലനിൽക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീ രാജ്നാഥ് സിംഗ് വിയറ്റ്നാമിലെത്തിയത്. വിയറ്റ്നാം പ്രതിരോധ മന്ത്രി ജനറൽ ഫാൻ വാൻ ജോങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിൽ പുരോഗമിക്കുന്നു. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2-ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15-ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഹൈക്കോടതി മുൻ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ പരിശോധിക്കുന്ന അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അന്വേഷണം നടത്തിയത്. റിപ്പോർട്ട് വൈകാതെ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വയ്ക്കും. സാമ്പത്തിക ക്രമക്കേടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ കൊൽക്കത്തയിൽ ആർജികാർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പശ്ചിമബംഗാൾ സർക്കാരിന്റെ അനുമതി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
6: ബാവലിപ്പുഴയ്ക്ക് കുറുകെ മന്ദഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് പുതിയ പാലം പണിയുന്നത്. ഗാർഡറുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ടൈലുകൾ വിരിക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തിയാണ് ബാക്കിയുള്ളത്. 2.5 കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ്. ഉത്സവം ആരംഭിക്കുന്നതിന് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുക്കാനാണ് കൊട്ടിയൂർ ദേവസ്വം ലക്ഷ്യമിടുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള കൂടുതൽ കേന്ദ്രങ്ങളും സജ്ജീകരിക്കുന്നുണ്ട്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന് പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SC യെ നേരിടും. ഗുവാഹത്തിയിൽ വൈകിട്ട് 5:00 മത്സരം. കോംഗോയിൽ എബോള രോഗം വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. നിലവിൽ 118 മരണങ്ങളും 300 സംശയാസ്പദമായ കേസുകളും കോംഗോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഖത്തർ, സൌദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ US സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ കടലിൽ നീന്തുന്നതിനിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീരാജ് കവരത്തി ദ്വീപിലെ റഡാർ യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ ശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ്ണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന പ്രചാരണം നിഷേധിച്ച കേന്ദ്ര സർക്കാർ. ഈ വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. മന്ദ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
7: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. പങ്കെടുക്കുന്നവർ: പ്രൊഫസർ അലിയാർ, TM എബ്രഹാം, ഷേർലി സോമസുന്ദരം, സുധി ദേവയാനി, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, AV പവിത്രൻ, ഒപ്പം റൂബി ബാബു.
8: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. മനസ്സിന്റെ തിയേറ്റർ എന്നറിയപ്പെടുന്ന റേഡിയോ നാടകങ്ങൾ കോർത്തിണക്കി ശ്രോതാക്കളുടെ ഹൃദയങ്ങൾ കവർന്നവയാണ് റേഡിയോ നാടകോത്സവങ്ങൾ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കോവിഡിന് ശേഷം ആകാശവാണി നാമകരണത്തിന്റെ 90 പതിറ്റാണ്ട് തികയുന്ന ഈ വേളയിൽ ഇത്രയും നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷം പുതുപുത്തൻ ഭാവുകത്വത്തോടെ റേഡിയോ നാടകോത്സവം എത്തി എന്നുള്ളത് നമുക്ക് ഏവർക്കും സന്തോഷകരമാണ്. പ്രത്യേകിച്ചും ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് ശേഷം ശ്രീ മോഹൻലാൽ വീണ്ടും റേഡിയോ നാടകങ്ങളിലേക്ക് എത്തി എന്നുള്ളതും, അതുപോലെ തന്നെ റേഡിയോ നാടകങ്ങളിൽ AIയുടെ ഉപയോഗം വന്നു എന്നുള്ളതുമൊക്കെ ഈ നാടകോത്സവത്തെ വ്യത്യസ്തമാക്കുന്നു. May 10 ആരംഭിച്ച വേനൽ അവധിയിലെ വാനുലി നടനം എന്ന ഈ ഉത്സവരാവുകളിൽ 7 വ്യത്യസ്ത നാടകങ്ങളാണ് നാം കേട്ടത്. തിരുനോട്ടത്തിൽ ആരംഭിച്ച ഈ നാടകോത്സവത്തിന്റെ തിരിഞ്ഞു നോട്ടത്തിലാണ് ഇന്ന് നാം. കേരളത്തിലെ സാംസ്കാരിക നാടകരംഗത്തെ 6 പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ അടങ്ങുന്ന വിദഗ്ധരുടെ ഒരു പാനൽ ഇന്ന് നമ്മോടൊപ്പം ഈ നാടകോത്സവത്തിന്റെ അവലോകനത്തിനായി ഉണ്ട്. പ്രൊഫസർ അലിയാർ, സുധി ദേവയാനി, TM എബ്രഹാം, ഷേർലി സോമസുന്ദരം, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, AV പവിത്രൻ. സ്വാഗതം.
9: നമസ്കാരം.
8: ആദ്യം അലിയാർ സാറിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. മികച്ച വിവരണത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ്, നല്ല കമന്റേറ്റർക്കുള്ള സംസ്ഥാന പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം, ഇതിനോടൊപ്പം തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ശബ്ദവും നടനുമൊക്കെയാണ് സാർ. അങ്ങയുടെ ഈ ദശാബ്ദങ്ങൾ നീണ്ട ശബ്ദപ്രതിഭയുടെ പശ്ചാത്തലത്തിൽ 2026 റേഡിയോ നാടകോത്സവത്തെ അങ്ങ് എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
10: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വളരെ ആഹ്ലാദത്തോടുകൂടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. കാരണം റേഡിയോ നാടകോത്സവം ഒരു കാലത്ത് നമ്മുടെ സാംസ്കാരിക രംഗത്ത് വലിയൊരു സംഭവമായിരുന്നു. എന്റെയൊക്കെ കുട്ടിക്കാലം ഞാൻ ഓർക്കുന്നു. മലയാള ചലച്ചിത്ര രംഗത്തെയും നാടകരംഗത്തെയും പ്രഗത്ഭരായിട്ടുള്ള എത്രയോ ആളുകൾ, ആർട്ടിസ്റ്റുകൾ നാടക കലാകാരന്മാർ ഒക്കെ പങ്കെടുത്ത വലിയ നാടക ഉത്സവങ്ങൾ. ഒരുപക്ഷെ ഈ ടെലിവിഷന്റെയൊക്കെ തള്ളിക്കയറ്റത്തിന് മുമ്പ് വളരെ വ്യാപകമായ രീതിയിൽ ആസ്വദിക്കപ്പെട്ടതാണ് റേഡിയോ നാടകങ്ങൾ. പിന്നീടാണ് കുറച്ചൊരു കുറവ് വന്നത്.

0: എന്ന് സംശയം തോന്നിയിരുന്നു. പക്ഷെ അല്ല, റേഡിയോ നാടകത്തിന് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. കാരണം അതൊരു പ്രത്യേകമായ കലയാണ്. ഇവിടെ ഇപ്പോൾ ഈ വളരെ പ്രഗത്ഭരായിട്ടുള്ള നടീ നടന്മാരും സാങ്കേതിക വിദഗ്ധരും ഒക്കെ ഒത്തുചേർന്ന് ഈ 7 ദിവസങ്ങളിലായി അവതരിപ്പിച്ച ഈ നാടകങ്ങൾ തീർച്ചയായും നാടകങ്ങളെ പ്രേമിക്കുന്ന, റേഡിയോ നാടകങ്ങളെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കൊരു ഉത്സവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ഞാൻ ആദ്യ ദിവസത്തെ നാടകം ദൈവത്തിൻ മനമാര് കണ്ടു, തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം. മോഹൻലാലും എം ആർ ഗോപകുമാറും അടക്കമുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്ക്രീനിലും നാടകത്തിലും ഒക്കെ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇത് എഴുതിയത് ജയരാജ് മിത്രയാണ്. ആ നാടകത്തിനൊരു അതിഭൗതികമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പൊ തുടക്കത്തിൽ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ചെറിയതൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അത് ആശങ്കകൾ അസ്ഥാനത്താണെന്ന് മനസ്സിലായി. ഒരു മരത്തോട് സംസാരിച്ചുകൊണ്ടാണ് പ്രധാന കഥാപാത്രം അശോകൻ സംഭാഷണം ആരംഭിക്കുന്നത് തന്നെ. അവിടെ നിന്ന് തുടങ്ങി പ്രകൃതിയോട് നാം കാണിക്കുന്ന ക്രൂരതകളും കാര്യങ്ങളും ഒക്കെ വിവരിക്കുന്നുണ്ട്. മല തുരന്നവനെ മല തുരത്തും എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലേക്ക് വരുന്നതൊക്കെ അവിടെയാണ്. അതുപോലെ തന്നെ കൂട്ടത്തിൽ ചില നല്ല മനുഷ്യരുടെ നന്മയുള്ള ചില സന്ദർഭങ്ങളെക്കുറിച്ചും അതും കൂടി അതിനോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെയൊരു പരഭാഗശോഭ ആ നാടകത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലുപയോഗിച്ച പശ്ചാത്തല ശബ്ദങ്ങളും പശ്ചാത്തല സംഗീതവും ഒക്കെ വളരെ മികച്ചതായിരുന്നു. ഉരുൾപൊട്ടലിന്റെ തീവ്രത അല്പം കൂടി കടുപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. മൊത്തത്തിൽ അതിന്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരും സാങ്കേതിക വിദഗ്ധരും എല്ലാം വളരെ നന്നായിട്ട് തന്നെ അതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. അത് ആസ്വാദ്യകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്.
1: കുട്ടൻ അത് മറന്നോ? രാ ചുല്ലു, കുട്ടൻ അറിയാലോ. രാ രാത്രിയുടെ രാ.
2: കുട്ടനത് മറന്നു രാ ചൊല്ലു, കുട്ടൻ അറിയാലോ. രാ രാത്രിയുടെ രാ.
1: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ, അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോ പൂവിടരും, അപ്പൊ പോകാന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷെ ദൈവത്തിന്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരാന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിന്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിന്റെ ഒരവസ്ഥ. ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പിന്നീട് വന്നത് മടക്കം എന്ന് പറയുന്ന ഒരു നാടകം, കോഴിക്കോട് നിന്ന് വന്നതാണ് രണ്ടാം ദിവസം. അത് അതിലെ പ്രധാന കഥാപാത്രം ഒരു ഗവേഷകനാണ്, മാധവ്. ആ പേര് കേട്ടപ്പോൾ തന്നെ മാധവ് ഗാഡ്ഗില്ലിനെ ഒരുപക്ഷെ നമ്മൾ ഓർത്ത് കാണും. അപ്പോൾ അദ്ദേഹത്തിന്റെ തീക്ഷ്ണമായ അന്വേഷണത്തിനൊടുവിൽ ഒരു ഗവേഷണ ഫലമായി ഒരു കണ്ടുപിടുത്തം നടത്തുന്നു. നമുക്കറിയാം അത്തരം സയന്റിസ്റ്റുകളുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമായിരിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ഗവേഷണം നടത്തുന്നു. അതിന്റെ ഡയറക്ടർ രൂക്ഷമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രവർത്തിക്കേണ്ടിയും സംസാരിക്കേണ്ടതായിട്ടും ഒക്കെ വരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഗവേഷണം ഫലപ്രാപ്തിയിലെത്തുന്നു. പിന്നീട് അദ്ദേഹം ഒരു ടൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് കാണുന്നത് അത് മുഴുവൻ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു അനുഭവമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ സംസാരശേഷി നഷ്ടപ്പെടുന്നു. പിന്നീട് ഈ ഡയറക്ടറെ ആശുപത്രിയിൽ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഒരു ക്ഷോഭവും പ്രതികരണവും കൊണ്ട് ഈ ശബ്ദം തിരിച്ചു കിട്ടുന്നു. അപ്പൊ സംഭവിച്ചത് എന്താണെന്ന് ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ ഒരു കഥയാണ് അതിനകത്ത് ഉള്ളത്. അപ്പോ ചില സന്ദർഭങ്ങളിലേക്ക് പശ്ചാത്തല സംഗീതം വളരെ ഹൃദ്യമായിരുന്നു. മൊത്തത്തിൽ അതൊരു ആസ്വാദ്യകരമായ അനുഭവമായിരുന്നു. അതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച സി കൃഷ്ണകുമാർ നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് റൂബി ബാബു സംവിധാനം ചെയ്ത ജീവിതോത്സവം, ശ്രീ ജനാർദ്ദനന്റെ നാടകമാണ്. ഈ നാടകത്തിന്റെ കിട്ടിയ ഒരു ഗുണം പ്രഗത്ഭരായ കുറെ നടീനടന്മാരുടെ മികച്ച പ്രകടനം കൊണ്ട് സമ്പന്നമായിരുന്നു ഈ നാടകം. ഒരു വീട്ടിലെ പ്രായമായവരെ നോക്കാനായിട്ട് പോകുന്ന ഒരു കഥാപാത്രം ആ ജഡ്ജിയെ കാണുന്നു, അദ്ദേഹത്തിന്റെ കഥയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ കഥയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു

0: നിർണായകമായ ഒരു ദിവസമാണ് അടുത്തു വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെയും കൊണ്ടൊരു ദീർഘ യാത്ര ഈ നിലമാൻകുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അവിടെ തുമ്പി എന്ന് പറയുന്നൊരു പാവം പിടിച്ച പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് നേരിട്ട ദുരന്തം അയാൾ സത്യം മനസ്സിലാക്കിയപ്പോഴേക്കും ആ ജഡ്ജി സ്ഥാനം രാജിവെക്കുകയും വക്കീലായിട്ട് ആ കേസ് വാദിച്ച് അയാൾ തിരികെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്ന സന്ദർഭം അത് ആ വിവരം ഈ തുമ്പി അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. രസകരമായ മറ്റൊരു സംഭവം, വളരെ നാടകീയമായ ഒരു എൻഡ് അതിന് വന്നു. അതൊരുപക്ഷെ ഈ കഥ മുന്നോട്ട് പോയ സന്ദർഭത്തിൽ ഇങ്ങനെയൊന്ന് ഈ ജഡ്ജിയുടെ അതുകൊണ്ട് വന്ന ഒരു ശൈഥില്യം വന്ന ഒരു കുടുംബമായിരിക്കാമെന്നൊക്കെ തോന്നിയെങ്കിലും അവസാനം വരുമ്പോൾ ഈ കളക്ടർ അവിടെ വരികയും ഈ തുമ്പിയെ പരിചയപ്പെടുകയും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നൊക്കെ അറിയുന്നത് കഥയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെ അപ്രതീക്ഷിതമായ നല്ലൊരു നാടകീയമായ ഒരു മുഹൂർത്തം കൊണ്ട് അതിനൊരു ശുഭ അന്ത്യം വരുത്തുവാനും കഴിഞ്ഞു. അങ്ങനെ വളരെ വികാരസാന്ദ്രമായ ഒരു കഥാ പരിസമാപ്തി കൊണ്ടുവരാനും ആ നാടകത്തിന് കഴിഞ്ഞു. മറ്റൊന്ന് തൃശൂർ ആകാശവാണി നിലയം, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. അത് ഈ ചില നാടകങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ കഥാപരമായി വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലമാണ് നാടകത്തിനുണ്ട്. അതാണ് എനിക്ക് ആ നാടകത്തിൽ ഏറ്റവും ഹൃദ്യമായി തോന്നിയത്. പാലക്കാടിന്റെ എന്താണ് നെയ്യിൽ പൊരിച്ച പലഹാരങ്ങളുടെ മധുരം പോലും ഒരു പക്ഷേ അതിനകത്ത് ഫീൽ ചെയ്യിക്കുന്ന തരത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. കഥ വളരെ സങ്കീർണമായ ഒരു കഥയാണ്, പക്ഷേ നമുക്കത് ഹൃദ്യമായിട്ട് അനുഭവപ്പെടും. ഹൃദയം എന്ന് പറയുന്ന ഒരാളിന്റെ സ്ട്രെസ്സുള്ള ജീവിതവും അയാൾ പിന്നീട് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഡൽഹിയിൽ പോകുന്നതും അവിടെ നിന്ന് അയാളെ ട്രെയിൻ ചെയ്യുന്ന ആളും ഇയാളും കൂടി പാലക്കാടൻ ഗ്രാമത്തിലേക്ക് വരുന്നതും അവരുടെ പൂർവ്വകഥകളിലേക്ക് പോകുന്നതും വളരെ അപ്രതീക്ഷിതമായി അതിലെ ചില കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നതും അവരുടെ അന്ത്യവും ഒക്കെ
1: രഥോത്സവത്തിന്റെ
0: പൂർണ്ണമായും ആ പാലക്കാടിന്റെ ഒരു സംസ്കാരം കൊണ്ടുവരാൻ ആ നാടകത്തിന് കഴിഞ്ഞു. അതുതന്നെയാണ് ആ നാടകത്തിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായി എനിക്ക് തോന്നിയത്. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി. മറ്റൊരു നാടകം
1: കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി, അദ്ദേഹം തമിഴിൽ എഴുതി സിംഗി പരിഭാഷ ചെയ്തിരിക്കുന്നു. ബാബുവാണ് അതിന്റെ രചന.
0: രാജാവും മന്ത്രിയും രാജ്യോപദേശകനും ഒക്കെയായി പോകുന്നു. രാജ്യോപദേശകനായിട്ട് അഭിമന്യു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം വരുന്നില്ല, പക്ഷെ സഭയിൽ കഴിഞ്ഞ ദിവസവും കണ്ടില്ല, പിറ്റേ ദിവസം അദ്ദേഹത്തെ ഹാജരാക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഗ്രഹ പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ സ്വർണം കവർന്നിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമം അതവസാനം അഭിമന്യു എന്ന് പറയുന്ന രാജ്യോപദേശകനിൽ വന്നു ചേരുന്നു. അയാളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു. ഈ ശില്പിയെ വെറുതെ സംശയിക്കുകയും ഒക്കെ ചെയ്തു, പക്ഷെ അദ്ദേഹം അല്ല, ഈ മന്ത്രി തന്നെയാണ് ഇതിന് കൂട്ടുന്നത്, കുറ്റം ചെയ്തതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നിടത്ത് ആ നാടകം അവസാനിക്കുകയാണ്. കോഴിക്കോട് നിലയം, കാൺക കടലിനെ കൺ തുറക്കാതെ, അതീവ ഹൃദ്യമായ ഒരു ആവിഷ്കാരമായിരുന്നു അത്. പറയാതിരിക്കാൻ നിർവാഹമില്ല.
1: AIയുടെ
0: ഉപയോഗം കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമല്ല, ഒരുപക്ഷേ 75-80 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു കഥാ പശ്ചാത്തലമുണ്ട് അതിന്. അതുപോലെ തന്നെ കോഴിക്കോട് നിലയം എന്ന് പറയുന്നത് തിക്കുടിയനും PC കുട്ടികൃഷ്ണൻ എന്ന റൂപും NN കക്കാടും
1: നമ്മുടെ
0: രാഘവൻ മാഷും ഒക്കെ കൂടിയിരുന്ന ഒരു നിലയം ഒന്ന് ആലോചിച്ച് നോക്കുക. കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? അവിടെ വെച്ചാണ് 2 വയസ്സുള്ള കുഞ്ഞുമായി നിൽക്കുന്ന കുഞ്ഞനന്തൻ നായർ എന്ന് പറയുന്ന തിക്കുടിയൻ, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു പോകുന്നു. അതിനുശേഷം ആ കുട്ടിയെ വളർത്തിയതും അവിടെ പിന്നെ റേഡിയോ നിലയത്തിൽ ജോലിക്കെത്തുന്നതും അവിടെയുള്ള ആളുകളുമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ കൂടി ചേർത്തുള്ള ഒരു അതൊരു കടലിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമായിട്ടും നിന്ന് ഈ കഥ അവതരിപ്പിച്ചത് അതീവ ഹൃദ്യമായി. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലവും ആ ഒരു കാലഘട്ടവും ആ ഒരു റേഡിയോ നാടകത്തിന്റേതായി ഉണ്ടായിരുന്ന ഒരു സംസ്കാരവുമെല്ലാം ഈ നാടകത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം തരം ആർട്ടിസ്റ്റുകളെല്ലാമായിരുന്നു. ശരത്ചന്ദ്രൻ, അദ്ദേഹമാണ് അതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാർ. വളരെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ സംവിധാന രംഗത്തും. MG ശശികുമാറും NS ജയമോഹനും ഒക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത് മുഹമ്മദ് റോഷനാണ്. അതിഗംഭീരമായൊരു പ്രകടനമായിരുന്നു മോഹൻലാലിന്റെ. ഒരുപക്ഷെ മോഹൻലാലിന് മാത്രം സാധ്യമാവുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തെ ശബ്ദം കൊണ്ട് ലാൽ അവതരിപ്പിക്കുമ്പോൾ ഇത്രയും കാലത്തെ ഒരു അനുഭവ പരിചയം ഉള്ളതുകൊണ്ട് ലാലിന്റെ മാനറിസങ്ങളും ലാലിന്റെ ശരീരം കൊണ്ടുള്ള പ്രകടനം പോലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അതാണ് കേൾവിയിലൂടെയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ചില ദൃശ്യങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. 3 പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ആമിന, കുസൃതിക്കാരിയായ ആനി, ഒരു തുളസിക്കതിരിന്റെ നിഷ്കളങ്കതയോടെ നിൽക്കുന്ന അമ്മും, ഇങ്ങനെ 3 കഥാപാത്രങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കടന്നുകയറ്റം പോലെയാണ് ഈ വിരുന്നുകാരൻ ചെല്ലുന്നത്. ആമിന എന്ന് പറയുന്ന കഥാപാത്രം അവസാനം അവർ പ്രേമിക്കുന്ന ബഷീർ നഷ്ടമാകുന്നു, അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു, അങ്ങനെ ഒരു അന്ത്യമാണ്. പക്ഷേ മൊത്തത്തിൽ ഒരു മായികമായ ലോകം, ഒരു സ്വപ്നതുല്യമായ ലോകമോ അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഈ 7 നാടകങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഇതാണ്, വളരെ ആസ്വാദ്യകരമായ ഒരു അനുഭവമായിരുന്നു. ആ റേഡിയോ നാടകത്തിന്റെ വസന്തകാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയോ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. കാരണം ഇപ്പോഴും ആളുകൾ റേഡിയോ നാടകങ്ങൾ ആസ്വദിക്കാൻ തയ്യാറായി വളരെ സന്തോഷത്തോടുകൂടി ഉണ്ട് എന്ന് ഈ നാടകങ്ങൾ അണിയിച്ചൊരുക്കിയവർക്ക് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാം.
1: സന്തോഷം സർ. ഇപ്പോൾ നമ്മോടൊപ്പം ഷേർലി സോമസുന്ദരം ചേരുന്നുണ്ട്. 4 പതിറ്റാണ്ടിന്റെ അധ്യാപന പരിചയമുള്ള അക്കാദമിക് ഉപദേശകയും കുട്ടികളുടെ നാടകങ്ങളുടെയും കഥകളുടെയും രചയിതാവും കേരള സംഗീത നാടക അക്കാദമി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത ആകാശവാണി ദൂരദർശൻ ഗ്രേഡ് ആർട്ടിസ്റ്റായ ഷേർലി സോമസുന്ദരം മാഡം. മാഡം, ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ റീൽസുകളും OTT പ്ലാറ്റ്ഫോമുകളും ഒക്കെ കണ്ട് ശീലിച്ച നമ്മുടെ യുവതലമുറയിലേക്ക് കേവലം ശബ്ദം കൊണ്ട് മാത്രം വിസ്മയം തീർക്കുന്ന ഈ ഒരു റേഡിയോ നാടകം നാടകോത്സവത്തിന്റെ രൂപത്തിൽ എത്തിയപ്പോൾ അതിന്റെ സ്വീകാര്യതയും അതിന്റെ ഇമ്പാക്റ്റും എങ്ങനെയുണ്ടായെന്നാണ് മാമിന് തോന്നിയത്?
2: ആദ്യമായി ആ റേഡിയോ നാടകോത്സവം വിജയകരമായി പൂർത്തിയാക്കിയ ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. അങ്ങേ ഏറ്റവും വ്യത്യസ്ത ജോണറിൽപ്പെട്ട 7 നാടകങ്ങളാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. തികച്ചും ഹൃദ്യമായ അനുഭവം. ഞാൻ ആദ്യം തിരുവനന്തപുരം നിലത്തിന്റെ ദൈവത്തിൻ മനം ആര് കണ്ടു എന്റെ നാടകത്തെ കുറിച്ച് പറയാന്ന് വിചാരിക്കുന്നു. ആത്മഹത്യക്കായി മലമുകളിൽ ഉയരമുള്ള മരം തേടിയെത്തുന്ന അശോകൻ, കാബുക അഞ്ജലി മാൻകോളിൽ വീണ് ഒഴുകിപ്പോകുന്നു. രാഷ്ട്രീയ നേതാവും മത നേതാവും അങ്ങനെ ഒന്നായി ചേർന്നുണ്ടാക്കുന്ന കലാപങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകനും മുതലാളിയും ഒരുമിച്ചുണ്ടാക്കുന്ന നെക്സസ്, ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന വലിയ മരം, വരാൻ പോകുന്ന കാര്യങ്ങളെയെല്ലാം മുൻകൂട്ടി കാണുന്ന മരം, ഇതൊക്കെ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തന്നെയാണ് തോന്നിയത്. ചുരുക്കി പറഞ്ഞാൽ സമകാലീന കേരളത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കുന്നതിൽ നാടകം വിജയിച്ചു. വേണമെങ്കിൽ ഒരു പരിസ്ഥിതി ശക്തമായി അവതരിപ്പിക്കുന്ന ഒരു പരിസ്ഥിതി നാടകത്തിന്റെ ശൃംഖലയിലേക്ക് ഇതിനെ ചേർത്ത് വെക്കാം. ഇത്തരം ഓർമ്മപ്പെടുത്തല് ഇപ്പൊ വളരെ അത്യാവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നാടകം കേട്ടപ്പോ എനിക്ക് സുഗതകുമാരി ടീച്ചറിന്റെ പശ്ചിമഘട്ടം എന്ന കവിത ഓർമ്മ വന്നു. അതിൽ മല പറയുന്നുണ്ട്, കൈകൾ അറുത്ത് മാറ്റപ്പെട്ട് എനിക്ക് മരങ്ങളെയും മലകളെയും ചേർത്ത് നിൽക്കാനാവുന്നില്ല, അവ ഉരുൾപൊട്ടലായി ഒഴുകി ഇറങ്ങുന്നു. ഇടയ്ക്ക് കുറച്ച് ഡോക്യുമെന്ററി സ്വഭാവം നാടകത്തിനുണ്ടെങ്കിലും അതൊരിക്കലും നാടകത്തിന്റെ സ്വാഭാവികതയെ ബാധിക്കുന്നില്ല. വളരെ ഹൃദ്യമായൊരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയത്. 2 നാടകമായിട്ട് ഞാൻ പറയുന്നത് കോഴിക്കോട് നിലയത്തിന്റെ മടക്കമാണ്. പിരിമുറുക്കം നല്ലവണ്ണം ആദ്യന്തം സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ നാടകത്തിന്. ശബ്ദം നൽകിയ അഭിനേതാക്കൾ നന്നായിരുന്നു. സംവിധാനവും സാങ്കേതിക സഹായവും മികവുറ്റത് തന്നെ.
3: ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
4: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ ഓർക്കുന്നു മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
3: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ?
4: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്താ സംബന്ധമാണ് നീ പറയുന്നത്? ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി, ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
3: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോല. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചവന്റെ ബുദ്ധി സമ്മതിക്കണം.
4: നീ പിച്ചുമ്പേയും പറയാതെ പോയി വിശ്രമിക്ക്, ഒന്നുറങ്ങിയാലേ ഫ്രഷ് ആവൂ.
2: 3 ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൂർ നിലയം അവതരിപ്പിച്ച മൗന സാക്ഷി എന്ന നാടകത്തെ കുറിച്ചാണ്. സംഘർഷങ്ങളാണ് നാടകത്തിന്റെ കഥാതന്തു. പ്രത്യേകിച്ച് പുതുമകളൊന്നും എടുത്തു പറയാനില്ലാത്ത ഒരു നാടകമാണ്. പക്ഷെ നാടകം നന്നായി അവതരിപ്പിക്കപ്പെട്ടു. 4 ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് നില അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകമാണ്. എനിക്ക് ഏറെ ഹൃദ്യമായി തോന്നിയ നാടകമാണിത്. രചനയിലെ പ്രത്യേകത തന്നെയാണ് എന്നെ ആകർഷിച്ചത്. 60-70s കോഴിക്കോട് ആകാശവാണി കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. സിഗ്നേച്ചർ ടൂണോടുള്ള തുടക്കം, അക്കാലത്ത് ആകാശവാണിയിൽ ഉണ്ടായിരുന്നവർ കഥാപാത്രങ്ങളായി മാറും. തീക്കൊടിയന്റെ ജീവിതമാണ് നാടകത്തിന്റെ പുഴു. അരങ്ങു കാണാത്ത നടൻ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ പലയിടത്തിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരു നൊസ്റ്റാൾജി ഉണ്ടാക്കാൻ നാടകത്തിന് കഴിഞ്ഞു. കീഴരിയൂർ ബോംബ് കേസും സ്വാതന്ത്ര്യ സമരവും ഒക്കെ നാടകത്തിൽ മുഷിപ്പില്ലാതെ

0: പിരിഞ്ഞു പോകുന്നുണ്ട്. രാഘവൻ മാഷ്, പി കൊടിയൻ, ഉറൂപ്, കെ മാധവൻ നായർ ഇവരുടെയൊക്കെ ശബ്ദങ്ങൾ AI സഹായത്തോടെ പുനഃസൃഷ്ടിച്ചത് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. വളരെ മികച്ചൊരു നാടകമായിട്ടാണ് എനിക്ക് ഈ നാടകം അനുഭവപ്പെട്ടത്.
1: ഡോ തിക്കു, തനിക്ക് ചെവി കേട്ടൂടെ? എന്താ പ്രശ്നം? തന്നോടാ ചോദിച്ചേ.
2: PC പണി നോക്ക്.
1: എന്റെ പണിയൊക്കെ നേരത്തെ തീർന്നതാ. എന്തോ ഒരു ഇൻബാസ് കിട്ടിയെന്ന് കേട്ടല്ലോ, എന്താ കാര്യം?
0: അടുത്തത് ഞാൻ പറയുന്നത് സേതുലക്ഷ്മി കാതിരുന്ന രഥോത്സവം എന്ന നാടകമാണ്. തൃശൂർ നിലയമാണ് അവതരിപ്പിച്ചത്. ഒരു രഥോത്സവത്തിന്റെ പരിസരമാണ് നാടകത്തിന്. പാലക്കാട് ഗ്രാമം ശബ്ദത്തിലൂടെ മനോഹരമായി നാടകത്തിൽ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അല്പം ഫാന്റസി കലർന്ന രീതിയിലാണ് ഈ നാടകം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സ്വപ്നവും അതിന്റെ പൂർത്തീകരണവുമാണ് നാടകം. രഥോത്സവവും പാലക്കാടും ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കാൻ സംവിധായികയ്ക്കും അഭിനേതാക്കൾക്കും കഴിഞ്ഞിട്ടുണ്ട്. തമിഴ് കലർന്ന ഭാഷ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നല്ല അവതരണം, കലാകാരന്മാർ മികവ് പുലർത്തി, സാങ്കേതിക സഹായവും മികച്ചു നിൽക്കുന്നു. അടുത്തതായി ജീവിതോത്സവം. തിരുവനന്തപുരം നിലയമാണ് ആ നാടകം അവതരിപ്പിച്ചത്. കളക്ടറുടെ പ്രത്യേക പദ്ധതിയായ ജീവിതോത്സവം പരിപാടി, മരണാസന്നരുടെ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ ശ്രമം, നാടകത്തിന്റെ തന്തു അതാണ്. അതിഭാവുകത്വം അവിടെ ഇവിടെ ഉണ്ടെങ്കിലും നല്ല മുറുക്കമുള്ള രീതിയിൽ രസിപ്പിക്കുന്ന രീതിയിലാണ് രചനയും അവതരണവും. ജീവിതോത്സവം എന്ന ആശയം ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. നല്ല നാടകമാണ് ജീവിതോത്സവം. കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരനാണ് അടുത്ത നാടകം. ദുരൂഹതകളുടെ ഒരു പശ്ചാത്തലമാണ് നാടകത്തിന്. ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ഒരാൾ, മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിൽ അയാൾ ഉണ്ടാക്കുന്ന ഓളങ്ങളും ചുഴികളുമാണ് നാടക പ്രമേയം. ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റായ ആനി, സംഗീത അധ്യാപികയായ അമ്മു, എംബോറിയത്തിൽ ജോലി ചെയ്യുന്ന നാട്ടുമ്പുറത്തുകാരിയായ അമ്മിന, മൂന്ന് പേരും നായകനെ മൂന്ന് തരത്തിലാണ് കാണുന്നത്. മൂന്ന് പേരുടെയും ജീവിതത്തിൽ കുറെ ഇളക്കങ്ങൾ സൃഷ്ടിച്ച് അയാൾ മറയുന്നു. കൗതുകമുള്ള പ്രമേയമാണ്. നായകനായി ശ്രീ മോഹൻലാൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കൂടെയുള്ളവരും ഗംഭീരമായി. അവതരണവും സംവിധാനവും മികവ് പുലർത്തിയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു നൊസ്റ്റാൾജിയയുടെ ജീവൻ വെക്കലായിരുന്നു ഈ റേഡിയോ നാടകങ്ങൾ.
3: ജെ എം എബ്രഹാം സാറിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നാടകരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ്, കേരള സംഗീത നാടക അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാനുമായ പ്രമുഖ നാടക സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനും എന്ന നിലയിൽ ഈ ഘടനാപരമായ മാറ്റങ്ങളെ എത്രത്തോളം ഈ നാടകോത്സവം ഉൾക്കൊണ്ടു എന്നാണ് സാറിന് തോന്നുന്നത്?
4: ഈ നാടകോത്സവം വളരെ കാലത്തിന് ശേഷമാണ് റേഡിയോ നാടകോത്സവം ഇവിടെ ഉണ്ടാകുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ 1980s റേഡിയോ നാടകങ്ങൾ എഴുതുകയും അത് സ്ഥിരമായി കേൾക്കുകയും ചെയ്തിരുന്നു. ഒന്നാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകമാണ് ദൈവത്തിന്റെ മനം ആരിക്കും. പ്രകൃതി സംരക്ഷണം പ്രമേയമാക്കി രചിച്ച നാടകമാണിത്. ഈ നാടകത്തെ ശ്രദ്ധേയമാക്കുന്നത് നാടകത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാലിന്റെയും MR ഗോപകുമാറിന്റെയും സാന്നിധ്യമാണ്. ഈ മരവും ഈ മരിക്കാനെത്തിയ അശോകൻ എന്ന കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണമാണ് വെറും വർത്തമാനം പറച്ചിലായി അത് മാറുകയാണ്. അത് നാടകീയമായിട്ട് അത് ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയിരുന്നെങ്കിൽ ശ്രോതാവിന്റെയോ ആകാംക്ഷയെ അത് ഉണർത്തുമായിരുന്നു. അത് ഉണ്ടായില്ല. പിന്നെ മോഹൻലാലിന്റെ താളാത്മകമായ സംഭാഷണ ഭംഗിയാണ് ഈ നാടകാവതരണത്തെ ശ്രദ്ധേയമാക്കുന്നത്. രണ്ടാം ദിവസത്തെ നാടകം കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകമാണ്. വ്യത്യസ്തമായ പ്രമേയ പശ്ചാത്തലം കണ്ടെത്തുന്നതിൽ രചയിതാവ് വിജയിച്ചിരിക്കുന്നതാണ്. ഈ നാടകകൃത്ത് വളരെ ഗവേഷണം ചെയ്തതുപോലെ തോന്നുന്നു. അതിനൊരു പ്രത്യേകം ഉദാഹരണം, റേഡിയോ നാടകത്തിൽ നമ്മൾ ഇതുവരെയും കണ്ടെത്താത്ത മേഖലകളെ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിലൊന്നാണ് മടക്കം എന്ന് പറയുന്ന നാടകം. നാലാം ദിവസത്തെ ജീവിതോത്സവം ശ്രീ ജനാർദ്ദനന്റെ രചനയാണ്. ഈ രചനയിൽ നല്ല നാടകീയ മുഹൂർത്തങ്ങളും പിരിമുറുക്കവും ഉണ്ട്. റൂബി ബാബുവിന്റെ സംവിധാന മികവും എടുത്തു പറയേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
3: യെസ്, ഇത് മുകുന്ദൻ ഉണ്ണി സാറിന്റെ വീടല്ലേ?
5: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിയുടെ വീടാണ്. അല്ല, നിങ്ങൾ ആരാ? മനസ്സിലായില്ലല്ലോ.
3: ഞാൻ ദേവിക, കളക്ടർ സാർ പറഞ്ഞിട്ട്. ഓ യെസ്, യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ,
6: കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെപ്പറ്റി. ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ?
5: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റൊരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
7: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മോഹിതനുണ്ണി സാറിന്റേതാണ്.
6: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കുന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛന്റെ വിചാരമെന്ന് തോന്നുന്നു. ദേവിക സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
5: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതെ. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജനമോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിനു ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്കങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ ദേവികയെ കാണുമ്പോ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛന്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
7: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
5: ഓക്കെ ദേവിക, വി വിഷ് യു ഓൾ ദ ബെസ്റ്റ്.
7: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
4: പിന്നെ ഈ സേതുലക്ഷ്മിയുടെ രഥോത്സവം, അത് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നാടകമാണ്. എങ്കിലും ആ നാടകത്തിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഭാഷ തമിഴ് ഭാഷയാണ് കൂടുതലും. എങ്കിലും നമുക്ക് അതൊരു ന്യൂനതയായിട്ട് അനുഭവപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു, വ്യത്യസ്തമായ പശ്ചാത്തലങ്ങൾ അന്വേഷിക്കുന്നതിൽ നമ്മുടെ പുതിയ നാടകകൃത്തുക്കൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പക്ഷേ അല്പം കൂടി നാടകീയത ഈ കൃതികളിൽ കൊണ്ടുവരാനായിട്ട് അവ ശ്രമിക്കണം എന്നെനിക്ക് തോന്നുന്നത്. മൗനസാക്ഷി നമ്മുടെ സമകാലികത്തിലുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ആ കൃതി ഉണ്ടായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. പിന്നെയുള്ളത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാണുക കളരിമേ കൺ തുറക്കാതെ എന്നുള്ള രചന, ഇത് വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. ജീവചരിത്ര നാടകത്തിന്റെ ഒരു ലെവലിലേക്ക് വരുന്ന രചനയാണ്. ഇത്തരം ഒരു രചന മലയാളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഈ റേഡിയോ നിലയത്തിന്റെ ഒരു ചരിത്രം വരുന്നുണ്ട്. പിന്നെ ദയാലുവും വളരെ അധികം നർമ്മബോധവുമുള്ള തിക്കോടിയനെ അവതരിപ്പിക്കുന്നതിൽ ഈ രചയിതാവ് വിജയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. രചന കൊണ്ടും സംവിധാന മികവ് കൊണ്ടും ഈ നാടകം മറ്റെല്ലാ നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു എന്ന് പറയട്ടെ. ഇനി കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്ന നാടകമാണ്. മോഹൻലാലിന്റെ സാന്നിധ്യമാണ് ഈ നാടകത്തെ സജീവമായി അധിവസാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ മോഹൻലാലിന്റെ സംഭാഷണം പറയുന്ന രീതി, ആ ഓരോ സംഭാഷണവും അതിഗംഭീരമായിട്ടുണ്ട് എന്ന് എനിക്ക് പറയുന്നത്. മൂന്ന് സുന്ദരികളായ അവിവാഹിതരും ജോലിക്കാരുമായ മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായി ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു സുന്ദരനായി ചെറുപ്പക്കാരൻ കയറി വരികയാണ്. അയാൾ എവിടെ നിന്ന് വരുന്നു, എന്താണ് അയാളുടെ ലക്ഷ്യം, എന്താണ് അയാളുടെ ജോലി എന്നൊന്നും ഈ നാടകകൃത്ത് പറയുന്നില്ല. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ അടുത്ത നഗരത്തിലേക്ക് അപ്രത്യക്ഷമാവുകയാണ്. എന്താണ് അയാളുടെ വരവിന്റെ ഉദ്ദേശം, അയാൾ എങ്ങോട്ടാണ് ഇനി പോകുന്നത്, ഇനി അയാൾ തിരിച്ചു വരുമോ, ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാത്ത ഒരു രചനയാണ്. വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. പക്ഷേ ഒരിടത്തും ഈ നാടകത്തിന് ആദ്യാവസാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിലും ഈ നാടകം എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിൽ പുതിയ ചില അനുഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്.
3: അടുത്ത പ്രതികരണത്തിനായി നമ്മോടൊപ്പം ചേരുന്നത് ഉണ്ണികൃഷ്ണൻ പൂൽക്കൻ സാറാണ്. സർ, ഈ ഒരു സമകാലിക നാടക പ്രവർത്തകൻ എന്ന നിലയിൽ പശ്ചാത്തല സംഗീതവും ആധുനിക ശബ്ദ വിന്യാസങ്ങളും ഒക്കെ നാടകത്തിന്റെ ആത്മാവിനെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്നാണ് സാറിന് തോന്നുന്നത്?
8: നമ്മൾ സ്മാർട്ട് ഫോൺ മുതൽ ഐമാക്സ് വരെയുള്ള സാങ്കേതിക സംവിധാനത്തിലൂടെ അടിമുടിയ ദൃശ്യപടത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഈ കാലഘട്ടം. വർഷങ്ങൾക്ക് ശേഷമാണ് റേഡിയോ നാടകോത്സവം കടന്നു വരുന്നത്. പക്ഷെ ശ്രീ മോഹൻലാൽ പോലെയുള്ള വിഖ്യാതരായ ചലച്ചിത്ര താരങ്ങൾ റേഡിയോ നാടകങ്ങളുടെ ഭാഗമാകാൻ ഇന്നും താല്പര്യം കാണിക്കുന്നത് റേഡിയോ നാടകങ്ങളുടെ ഒരു പ്രാധാന്യത്തിനാണ് വിളിച്ചോളുന്നത്. ഡിജിറ്റൽ റെക്കോർഡിംഗിന്റെ സാധ്യതകൾ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമുക്ക് റേഡിയോ നാടകങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട്. നമ്മൾ ആലോചിക്കാറുണ്ട് റേഡിയോ നാടകങ്ങൾ രംഗനാടകങ്ങളുടെ ശബ്ദരൂപമാണോ എന്ന്. ഒരിക്കലല്ല, ശ്രോതാക്കൾ കണ്ട ദൃശ്യങ്ങളെ അവരുടെ മനസ്സിൽ പുനഃസൃഷ്ടിക്കുകയാണ് റേഡിയോ നാടകങ്ങളെന്ന് ഞാൻ റേഡിയോ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി ശരിയല്ല. കാരണം ജന്മനാ കാഴ്ചശേഷി ഇല്ലാത്തവരും റേഡിയോ നാടകങ്ങൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ കണ്ട കാഴ്ചകൾ പുനഃസൃഷ്ടിക്കുക മാത്രമല്ല, കാണാത്ത അല്ലെങ്കിൽ കാണാനാവാത്ത കാഴ്ചകളുടെ സ്വപ്നാനുഭവം നൽകുന്നതോടെയാണ് റേഡിയോ നാടകങ്ങളുടെ ധർമ്മമായി വരുന്നത്. ഇക്കഴിഞ്ഞ ഒരാഴ്ച കാലം തുടർച്ചയായിട്ട് റേഡിയോ നാടകം കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ ചില ചിന്തകളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പതിവ് രീതിയിൽ നമ്മൾ കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളും സാമൂഹ്യ തിന്മയ്ക്കെതിരെയുള്ള പ്രതികരണവും നേരിട്ട് വിളിച്ചു വരുന്ന രീതിയാണ് നാടകങ്ങൾ കാണാറുള്ളത്. പക്ഷെ ഇപ്പോൾ ഈ വർഷത്തെ നാടകങ്ങളിൽ പുതിയ കാലത്തിന്റെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ നാടകത്തികൾ വളരെ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നതാണ് വളരെ സന്തോഷകരമായ ഒരു വസ്തുത. എന്നാൽ രചന അത്തരം പ്രമേയങ്ങളെ ഒരു മണിക്കൂർ രചനയാക്കിയിട്ട് പൂർണ്ണ വികാസം നൽകുന്നതിൽ ചിലപ്പോഴൊക്കെ പരാജയപ്പെടുന്നു. സിനിമയെക്കാളും ഒരു രംഗ നാടകത്തെക്കാളും റേഡിയോ പ്ലേ സൃഷ്ടിക്കിന്റെ പ്രാധാന്യം വളരെയധികം ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നാം ദിവസത്തെ നാടകത്തിലേക്ക് വരാം. തിരുവനന്തപുരത്തിന്റെ ദൈവത്തിന്റെ മനമാരുകണ്ട് അനുഗൃഹീത കലാകാരന്മാരായ മോഹൻലാലിന്റെയും എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു തുടങ്ങിയത് ശബ്ദസ്ഥാനത്ത് കൊണ്ട് നാടകത്തിന്റെ ടൈറ്റിൽ പോലെ തന്നെ സുന്ദരമാണ് നാടകം. ഈ നാടകത്തിൽ ഭൂതവും വർത്തമാനവും ഭാവിയും ഇടകലർത്തിയുള്ള ഷറിയലിസ്റ്റിക് ആയുള്ള സ്ട്രക്ചറാണുള്ളത്. അതിന്റെ ഒരു ട്രാൻസിഷൻ വളരെ എഫക്റ്റീവായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മരം സംസാരിക്കുന്ന ഒരു ഫാന്റസി എലിമെന്റ് നമുക്ക് അനുഭവിപ്പിക്കാൻ ഗോപകുമാറിന്റെ വളരെ പരിചിതമായ സ്വരം തടസ്സമായെന്ന് എനിക്ക് സംശയം തോന്നുന്നു. പിന്നെ കഥാനായകന്റെ വ്യക്തി ദുരന്തങ്ങൾക്ക് പുറമെ കലാപമുണ്ടാക്കി കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്, മലമുകളിലെ ഖനനം, പ്രകൃതിക്ക് മുകളിലെ ചൂഷണം, ഉരുൾപൊട്ടൽ, ചിലപ്പധികാര പരാമർശം എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചതുകൊണ്ട് നാടകത്തിന് ഒരു ഏകാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. ഉരുൾപൊട്ടൽ എന്നൊരു കേന്ദ്ര ബിന്ദുവിന്റെ അടുത്ത് കുറെ കൂടെ ശക്തമായി അവതരിപ്പിച്ചാൽ കൂടുതൽ ഹൃദ്യമായെന്ന് തോന്നുന്നു. പക്ഷെ നാടകത്തിന്റെ ആ ഘടനപരമായ പരീക്ഷണം സറിയലിസ്റ്റും ഫാന്റസിയും ഇടകലർത്തിയിട്ടുള്ള പരീക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ നാടകമായ മടക്കം സസ്യശാസ്ത്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം മൂലം വളരെ പുതുമ നൽകുന്നുണ്ട്. കോഴിക്കോട് നിലയത്തിന്റെയാണ് നിർമ്മാണം. ശാസ്ത്രജ്ഞനായ മാധവിന്റെ ത്യാഗപൂർണമായ പരിശ്രമം അയാളുടെ ഭാര്യയുടെ സഹനവുമാണ് മടക്കത്തിന്റെ ആകർഷണീയ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഗവേഷകരുടെ കിടമത്സരത്തെയും അത് സൃഷ്ടിക്കുന്ന ചതിക്കുഴികളും നാടകത്തിന്റെ ഒരു കോൺഫ്ലിക്ട് അതാണ്. പക്ഷെ പ്രതിനായക സ്ഥാനത്തുള്ള സുബ്രഹ്മണ്യൻ എന്ന ശാസ്ത്രത്തിനെ കഥാപാത്രമാക്കി രൂപപ്പെടുത്താത്തത് ഒരുപാട് നാടകീയ സാധ്യതകൾ നഷ്ടമാക്കി എന്നെനിക്ക് തോന്നുന്നു. പിന്നെ അതിൽ ഗവേഷണത്തിന്റെ വിശദാംശങ്ങൾ കുറെ കൂടി ആവശ്യമാണെന്ന് തോന്നി. ഈ നാടകത്തിൽ ശാസ്ത്രജ്ഞനായ മാധവും ഭാര്യ നമ്മളുടെ ദാമ്പത്യം, ഭാര്യ നളിനിയുടെ ഏകാന്തത, അപൂർവമായി മാത്രം ജനിക്കുന്ന പ്രണയാദ്ര നിമിഷങ്ങളൊക്കെ കടന്നു വരുന്നു. ഒതുക്കമുള്ള വിഷയം ചുരുങ്ങിയ കഥാപാത്രങ്ങളുടെ പറഞ്ഞു. പക്ഷെ നാടകത്തിൽ ആദ്യം അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു തീം സോങ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പശ്ചാത്തല സംഗീതത്തോടൊപ്പം നാടകത്തിൽ നമുക്ക് ഗാനങ്ങൾ ഉപയോഗിക്കും. ഗാനങ്ങൾക്ക് ഒരുപാട് വൈകാരിക അംശം സിനിമയിലുള്ളതുപോലെ റേഡിയോ നാടകങ്ങളിൽ വൈകാരിക അംശം കുട്ടിപ്പെടുത്താൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ നാടകമായ ജീവിതോത്സവം അതിന്റെ ടൈറ്റിൽ കൊണ്ടും പ്രമേയം കൊണ്ടും എന്നെ വളരെ ത്രില്ലടിപ്പിച്ച ഒരു രചനയാണ്. ജില്ലാ കളക്ടറായ നകുലൻ സ്ഥലത്തെ ആസന്ന മരണമായ മാറോഗികളെ കഥ പറഞ്ഞും കവിതകൾ ചൊല്ലിയും അവരുടെ അഞ്ചു നാളുകളെ വർണ്ണാഭമാക്കാൻ ജീവിതോത്സവം എന്ന ഒരു പദ്ധതി കൊണ്ടുവരും. അതിലേക്ക് നിയോഗിക്കപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകയാണ് ദേവിക. അത്രയും ഭാവം ഗംഭീരം. പക്ഷെ ദേവിക ചെന്നെത്തുന്നത് ക്യാൻസർ രോഗിയായ റിട്ടയർ ജഡ്ജി മൂന്നനോടിന് മുമ്പിൽ. നാടകം പിന്നെ സഞ്ചരിക്കുന്നത് പതിവ് ട്രാക്കിൽ. ജഡ്ജി ആലോചിക്കുന്ന മകൻ, മരുമകൾ, ദേവികയും ഒത്ത് ആദിവാസി ഊരിലേക്ക് പോകുന്ന യാത്രാർത്ഥന ജഡ്ജി, ആദിവാസി പെൺകുട്ടി, കൊലപാതകത്തിലെത്തിപ്പെട്ട അവളുടെ അപ്പൻ, അയാളുടെ കൽക്കത്തിലുള്ള ജഡ്ജിയുടെ കുറ്റബോധം, കോവിഡ് ലോക്കൻ, അങ്ങനെ അങ്ങനെ നാടകവണ്ടി പതിവ് ട്രാക്കിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ ഈ നാടകത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് പ്രഗത്ഭരായ നടീനടന്മാരും മികച്ച പ്രദർശനമാണ്. അത് കേൾവിക്കാരെ പിടിക്കും. മറ്റൊരു നാടകം തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങി ഡൽഹി വഴി പാലക്കാട്ട് അഗ്രഹാരത്തിലെത്തി പൂർണ്ണമാകുന്നതാണ് രഥോത്സവം. പല കാലങ്ങളിൽ വളരെ വിദഗ്ധമായിട്ട് ഇണക്കി ചേർക്കാനായതെന്നാണ് ഈ നാടകത്തിന്റെ മികവ്. ചെറിയ സൂചനകളിലൂടെ പെട്ടെന്ന് സ്ഥലവും കാലമായിട്ടുള്ള ട്രാൻസിഷൻ നടത്തി നടക്കുന്നുണ്ട്. അതിന് ഒറ്റ നോക്കുമ്പോൾ നമുക്ക് ലളിതമാണ് തോന്നിയെങ്കിലും സംഗീതവും പുതുമയുള്ളതുമാണ് നാടകത്തിന്റെ ക്രാഫ്റ്റ്. സ്വാഭാവികമായുള്ള സംഭാഷണങ്ങളാണ് സംഗീതത്തിന്റെ ഏകത്തിന്റെ വളരെ അർത്ഥവത്തായ ഉപയോഗം ഈ നാടകത്തിൽ ശ്രദ്ധേയമായിട്ട്.

മധു, അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ.

0: പാലക്കാട് വരെ വന്നിരിക്കുകയാണ്.
1: അതിനെ വരേണ്ടി വന്നു,
0: അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയില് അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല, വിളിക്കാം. മധു വെക്ക്.
2: പിന്നീടുള്ളത് കണ്ണൂർ നിലയിൽ അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന ഒരു അലിഗറിയാണ്. അന്യോപദേശ രൂപകം രാജവും മന്ത്രിയും അഭിമുഖം നിന്ന അല്പം വിപ്ലവകാരിയായ രാജ്യസഭാംഗവും ഗൗതമൻ എന്ന ദേവശിഷ്യയും ദേവീ വിഗ്രഹ നിർമ്മാണവും ഇന്നമോഷവും എല്ലാം നിറയുന്ന നാടകം ഒരു രംഗ നാടകത്തിന്റെ ഘടനയിലാണ് മൗനസാക്ഷി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാടകോത്സവത്തിൽ എനിക്ക് വളരെ പ്രത്യേകമായി എന്നെ ആകർഷിച്ച നാടകം കാന്ത കടലിനെ കൺതുറക്കാതെ എന്നതാണ്. ഇതൊരു നാടകമാണോ ഡോക്യുമെന്ററിയാണോ നമുക്ക് സംശയം തോന്നും. പക്ഷെ വൈകാരികത ഒട്ടും ചോർന്നു പോലെ കോഴിക്കോട് നിലയത്തിന്റെ ഈ രണ്ടാമത്തെ നാടകം കേട്ടപ്പോൾ ഈ സംഭാഷണത്തിന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മയിൽ വന്നത്. കൺ തുറക്കാതെ മാത്രം കാണാവുന്ന ഒരു ഉൾക്കാഴ്ചയുടെ പ്രതിയാണ് ഈ നാടകം ഉണർത്തുന്നത്. 75-ാം വാർഷികം ആഘോഷിക്കുന്ന കോഴിക്കോട് നിലയത്തിൽ പ്രവർത്തിച്ച മണ്ണറിഞ്ഞുപോയ കലാകാരന്മാർക്കുള്ള ശ്രദ്ധാഞ്ജലിയാണ് നാടകർത്തായും പ്രക്ഷേപകനായും ആകാശവാണിക്ക് വേണ്ടി ജീവിച്ച ഇക്കോടിയൻ മകൾ ആകാശവാണിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ച ശ്രീമതി സുഷ്ടകുമാരി അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുകയാണ്. 1949 മഴക്കാലത്ത് 2 വയസ്സുള്ള മകളെ ഇക്കോടിയനെ ഏൽപ്പിച്ച് ലോകത്തിന് കീഴടങ്ങുന്ന ഭാര്യ പാർവതിപ്പിച്ച് അങ്ങനെ അത്യന്തം വൈകാരികമായ ഒരു ഓപ്പണിംഗ് ആണ് നടത്തുന്നത്. സമീപചരിത്രത്തിൽ ജീവിച്ച മനുഷ്യരെ കഥാപാത്രങ്ങളാക്കിയിട്ട് നാടകം ചെയ്യുന്നു, അത് ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്ന മട്ടിൽ നാടകം നിർവഹിക്കുന്ന ശ്രമകരമായ ദൗത്യമാണ് സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ കൂടി ഉപയോഗിച്ച് നിർവഹിച്ചിരിക്കുന്നത്. ഇങ്ങനെ പുതിയ കാലഘട്ടത്തിലെ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ നാടകം പരീക്ഷിച്ചിരിക്കുകയാണ്. കൺതുറക്കാതെ കാണേണ്ട ഈ കടലിൽ ഇന്ത്യയുടെ ചരിത്രവും വർത്തമാനവും ഭാവിയിൽ കൂടിയുള്ള ഒരു വെളിപാടാണ് നാടകം തീരുമ്പോൾ ശ്രോതാക്കൾക്ക് ലഭ്യമാകുന്നത്. വിഷയങ്ങളിലും മാത്രം കൊണ്ട് ഈ നാടകോത്സവത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നാടകമാണ് തന്റെ കടലിനെ തൻ തുറക്കാതെ. നാടകോത്സവത്തിലെ അവസാനത്തെ നാടകമാണ് കടൽക്കഥയിലെ വിരുന്നുകാർ. അതൊരു റൊമാൻറിക് ഫാന്റസിയാണ്. പ്രശസ്തരായ സിനിമാ താരങ്ങളുടെ സ്വരം റേഡിയോയുടെ കേൾക്കാമെന്നുള്ളതാണ് അതിന്റെ കൗതുകവും ആഹ്ലാദനീതിയും. അമ്മുവിന്റെയും ആനയുടെയും മാമിനിടെയും അരികിൽ പല ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഊരും പേരും അറിയാത്ത ഒരു സന്ദർശകനുണ്ട്. അതൊരു ഗന്ധർവ പ്രത്യക്ഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാൾ അവര് കിട്ടിക്കുന്ന ആശകളും ആശങ്കകളും ആകുലതകളും അങ്ങനെയാണ് ഒരു മണിക്കൂർ നാടകം കേൾവിക്കാർക്ക് സുഖം നൽകിക്കൊണ്ട് കടന്നുപോകും. നാടകം വളരെ രസകരമായിട്ട് കേട്ടിരിക്കാവുന്ന അവസാനത്തെ നാടകം എന്ന നിലയിൽ വളരെ ഹൃദ്യമായി തോന്നി. പക്ഷെ എനിക്ക് നാടകം കേട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള സംശയം, പുതിയ ശാസ്ത്രാപത്തിലെ പെൺകുട്ടികൾ അവർക്ക് പിടികൊടുക്കാത്ത ഇത്തരം ഗന്ധർവ സാന്നിധ്യങ്ങളെ ആഘോഷിക്കുന്നുണ്ടോ എന്നതാണ്. ഇതിൽ കറക്റ്റ്നസ് എന്നുള്ള സൈദ്ധാന്തിക പദങ്ങളൊന്നും ഞാനിപ്പോ ഉപയോഗിക്കുന്നില്ല. നാടകോത്സവത്തിലെ നാടകങ്ങളെ പൊതുവെ നോക്കുമ്പോൾ 1-2 കഥാപാത്രങ്ങളുടെ നിഷ്കാശം ചോദിച്ചാൽ അഭിനേതാക്കൾ എല്ലാവരും നന്നായിരുന്നു. നാടകങ്ങളുടെ എല്ലാം പ്രൊഡക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഉന്നത നിലവാരം കൽപ്പിക്കുന്നു. കോഴിക്കോട്ട് നിലയത്തിന്റെ കാന്ത കടലിനെ കൺമഴിക്കാതെയാണ് പ്രൊഡക്ഷന്റെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്.
3: നന്ദി സർ. സുധി ദേവയാനി മാമിലേക്ക് നമുക്ക് വരാം. നമുക്കറിയാം തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിറങ്ങി നിരീക്ഷ നാടകവേദിയിലൂടെ അതിശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരാളാണ് മാം. കണ്ടംപററി ഡ്രാമയുടെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ നാടകോത്സവത്തിലെ പ്രമേയങ്ങൾ എത്രത്തോളം കാലത്തിനനുയോജ്യമാണ് എന്നാണ് മാഡം തോന്നിയത്?
4: ഞാൻ ഈ നാടകോത്സവത്തെ അതീവ ജാഗ്രതയോടെയും സന്തോഷത്തോടും കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത്. കാരണം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നാടകോത്സവം ഉണ്ടാവുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ എനിക്കറിയാം ന്യൂസ് ഓൺ എയർ ആപ്പ് വന്നതോടുകൂടി ലോകത്ത് എവിടെയുള്ള മലയാളിക്കും എല്ലാ പരിപാടികളും ലൈവായി ആസ്വദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നാടകങ്ങളെ പല തരത്തിൽ ഒന്ന് വിശകലനം ചെയ്താലോ എന്നുള്ള ഒരു ആലോചനയിൽ ആണ് ഞാനുള്ളത്. കാരണം നമുക്കറിയാം ഒരു മാധ്യമ നയമെന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ്, അതുപോലെ തന്നെ എന്റർടൈൻ ആൻഡ് എൻലൈറ്റൻ എന്നുള്ള ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ഓരോ ക്രിയേറ്റിവിറ്റിയും. ഈ കാലഘട്ടത്തിൽ കൂടുതൽ നമുക്ക് പരിമിതികൾ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ കാഴ്ചപ്പാടിൽ വിശകലന വിധേയമാക്കുന്നത്. ഞാൻ പല ജോണറുകളിലുള്ള നാടകമായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നാടകം തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര് കണ്ടു എന്നുള്ള നാടകം. ഇതിനകത്ത് ഇതിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ അതുപോലെ തന്നെ

0: ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പായിട്ട് വരുന്ന പ്രകൃതിയാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു ഇക്കോളജിക്കൽ റേഡിയോ പ്ലേ ആയിട്ടാണ് ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു മരം ഒരു കഥാപാത്രമായിട്ട് വരുന്നു. ആ നാടകം എനിക്ക് തോന്നുന്നു ഒരു ഇക്കോളജിക്കൽ പ്ലേ എന്ന നിലയിൽ അത് വളരെ വിജയകരമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മരത്തിന്റെ കഥാപാത്രം ചെയ്തവരുമൊക്കെ തന്നെ വളരെ തന്മയത്വത്തോടുകൂടി ആ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുകയുണ്ടായി. പിന്നെ രണ്ടാമത് വരുന്നത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകമാണ്. ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു കണ്ടെത്തലാണ്, അന്വേഷണമാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു സയൻസ് റേഡിയോ പ്ലേ ആയിട്ടാണ് കണക്കാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളും അതിലുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒരു റിസർച്ച് സ്കോളറാണ്, പിന്നെ ബന്ധുക്കൾ, അവരുടെ സംവാദങ്ങൾ, പിന്നെ ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനകത്ത് സയലൻസ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം മാധവ് എന്ന് പറയുന്ന നീണ്ടകാലം മിണ്ടാൻ സാധിക്കാതെ കിടക്കുന്ന ഒരു സൈലൻസ് എപ്പോഴും റേഡിയോ പ്ലേയുടെ ഒരു പ്രധാന ഘടകമായിരിക്കെ സൈലൻസിനെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ച ഒരു നാടകം കൂടിയാണിത്. അപ്പോൾ ആ തരത്തിലാണ് ഞാൻ ഈ നാടകത്തെ, അതും അവതരണത്തിൽ മികച്ച നിലവാരം തന്നെ പുലർത്തുകയുണ്ടായി. പിന്നീട് മൂന്നാമതായിട്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം എന്ന നാടകമാണ്. ഇത് ഞാനൊരു കണ്ടംപററി പ്ലേയുടെ വിഭാഗത്തിലാണ് പെടുത്തുന്നത്. കാരണം സമകാലികമായി നടക്കുന്ന പ്രശ്നങ്ങൾ, അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, മനുഷ്യരുടെ ജീവിതത്തിന്റെ സംഘർഷങ്ങൾ, രോഗം, പിന്നെ ചില പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ, ഇതിനെല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു തിയേറ്റർ ഓഫ് ദ ഇയേഴ്സ് എന്ന രീതിയിൽ ഒരു റിയലിസ്റ്റിക് ഫോമാറ്റിലാണ് ആ നാടകം ഉണ്ടായിരിക്കുന്നത്. അതൊരു വെൽ മെയ്ഡ് പ്ലേയുടെ സ്ട്രക്ചറായിരുന്നു. നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, അതിനെ ഫോളോ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലായിരുന്നു. ഒരു ലീനിയർ നറേഷനാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. നാലാമത്തെ നാടകം തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകമാണ്. ഈ നാടകത്തെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചോടുകൂടിയാണ് സമീപിച്ചിരിക്കുന്നത്. കാരണം മനസ്സാണ് അരങ്ങ്. ആ മനസ്സിന്റെ ആന്തരിക സംഘർഷങ്ങളാണ്, അവരുടെ കൺഫ്യൂഷൻസ്, അയാളിൽ ഉണ്ടാക്കുന്ന കുറേയധികം വിചാരങ്ങളും അയാളിൽ മാത്രം ഉണ്ടാകുന്ന കാഴ്ചകളും ഒക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതിനൊരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ഈ നാടകത്തിൽ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു മാനസിക സംഘർഷങ്ങൾക്ക്, അയാളുടെ കാഴ്ചകൾക്ക് ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ ആ നാടകം അവതരിപ്പിക്കപ്പെട്ടു.
1: ഇവിടെ ആരുമില്ലേ? ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ.
2: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പെട്ടാനേ?
1: അതെ.
2: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ടിരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത് പേസറതൊക്കെ രൊമ്പ കഷ്ടാണ്. ഉള്ളവാങ്കോ.
1: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്തന ആദ്യം അന്വേഷിച്ചത്.
2: അവങ്കോ അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണത് കപ്പറം.
3: ലക്ഷ്മി
4: ആ പാട്ടി
3: ആരു വന്നിരിക്ക? അനന്തനാ? ഏ അനന്തൻ വന്നിട്ടിയാ?
4: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് താനേ.
3: ഓ ആമാ.
1: ധന.
4: ഓ അണ്ണാ.
1: ദാ സാറ് തന്നയച്ചാണ്, കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
2: അയ്യോ, പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണാ.
0: പിന്നീട് വന്ന നാടകം എന്ന് പറയുന്നത് കണ്ണൂർ നിലയത്തിന്റെ മൗന സാക്ഷി എന്നുള്ള ഒരു നാടകമാണ്. ഇതിനെ ഞാൻ എവിടെ ഉൾക്കൊള്ളിക്കണമെന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഒരു മിത്തോളജിക്കൽ റേഡിയോ പ്ലേ ആണോ അതോ ഒരു ഹിസ്റ്റോറിക്കൽ റേഡിയോ പ്ലേ ആണോ? പക്ഷേ ഇതിൽ രണ്ടിലും പെടുന്നതുമല്ല, എന്നാൽ പെടുത്താം വേണമെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് അതിന് അനുയോജ്യമായ രീതിയിലാണ്. അപ്പം മിത്തുണ്ട്, ചരിത്രമുണ്ട്, സംഭവങ്ങളുണ്ട്, സമകാലികതയുണ്ട്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവമായത്. അതിനും ലീനിയർ നറേഷൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കാറ്റേർഡായിട്ട് വേറെ ഒരു അന്വേഷണത്തിന്റെ ഒന്നും സാധ്യതകൾ നൽകുന്നില്ല. അതും വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടു.
5: മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അത് മാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ ഇതെന്താ?

0: ಮಹಾರಾಜನು.
1: ಎಂದ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
2: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ 6 വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ 6 വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കയ്യിൽ 6 വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരം എന്താ?
1: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലയ്ക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവ് പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
2: അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ.
3: കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺ തുറക്കാതെ എന്നുള്ള നാടകം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊരു ബയോപിക് റേഡിയോ പ്ലേ ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മകൾ തന്നെയായിരുന്നു പുഷ്പയായിട്ട് അഭിനയിച്ചു എന്നുള്ളത്. പിന്നെ AI ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കൂടി ആ നാടകത്തിൽ ഉപയോഗിച്ചതാണ്. പക്ഷെ നമ്മളെപ്പോഴും സംശയിക്കാറുള്ള, ഞങ്ങൾ നാടകക്കാരൊക്കെ സംശയിക്കാറുള്ള ഒരു കാര്യം, എങ്ങനെയാണ് AI സാങ്കേതിക വിദ്യ ശബ്ദത്തിലൂടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മനുഷ്യന്റെ വളരെ സട്ടിലായിട്ടുള്ള വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ഈ AIക്ക് സാധ്യമാണോ? അതുപോലെ തന്നെ ആ സമയത്തുണ്ടാകുന്ന ചില ഇന്ററാക്ഷനിലൂടെ ഉണ്ടാകുന്ന ചില വികാര പ്രകടനങ്ങളുണ്ട്, അതിന്റെ വളരെ നേർത്ത അംശങ്ങളുണ്ട്, ഇതൊക്കെ എത്രത്തോളം AIക്ക് സാധ്യമാണ്, പിന്നെ AIക്ക് നമ്മുടെ കൾച്ചർ എത്രത്തോളം അറിയാം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു കാലം കൂടിയാണ്. പക്ഷെ ഇവിടെ അത് ഉപയോഗിച്ചത് ജീവിച്ചിരിക്കുന്ന ആളുകളെ അല്ല, ആ ഹിസ്റ്റോറിക്കൽ കഥാപാത്രങ്ങളായിട്ട് വന്നതുകൊണ്ട് അതിനൊരു പ്രശ്നമുണ്ടാകാതെ രീതിയിൽ AI അതിനെ സമർത്ഥമായിട്ട് അവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞു.
4: പുതിയ
3: സാധ്യതകളുടെ അന്വേഷണം കൂടി ആ നാടകത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ അത് വീണ്ടും നമുക്ക് കൂടുതൽ സാധ്യതകൾ തുറന്നു തരുന്നതും കൂടിയാണ്. അടുത്തത് കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നുള്ള നാടകമാണ്. ഇതിന് ഒരുപാട് സാധ്യതയുള്ള ഒരു നാടകമായിരുന്നു. ഒരു മാജിക്കൽ റിയലിസത്തിന്റെ സാധ്യതകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നാടകമായിരുന്നു. പക്ഷെ എനിക്ക് ഇതിനകത്ത് കുറച്ച് കർക്കശമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് ഉപയോഗിച്ച മറ്റൊന്ന് ഈ ഫ്രോയിഡിയൻ ഫീമെയിൽ സെക്ഷുവാലിറ്റി, അത് വളരെ കാലഹരണപ്പെട്ട ഒന്നാണ്. അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ നാടകത്തിന്റെ ഏറ്റവും വലിയ ന്യൂനത. നാടകത്തിന്റെ പ്ലോട്ടും അത് ഡെവലപ്പ് ചെയ്ത രീതിയുമൊക്കെ ആസ്വാദ്യകരമായിരുന്നുവെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചിന്തിക്കുകയും അവരുടെ ബുദ്ധിയും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അനുഭവത്തെ പുതിയ തരത്തിലേക്ക് ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്ന കാലം കൂടിയാണ്.
5: നമസ്കാരം, AV പവിത്രൻ സർ. സർ അധ്യാപകനാണ്, ദേശീയ പുരസ്കാരം നേടിയ ജീവചരിത്ര എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകനാണ്, എഡിറ്ററാണ്, ഗവേഷകനാണ്. ഈ നാടകോത്സവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചരിത്രവും സാഹിത്യവും ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിന്റെ ഉള്ളടക്കങ്ങളും സംഭാഷണങ്ങളും എത്രത്തോളം കാലത്തിന് യോജിച്ചവയായിരുന്നു, എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, സാറിന്റെ ഒരു വിലയിരുത്തൽ പറയാമോ?
6: വേനലവധിയിലെ വാനൊലി നടനം എന്ന വിശേഷണത്തോടെ കേട്ട അഖില കേരള നാടകോത്സവം 2026 അക്ഷരാർത്ഥത്തിൽ ആകാശ നടനം തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ ചലനാത്മകത ബോധ്യപ്പെടുത്തുന്ന ശബ്ദത്തിലൂടെയാണല്ലോ ഭവ്യമായ നടനം ആസ്വാദകരെ പല ലോകങ്ങളിലേക്കും പല മാനങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് 7 നാടകങ്ങൾ കേട്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യ ദിവസം മെയ് 11 തിങ്കളാഴ്ച രാത്രി അവതരിപ്പിച്ച ദൈവത്തിൻ മനമാര് കണ്ടു, തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം സമകാലിക ജീവിതത്തെ, മനുഷ്യപ്രകൃതിയെയും ഭൂപ്രകൃതിയെയും വളരെ സമഗ്രമായ രീതിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു രചന തന്നെയാണ്. വളരെ മികച്ച സാക്ഷാത്കാരവുമാണ് അതിന് നിർവഹിച്ചിട്ടുള്ളത്. കാരണം തന്റെ പ്രിയപ്പെട്ടവൾ ഈ മലവെള്ളപ്പാച്ചിലിൽ വെള്ളം വന്ന് കാണാതെ പോയ മാൻഹോയിൽ മൂട്ടറോടുകൂടി അപ്രത്യക്ഷമാകുന്നതും, അതുപോലെ തന്നെ ഒരു ദേശം മൊത്തം ഈ മലവെള്ളപ്പാച്ചിലിൽ അപ്രത്യക്ഷമാകുന്ന ഒരു ചിത്രത്തോടുകൂടി അവസാനിക്കുന്ന ഈ നാടകാവതരണം, അതിൽ ചില പ്രതികാര കഥ കടന്നു വരുന്നു, രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുന്നു, 64 ഗണന കേന്ദ്രങ്ങൾ

തടിമുടുക്ക് കൊണ്ട് നേടിയെടുത്തത് നേതാവിന്റെ സ്വകാര്യ ജീവിതം വരുന്നു, എങ്ങനെ വർഗീയലകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചിന്തകൾ വരുന്നു. ഇത്തരത്തിൽ പ്രകൃതി അവബോധം ഒരു ഭാഗത്തും മനുഷ്യന്റെ ആർത്തി മറുഭാഗത്തും നിർത്തിക്കൊണ്ട് ജീവിതത്തെ സമഗ്രമായിട്ട് ആവിഷ്കരിക്കുന്ന നാടകമായിട്ടാണ് ദൈവത്തൻ മനമാരു കണ്ടു എന്നുള്ളത് എനിക്ക് അനുഭവപ്പെട്ടു. ഇതിലെ ശബ്ദം നൽകിയ അശോകൻ എന്ന കുട്ടൻ, ശ്രീ മോഹൻലാൽ, അതുപോലെ തന്നെ മരമായിട്ട് ശബ്ദം നൽകിയിട്ടുള്ള എം ആർ ഗോപകുമാർ, കണ്ണകിയായി ശബ്ദം പകർന്നു നൽകിയ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ രാഷ്ട്രീയ നേതാവായിട്ട് വരുന്ന നന്ദുവും പരിസ്ഥിതി പ്രവർത്തകനായിട്ട് വരുന്ന സാജൻ സൂര്യ ഉൾപ്പെടെ ഓരോരാളെയും പേരെടുത്ത് പറയുന്നില്ല. വളരെ വ്യത്യസ്തമായ ശബ്ദ വിന്യാസത്തിലൂടെ മികച്ച ഒരു ശ്രവ്യാനുഭവമായി ദൈവത്തിൻ മനമാര് കണ്ടു. മികച്ച ശബ്ദ അനുഭവം എന്നുള്ളത് കവിഞ്ഞിട്ട് മനുഷ്യന്റെ സമകാലിക പ്രശ്നങ്ങളിലേക്ക് വളരെ ആഴത്തിൽ എത്തി നോക്കുന്ന ഒരു രചനയായിട്ടാണ് ബോധ്യപ്പെട്ടത്. നാടക ഉത്സവത്തിന്റെ മൂന്നാം ദിനം അവതരിപ്പിച്ച, കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്നുള്ള നാടകമാകട്ടെ, അത് ഈ ശാസ്ത്ര പരിജ്ഞാനത്തിന്റെ ആ ഒരു ജ്ഞാനമണ്ഡലത്തിൽ നടക്കുന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഒരു ആവിഷ്കാരമായിരിക്കെ തന്നെ വ്യക്തിബന്ധങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഈ അധികാരത്തിന് വേണ്ടി മാത്സര്യ ബുദ്ധിക്ക് മുന്നിൽ തകർന്നു പോകുന്നത്, പിന്നീട് അതെങ്ങനെയാണ് വീണ്ടെടുക്കുന്നത് എന്നുള്ള നിലയിലുള്ള ഒരു നല്ല ആവിഷ്കാരമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. മികച്ച ശബ്ദ പ്രകടനം തന്നെയായിരുന്നു അഭിനേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളത് നിസ്സംശയം പറയുന്നു. നാടകത്തിന്റെ നാലാം ദിവസം മെയ് 13 ബുധനാഴ്ച തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ചിട്ടുള്ള ജീവിതോത്സവം എന്ന നാടകമായിരുന്നു. ജീവിതോത്സവം ഒരു രണ്ട് തരത്തിലാണ് അതിൽ ജീവിതം ഈ ഉത്സവമായ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. ഒന്ന്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ചിട്ട് മരണമുഖത്തെത്തി നിൽക്കുന്ന ആളുകളെ പരിചരിക്കാൻ വരുന്ന വളണ്ടിയർ, അതൊരു കലക്ടറുടെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ആ നിലയിൽ എത്തുന്ന ഒരു ഒരു റിട്ടയർഡ് ജഡ്ജ് അദ്ദേഹത്തിന്റെ സ്വകാര്യ ലോകം അതിനകത്ത് നിന്ന് മാറിയിട്ട് മറ്റ് സ്ഥാപിത താല്പര്യങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഈ ജീവിതോത്സവത്തിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ട്. മറുഭാഗത്ത് കടന്നു വരുന്നത് ഈ മനുഷ്യന്റെ കുറ്റബോധവും കുറ്റസമ്മതവും രണ്ട് ഘട്ടത്തിലുള്ള ജീവിതോത്സവങ്ങളുടെ ഒരു പൂർണ്ണത ശ്രീ ജനാർദ്ദനൻ രചിച്ച് ജീവിതോത്സവം എന്നുള്ള നാടകത്തിലുണ്ട്. ഇതിലും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരായ ആളുകളും പ്രേംകുമാർ, മോനാ നായർ, ജയൻ ചേർത്തല പോലുള്ള പ്രശസ്തരായ നടന്മാരുണ്ട്. ഒപ്പം ശ്രീ എഴുത്തുകാരനും നടനുമായിട്ടുള്ള രഘുനാഥ് പലേരിയും പ്രധാന വേഷത്തിൽ വരുന്ന തിരുവനന്തപുരം നിലയത്തിന്റെ നാടകം വളരെ മികച്ച കേൾവി അനുഭവമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അഞ്ചാം ദിനം മെയ് 14 വ്യാഴാഴ്ച തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, അത് സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ വേർതിരിച്ച് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അനുഭവ പരിസരത്തിലൂടെ മുന്നോട്ട് പോകുന്ന നാടകമായിരുന്നു. കേന്ദ്ര കഥാപാത്രം ആരാണ് എന്നുള്ള ഒരു ചോദ്യം പോലും ഉന്നയിക്കുന്ന തരത്തിലാണ് ഹൃദയനാഥിന്റെയും അനന്തരാമൻ സാറെന്നുള്ള ഈ ട്രെയിനറുടെയും ജീവിതം സമാന്തരമായിട്ട് അവതരിപ്പിക്കുന്നത്. ഹൃദയനാഥിന്റെ സ്വപ്നങ്ങൾ, അയാളുടെ പ്രണയ ലോകം, മധുമിത എന്നുള്ള സ്ത്രീയുമായിട്ടുള്ള ബന്ധം, സൈക്യാട്രിസ്റ്റിനെ കാണുന്നതും ഒരു ഹ്രസ്വയാത്ര നിർദ്ദേശിക്കുന്നതും, അത് ടാക്സ് വകുപ്പിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹൃദയനാഥനെ മറ്റൊരു ഘട്ടത്തിൽ ട്രെയിനിങ്ങിന് അയക്കുന്നതും, ആ വകുപ്പ് തല അന്വേഷണത്തിനിടയിൽ അയാളുടെ ട്രെയിനറായ അനന്തരാമന്റെ ഒപ്പം പാലക്കാടൻ ഗ്രഹാര യാത്ര നടത്തുന്നതും, അനന്തരാമന്റെ ജീവിതം, ദീർഘകാലം കൽക്കത്തയിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ പാലക്കാടൻ ജീവിതത്തിന്റെ ഒരു ചിത്രം, പാട്ടിയായ കനകസുന്ദരാമ്പാളുടെ ഒരു ലോകവും, ലക്ഷ്മി എന്ന് പറയുന്ന സേതു ലക്ഷ്മിയുടെ ജീവിതവും, അവർ ചൂടുള്ള വെയിൽ വീണ് മരണം പ്രാപിക്കുന്നതും, അതിനുശേഷമുള്ള ഇയാളുടെ ഒറ്റപ്പെടലും മറ്റൊരു ജീവിത ലോകവും, തിരിച്ച് അഗ്രഹാരത്തിലെത്തിയിട്ടുള്ള ബന്ധങ്ങളും ഹൃദയനാഥന്റെ കാഴ്ചപ്പാടിലൂടെ ആവിഷ്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നാടകത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. മെയ് 15 തീയതി കണ്ണൂർ നിലയം അവതരിപ്പിച്ചിട്ടുള്ള മൗന സാക്ഷി, ഈ നാടകം വാസ്തവത്തിൽ തമിഴിൽ രചിക്കപ്പെട്ടതാണെന്നാണ് അറിയുന്നത്. എച്ച് വിനോദ് ബാബു രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഈ നാടകം മറ്റൊരു ഭാഷാ രചനയാണെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ തികഞ്ഞ മലയാളിത്തത്തോടു കൂടിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. വളരെ ഒരു പഴയകാല സംസ്കാരത്തെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരികയും പുതിയകാല ജീവിതത്തെയും സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ രഹസ്യ അവബോധവും ഒക്കെ സൃഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഈ നാടകം സത്യത്തെ തേടിയുള്ള ഒരു

0: അറിയാം, രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിയിൽ അധ്വാനമാണ് ദൈവം എന്ന് പറയുന്നത് പോലെ മൗനസാക്ഷിയിൽ ഇതിന്റെ രചയിതാവ് ദൈവം സത്യമാണ് എന്ന് പറയുകയും ഈ ആവിഷ്കാരത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് കാര്യമാത്ര പ്രസക്തിയുള്ള സംഭാഷണങ്ങളിലൂടെ വളരെ തികഞ്ഞ ഭാഷാശുദ്ധിയോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് മെയ് 16 കോഴിക്കോട് നിലയം അവതരിപ്പിച്ചിട്ടുള്ള കാണുക കടലിനെ കൺതുറക്കാതെ ഒരു ജീവചരിത്ര ബയോപിക് രചനയാണ് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ആകാശവാണി ജീവനക്കാരും കൂടിയായിരുന്ന ശ്രീ തിക്കോടിയന്റെ അല്പകഥയുടെ അവസാന ഭാഗം വെച്ചുകൊണ്ട് പരീക്ഷണാത്മകമായി രചിക്കപ്പെട്ട ഈ നാടകം ഒരു മനുഷ്യൻ തികഞ്ഞ ഒരു കലാകാരൻ മറ്റൊരു തരത്തിൽ ആകാശവാണി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് നമ്മുടെ കാഴ്ചകൾ ജീവിതത്തിന്റെ അനുഭവ പരിസരങ്ങളെ നേരിട്ട് കാണുന്നതിലപ്പുറം കണ്ണടച്ച് കാണുകയും അപ്പോൾ കണ്ണിൽ കാണുന്ന കാഴ്ചക്കപ്പുറം മനസ്സിൽ കാണുന്ന കാഴ്ചകളിലേക്ക് രേഖപ്പെടുത്താത്ത ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ചരിത്രം പലതരത്തിൽ ഒറ്റുകാരനായി മുദ്രകുത്തപ്പെട്ട ഒരു മനുഷ്യൻ സത്യസന്ധനാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ശ്രമം പരീക്ഷണാത്മകത നടത്തിയിട്ടുള്ള രചനയാണ് കെ വി ശരചന്ദ്രൻ നിർവഹിച്ചിട്ടുള്ള കാണുക കടലിനെ കൺതുറക്കാതെ. ഒരുപക്ഷെ നമ്മുടെ നാടക സങ്കല്പങ്ങളുടെ ഒരു ശീർഷകം കൂടിയാണിത്. കാരണം നമ്മൾ കണ്ണടച്ച് കേട്ടുകൊണ്ടറിയുന്ന ഒരു അനുഭൂതി ലോകത്തിലേക്ക് കടന്നു വരിക.
1: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിനഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
2: ആകാശവാണി കോഴിക്കോട്, സമയം 5 കഴിഞ്ഞ് 58:20.
1: അച്ഛന്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ.
2: 680
1: അവിടുന്ന് 2 നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
2: ഇന്ന് ശകവർഷം 1940.
1: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ.
0: മെയ് 17 ഞായറാഴ്ച രാത്രി കൊച്ചി നിലയം അവതരിപ്പിച്ചിട്ടുള്ള കടങ്കഥയിലെ വിരുന്നുകാരൻ, അതൊരു വ്യത്യസ്തമായ നാടകമാണ്. വളരെ വൈകാരികമായ ഒരു ആവിഷ്കാരം, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ഒരു ലോകത്ത് വലയം ചെയ്യപ്പെട്ട കെണിയിൽ പെട്ടുപോയ സ്ത്രീത്വം അതിന്റെ വിമോചന ഭാവത്തിലേക്ക് ഏത് തരത്തിൽ വരേണ്ടതുണ്ട് എന്ന് ആലോചിക്കുന്ന ഒരു രചനയാണിത്. വൈകാരികതയാണ് ഈ നാടകത്തിന്റെ ഒരു വലിയ പ്രത്യേകതയും അതോടൊപ്പം തന്നെ അത് ഒരു ജനപ്രിയമാക്കാനുള്ള ഒരു സാധ്യതയും എന്ന് ഞാൻ കരുതുന്നു.
3: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതിയും കൗശലക്കാരിയുമായ ആനി, കവളിൽ മറുകുള്ള കാതരമിഴി ആമിന, ഈ 3 പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം, ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ, അതല്ലേ ജീവിതം? പോട്ടെ, അല്ല പോയി വരട്ടെ, അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
0: പൊതുവെ നമ്മുടെ ഈ 7 നാടകങ്ങളും വളരെ വ്യത്യസ്തങ്ങളായ അനുഭവ പരിസരത്തെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതും 7 നാടകാനുഭവം അഖില കേരള നാടകോത്സവങ്ങളും വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങളെയും വ്യത്യസ്തമായ അവതരണ രീതിയെയും അതുപോലെ ശബ്ദത്തിന്റെ വിന്യാസത്തിൽ എന്തൊക്കെ പുതുമകൾ കൊണ്ടുവരണമെന്നുള്ള ആധുനിക ജീവിതത്തിന്റെ ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക മാർഗങ്ങൾ കൂടി അവലംബിച്ചുകൊണ്ട് എങ്ങനെയാണ് റേഡിയോ നാടകത്തെ, ഒരു ശ്രവ്യ സംസ്കാരത്തെ അതിനാടകീയമായി ആവിഷ്കരിക്കാൻ പറ്റുമെന്ന് അഖില കേരള നാടകോത്സവം 2026 സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
2: നന്ദി സർ.
4: കലയിലെ മൂല്യനിർണ്ണയങ്ങൾ എന്നത് ഒരിക്കലും അന്തിമമോ അല്ലെങ്കിൽ പരമമോ ആയ ഒന്നല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തികച്ചും ആപേക്ഷികമാണ്. ഓരോ വ്യക്തിയുടെയും ആസ്വാദനവും അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിദഗ്ധ

മതിയുടെ വിലയിരുത്തലുകൾക്കപ്പുറം ആകാശവാണിയെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും അന്തിമമായ അല്ലെങ്കിൽ പരമമായ ജൂറി എന്ന് പറയുന്നത് നമ്മുടെ ശ്രോതാക്കളാണ്. ഈ അവലോകനം ശ്രോതാക്കളിലേക്ക് എത്തുമ്പോൾ അത് അവരെങ്ങനെ എടുക്കും, ഒപ്പം അവരുടെ ഇത്രയും നാളത്തെ അവലോകനം എങ്ങനെയായിരിക്കും എന്ന് വരും ദിവസങ്ങളിൽ നമ്മുടെ ലിസണേഴ്സിന്റെ വിവിധമായ പ്ലാറ്റ്ഫോമുകളിൽ ഉയർന്നു വരട്ടെ. ഇപ്പോൾ പല വാർത്തകളിലൂടെ നമ്മൾ കണ്ടു ഇത് റേഡിയോ നാടകോത്സവത്തിന്റെ അവലോകനം ശ്രോതാക്കളുടെ കൂട്ടായ്മകൾ അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു. അപ്പം അവലോകനങ്ങൾ ഇനിയും ശ്രോതാക്കളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം എന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു അവലോകനം ഇവിടെ സമാപിക്കുകയാണ്. വിലയേറിയ അഭിപ്രായങ്ങൾ തന്ന ഇവർക്കും നന്ദി. മുന്നോട്ടുള്ള യാത്രയിൽ നാടകങ്ങളുടെ ഒരുക്കത്തിൽ ഇതെല്ലാം നമുക്ക് ദിശാബോധം പകരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷം.

0: ദൈവം കരുണാമയനാണ്, പരമോന്നതമായ അവന്റെ മഹത്വത്തിൽ വിശ്വസിക്കൂ.
1: ദൈവം കരുണാമയനായിരിക്കും, എന്നാൽ അദ്ദേഹം ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല.
0: നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, ഇങ്ങനെ പറയുന്നത് പാപമാണ് മകളെ.
1: ഇതൊരു പാപമല്ലേ? ദേ, ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ
0: അറിയാതെയാണെങ്കിലും ഈ അപകടത്തിന് കാരണക്കാരായവർ നിനക്കും കുടുംബത്തിനും നഷ്ടപരിഹാരം നൽകാതിരിക്കില്ല.
1: അവരെന്തിന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണം? അയാൾ മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് സ്വയം വണ്ടിക്കടിയിൽ പെട്ടതാണ്. പിന്നെ ഇയാൾ ഞങ്ങൾക്ക് എന്താണ് സമ്പാദിച്ചു തന്നത്? ദുരിതം മാത്രം. ഉണ്ടായിരുന്നതെല്ലാം മഹാപാപി കുടിച്ചു മുടിപ്പിച്ചു. കുടിക്കാൻ വേണ്ടി ഞങ്ങളെ കൊള്ളയടിച്ചു. കുട്ടികളുടെയും എന്റെയും ജീവിതം മദ്യത്തിന് വേണ്ടി നശിപ്പിച്ചു. ഇയാൾ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. ദൈവത്തിന് നന്ദി. ഈ നഷ്ടം വളരെ ചെറുതാണ്.
0: ഏത് പാപിയും മരണസമയത്ത് മാപ്പർഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇയാൾക്ക് മാപ്പ് കൊടുക്കണം. ഇത്തരം വിചാരങ്ങൾ മനസ്സിലുണ്ടാകുന്നതേ മഹാപാപമാണ്.
1: അച്ചോ, അത് പ്രസംഗിക്കാൻ കൊള്ളാം. മാപ്പ് നൽകുക. ഇന്ന് ഈ അപകടം പറ്റിയിരുന്നില്ലെങ്കിൽ വീട്ടിൽ വന്ന് മരത്തടി പോലെ കിടന്നുറങ്ങുമായിരുന്നു. രാത്രി മുഴുവൻ ഇയാൾ ഇട്ടുനാറിയ ഉടുപ്പും കുട്ടികളുടെ ഉടുപ്പും അലക്കി വൃത്തിയാക്കി ഞാൻ ജനലിൽ ഉണക്കാനിടുമായിരുന്നു. നേരം വെളുത്ത ഉടനെ അവയുടെ കീറൽ തുന്നി ശരിപ്പെടുത്തുകയും വേണം. ഇങ്ങനെയാണ് ഞാൻ എന്റെ രാത്രികൾ ചെലവഴിക്കുന്നത്. മാപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലച്ചോ. ഞാൻ എന്നേ അയാൾക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു. മരിക്കാൻ കിടക്കുന്ന ഭർത്താവിനരികിൽ നിന്ന് ഭാര്യ പറയേണ്ട വാക്കുകളല്ലത്. അച്ചോ, മാപ്പാക്കുക.
0: വേണ്ട, അതിന്റെ ആവശ്യമില്ല സഹോദരി.

0: അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും? അദ്ദേഹത്തെ ഞാൻ എങ്ങനെ സംസ്കരിക്കും?
1: കാതറിന, കഴിഞ്ഞയാഴ്ച നിങ്ങളുടെ ഭർത്താവ് എന്നോട് വിശദമായി എല്ലാം സംസാരിച്ചിരുന്നു. നിങ്ങളെല്ലാം എന്ത് സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. ആ രാത്രി മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളായി. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ എന്നെ അനുവദിക്കണം. ഇതാ, ഇത് 20 റൂബിൾ. ഇത് നിങ്ങൾക്കൊരു സഹായമായെങ്കിൽ. അപ്പൊ ഞാൻ വീണ്ടും വരും.
0: നന്നായി വരട്ടെ.

0: നിൽക്കൂ, നിൽക്കൂന്നേ.
1: ഏതാണ്, ഏതാണ് ഈ മെലിഞ്ഞു സുന്ദരിയായ ഈ കൊച്ചു പെൺകുട്ടി?
0: നിങ്ങളുടെ പേരെന്താണെന്ന് പറയൂ. നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്?
1: നിന്നെ പറഞ്ഞയച്ചത് ആരാണ്?
0: സോണിയ ചേച്ചി.
1: സോണിയ ചേച്ചി ആയിരിക്കും നിന്നെ അയച്ചതെന്ന് എനിക്ക് തോന്നി.
0: മമ്മയും കൂടിയാണ് അയച്ചത്. സോണിയ ചേച്ചി എന്നെ അയക്കാൻ നിൽക്കുമ്പോൾ മമ്മയും വന്ന് എന്നോട് പറഞ്ഞു, വേഗം ഓടിച്ചെല്ലു പൊലങ്കാന്ന്.
1: നിന്റെ പേരാണോ പൊലങ്ക?
0: അതെ.
1: നിനക്ക് സോണിയ ചേച്ചി ഇഷ്ടമാണോ?
0: മറ്റാരെക്കാളും ഞാൻ എന്റെ ചേച്ചിയെ ഇഷ്ടപ്പെടുന്നു.
1: നിനക്ക് എന്നെ സ്നേഹിക്കാനാവുമോ? ബാലികയുടെ മുഖം എന്നിലേക്ക് അടുക്കുന്നല്ലോ. നിഷ്കളങ്കമായി ഉമ്മ വയ്ക്കാൻ ഇവളുടെ ചുണ്ടുകൾ നീളുന്നല്ലോ. മെലിഞ്ഞ് കൊള്ളി പോലുള്ള ഇവളുടെ കൈകൾ എന്നെ മുറുകെ പിടിക്കുന്നല്ലോ. എന്റെ തോളിൽ തല ചായച്ച് അവൾ കരയുന്നുവല്ലോ.
0: അച്ഛനെ ഓർത്ത് ഞാൻ വല്ലാതെ വിഷമിക്കുന്നു.
1: കരയാതെ കരയാതെ മോളെ. അച്ഛന് നിന്നോട് സ്നേഹമായിരുന്നോ?
0: ലിഡയെയാണ് അച്ഛൻ കൂടുതൽ സ്നേഹിച്ചിരുന്നത്.
1: അതെന്താ കാര്യം?
0: അവൾ ചെറിയ കുട്ടിയല്ലേ. അച്ഛൻ ഞങ്ങളെ വായിക്കാൻ പഠിപ്പിച്ചു, വ്യാകരണവും വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ചു, ഫ്രഞ്ച് പഠിപ്പിച്ചു.
1: ഓഹോ, ആട്ടെ, നിനക്ക് പ്രാർത്ഥനകൾ അറിയാമോ?
0: പിന്നെ, അത് നേരത്തെ അറിയാം. ഞാനിപ്പോൾ വലിയ കുട്ടിയായില്ലേ. എന്നാൽ കൊല്ലയും ലിടയും മമ്മയോടൊപ്പമാണ് ചൊല്ലാറുള്ളത്. മാതാവിന്റെ പ്രാർത്ഥനാഗീതങ്ങൾ. മറ്റൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, സോണിയ ചേച്ചിക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ.
1: പോലങ്ക, എന്റെ പേര് റസ്കോൾനിക്കോവ്. കുറച്ച് സമയം എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു.
0: എന്റെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
1: ഇതാ എന്റെ പേരും വിലാസവും ഇതിൽ കുറിച്ചിട്ടുണ്ട്. സോണിയ ചേച്ചിക്ക് കൊടുക്ക്.
0: നാളെ വരുമോ?
1: വരും. പോട്ടെ.
0: ടാറ്റാ.
1: ടാറ്റാ. റസ്മുഖിന്റെ വീടടുത്തല്ലേ. പാലുകാച്ചിന് പോണം. അവന്റെ പന്തയും ജയിക്കട്ടെ. എന്റെ ക്ഷീണമെല്ലാം പറന്നുപോയിരിക്കുന്നു. റസ്മുഖിന് സന്തോഷമാകട്ടെ. കരുത്താണ് ഒരുവന് ആവശ്യമായിട്ടുള്ളത്. അതില്ലാതെ ഒന്നും നേടാനാവില്ല. എന്റെ പ്രാണനല്ലേ റസ്മുഖിൻ. പ്രിയ സുഹൃത്തെ, ഞാനിതാ വരുന്നു.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 23-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, കാത്തറീന സിന്ധു വിജയൻ, പോലങ്ക ബേബി അശ്വേത. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: യുവ സംരംഭകനാണ് നിങ്ങൾ. നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.aartvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പ്രിയ ശ്രോതകളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചേരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യയ്ക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aartvmpm@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി aartvmpm@gmail.com.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി കവരത്തി 1152 കിലോഹെർട്സ്. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാടാ.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 5:00 മുഹമ്മദ് ത്വാലിബ് കൽപേനി പങ്കെടുക്കുന്ന ഗ്രീൻ കിസ്, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:30 ആയുർവേദത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഫ്രൂസ നസ്രീൻ പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ഇനി ഗ്രീൻ കിസ് ഫോണിൽ പ്രശ്നോത്തരി കേൾക്കാം.
1: ഹലോ
2: ഹലോ,
1: ആകാശവാണി കവരത്ത് നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയാണ്. പേര് പറഞ്ഞോളൂ, ആരാണ്?
2: എന്റെ പേര് മുഹമ്മദ് ത്വാലിബ് ടി പി.
1: ത്വാലിബ്, ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നേ?
2: ഞാനിപ്പോ കൽപ്പനിയിൽ നിന്ന്.
1: കൽപ്പനി സ്വദേശി തന്നെയാണോ? പഠിച്ചതൊക്കെ അവിടെ തന്നെയാണോ? കൽപ്പനി തന്നെയാണോ? ഇപ്പൊ ഏത് ക്ലാസ്സിലാ?
2: നാലിൽ നിന്ന് അഞ്ചിലോട്ട് പോയതാണ്.
1: സ്കൂള് തുറന്നോ?

0: സ്കൂള് അടുത്ത മാസം 1st
1: വെയിറ്റ് ചെയ്തിരിക്കുകയാണോ സ്കൂള് തുറക്കുന്നത്? എങ്ങനെ, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണോ? തോലിപ്പ് നമ്മുടെ പരിപാടി ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ?
0: കേട്ടിട്ടുണ്ട്, ഇതുവരെ കൂടിയിട്ടില്ല.
1: പങ്കെടുക്കണം നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നോ? അപ്പൊ നമ്മള് 10 GK ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിക്കുക. അതിന് തോലിപ്പിന് 5 or 5 കൂടുതൽ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ ഇത് ഇവിടെ നിന്ന് ഒരു സമ്മാനം തരും. അപ്പൊ സമ്മാനം ഏറ്റുവാങ്ങാൻ റെഡിയാണോ?
0: അതെ.
1: അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാലേ. ആദ്യത്തെ ചോദ്യം, തമിഴ്നാട്ടിലെ പ്രശസ്തമായ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തം ഏതാണ്? അറിയില്ല. ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് പഠിച്ചിട്ടില്ല?
0: കുറച്ച് പഠിച്ചിട്ടുണ്ട്.
1: ഓക്കെ. ഭരതനാട്യം കേട്ടിട്ടുണ്ടാവുമല്ലോ?
0: കേട്ടിട്ടുണ്ട്. ഭരതനാട്യം,
1: ഈ ഭരതനാട്യമാണ് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള 2 ഡാൻസ് ഫോംസ് ഉണ്ട് ഇതേപോലെ തന്നെ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ്. ഏതൊക്കെയാന്ന് പറയാൻ പറ്റുമോ കേരളത്തിൽ നിന്നുള്ളത്? നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഉണ്ടാവും ഇത്?
0: 4th ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു.
1: എന്നിട്ട് മറന്നുപോയോ? അങ്ങനെ മറക്കാൻ പാടില്ലല്ലോ.
0: തിരുവാതിര?
1: തിരുവാതിര ഒന്നുമില്ല.
0: അതല്ലേ കഥകളി?
1: ശരിയാണ്, ഒന്ന് കഥകളി ശരിയാണ്. അത് കേരളത്തിൽ നിന്നുള്ള ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ്. പിന്നൊന്നോ? പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേരളത്തിൽ നിന്ന്, പറഞ്ഞേറട്ടെ. എന്നാ പിന്നെ ഒന്ന് വരുന്നത് മോഹിനിയാട്ടം. ഈ കഥകളിയും മോഹിനിയാട്ടവുമാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഡാൻസ് ഫോംസ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ 8 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഉണ്ട്. അതായത് 8 ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തങ്ങളുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഭരതനാട്യം, ഭരതനാട്യം തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്. പിന്നെ ഒന്ന് വരുന്നത് കഥക്. കഥക് ഉത്തർപ്രദേശ്, കഥകളി കേരളത്തിൽ നിന്നുള്ളത്, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്, മണിപ്പൂരി അതിൽ പേരിലുണ്ടല്ലോ. മണിപ്പൂരി എന്ന് പറയുമ്പോൾ എവിടെ നിന്നുള്ളതായിരിക്കും? മണിപ്പൂരിൽ നിന്നുള്ളത്. മോഹിനിയാട്ടം നമ്മൾ നേരത്തെ പറഞ്ഞു, എവിടെ നിന്നുള്ളതാ മോഹിനിയാട്ടം?
0: മോഹിനിയാട്ടം,
1: മോഹിനിയാട്ടവും കഥകളിയും കേരളയാണല്ലോ. ഓക്കെ. പിന്നെ ഒന്ന് വരുന്നത് ഒഡീസി. ഒഡീസി എന്ന് പറയുന്നത് അതിന്റെ സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പേര്. ഒഡീഷ. അവസാനമായിട്ട് വരുന്ന ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം എന്ന് പറയുന്നത് സാത്രിയ എന്നാണ്. സാത്രിയ എന്ന് പറയുന്നത് ആസാമിൽ നിന്നുള്ള ഒരു ഡാൻസ് ഫോമാണ്. ഇങ്ങനെ മൊത്തത്തില് ഒരു 8 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഒന്നാമത്തെ ഉത്തരം പറഞ്ഞിട്ടില്ല അല്ലെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒഡീഷയിലെ പ്രശസ്തമായ സൂര്യക്ഷേത്രം ഏതാണ്?
0: ഒഡീഷയിലതല്ലേ?
1: ആലോചിച്ചു നോക്ക, ആലോചിച്ചിട്ട് ഉത്തരം പറയാ. നമ്മുടെ ഒഡീഷയിലെ പ്രശസ്തമായ സൂര്യക്ഷേത്രം എന്ന് പറയുന്നത് കൊണാർക്കിൽ സ്ഥിതി ചെയ്യുന്ന സൺ ടെമ്പിൾ ആണ്. കൊണാർക്ക് സൺ ടെമ്പിൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അത്?
0: യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ട്.
1: ഒഡീഷയിലെ ഏറ്റവും പ്രശസ്തവും ഏറ്റവും കൂടുതൽ പേർ സന്ദർശിക്കുകയും ചെയ്യുന്ന പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ കൊണാർക്ക് സൂര്യക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് 1255 പണി കഴിപ്പിച്ചതാണ്. ഇതിന്റെ പണി പൂർത്തിയാക്കിയത് 1255. മൂന്നാമത്തെ ചോദ്യം, ജലം ആവിയായി മാറുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? ജലം ആവിയായി മാറുന്ന പ്രക്രിയ വേണമെങ്കിൽ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരട്ടെ. നമ്മളിപ്പോ വസ്ത്രങ്ങൾ ഉണങ്ങാനിട്ടാല് നമുക്ക് പിന്നീട് അത് ഉണങ്ങി കിട്ടൂലോ, അതിൽ വെള്ളമൊന്നും ഉണ്ടാവാറില്ലല്ലോ. വെള്ളമൊക്കെ എവിടെയാ പോകുന്നത്? ആ ഒരു പ്രക്രിയനെ പറയുന്ന പേരാണ് ചോദിച്ചത്. ആ ഒരു പ്രോസസ്സിന് പറയുന്ന ഒരു പേരുണ്ട്, അതിന്റെ പേര്, ആ പ്രോസസ്സിന്റെ പേര് പറഞ്ഞു. ജലം ആവിയായി മാറുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണത്. അതിന്റെ ആ പ്രോസസ്സിന്റെ പേര് ഉത്തരം പറയട്ടെ. ബാഷ്പീകരണം. അറിയാമായിരുന്നോ? ഇപ്പൊ ഇവാപൊറേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര്. ത്വാലിബ്. ടെൻഷൻ ഒന്നും വേണ്ടട്ടോ, നമുക്ക് ഇനിയും 7 ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ ജലം ചൂടേറ്റ് നീരാവിയായി മാറുന്ന ആ പ്രക്രിയയെ വിളിക്കുന്ന പേര് എന്തെന്നാണ്?
0: ബാഷ്പീകരണം.
1: ബാഷ്പീകരണം, ഇവാപൊറേഷൻ. ഇതിനി മറക്കണ്ട കേട്ടോ. നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നമ്മൾ കഴുകിയിടുമ്പോ അതൊക്കെ ഓർക്ക. നമ്മള് വസ്ത്രങ്ങളെ കഴുകിയിടുമ്പോ അത് ഉണങ്ങി കിട്ടുമല്ലോ നമ്മള് വെയിലേൽക്കുമ്പോ. ആ വെള്ളമൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ആകാശത്തേക്ക് പോവും. നമ്മുടെ വെള്ളം നീരാവിയായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ബാഷ്പീകരണം. ഓക്കെ, നമ്മുടെ അടുത്ത 4th ചോദ്യത്തിലേക്ക് പോവാണ്. 4th ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. തോലിപ്പ് എങ്ങനെയാ, പാട്ടൊക്കെ പാടോ? അങ്ങനെ അറിയില്ല. കഥ പറയോ. ചെറിയൊരു കഥ പറഞ്ഞുതരാൻ പറ്റും ഇപ്പോ? ചെറിയൊരു കഥ ആവണം. ത്വാലിബിന്റെ ഒരു കഥ കേൾക്കാനൊരു ആഗ്രഹം, പറഞ്ഞുതരോ? എന്നാ പറഞ്ഞോ, ചെറിയൊരു കഥ പറഞ്ഞോ.
0: ഒരിക്കൽ ഒരു രാജ്യം

0: തന്റെ ബുദ്ധിശക്തിക്ക് പേര് കേട്ട ഒരു കുതിരയുണ്ടായിരുന്നു. രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട കുതിരയായിരുന്നു അവൻ. രാജാവ് യുദ്ധത്തിന് പോയ അവസരങ്ങളിലെല്ലാം അവനെ കുതിരയിൽ കൂട്ടിയിരുന്നു. ഒരിക്കൽ 7 അയൽരാജ്യങ്ങളും ഒരുമിച്ച് രാജാവിനെ ആക്രമിച്ചു. രോഷാകുലനായ രാജാവ് 7 അയൽരാജ്യങ്ങളോടും യുദ്ധം ചെയ്യുവാൻ തീരുമാനിച്ചു. ആ സമയം രാജാവിന്റെ ബുദ്ധിമാനായ കുതിര അദ്ദേഹത്തോട് ഒരു രക്തചൊരിച്ചിൽ ഒഴിവാക്കാൻ അപേക്ഷിച്ചു. പ്രഭു, ശത്രു രാജാക്കന്മാരെ ഒതുക്കാതെ നമുക്ക് അവരെ ബന്ദികളാക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ഒരു കൊടുങ്കാറ്റ് പോലെ ശത്രു രാജാക്കന്മാരുടെ കുതിരപ്പടയ്ക്ക് നേരെ ആഞ്ഞടിച്ചു. രാജാവ് 7 ശത്രു രാജാക്കന്മാരെയും ജീവനോടെ കീഴ്പ്പെടുത്തി. പക്ഷേ ഇതിനിടയിൽ ഒരു വലിയ ആനയുടെ പിന്നിൽ മറങ്ങിയിരുന്ന ഒരു ശത്രുഭടൻ കുതിരയുടെ വയറ്റിൽ തന്റെ കുന്തം കുത്തിയിറക്കി. രക്തം വാർന്ന ആ കുതിര അവിടെ മരിച്ചു വീണു. മരണത്തിന് കീഴടങ്ങുന്നതിന് മുമ്പ് ദയാലുവായ ആ കുതിര രാജാവിനോട് 7 ശത്രു രാജാക്കന്മാർക്കും മാപ്പ് നൽകണമെന്ന് അപേക്ഷിച്ചു. അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ശത്രു രാജാക്കന്മാർക്കെല്ലാം മാപ്പ് നൽകുകയും അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്തു. ശത്രു രാജാക്കന്മാർ രാജാവിനോട് തങ്ങളുടെ തെറ്റായ ചെയ്തികൾക്ക് മാപ്പ് അപേക്ഷിച്ചു.
1: വളരെ നല്ലൊരു കഥയായിരുന്നു കേട്ടോ. ത്വാലിബ് എങ്ങനെയാ, സ്കൂളിലൊക്കെ കഥാപ്രസംഗത്തിലോ പ്രസംഗ മത്സരങ്ങളിലോ ഒക്കെ പങ്കെടുക്കാറുണ്ടോ? ആഹാ, ആ നല്ല രീതിയിൽ കഥ ഒക്കെ പറയുന്നുണ്ട് അല്ലേ, കേട്ടിരിക്കാനും നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പൊ ഈ കഥയുടെ ഗുണപാഠം ഒന്ന് പറയാൻ പറ്റുമോ ത്വാലിബിന്? ഒന്ന് പറഞ്ഞേ.
0: ശക്തിയേക്കാൾ ബുദ്ധിശക്തിയാണ്,
1: പല അവസരങ്ങളിലും ശക്തിയേക്കാളും ബുദ്ധിശക്തിയാണ് നമുക്ക് വേണ്ടതല്ലേ, ചിന്തിച്ച് പ്രവർത്തിക്കണം എന്ന് പറയുന്ന പോലെ അല്ലേ. ഓക്കെ, നമ്മൾ നല്ലൊരു കഥ കേട്ടു. ഇനി നമുക്ക് തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. കൂട്ടുകാരൊക്കെ അടുത്തതായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും ത്വാലിബിന് അടുത്തതായിട്ട് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ഏതാന്നുള്ളത് അറിയാം. ആ ചോദ്യത്തിലേക്ക് പോവാം. ഇപ്പൊ 4-ാമത്തെ ചോദ്യം എളുപ്പമുള്ള ഒരു ചോദ്യമാണ്, അപ്പൊ ആലോചിച്ചിട്ട് ശരിയായിട്ടുള്ള ഉത്തരം തന്നെ പറയാം കേട്ടോ. സസ്യങ്ങളിൽ വേരുകളുടെ പ്രധാന പ്രവർത്തനം എന്താണ്?
0: സസ്യങ്ങളിൽ വേരുകളുടെ പ്രധാന പ്രവർത്തനം അല്ലേ.
1: വേരുകൾ എന്തൊക്കെയാണ് സസ്യങ്ങളിൽ ചെയ്യുന്നത്, അതിന്റെ പ്രവർത്തനങ്ങളാണ് ചോദിച്ചത്.
0: സസ്യങ്ങളാ?
1: സസ്യങ്ങളിൽ വേരുകളുടെ പ്രധാന പ്രവർത്തനം
0: വെള്ളം വലിച്ചെടുക്കൽ.
1: വെള്ളം വലിച്ചെടുക്കും. പിന്നെയോ, പിന്നെ വേറെ ഏതെങ്കിലും പ്രവർത്തനം പറയാൻ പറ്റുമോ? ശരിയാണ് ഉത്തരം. വേറെ ഏതെങ്കിലും പ്രവർത്തനം പറയാൻ പറ്റുമോ?
0: തണ്ടുകളിലൂടെ ഇലകളിലേക്ക് അവ വെള്ളം എത്തിക്കുന്നു.
1: വെള്ളം എത്തിക്കുന്നു. പിന്നെയോ?
0: ഇലകൾ ഭക്ഷണമുണ്ടാക്കുന്നു.
1: ഇലകൾ ഭക്ഷണമുണ്ടാക്കുന്നു. നമ്മളിപ്പോ ചോദിച്ചിരിക്കുന്നത് വേരുകളുടെ പ്രവർത്തനത്തെ കുറിച്ചാണ്. വേരുകൾ എന്തൊക്കെയാണ് സസ്യത്തിന് വേണ്ടി ചെയ്യുക? ഇപ്പൊ മുമ്പ് പറഞ്ഞു വെള്ളം വലിച്ചെടുക്കും അല്ലേ, മണ്ണിൽ നിന്ന് വെള്ളവും അതേപോലെ തന്നെ എന്തും ധാതുക്കളും ആഗിരണം ചെയ്ത് സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ശാഖകളിലേക്കൊക്കെ കൊണ്ട് എത്തിക്കും. പിന്നെന്ത് ചെയ്യും? പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സസ്യങ്ങളെ മണ്ണിൽ ഉറച്ചു നിർത്താൻ സഹായിക്കുന്നതും എന്ത് തന്നെയാണ്?
0: മണ്ണരിപ്പ് തടയുന്നു.
1: മണ്ണൊലിപ്പ് തടയുന്നു. മണ്ണൊലിപ്പ് തടയുന്നത് എന്തുകൊണ്ടാണ്? വേരുകള് ആയിനിറങ്ങുന്നത് കൊണ്ടാണ് അല്ലേ മണ്ണിലേക്ക്. അപ്പൊ സസ്യങ്ങളെ സംബന്ധിച്ച് വേരുകള് പ്രധാനമായിട്ടും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന്, സസ്യങ്ങളെ മണ്ണില് ഉറച്ചു നിർത്താനായിട്ട് സഹായിക്കുന്നു. പിന്നൊന്ന്, സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ധാതുക്കളും ഒക്കെ ആഗിരണം ചെയ്യുന്നു മണ്ണിൽ നിന്ന്. ഓക്കെ, അടുത്ത് നമ്മളിപ്പോ ഒരു ചോദ്യത്തിനുള്ള ആൻസർ ശരിയായിട്ട് വന്നിട്ടുണ്ട്. വെരി ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 5th ക്വസ്റ്റ്യൻ, ക്രിക്കറ്റിന്റെ ദൈവം എന്നറിയപ്പെടുന്നത് ആരെയാണ്?
0: സച്ചിൻ
1: ടെണ്ടുൽക്കർ. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. എന്തോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതില്. സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഉത്തരം ശരിയാണ്. ക്രിക്കറ്റിന്റെ ദൈവം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കറെയാണ്. ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ തികച്ച ഏക ബാറ്റ്സ്മാനുമാണ് അദ്ദേഹം. ഓക്കെ, 5-ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരവും ശരിയാണ്. ഇനി 6-ാമത്തെ ചോദ്യം, ഇന്ത്യക്കായി ആദ്യ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തി ആര്?
0: പിടി ഉഷ.
1: ഉത്തരം തെറ്റ്. ഉത്തരം വരുന്നത് അഭിനവ് ബിന്ദ്ര.
0: അഭിനവ് ബിന്ദ്ര.
1: ഇന്ത്യക്കായി ആദ്യമായി വ്യക്തിഗത ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയത് അഭിനവ് ബിന്ദ്രയാണ്. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ മെൻസ് 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിംഗ് ഇനത്തിലാണ് അദ്ദേഹം ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. കൂടാതെ നമ്മുടെ ടീം ഇനത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സ്വർണ മെഡൽ നേടിയത് ഇന്ത്യൻ ഹോക്കി ടീമാണ്. ഓക്കെ, നമ്മൾ അടുത്ത 7-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ഏതാണ്? സ്മോളസ്റ്റ്

0: third in the world?
1: Hummingbird.
0: Hummingbird, ഉത്തരം ശരിയാണ്. ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ബീ ഹമ്മിംഗ് ബേർഡ് ആണ്. ക്യൂബയിൽ മാത്രമാണ് ഇവയെ കണ്ടുവരുന്നത്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മുന്നോട്ടും പിന്നോട്ടും ഒരുപോലെ പറക്കാൻ കഴിയുന്ന പക്ഷികളാണ് ഈ ഹമ്മിംഗ് ബേർഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ അതിന്റെ ഭാരം വരുന്നത് 1.6 ഗ്രാം മുതൽ 2 ഗ്രാം വരെയൊക്കെയാണ് ഇതിന്റെ ഭാരം വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത 8-ാമത്തെ ചോദ്യം, WWW എന്നതിന്റെ പൂർണ്ണരൂപം. വേൾഡ് വൈഡ് വെബ്. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇത് ഇന്റർനെറ്റ് വഴി പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന വെബ് പേജുകളുടെയും മറ്റ് വിവരങ്ങളുടെയും ഒരു ആഗോള ശൃംഖലയാണ്. ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുകളിലോ മൊബൈലുകളിലോ ഉള്ള വെബ് ബ്രൗസറുകൾ ഉപയോഗിച്ച് ലോകത്തെവിടെയും ഉള്ള വിവരങ്ങൾ ശേഖരിക്കാനും നമുക്ക് പങ്കിടാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കാറുണ്ട്. ഇനി 9-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്?
1: ഇന്ത്യയുടെ ദേശീയ ഗാനം.
0: നല്ല എളുപ്പമുള്ള ചോദ്യമല്ലേ, പറഞ്ഞോ.
1: വന്ദേ മാതരം.
0: വന്ദേ മാതരം ദേശീയ ഗാനമാണോ?
1: ഗാനമാണോ?
0: ഗാനം, ഗീതമല്ല, ഗാനം. ഇന്ത്യയുടെ ദേശീയ ഗാനം
1: ജനഗണമന അല്ലേ?
0: ജനഗണമനയാണ്. ഉത്തരം ശരിയാണ്. ഇത് ആരാണ് രചിച്ചെന്ന് പറയാൻ പറ്റുമോ ത്വാലിബിന്?
1: രവീന്ദ്രനാഥ
0: ടാഗോർ. വെരി ഗുഡ്. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആണ് ഈ ജനഗണമന എന്ന നമ്മുടെ ഇന്ത്യൻ ദേശീയ ഗാനം രചിച്ചത് അല്ലേ. 1950 ജനുവരി 24 ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി ജനഗണമന ദേശീയ ഗാനമായി ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്. 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഈ ഗാനം ആദ്യമായി ആലപിച്ചത്. ഇതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ദേശീയ ഗാനം പൂർണ്ണമായി പാടിത്തീർക്കാൻ ഏകദേശം 52 സെക്കൻഡ് സമയമെടുക്കും. ആദ്യത്തെയും അവസാനത്തെയും വരികൾ മാത്രം പാടുന്ന ഹ്രസ്വരൂപത്തിന് 20 സെക്കൻഡാണ് സമയം. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ത്വാലിബിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? ത്വാലിബിന് വീട്ടിൽ ആരൊക്കെയുണ്ട്? പേര് പറയുമല്ലോ, അവരുടെ പരിചയപ്പെടുത്തു.
1: ഉമ്മ ഉണ്ട്, ബാപ്പ ഉണ്ട്.
0: അവരുടെ പേരും കൂടി പറയൂ.
1: ഉമ്മയുടെ പേര് ശശിനി, ബാപ്പയുടെ പേര് ജലീൽ, പിന്നെ എന്റെ വലിയമ്മയുടെ പേര് കതിശോമ്മ.
0: പിന്നെ ആരൊക്കെയുണ്ട് വീട്ടില്?
1: പിന്നെ വലിയുപ്പ.
0: വല്യപ്പടി പേരോ?
1: എം സി കുഞ്ഞി.
0: വീട്ടുപേരെന്തെന്നാ തോലിബിന്റെ?
1: തിത്യാപ്പാട.
0: തിത്യാപ്പാട. ഇനിയിപ്പോ 5-ാം ക്ലാസ്സിലേക്കാണല്ലേ. ഏതാ സ്കൂള്?
1: ഗവൺമെന്റ് സുഭാഷ് ചന്ദ്രബോസ് ജൂനിയർ ബേസിക് സ്കൂൾ.
0: അവിടെ എങ്ങനെ 5 വരെയാണോ ഉള്ളത്?
1: 5 വരെ.
0: അപ്പൊ അവസാനത്തെ ക്ലാസ് ആണല്ലേ ആ സ്കൂളില്. തോലിബിന് എങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ എത്ര പേരുണ്ടാവും?
1: 3 പേര്.
0: 3 പേര്. അവരുടെ പേരൊന്ന് പറയാമോ?
1: ഇഷ്ഫാക്ക്, പ്രസൻ.
0: അവരോടൊക്കെ പറഞ്ഞിരുന്നോ നമ്മള് ഈ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന കാര്യം?
1: കണ്ടില്ല, കണ്ടാത്തറയാണ്.
0: കേൾപ്പിച്ചു കൊടുക്കാല്ലേ പരിപാടി. അപ്പൊ നിങ്ങൾ എങ്ങനെ എന്നും ഒരുമിച്ചാണോ നടക്കാറൊക്കെ? സ്കൂളിൽ നിന്നാണോ കൂടുതലും കണ്ടുമുട്ടാറ്?
1: അതെ.
0: അപ്പൊ വീടുകള് തമ്മില് ദൂരമുണ്ടോ? അപ്പൊ അങ്ങനെ ഒറ്റ മോനും ആണല്ലേ. തോലിപ്പിന് വേറെ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ആരും ഇല്ലല്ലോ? ഇല്ല, ഒറ്റ മോനാണ്. അപ്പൊ എങ്ങനെയാ പഠിത്ത കാര്യത്തിലൊക്കെ കൂടുതലും സഹായിക്കുന്നൊക്കെ ആരാ വീട്ടില്?
1: ഉമ്മ. എന്റെ ഉമ്മ അല്ലേ, ഉമ്മയുടെ അനിയനുണ്ട്.
0: ഉമ്മക്ക് അനിയനുണ്ട്, അതായത് ത്വാലിബിന്റെ മാമൻ. പേര് പറഞ്ഞോ.
1: അല്ലനെ.
0: കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഇനി വിളിക്കുമ്പോ സംസാരിക്കാല്ലേ. ത്വാലിബ് എന്തായാലും ഇപ്പൊ സ്കൂള് തുറക്കുന്നതും കാത്തിരിക്കാണ്. അപ്പൊ നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. അവസാനമായിട്ട് നമ്മളൊരു നല്ലൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്, അതായത് വേൾഡ് നോ ടൊബാക്കോ ഡേ.
1: മെയ് 31.
0: ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. പുകയില ഉപയോഗം മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി ലോകാരോഗ്യ സംഘടനയാണ് ഈ ദിനാചരണം ആരംഭിച്ചത്.
1: അപ്പൊ
0: എന്തായാലും നല്ല രീതിയിൽ പരിപാടിയിൽ പങ്കെടുത്തു, നമ്മൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള നോക്കാം. നമ്മുടെ 10 ചോദ്യങ്ങൾ ചോദിച്ചു. ഇതില് 6 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകിക്കൊണ്ട് ആകാശവാണി കവരത്തെ നിലയത്തിൽ തന്നെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിൽ ത്വാലിബ് വിജയിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ത്വാലിബ്. ത്വാലിബ് അതേപോലെ തന്നെ ഇനിയും നമ്മൾ 5-ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഇനിയും കഥാപ്രസംഗങ്ങളിലും പ്രസംഗ മത്സരങ്ങളിലും ഒക്കെ പങ്കെടുക്കാട്ടോ.
1: പ്രസംഗങ്ങളിലൊക്കെ എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന്.
0: അപ്പൊ നമ്മുടെ ഇമ്മിണി വലിയ ലോകം ഒരു പരിപാടി ഉണ്ട്, അതിൽ പങ്കെടുത്തിരുന്നോ?
1: ആ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ആ പരിപാടി ഉണ്ടാവും, രണ്ടിലും കൂടിയിരുന്നു.
0: ആഹാ, അപ്പൊ ആ പരിപാടിയിൽ ഇനി പങ്കെടുക്കുന്നുണ്ടോ? എന്തായാലും നല്ലൊരു പ്രസംഗം കേൾക്കാനായിട്ട് ഞങ്ങളും കാത്തിരിക്കുകയാണ് തോലിബിന്റെ. അപ്പൊ നല്ലൊരു പ്രസംഗം പ്രിപ്പയർ ചെയ്തിട്ട് ഇമ്മിണി വലിയ ലോകം എന്ന പരിപാടിയിൽ അവതരിപ്പിക്കാട്ടോ. ഓക്കെ, എല്ലാവിധ ആശംസകളും, വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയാ. താങ്ക് യു.
1: താങ്ക് യു.
0: ഓക്കെ, ബൈ.
1: ഓക്കെ.

0: ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.
1: The Indian Navy invites online applications from unmarried male and female candidates for short service commission information technology entry. Last date for submission is 1st June 2026. For more details visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar, safeguarding seas for a viksit Samriddh Bharat.
2: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൗരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം. കെടാത്ത കനലുകൾ.
3: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രമേശ് നാരായണൻ സംഗീതം നൽകി. ശങ്കർ മഹാദേവൻ, രമേശ് നാരായണൻ എന്നിവർ ചേർന്നാലപിച്ച ഗാനം. ചിത്രം ആദമിന്റെ മകൻ അബു.

0: കടലക്കൊത്ത ബായിളെ കിനാവും കണ്ടോണ്ട് ലാകണ്ട ദീപിള എഴുത്തുകാരുടെ മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയാ.
1: ദീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻപാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് വന്നതാണ്ടോ.
0: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം. നിങ്ങൾക്ക് ആശയില്ല.
1: ദീപിളെ ഇളുത്തുകാരുടെ കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാം ഉണ്ടാക്കിയ ആകാശവാണിയുടെ പരിപാടിയാണ്ടും
2: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
0: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.
3: The Indian Navy invites online applications from unmarried male and female candidates for short service commission information technology entry. Last date for submission is 1st June 2026. For more details visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar, safeguarding seas for a viksit samriddh Bharat.

0: ഫെയിം ഫോരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫോരിഷ. കേൾക്കാം ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282333 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282333.
1: The Indian Navy invites online applications from unmarried male and female candidates for short service commission, information technology entry.

0: last date for submission is 1st June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready, cohesive. Atmanirbhar. Safeguarding seas for a viksit Samriddh Bharat.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ആരോഗ്യ വിചാരം എന്ന പരിപാടി കേൾക്കാം. ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ദീൻദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തിയിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അഫ്രൂസ നസറിനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ആയുർവേദത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ ആയുർവേദത്തിലെ എല്ലാ അസുഖങ്ങൾക്കും പഥ്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് പഥ്യത്തിന്റെ പ്രാധാന്യം ആയുർവേദത്തില്?
2: പഥ്യത്തിന്റെ അർത്ഥം, പഥ്യം എന്താണ്? പഥ്യം പദേഹിതം. പദേഹിതം എന്ന് പറയുന്നത്, പദേ എന്ന് പറഞ്ഞാൽ വഴി, ഹിതം എന്ന് പറയുന്ന ആരോഗ്യം, ആരോഗ്യത്തിലേക്കുള്ള വഴിയാണ് പഥ്യം. അപ്പൊ ഈ പഥ്യം എന്ന് പറയുന്ന ചില നമ്മൾ പഥ്യങ്ങൾ പൂർണ്ണമായിട്ടും പഥ്യാചാരങ്ങൾ നമ്മൾ സ്വയം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് അസുഖങ്ങൾ കുറവായിരിക്കും. ഇന്ന് നമുക്ക് പഥ്യം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ അസുഖം വരുന്നത്. നമ്മുടെ ഒബീസിറ്റിയും PCOD ഒക്കെ പോലുള്ള അസുഖങ്ങൾ കൂടുതൽ വരുന്നത് നമ്മളെ ഭക്ഷണത്തിലുള്ള ശ്രദ്ധ. ഈ പഥ്യം എന്ന് പറയുന്നത് മരുന്നുകൾക്കല്ല പഥ്യം വരുന്നത്, അസുഖത്തിനാണ് പഥ്യം വരുന്നത്. ഇപ്പോൾ വെറും ആയുർവേദ ശാസ്ത്രത്തിൽ മാത്രമല്ല പഥ്യം ഉള്ളത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, അലോപ്പതിയിലും മറ്റ് സിസ്റ്റങ്ങളിലെല്ലാം പഥ്യം പറയുന്നുണ്ട്. പൊതുവേ ഈ ആയുർവേദത്തിൽ ആളുകൾ വരാൻ മടിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഈ പഥ്യമാണ്. അപ്പൊ ഇനി എല്ലാ സ്ഥലത്തും പോയിട്ട് ഇനി ഒന്നുമില്ല, ഇനി പഥ്യം നോക്കിയാലും കുഴപ്പമില്ല, കുറച്ച് ആയുർവേദം ചെയ്യാം, അങ്ങനെയുള്ള കണ്ടീഷനിൽ പലരും വരുന്നുണ്ട്. ആയുർവേദത്തിൽ വരുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാല് അവരുടെ കയ്യിൽ എല്ലാ റിപ്പോർട്ടും ഉണ്ടാവും, നമുക്ക് വേറെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല, എല്ലാ റിപ്പോർട്ടും അവരുടെ കയ്യിലുണ്ട്. അതാണ് എല്ലാ സ്ഥലത്തും പോയി ട്രീറ്റ്മെന്റ് എടുത്ത് അതിന്റെ കൊണ്ടിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അവര് പറയുന്നതാണ് പഥ്യം, ഇനി പഥ്യം നോക്കുക എന്നുള്ള മഴ. പക്ഷെ പഥ്യം നമുക്ക് അലോപ്പതിയിൽ പഥ്യം പറഞ്ഞ ഈ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് മധുരം കഴിക്കാൻ പാടില്ല, അത് പഥ്യമാണ്. പ്രഷർ ഉള്ള പേഷ്യൻസ് ഉപ്പ് കഴിക്കാൻ പാടില്ല, അത് പഥ്യമാണ്. എല്ലാവർക്കും പഥ്യമുണ്ട്. പഥ്യം അസുഖത്തിനാണ്, മെഡിസിൻ അല്ല പഥ്യം വരുന്നത്. നമ്മൾ പഥ്യം നോക്കുകയാണെങ്കിൽ മരുന്ന് കഴിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ പഥ്യത്തിലൂടെ നമുക്ക് അസുഖത്തെ മാറ്റാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ചിലർ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അലർജി, മൊത്തം സ്കിന്നിൽ അലർജിയാണ്. അവർക്ക് എന്തുകൊണ്ടാണ് ആ അലർജി വരുന്നത് അവർക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പം ഞാൻ പറഞ്ഞു ഫുഡിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ റീവിസിറ്റ് വന്നപ്പോൾ അവർ പറഞ്ഞത് ചൂര കഴിച്ചപ്പോഴാണ് ഇങ്ങനെ, അത് ഇവിടെ ഉള്ള ആളല്ല, മെയിൻലാൻഡിലുള്ള ആളാണ് ഇവിടെ ജോലിക്ക് വന്നതാണ്, അപ്പോൾ ചൂര കഴിച്ചപ്പോഴാണ് എനിക്കിത് വന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചൂര സ്റ്റോപ്പ് ചെയ്ത് നോക്കാൻ പറഞ്ഞു, അവിടെ വേറെ മെഡിസിൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വന്നില്ല, ആ രോഗത്തിന്റെ കാരണം എന്താണോ അത് മാറ്റിയപ്പോൾ അസുഖം മാറി. അപ്പൊ അതാണ് പഥ്യത്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. എല്ലാ ശാസ്ത്രത്തിനും പഥ്യമുണ്ട്. നമുക്ക് പെട്ടെന്ന് അസുഖം കുറയാനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും പഥ്യം നമുക്ക് വളരെ പ്രധാനമാണ്.
1: ശരിക്കും എല്ലാവരുടെ ജീവിതത്തിലും ഈ പഥ്യം എന്ന് പറയുന്ന ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണല്ലോ. ഇപ്പൊ നമ്മൾ ആയുർവേദത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ. ഈ ആയുർവേദവും അലോപ്പതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ?
2: തീർച്ചയായും. ആയുർവേദവും അലോപ്പതിയും രണ്ടും രണ്ട് ശാസ്ത്രം, സയൻസാണ്. അപ്പോൾ ഈ രണ്ടുപേരുടെയും ചികിത്സാ സമീപനം എന്ന് പറയുന്നത് ആയുർവേദത്തിനെ സംബന്ധിച്ച്, ആയുർവേദം നേരത്തെ നമ്മൾ പറഞ്ഞു രോഗിക്കും രോഗത്തിനും രണ്ടു പേർക്കും ഒരുപോലെ ചികിത്സയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് ആയുർവേദം. മറ്റ് സിസ്റ്റങ്ങളിൽ നിന്ന് രോഗ ലക്ഷണത്തെയാണ് അവര് രോഗലക്ഷണങ്ങൾക്കാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇപ്പൊ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു മരുന്ന്, ഇപ്പൊ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ അമൃതോത്തരം കഷായം തന്നെ എടുക്കാം. ഈ ഒരു കഷായം പനി ഇടയ്ക്ക് കൊടുക്കുന്നതാണ്. ജ്വരം അല്ലെങ്കിൽ പനിയാണ് അതിന്റെ ഇൻഡിക്കേഷൻ വരുന്നത്. പക്ഷേ നമ്മൾ എല്ലാ രോഗികൾക്കും ഇത് പനിക്ക് കൊടുക്കില്ല. കാരണം ആ രോഗിയുടെ അവസ്ഥയും രോഗ അവരുടെ പ്രകൃതി വാതപിത്ത കഫങ്ങൾ ഓരോരുത്തർക്കും ഓരോ പ്രകൃതിയുണ്ട്. അതിനനുസരിച്ചും രോഗത്തിന്റെ തീവ്രത അനുസരിച്ചും അതിന്റെ കൂടെ വരുന്ന അസോസിയേറ്റഡ് സിംറ്റംസ് കൂടെ വരുന്ന മറ്റ് ലക്ഷണങ്ങളെ വെച്ചിട്ടുമാണ് നമ്മൾ ആ ഒരു കൊടുക്കുക. ഇപ്പൊ ഈ അമൃതോത്തരം കഷായം പനിക്ക് മാത്രം ഒരു പേഷ്യന്റിന് നമ്മൾ പനിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വേറൊരു പേഷ്യന്റിന് നമ്മൾ ജോയിന്റ് പെയിനിന് കൊടുക്കും. അത് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് അപ്പൊ അത് അങ്ങനെ കുറെ. ഇപ്പൊ നമുക്ക് ഒരു ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മരുന്ന് കൊണ്ട് നമുക്ക് പല ചികിത്സകളും ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ആയുർവേദത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഓരോ രോഗിക്കും ഓരോ ചികിത്സയായിരിക്കും. രണ്ടുപേര് പനിയായിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരു മരുന്നല്ല നമ്മൾ കൊടുക്കുക. ആ രണ്ടുപേരുടെയും പനിയും അവരുടെ പ്രകൃതിയും അവരുടെ ഡൈജഷനും ഒക്കെ അനുസരിച്ചിട്ട് രണ്ടുപേർക്കും ചിലപ്പോൾ രണ്ട് മരുന്നായിരിക്കും കൊടുക്കുക. തമ്മിൽ സംസാരിക്കും, എനിക്കും പനിയായിരുന്നല്ലോ, എനിക്ക് ഈ മരുന്നല്ലോ തന്നെ മറ്റോ. അങ്ങനെ ആ ഒരു രീതിയാണ് ആയുർവേദത്തിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആയുർവേദത്തിൽ സ്ലോ ആക്ഷൻ ആണ് അല്ലെ. നമുക്കറിയാം മെഡിസിൻസ് പെട്ടെന്ന് നമുക്ക് ശരീരത്തിൽ ആക്ട് ചെയ്യില്ല. അലോപ്പതിയിൽ കെമിക്കൽസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഫാസ്റ്റ് ആക്ഷൻ ആണ് അലോപ്പതിയിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പാർശ്വഫലങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ആന്റിബയോട്ടിക്സും അതുപോലെ തന്നെ സ്റ്റിറോയിഡ്സും ഒക്കെ ലോങ് ടേം യൂസിൽ വരുമ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ അത് ഒരു അതുപോലെ തന്നെ ആയുർവേദത്തിൽ സൈഡ് എഫക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഇല്ലാന്നല്ല, പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവും, പക്ഷെ കമ്പാരിറ്റീവ്ലി സൈഡ് എഫക്റ്റ് കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ആയുർവേദത്തിൽ മെയിൻ ഒരു ഫോൾട്ട് അല്ലെങ്കിൽ മെയിൻ ഒരു എന്താണ് നമ്മൾ നേരിടുന്നതെന്ന് വെച്ചാൽ എമർജൻസി മാനേജ്മെന്റ് നമുക്ക് കുറവാണ് ആയുർവേദത്തിൽ. എല്ലാ സിസ്റ്റത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണവും ദോഷവും ഉണ്ട്. അപ്പൊ എമർജൻസി മാനേജ്മെന്റ് ഒരിക്കലും നമുക്ക് ആയുർവേദത്തിന് അലോപ്പതിയിൽ ചെയ്യുന്ന അത്ര ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ആ ഒരു സയൻസിന്റെ രീതിയാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ ഇതുണ്ട്. ഇപ്പൊ അലോപ്പതിയിൽ ചികിത്സിക്കേണ്ടത് നമ്മൾ അലോപ്പതിയിൽ ചികിത്സിച്ചാലേ മാറുള്ളൂ, അങ്ങനെയുള്ള അത് കണ്ടറിഞ്ഞ് ചികിത്സിക്കുമ്പോഴാണ് ഒരു വൈദ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ നല്ല ഡോക്ടർ ആവുന്നത്. പിന്നെ അതുപോലെ തന്നെ ചികിത്സാ ദൈർഘ്യം അലോപ്പതിയെ സംബന്ധിച്ച് ചികിത്സാ ദൈർഘ്യം അത് അലോപ്പതിയെ സംബന്ധിച്ചിടത്തോളം സഡൻ ആക്ഷൻ ആണ്. പെട്ടെന്ന് നമുക്ക് ചില ഡിസീസിൽ ലോങ് ടേം മെഡിസിൻ, ഇപ്പോൾ ഡയബറ്റീസ് ഒക്കെ പോലെയുള്ള ഡിസീസ് ആണെങ്കിൽ ലോങ് ടേം മെഡിസിൻ കഴിക്കണം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ആക്ഷൻ ആണ്. ആയുർവേദത്തിൽ സ്ലോ ആക്ഷൻ ആണ്, പക്ഷേ പെർമനന്റ് ആയിട്ട് ഡിസീസ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്താൽ പെർമനന്റ് ആയിട്ട് ഡിസീസ് ക്യൂർ ആകും. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു കൺക്ലൂഡ് ചെയ്യാൻ പോയിന്റ്, ഇപ്പോൾ നമ്മൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നല്ല ഡോക്ടറാണെങ്കിൽ അയാൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു രോഗിക്ക് മരുന്ന് കൊടുക്കുന്നതിലല്ല കാര്യം, ആ രോഗിയുടെ രോഗം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്, ഡയഗ്നോസിസ് പ്രോപ്പർ ആവണം. നമ്മളിപ്പോൾ എന്ത് തന്നെ മെഡിസിൻ കൊടുത്താലും ഡയഗ്നോസിസ് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഡയഗ്നോസിസ് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിനെ റെഫർ ചെയ്യാൻ പറ്റും. ഒരിക്കലും ഒരു റെഫർ ചെയ്യുന്ന ഡോക്ടർ ഒരു നല്ല ഡോക്ടർ അല്ല എന്നല്ല, നല്ല ഡോക്ടർ ആയതുകൊണ്ടാണ് അയാൾ റെഫർ ചെയ്യുന്നത്. റെഫർ ചെയ്യണമെങ്കിൽ അതെന്താണ് ആ പ്രോപ്പർ ആ ഡിസീസിനെ കുറിച്ച് അറിയണം. നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, അത് അവരെ കൊണ്ടേ പറ്റുള്ളൂ, മറ്റുള്ള മറ്റ് സിസ്റ്റത്തിനെ പറ്റുള്ളൂ എന്ന് അറിഞ്ഞ് കറക്റ്റായിട്ട് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യാനും അതുപോലെ റെഫർ ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരു ഡോക്ടറാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഡോക്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഒരു സിസ്റ്റത്തെയും എന്താണ് കമ്പയർ ചെയ്യരുത്, ഇത് നല്ലതാണ് ഇത്. പക്ഷേ ഒരു പല അസുഖങ്ങളിൽ ആയുർവേദം നല്ലതായിരിക്കും, പല അസുഖങ്ങളിൽ അലോപ്പതി നല്ലതായിരിക്കും, ചിലതിൽ സിദ്ധ യുനാനി, അങ്ങനെ പല സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അതിൻ്റെതായിട്ടുള്ള വാല്യൂവും അതിൻ്റെതായിട്ടുള്ള കഴിവും ഉണ്ട്. അപ്പം അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി മറ്റ് ശാസ്ത്രത്തെ ഒരിക്കലും അത് കുറ്റം പറയുന്ന രീതിയിലേക്ക് ഒരിക്കലും ഒരു സയൻസും പോവാൻ പാടില്ല. അവരുടെ സയൻസിനെ കുറിച്ച് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം ആ ഒരു നിലയും ആ ഒരു വിലയും നമ്മൾ നമ്മുടെ സയൻസിനും ബാക്കിയുള്ളവരുടെ സയൻസിനും കൊടുക്കണം.
3: താങ്ക് യു ഡോക്ടർ.
2: താങ്ക് യു.
3: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ദീൻദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തിയിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അഫ്രൂസ നസ്രീൻ. ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.
4: അവതരണം ഷഹനാസ് ബീഗം ചാച്ചാളക്കപ്പാട.
0: The Indian Navy invites online applications from unmarried male and female candidates for short service commission, information technology entry. Last date for submission is 1st June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar, safeguarding seas for a viksit, samriddh Bharat.

0: കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാടർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി വല്ല ലോകം എന്ന പരിപാടിയിലൂടെ.
1: ഇത് നമ്മളുടെ പരിപാടി.

പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ ഇമ്മണി ബല്യ ലോകത്തിലേക്ക്.

ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫട്ടി കേൾക്കാം. ഫാട്ടുഫട്ടി. ഹലോ, ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫട്ടി എന്ന പരിപാടിയാണ്. ആരാണ് സംസാരിക്കുന്നത്?

0: എല്ലാ സ്റ്റാഫിനും, പിന്നെ നമ്മുടെ ബഹന ടീമും അവർക്കും വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുന്നു, പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും.
1: ഓക്കെ, ബഷീർ പറഞ്ഞതുപോലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് വെച്ചു തരാം. വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് പറയാൻ?
0: ഇല്ല, വിശേഷം നല്ല വിശേഷം തന്നെ.
1: നല്ല വിശേഷമാണല്ലേ. ഓക്കെ, വെച്ചു തരാം. വിളിച്ചതിൽ വളരെ സന്തോഷം. ഇനിയും വിളിക്കാം. ഓക്കെ, താങ്ക് യു.

പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ഫാട്ട് ഫെട്ടി, അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട്. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അനിൽ പനച്ചൂരന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. രഞ്ജിത് ഗോവിന്ദ് ആലപിച്ച ഗാനം ചിത്രം ബോഡിഗാർഡ്.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496283833 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി സമഗ്ര പുനരധിവാസത്തിനുള്ള കേന്ദ്രമേഖലാ പദ്ധതിയാണ് സ്മൈൽ അഥവാ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ്. ഇതേക്കുറിച്ച് ഐഒബി മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുന്നു.
1: കേന്ദ്ര സർക്കാർ യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായുള്ള പദ്ധതികൾ ഒരുമിച്ച് ചേർത്ത് 2021 ജൂലൈ മുതൽ നടപ്പിലാക്കി വരുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് SMILE അഥവാ SMILE, സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ് എന്നാണ് SMILE എന്നതിന്റെ പൂർണ്ണരൂപം. ഈ പദ്ധതി പ്രകാരം ശിക്ഷാദാന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ സമഗ്ര പുനരധിവാസത്തിനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് അവരുടെ പുനരധിവാസം, മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാക്കൽ, അവർക്ക് വേണ്ടുന്ന കൌൺസിലിംഗ് നൽകുക, അടിസ്ഥാന ഡോക്യുമെന്റേഷൻ രൂപപ്പെടുത്തുക, അവർക്കുള്ള വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സാമ്പത്തിക സൗകര്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയവയാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്തോടുകൂടി സഹകരണത്തോടും കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ വിവിധ പദ്ധതികൾ ഉൾപ്പെട്ടിരിക്കുന്നു. നിലവിലുള്ള ഷെൽട്ടർ ഹോമുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പുതിയ ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടുന്ന സഹായം ഇതിൽ ലഭ്യമാക്കുന്നു. ഈ സ്കീമിന് കീഴിൽ അടുത്ത 5 വർഷത്തേക്ക് ഫണ്ടുകൾ അനുവദിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്ന ഉപപദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമത്തിനായുള്ള സമഗ്ര പുനരധിവാസ കേന്ദ്ര മേഖലാ പദ്ധതി. വിവിധ ഘടകങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 9ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സ്കോളർഷിപ്പുകൾ ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ PM-DAKSH സ്കീമിന് കീഴിൽ ഇവർക്കുള്ള നൈപുണ്യം വികസിപ്പിക്കുന്നതിനും ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോമ്പോസിറ്റ് മെഡിക്കൽ ഹെൽത്ത് മുഖേന തിരഞ്ഞെടുത്ത ആശുപത്രികൾ വഴിയുള്ള ലിംഗ പുനർനിർണയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ഗരിമ ഗ്രേ എന്ന രൂപത്തിലുള്ള ഭവന സൗകര്യം ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും ശിക്ഷാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ലഭ്യമാക്കുന്നു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, വിനോദ സൗകര്യങ്ങൾ, നൈപുണ്യ വികസന അവസരങ്ങൾ, വിനോദ പ്രവർത്തനങ്ങൾ, വൈദ്യ സഹായം എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള പരിപാടികൾ ഈ പദ്ധതികളിലുണ്ട്. ഓരോ സംസ്ഥാനത്തും ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ സെല്ലിന്റെ നേതൃത്വത്തിൽ അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുകയും കൃത്യസമയത്ത് അവർ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുവാൻ ഈ പദ്ധതി വിഭാവന ചെയ്തിരിക്കുന്നു. സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ള ശിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ വിവേചനം അനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും വളരെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് ഈ SMILE അഥവാ SMILE എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി.
0: SMILE പദ്ധതിയെക്കുറിച്ച് IOB മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
1: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Subhadra Ramachandran. The third India-Nordic summit was held in Norwegian capital Oslo today. Prime Minister Narendra Modi, along with his counterparts from Norway, Sweden, Iceland, Finland and Denmark, participated in the summit. With the Trade and Economic Partnership Agreement, TEPA, now in force, the summit aimed to deepen trade and investment ties between India and the Nordic region. Key areas of focus included technology and innovation, sustainability, renewable energy and digitization. On the sidelines of the summit, Prime Minister Modi held bilateral meetings with his counterparts from Iceland, Finland and Denmark. Prime Minister Modi reached Norway yesterday after completing his visits to UAE, the Netherlands and Sweden. From Oslo, Prime Minister Modi will travel to Italy today on the fifth and final leg of his five-nation tour. More from our correspondent covering the Prime Minister's visit.
3: Prime Minister Narendra Modi is all set to arrive today in Italy for the final stop of his five-nation tour, and the visit is expected to give a fresh push to India-Italy's strategic ties across several important sectors. Collaborations related to trade, investment and industrial partnerships are likely to be announced as both countries are looking to strengthen their economic engagement and exploring new areas of cooperation. Trade ties that are already on strong footing are expected to grow even further after the high-level talks during the visit. Suparna Bhatia for Akashvani from Rome.
2: Union Home and Cooperation Minister Amit Shah today said Bastar Division of Chhattisgarh will emerge as the country's most developed tribal region within the next 5 years. Addressing the media in Jagdalpur, Mr. Shah said that after making Bastar free from Naxalism, the centre and the Chhattisgarh government have jointly prepared a scientific roadmap for the region's development. Union Education Minister Dharmendra Pradhan today chaired a high-level meeting in New Delhi to assess preparations for the forthcoming NEET UG re-examination for admission to undergraduate medical education. Stressing the need for complete integrity and transparency in the conduct of the examination, Mr. Pradhan directed that all gaps identified in the earlier examination process must be comprehensively addressed and eliminated. The minister emphasized that re-examination must be conducted in a secure, seamless and foolproof manner under stringent security protocols. The Supreme Court today for the first time allowed euthanasia for rabid, incurably ill or demonstrably dangerous stray dogs, citing the need to protect human life and public safety. Meanwhile, the top court also dismissed pleas seeking a recall of its earlier order on the relocation and sterilization of stray canines, as it observed that the right to live with dignity encompasses the right to move freely without the threat of harm from dog bite attacks. In West Bengal, Trinamool Congress candidate Jahangir Khan today announced the withdrawal of his nomination for the by-election to the Falta Assembly constituency to be held on Thursday. Mr. Khan in a statement said his decision was aimed at ensuring peace and development in the region and welcomed the special package announced for Falta by the new BJP-led government. With Khan out of the fray, the contest will now be among BJP candidate Debangshu Panda, Congress nominee Abdul Razak Mullah and CPIM candidate Sambhunath Kurmi. Defence Minister Rajnath Singh reached Seoul today on a three-day official visit to South Korea after concluding his Vietnam tour. In a social media post, Mr. Singh said the visit is aimed at further strengthening India-Republic of Korea defence cooperation and strategic partnership. The Kremlin today confirmed that Russian President Vladimir Putin will attend the BRICS summit scheduled to be held in September this year in New Delhi under India's chairmanship. The Russian embassy in South Africa, in a post on social media post, cited an aide to Putin, Yuri Ushakov, as saying that the Russian president will attend the summit on 12th and 13th of September. In cricket, the Indian squads for the Test and ODI series against Afghanistan were announced today with several notable changes across both formats. Wicketkeeper batter Rishabh Pant has been removed as vice-captain of the Test side and also dropped from the ODI squad. Wicketkeeper batter KL Rahul has been named the new vice-captain of the Test team to be led by Shubman Gill. And that is the end of this news bulletin.
4: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
5: കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേരള കാലാവസ്ഥ പ്രതിരോധ കാർഷിക നവീകരണ പദ്ധതിയിലൂടെ ജില്ലയിലെ കാപ്പിക്കൃഷി മേഖലയിലെ ആധുനികവൽക്കരണവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമായി 25 കോടി രൂപയുടെ സമഗ്ര പദ്ധതിക്കാണ് രൂപം നൽകിയത്. ഉൽപാദനക്ഷമത കുറഞ്ഞ തോട്ടങ്ങളിൽ പുതിയ തൈകൾ വെച്ചുപിടിപ്പിക്കാനും പുനർനടീലിന് ധനസഹായമായി ഹെക്ടറിന് 110,000 രൂപ ധനസഹായം നൽകും. 25 സെന്റ് മുതൽ 10 ഹെക്ടർ വരെ കാപ്പിക്കൃഷി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇതുകൂടാതെ കാപ്പിക്കൃഷിക്ക് ശാസ്ത്രീയ ജലസേചന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനായി ഹെക്ടറിന് 50,000 രൂപയും ധനസഹായം നൽകും. ഇതിന്റെ ജലസംഭരണി നിർമ്മാണത്തിനായി 18,000 രൂപയും സ്പ്രിംഗ്ലർ യൂണിറ്റിന് 32,000 രൂപയും അനുവദിക്കും. വയനാടൻ കാപ്പിയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനായി ദേശീയ രാജ്യാന്തര സർട്ടിഫിക്കേഷൻ, ജിഐ ടാഗിംഗ് എന്നിവയ്ക്കായി ചെലവിന്റെ 75% രൂപയും കർഷകർക്കും FBOകൾക്കും ചെലവഴിച്ച ശേഷം തിരിച്ചു നൽകും. ഉടനടിയിലും സൂചി നിലക്കലിലുമായി കുറഞ്ഞ നിരക്കിൽ തവണ വായ്പകൾ ലഭ്യമാക്കുവാൻ PCGS പദ്ധതിയും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. കർഷകർക്ക് നേരിട്ടുള്ള സഹായത്തിനും ശാസ്ത്രീയ പരിശീലനത്തിനുമായി കേരള ഫീൽഡ് ഓഫീസർമാരുടെയും സേവനം ലഭ്യമാണ്. സ്വകാര്യ മേഖലയിൽ വലിയ ചിലവ് വരുന്ന ഫിസിയോതെറാപ്പി ചികിത്സകൾ ഇനി പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ലഭിക്കും. ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പുതിയ ഫിസിയോതെറാപ്പി യൂണിറ്റ് പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് കുട്ടികൾക്കും ഒരുപോലെ ആശ്വാസമാവുന്നതാണ് ഈ പുതിയ കാൽവെപ്പ്. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെയും ഫിസിയോതെറാപ്പിസ്റ്റുകളുടെയും ശാസ്ത്രീയമായ മേൽനോട്ടത്തിലാണ് ഈ യൂണിറ്റിന്റെ പ്രവർത്തനം. സ്പോർട്സ് ഇഞ്ചുറി മാനേജ്മെന്റ്, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക പരിചരണം എന്നിവയും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി ഇലക്ട്രോതെറാപ്പി, ഷോക്ക് വേവ്, ലേസർ തെറാപ്പി, വാക്വം തെറാപ്പി തുടങ്ങിയ നൂതന ചികിത്സാ സംവിധാനങ്ങളും ആധുനിക വ്യായാമ ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ച ലക്ഷ്യമാക്കി പ്രത്യേക പീഡിയാട്രിക് ഫിസിയോതെറാപ്പി സൌകര്യങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ജന്മനയുള്ള ഭിന്നശേഷികൾ, സെറബൽ പാൾസി, ഓട്ടിസം, നാഡി പേശി അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ, ചലനശേഷിക്കുറവ് എന്നിവയുള്ള കുട്ടികൾക്ക് ഈ സൌകര്യം വലിയ പ്രയോജനമാണ്. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് പുറമെ വീട്ടിൽ നൽകേണ്ട തുടർ ചികിത്സയെക്കുറിച്ചും രക്ഷിതാക്കൾക്ക് ഇവിടെ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി കൊതുകുകളുടെ ഉറവിട നശീകരണത്തിനുള്ള ഊർജിത ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം മാനന്തവാടി ക്ഷീരസംഘ ഹാളിൽ മാനന്തവാടി നഗരസഭാ ചെയർപേഴ്സൺ ജക്കസുഭാസ് നിർവഹിച്ചു. ദിനാചരണത്തിനനുബന്ധിച്ച് മാനന്തവാടി നഗരസഭയിലും ജില്ലയിലെ മറ്റ് നഗരസഭകളിലെയും മറ്റ് വിവിധ ഭാഗങ്ങളിലെയും ഹരിത കർമ്മ സേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടെ കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കും ശുചീകരണത്തിനും തുടക്കം കുറിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ കേരളം, ഉർക്കൻമൂല കുടുംബാരോഗ്യ കേന്ദ്രം, ജില്ലാ വെറ്റർ കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഡെങ്കിപ്പനി നിയന്ത്രണം സാമൂഹിക പങ്കാളിത്തത്തോടെ ഉറവിടങ്ങൾ പരിശോധിക്കാം, വൃത്തിയാക്കാം, മൂടിവെക്കാം എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഇത്തവണത്തെ പ്രവർത്തനങ്ങൾ. ഇടിമിന്നൽ അപകടങ്ങൾ ഒഴിവാക്കുവാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടമാണ് ഇടിമിന്നൽ സൃഷ്ടിക്കുന്നത്. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണം. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും അടച്ചിടുക. കെട്ടിടത്തിന് അകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. ഗൃഹോപകരണങ്ങളുമായുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിന് മുകളിലും തുണികൾ എടുക്കാൻ പോകുന്നതും കുട്ടികൾ കളിക്കുന്നതും ഒഴിവാക്കണം. ഇടിമിന്നൽ സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാൻ ഇറങ്ങാനോ പാടില്ല. വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ശുഭയാത്ര, സുരക്ഷിതയാത്ര പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ജനമൈത്രി പോലീസ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഡ്രൈവർമാർക്കായി പോലീസ് നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾ ഊർജിതമാക്കി. മദ്യവേനൽ അവധിക്കാലത്ത് നിരത്തുകളിൽ തിരക്കേറുന്നതിനാൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായാണ് പോലീസിന്റെ ബോധവൽക്കരണം. റോഡുകളിൽ വാഹന പരിശോധനയ്ക്കൊപ്പം ബൈക്ക്, ഓട്ടോ, ബസ്, മറ്റ് ഹെവി വാഹനങ്ങൾ എന്നിവയുടെ ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും ഡിഫൻസീവ് ഡ്രൈവിംഗ് രീതികളെക്കുറിച്ചും കൃത്യമായ ബോധവൽക്കരണവും നൽകുന്നുണ്ട്. ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് എല്ലാ ഓട്ടോ ടാക്സി ബസ് ഡ്രൈവർമാർക്കും പ്രത്യേക ബോധവൽക്കരണം നടത്തുകയും ഗതാഗത സുരക്ഷയ്ക്കും ഡ്രൈവർമാർ പാലിക്കേണ്ട നിർദ്ദേശമടങ്ങിയ ലഘു പുസ്തകങ്ങളും വിതരണം ചെയ്തിട്ടുണ്ട്.
4: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവിനോട് ജാഗ്രത പുലർത്തൂ.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ നിങ്ങൾക്കെഴുതുക ഇമെയിൽ youth.aartvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ നിങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aertvmpm@gmail.com. വിലാസം ഒരിക്കൽ കൂടി: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aertvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ലോ നഗരെ തൃതീയ ഭാരത് നോർഡിക് ശിഖര സമ്മേളനെ ഭാഗം ഭജിതവാൻ. യസ്യോദ്ദേശ്യം പ്രൌദ്യോഗിക പുനർനവീകരണീയോർജ രക്ഷാ വ്യാപാര ക്ഷേത്രേഷു സഹകാരം സുദൃഢീകരണമസ്തി. പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ സ്വീഡൻ ദേശസ്യ സമകക്ഷീയേണ ഉൽഫ് ക്രിസ്റ്റർസൻ ഇത്യനേന സഹ സംയുക്തലേഖെ വൈശ്വിക അനിശ്ചിതതാവധൌ സഹഭാഗിതായാഃ വിഷയെ അവധാനം പ്രദത്തം. സർവോച്ച ന്യായാലയേന മാനവജീവനസ്യ സാർവജനിക സുരക്ഷായാഃ ച ആവശ്യകതാം ഉല്ലിഖൻ ഉന്മത്താനാം അസാധ്യരോഗിണാം അഥവാ

0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടായിരുന്നു ഉച്ചകോടി. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങൾ, മനുഷ്യ കേന്ദ്രീകൃത വികസനം എന്നിവയിൽ ഇന്ത്യയും ഈ രാജ്യങ്ങളും സമാന കാഴ്ചപ്പാടുകൾ പിന്തുടരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് രണ്ടു ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരുനേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും, രമേശ് ചെന്നിത്തലയ്ക്ക് പമ്പയും, സണ്ണി ജോസഫിന് അശോകയും, കെ മുരളീധരന് സാനഡുവും ഉൾപ്പെടെ 20 ഔദ്യോഗിക വസതികളാണ് മന്ത്രിമാർക്കായി അനുവദിച്ചിരിക്കുന്നത്. അജന്ത എം ലിജുവിനും തൈക്കാട് ഹൌസ് ബിന്ദുകൃഷ്ണയ്ക്കും, മൻമോഹൻ ബംഗ്ലാവ്, ഒ ജെ ജനീഷിനും, റോസ് ഹൌസ്, സി പി ജോണിനുമാണ് അനുവദിച്ചത്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, സി ഡി എസ് ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. പേ വിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം തെരുവ് നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്കു നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടുതൽ അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എബിസി ചട്ടക്കൂട് നടപ്പാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നു എന്നും പരമോന്നത കോടതി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള ആരോഗ്യ സർവകലാശാലയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃശൂരിൽ നടന്ന പരിപാടിയിൽ ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗവർണർ ആശംസകൾ നേർന്നു. തൃശൂർ പാട്ടുരായ്ക്കലിൽ പ്രവർത്തനമാരംഭിച്ച അത്യാധുനിക ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: UIDAI നേരിട്ട് നടത്തുന്ന കേരളത്തിലെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ്.

0: തൃശൂരിൽ തുറന്നിരിക്കുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ കേന്ദ്രമുള്ളത്. 2026 സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം എണ്ണം 14 ഉയർത്തും. തൃശൂർ നഗരവാസികൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നല്ല രീതിയിൽ ലഭ്യമാക്കുന്നതിനായി 8 പ്രവർത്തന കിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു മോഡൽ ബി ആധാർ സേവാ കേന്ദ്രമാണ് തൃശൂരിൽ ആരംഭിച്ചിരിക്കുന്നത്.
1: ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം ഇന്ന് ഉച്ചയ്ക്ക് നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 വീണ്ടും നട തുറക്കുക. 26 പ്രതിഷ്ഠാദിനം. ഈ വർഷത്തെ ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. തിരുവനന്തപുരം നന്ദാവനം റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നാളെ രാവിലെ 7 മുതൽ രാത്രി 7 വരെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. വാട്ടർ അതോറിറ്റിയുടെ PTP നഗറിലുള്ള ജലസംഭരണിയിൽ വ്യാഴാഴ്ച വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ തിരുമല കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന വാർഡുകളിൽ വെള്ളിയാഴ്ച വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ SCയെ നേരിടുകയാണ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഏകപക്ഷീയമായ 2 മുന്നിലാണ്. അടുത്ത മാസം നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ ടീമിനെ നയിക്കും. ടെസ്റ്റിൽ KL രാഹുലും ഏകദിന ടീമിൽ ശ്രേയസ് അയ്യരുമാണ് വൈസ് ക്യാപ്റ്റന്മാർ. മലയാളി താരം സഞ്ജു സാംസണ് ടീമിൽ ഇടം പിടിക്കാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 114 താഴ്ന്ന് 75,201, നിഫ്റ്റി 32 നഷ്ടത്തിൽ 23,618 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില ഉയർന്നു. പവന് 600 വർദ്ധിച്ച് 115,160 ഗ്രാമിന് 14,395 ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2 തവണയാണ് വില വർദ്ധിക്കുന്നത്. കോംഗോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 131 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ലോയിൽ നടന്ന 3 ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യം കരിച്ച തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം കൈതപ്രം വരികളെഴുതി രമേശ് നാരായണന്റെ സംഗീതത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം തത്വമസി.

0: ആകാശവാണി.
1: വയലിൻ വേഗത.

0: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവർ ഒരിക്കലും ചെറുതാവുന്നില്ല. കാരണം ബഹുമാനിക്കുന്ന മനസ്സാണ് ഏറ്റവും വലിയ സംസ്കാരം. ഈ നല്ല വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങിയാലോ? ഇന്ന് വയലിൻ വീടും പരിപാടിയിൽ ചെറിയ ജീവി വലിയ രക്ഷകൻ പ്രത്യേക പരിപാടി കേൾക്കാം. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്, തേനീച്ചകൾ പൂമ്പൊടി ശേഖരിക്കാൻ എത്ര കിലോമീറ്റർ വരെ സഞ്ചരിക്കും? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കാൻ വലിയ പങ്ക് വഹിക്കുന്ന ചെറിയ ജീവികളെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ചിന്തിക്കാറുണ്ട്? ചെറിയ ജീവികൾ മനുഷ്യ ജീവിതത്തിനും കൃഷിക്കും പരിസ്ഥിതിക്കും നൽകുന്നു.

0: സംഭാവന അതുല്യമാണ്. പ്രകൃതിയെയും ജീവജാലങ്ങളെയും സ്നേഹിക്കാനും അവയുടെ പ്രാധാന്യം തിരിച്ചറിയാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഈ പരിപാടി ചെറിയ ജീവികളുടെ ലോകത്തേക്ക് ഒരു മനോഹര യാത്രയാണ്. ചെറിയ ജീവി വലിയ രക്ഷകൻ, പ്രത്യേക പരിപാടി.
1: അമ്മേ, നാളെ സ്കൂളിൽ ലോക തേനീച്ച ദിനം ആഘോഷിക്കുന്നു. അതിൽ പ്രസംഗിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്.
2: ആഹാ, നല്ല കാര്യമാണല്ലോ മോളെ. നിനക്ക് ഈ വിഷയത്തെക്കുറിച്ച് നന്നായി അറിയാമോ?
1: തേനീച്ച തേൻ തരുന്ന ജീവിയാണെന്ന് എനിക്കറിയാം. അമ്മ എനിക്കതിനെ കുറിച്ച് പറഞ്ഞു തരാമോ?
2: പ്രകൃതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് തേനീച്ചയെന്നറിയാം. പക്ഷേ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നീ നിന്റെ ടീച്ചറിനോട് തന്നെ ചോദിക്ക്.
1: ശരി അമ്മേ.
3: അനു, നാളത്തെ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാലോ. നാളെ ലോക തേനീച്ച ദിനമാണ്. പ്രസംഗം തയ്യാറാക്കിയോ?
1: സോറി ടീച്ചർ, ഞാനത് തയ്യാറാക്കിയില്ല. എനിക്ക് കുറച്ച് വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാ മെയ് 20 ലോക തേനീച്ച ദിനമായി തെരഞ്ഞെടുത്തതെന്ന് ടീച്ചർ പറഞ്ഞു തരാവോ?
3: തേനീച്ച വളർത്തലിന്റെ പിതാവായി അറിയപ്പെടുന്ന ആന്റൺ ജാൻസയുടെ ജന്മദിനമാണ് മെയ് 20.
1: ആരാണ് ഈ ലോക തേനീച്ച ദിനം പ്രഖ്യാപിച്ചത്?
3: യുണൈറ്റഡ് നാഷനാണ് 2017 ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്.
1: ടീച്ചർ, സത്യത്തിൽ ഈ തേനീച്ചകളില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക?
3: തേനീച്ചകളില്ലെങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. തേനീച്ചകൾ പരാഗണം നടത്തുന്നു. അതായത് ഒരു പുഷ്പത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പരാഗം കൊണ്ടുപോകുന്നു.
1: അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണോ ചെടികൾക്ക് ഫലം ഉണ്ടാകുന്നത്?
3: അതെ, പഴങ്ങൾ, പച്ചക്കറികൾ, പല ഭക്ഷ്യവിളകളും തേനീച്ചകളെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ നാട്ടിൽ തന്നെയുള്ള ഒരു തേനീച്ച വളർത്തൽ വിദഗ്ധനോട് ചോദിക്കാം. അദ്ദേഹത്തിന്റെ ഫാം നമുക്ക് കാണുകയും ചെയ്യാം.
1: ശരി ടീച്ചർ.
3: നമസ്കാരം രാജൻ സർ, ഞങ്ങൾ അങ്ങയുടെ ഫാം കാണാൻ വന്നതാണ്. ദാ, ഈ അനുവിന് തേനീച്ചകളെപ്പറ്റി കൂടുതൽ അറിയണമെന്ന്. സർ, ഒന്ന് പറഞ്ഞുകൊടുക്കാമോ?
4: അതിനെന്താ സന്തോഷം. തേനീച്ച വളർത്തലിനെ കുറിച്ച് കുട്ടികൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നത് തന്നെ വലിയ കാര്യമാണ്.
1: സർ, എങ്ങനെയാണ് തേനീച്ച കൃഷിയിലേക്ക് എത്തിയത്?
4: ഞാൻ ആദ്യം സാധാരണ കൃഷിയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് ഒരു കാർഷിക പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ തേനീച്ച വളർത്തലിന്റെ പ്രാധാന്യം മനസ്സിലായി. അതിനുശേഷം ചെറിയ രീതിയിൽ തുടങ്ങി. ഇപ്പോൾ നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട് കേട്ടോ.
1: സർ, തേനീച്ചകൾ എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ട ജീവികളാണെന്ന് പറയുന്നത്?
4: തേനീച്ചകൾ പ്രകൃതിയുടെ പരാഗ തൊഴിലാളികളാണ്. അതായത് ഒരു പൂവിൽ നിന്നും അവ തേൻ കുടിക്കുമ്പോൾ ആ പൂവിലുള്ള പരാഗം അവയുടെ ചിറകുകളിലും കാലുകളിലും പറ്റിപ്പിടിക്കും. ഈ തേനീച്ച മറ്റൊരു പൂവിൽ പോയിരിക്കുമ്പോൾ അവയുടെ കാലിലും ചിറകുകളിലും പറ്റിപ്പിടിച്ചിരുന്ന പരാഗം ആ പൂവിൽ പറ്റിപ്പിടിക്കും. അങ്ങനെ പരാഗണം നടക്കുന്നു. ഈ പരാഗണത്തിലൂടെയാണ് ചെടികളിൽ കായും വിത്തുമൊക്കെ ഉണ്ടാകുന്നത്. മനസ്സിലായോ?
1: മനസ്സിലായി സർ. ഭക്ഷ്യ ഉൽപാദനത്തിനും ഇവ ആവശ്യമാണ് അല്ലേ?
4: പിന്നെ തീർച്ചയായും. പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെ പല വിളകളുടെയും ഉൽപാദനം തേനീച്ചകളെ ആശ്രയിച്ചിരിക്കുന്നു.
1: സർ, ഒരു തേനീച്ചക്കൂട്ടത്തിൽ എത്ര തരത്തിലുള്ള തേനീച്ചകളുണ്ട്?
4: പ്രധാനമായും 3 തരമുണ്ട്. രാജ്ഞി തേനീച്ച, തൊഴിലാളി തേനീച്ച, ആൺ തേനീച്ച.
1: ഇവരുടെ ജോലികൾ വ്യത്യസ്തമാണോ?
4: തേനീച്ചക്കൂട്ടിൽ ഓരോ തേനീച്ചയ്ക്കും പ്രത്യേകം പ്രത്യേകം ഉത്തരവാദിത്തങ്ങളുണ്ട്. രാജ്ഞി തേനീച്ചയുടെ പ്രധാനപ്പെട്ട ജോലി മുട്ടയിടുക എന്നുള്ളതാണ്. ഇനി തൊഴിലാളി തേനീച്ചകൾ എന്താണെന്നറിയണ്ടേ? ഈ തൊഴിലാളി തേനീച്ചകളാണ് യഥാർത്ഥത്തിൽ ഒരു തേനീച്ചക്കൂട്ടിൽ ജോലി ചെയ്യുന്നത്. പൂക്കളിൽ നിന്ന് തേനും പരാഗണവും ശേഖരിക്കുക, കൂട് നിർമ്മിക്കുക, കുഞ്ഞു തേനീച്ചകളെ പരിപാലിക്കുക, കൂടിനെ സംരക്ഷിക്കുക, ഇവയെല്ലാം തൊഴിലാളി തേനീച്ചകളുടെ ജോലിയാണ്. ഇനി ആൺ തേനീച്ചകളുടെ കാര്യം പറയാം. രാജ്ഞി തേനീച്ചയുമായി സംയോഗം നടത്തുക എന്ന പ്രധാന ദൗത്യമാണ് ആൺ തേനീച്ചകൾ നടത്തുന്നത്. ഇങ്ങനെ ഓരോ തേനീച്ചയും തങ്ങളുടെ ചുമതലകൾ നിർവഹിച്ച് കൂടിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സഹായിക്കുന്നു. മനസ്സിലായോ?
1: മനസ്സിലായി സർ. തേൻ എങ്ങനെയാണ് ഇവ ഉണ്ടാക്കുന്നത്?
4: തേനീച്ചകൾ പൂക്കളിൽ നിന്ന് മധുര

0: രസം ശേഖരിച്ച് വയറ്റിലെ പ്രത്യേക ഭാഗത്ത് സൂക്ഷിക്കുന്നു. പിന്നീട് അത് കൂട്ടിൽ നിക്ഷേപിച്ച് ചിറക് കൊണ്ട് കാറ്റടിപ്പിച്ച് കട്ടിയാക്കുന്നു. അങ്ങനെയാണ് തേൻ രൂപമെടുക്കുന്നത്.
1: വളരെ അത്ഭുതകരം അല്ലേ സർ?
0: പിന്നെ പ്രകൃതിയുടെ ശാസ്ത്രം തന്നെ അത്ഭുതമാണല്ലോ.
1: തേനീച്ച വളർത്തൽ എളുപ്പമാണോ?
0: ശ്രദ്ധയും പരിശീലനവും ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ശുദ്ധമായ അന്തരീക്ഷം, പൂച്ചെടികൾ, ശുചിത്വം എന്നിവ അത്യാവശ്യമാണ്.
1: വീട്ടിൽ തന്നെ തുടങ്ങാമോ?
0: പിന്നെന്താ, വീട്ടിൽ തന്നെ തുടങ്ങാമല്ലോ. ചെറിയ തോതിൽ തുടങ്ങാം. ഇന്ന് പലരും വീട്ടുവളപ്പിൽ തേനീച്ച വളർത്തുന്നുണ്ട്.
1: തേൻ മാത്രമല്ലാതെ മറ്റെന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ലഭിക്കും?
0: തേനിന് പുറമെ തേനീച്ചകളിൽ നിന്ന് ലഭിക്കുന്ന നിരവധി വിലപ്പെട്ട ഉൽപ്പന്നങ്ങളുണ്ട്. അതിനെ കുറിച്ചുകൂടി വിശദമാക്കാം. പ്രധാനമായും മെഴുക്, ഇതിനെ ബീ വാക്സ് എന്നാണ് പറയുന്നത്. കൂട് നിർമ്മിക്കാൻ തേനീച്ചകൾ ഈ മെഴുകാണ് ഉപയോഗിക്കുന്നത്. മെഴുകുതിരി, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഔഷധങ്ങൾ എന്നിവ നിർമ്മിക്കാനും ഈ മെഴുക് വളരെയധികം പ്രയോജനം ചെയ്യും. തേനീച്ചക്കൂട്ടിൽ നിന്നും കിട്ടുന്ന ഏറെ വിലപിടിച്ച ഒരു വസ്തുവാണ് റോയൽ ജെല്ലി. തൊഴിലാളി തേനീച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് ഇത്. റാണി തേനീച്ചയ്ക്ക് പ്രധാന ആഹാരമായി റോയൽ ജെല്ലി നൽകും. മറ്റൊരു വിഭവമാണ് പ്രൊപോളിസ്. മരച്ചാർ ശേഖരിച്ചാണ് തേനീച്ചകൾ ഈ പദാർത്ഥം ഉണ്ടാക്കുന്നത്. കൂടിനെ രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ പ്രൊപോളിസ് ഉപയോഗിക്കുന്നു. ഔഷധഗുണമുള്ളതിനാൽ ആരോഗ്യരംഗത്തും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. മറ്റൊന്ന്, പൂക്കളിൽ നിന്ന് ശേഖരിക്കുന്ന പരാഗ കണങ്ങൾ പ്രോട്ടീൻ സമൃദ്ധമായതിനാൽ ആരോഗ്യ പോഷകമായി ഉപയോഗിക്കുന്നു. ഇതിനെല്ലാം പുറമെ ബീ വെനം, അതായത് തേനീച്ച വിഷം, ചില ചികിത്സാരീതികളിൽ വേദനയും സന്ധിവാദവും കുറയ്ക്കാനായി ഉപയോഗിക്കുന്നു. ഇവയെല്ലാം സാമ്പത്തിക പ്രാധാന്യമുള്ളതും ആരോഗ്യരംഗത്തും വ്യവസായ രംഗത്തും ഉപയോഗപ്രദമായ വസ്തുക്കളുമാണ്. അപ്പോൾ തേനീച്ചക്കൂട്ടിൽ നിന്നും തേന് മാത്രമല്ല കിട്ടുന്നത് എന്ന് മനസ്സിലായല്ലോ.
1: മനസ്സിലായി സർ. ഇപ്പോ തേനീച്ചകളുടെ എണ്ണം കുറയുന്നു എന്ന് കേൾക്കാറുണ്ട്, കാരണം എന്താണ് സർ?
0: തേനീച്ചകളുടെ എണ്ണം ലോകമെമ്പാടും കുറയുന്ന സാഹചര്യം വളരെ ആശങ്കാജനകമാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ആദ്യത്തേത് അമിതമായ കീടനാശിനികളുടെ ഉപയോഗം. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന രാസ കീടനാശിനികൾ തേനീച്ചകളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. ചിലപ്പോൾ ഇത് തേനീച്ചകളുടെ മരണത്തിനും കാരണമാകാറുണ്ട്. മറ്റൊരു കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ്. താപനിലയിലെ മാറ്റം, അനിയന്ത്രിതമായ മഴ, വരൾച്ച തുടങ്ങിയവ പൂക്കളുടെ ലഭ്യത കുറയ്ക്കുന്നു. ഇതോടെ തേനീച്ചകൾക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കാതെ വരുന്നു. ഇതും തേനീച്ചകളുടെ എണ്ണം കുറയ്ക്കാൻ കാരണമാണ്. മറ്റൊന്ന്, തേനീച്ചകൾ സ്ഥിരമായി വസിക്കുന്ന സ്ഥലത്തിന്റെ നാശം, അതായത് വാസസ്ഥല നാശം. വനനശീകരണമാണ് ഇതിന്റെ പ്രധാന കാരണം. കൂടാതെ നഗരവൽക്കരണം തേനീച്ചകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുത്തുന്നു. മറ്റൊരു കാരണം രോഗങ്ങളും പരാന്നഭോജികളുമാണ്. വൈറസുകൾ, ഫംഗസ് രോഗങ്ങൾ, വരോവ മൈറ്റ് പോലുള്ള പരാന്നഭോജികൾ എന്നിവ തേനീച്ചക്കൂട്ടങ്ങളെ ആക്രമിക്കുകയും അവയെ ദുർബലമാക്കുകയും ചെയ്യും. ഇതും തേനീച്ചകളുടെ എണ്ണം കുറയാൻ കാരണമാണ്. മറ്റൊന്ന്, പുഷ്പസസ്യങ്ങളുടെ കുറവാണ്. ഏകവിള കൃഷിയും പ്രകൃതിദത്ത സസ്യങ്ങളുടെ കുറവും കാരണം തേനീച്ചകൾക്ക് പൂക്കളിൽ നിന്ന് മതിയായ ആഹാരം ലഭിക്കുന്നില്ല. തേനീച്ചകൾ പരാഗണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നതിനാൽ ഇവയുടെ സംരക്ഷണം കൃഷിയുടെയും പരിസ്ഥിതിയുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്.
1: ഇതൊക്കെ നമുക്ക് തടയാൻ സാധിക്കുമോ സർ?
0: രാസ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുന്നത് വഴി തേനീച്ചകളുടെ എണ്ണം കുറയുന്നത് തടയാൻ കഴിയും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ജൈവ കൃഷിയും സുരക്ഷിതമായ കീടനിയന്ത്രണ രീതികളും പ്രോത്സാഹിപ്പിക്കണം എന്നർത്ഥം. മറ്റൊന്ന്, പുഷ്പസസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നതാണ്. വിവിധ കാലങ്ങളിൽ പോകുന്ന സസ്യങ്ങൾ വളർത്തുന്നത് തേനീച്ചകൾക്ക് സ്ഥിരമായി ഭക്ഷണം ലഭിക്കാൻ സഹായിക്കും. വനങ്ങളും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കുക വഴി തേനീച്ചകളുടെ വാസസ്ഥലങ്ങളും നമുക്ക് സംരക്ഷിക്കാനാകും. മറ്റൊരു കാര്യം, ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്നതാണ്. ഇത്തരം നടപടികൾ സ്വീകരിച്ചാൽ തേനീച്ചകളെ സംരക്ഷിക്കാനും കൃഷിയിലും പരിസ്ഥിതിയിലും അവയുടെ നിർണായക പങ്ക് നിലനിർത്താനും കഴിയും.
2: സർ, ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ. സൗന്ദര്യ സംരക്ഷണത്തിന് തേൻ നല്ലതാണെന്ന് പറഞ്ഞല്ലോ, അത് വിശദമാക്കാമോ?
0: തീർച്ചയായും ചർമ്മ സംരക്ഷണത്തിനും മുടിയുടെ ആരോഗ്യത്തിനും തേൻ വളരെയധികം ഗുണകരമാണ്. ഇത് വരണ്ട ത്വക്ക് മൃദുവാക്കാൻ സഹായിക്കുന്നു. സ്ഥിരമായി തേൻ ഉപയോഗിച്ചാൽ മുഖത്തിന് നല്ല തിളക്കം ലഭിക്കും. മറ്റൊന്ന്, മുഖക്കുരു കുറയാൻ തേൻ പുരട്ടുന്നത് നല്ലതാണ്. ചുണ്ടുകൾ മൃദുവാകാനും തേൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. സ്വാഭാവികമായ ക്ലെൻസറായും മോയ്സ്ചറൈസായും തേൻ പ്രവർത്തിക്കുന്നു. മുടിയിലാണെങ്കിൽ തേൻ ചേർത്ത ഹെയർ മാസ്കുകൾ നനവും തിളക്കവും നൽകും. തലചൊറിച്ചിലും താരനും കുറയ്ക്കും. മുടി പൊട്ടിപ്പോകുന്നത് കുറയ്ക്കാൻ തേൻ സഹായിക്കും. മുടി മൃദുവാകുകയും ചെയ്യും.
2: സർ, ഒരു ചോദ്യം കൂടി. തേനിന്റെ ഔഷധ പോഷക മൂല്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ?
0: ശരീരത്തിന് ഊർജം നൽകുന്ന പ്രകൃതിദത്ത മധുര പദാർത്ഥമാണ് തേൻ. ഇതിൽ ആന്റി ഓക്സിഡന്റുകളും ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഉള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. തേൻ ഇഞ്ചിയും ചേർത്ത് കഴിക്കുന്നത് ചുമ, തൊണ്ടവേദന ഇവയ്ക്ക് ഏറ്റവും ഫലപ്രദമാണ്. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്ന ഔഷധ ഗുണങ്ങൾ തേനിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വൈദ്യശാസ്ത്രം നേരത്തെ കണ്ടുപിടിച്ച കാര്യമാണ്. ദഹന പ്രവർത്തനം മെച്ചപ്പെടുത്താനും അമിതമായി ഉണ്ടാകുന്ന അസിഡിറ്റി കുറയ്ക്കുവാനും തേൻ വളരെയധികം സഹായിക്കും. ഉറക്കക്കുറവും ക്ഷീണവും കുറയ്ക്കാൻ ചൂടുവെള്ളത്തിലോ പാലിലോ തേൻ ചേർത്ത് ഉപയോഗിക്കുന്നത് വളരെയധികം ഫലപ്രദമാണ്. ചർമ്മ സംരക്ഷണത്തിന് തേൻ എന്തുമാത്രം ഉപയോഗപ്രദമാണ് എന്നത് പ്രത്യേകം പറയേണ്ടല്ലോ. എന്നാൽ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തേൻ നൽകുന്നത് കഴിവതും ഒഴിവാക്കുക.
1: സർ, തേൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: തേൻ ഉപയോഗിക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത്, ശുദ്ധമായ തേൻ മാത്രമേ ഉപയോഗിക്കാവൂ. ഉപയോഗിക്കുന്നതിന് മുമ്പ് കൈയിലെ ചെറിയ ഭാഗത്ത് ഒന്ന് പരീക്ഷിക്കുക. അലർജി ഉണ്ടെങ്കിൽ ഉപയോഗം ഒഴിവാക്കുക. അധികമായി ഉപയോഗിക്കുന്നത് ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാം. പിന്നെ മറ്റൊരു കാര്യം, പ്രമേഹ രോഗികൾ ഭക്ഷണമായി തേൻ ഉപയോഗിക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക.
1: സർ, ശുദ്ധമായ തേൻ ഉപയോഗിക്കണം എന്ന് പറഞ്ഞല്ലോ. നമ്മൾ കടയിൽ നിന്നും തേൻ വാങ്ങുമ്പോൾ ശുദ്ധമാണോ എന്ന് എങ്ങനെ അറിയും?
0: വളരെ നല്ല ചോദ്യമാണ് കേട്ടോ. തേൻ മായം കലർന്നതാണോ എന്നറിയാൻ ചില ലളിതമായ മാർഗങ്ങളുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ തേൻ ഒഴിക്കുക. ശുദ്ധമായ തേൻ ഗ്ലാസിന്റെ അടിയിലേക്ക് കട്ടയായി പോകും. മായം കലർന്നതാണെങ്കിൽ തേൻ വേഗത്തിൽ വെള്ളത്തിൽ കലരും. പിന്നെ കയ്യിലെ വിരലിൽ കുറച്ച് തേനെടുക്കുക. ശുദ്ധമായ തേൻ പടരാതെ നിൽക്കും. മായം കലർന്നതാണെങ്കിൽ വേഗത്തിൽ പടരും. മറ്റൊന്ന്, വെള്ളത്തുണിയിൽ തേൻ ഒഴിക്കുക. ശുദ്ധമായ തേൻ ഉടനെ ആഗിരണം ചെയ്യില്ല. മായം കലർന്നതാണെങ്കിൽ പെട്ടെന്ന് പടരും. ഇതൊക്കെ നമുക്ക് ചെയ്തു നോക്കാവുന്ന രീതികളാണ്.
1: സർ, തേനീച്ചകളെ കുറിച്ച് രസകരമായ വിവരം പറയാമോ?
0: അത്, തേനീച്ചകൾ 1 കിലോ തേനുണ്ടാക്കാൻ ലക്ഷക്കണക്കിന് പൂക്കൾ സന്ദർശിക്കണം. കൂടാതെ അവ നൃത്തം ചെയ്താണ് വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നത്. അതറിയാമോ?
1: നൃത്തം ചെയ്തോ?
0: അതെ, വാഗൻ ഡാൻസ് എന്ന രീതിയിൽ ഭക്ഷണത്തിന്റെ സ്ഥാനം മറ്റുള്ളവരെ അറിയിക്കും.
1: തേനീച്ച വളർത്തൽ ഒരു തൊഴിൽ സാധ്യതയായി തിരഞ്ഞെടുക്കാമോ?
0: പിന്നെന്താ, തീർച്ചയായും തിരഞ്ഞെടുക്കാം. കുറഞ്ഞ ചെലവിൽ തുടങ്ങാൻ കഴിയുന്ന നല്ല സംരംഭമാണ് തേനീച്ച വളർത്തൽ. പിന്നെ സർക്കാർ തലത്തിൽ പരിശീലനങ്ങളും സഹായ പദ്ധതികളും ഒക്കെ നൽകുന്നുണ്ട്.
1: സർ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ നന്ദി.
0: നന്ദി മോളെ. കുട്ടികൾ പ്രകൃതിയെ മനസ്സിലാക്കുന്നത് വളരെ സന്തോഷകരമാണ്.
1: അതെ സർ, ഞാൻ മനസ്സിലാക്കുന്നു. തേനീച്ചകൾ തേൻ മാത്രമല്ല തരുന്നത്, ജീവന്റെ തുടർച്ചയും അവർ ഉറപ്പാക്കുന്നു.
0: അതെ, പ്രകൃതിയെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
2: അനുവിനിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നാളെ ഈ കാര്യങ്ങൾ സ്കൂളിൽ വന്ന് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ.
1: തീർച്ചയായും ടീച്ചർ, ഞാൻ നാളെ പരിപാടിയിൽ ഇതെല്ലാം കൂട്ടുകാർക്ക് വിശദമായി പറഞ്ഞു കൊടുക്കാം.
3: ഒരു തേനീച്ചയുടെ മുഴക്കത്തിൽ ഒരു ലോകത്തിന്റെ ജീവൻ മറഞ്ഞിരിക്കുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ മാത്രമേ മനുഷ്യനും നിലനിൽക്കൂ. ലോക തേനീച്ച ദിനം നമ്മെ പഠിപ്പിക്കുന്നത് പ്രകൃതിയോടൊപ്പം ജീവിക്കൂ, പ്രകൃതിയെ ജീവനോടെ നിലനിർത്തൂ എന്നതാണ്.
4: പ്രിയ ശ്രോതാക്കളെ, പ്രകൃതിയിലെ ഓരോ ജീവിക്കും സ്വന്തം സ്ഥാനവും പ്രാധാന്യവും ഉണ്ടെന്ന വലിയ സന്ദേശമാണ് ഈ പരിപാടിയിലൂടെ നമ്മളിലേക്ക് എത്തിയത്. സഹജീവികളോടുള്ള കരുതലും പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്വവും നമുക്ക് വളർത്തിയെടുക്കാം.

ചെറിയ ജീവി വലിയ രക്ഷകർ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന അനിൽകുമാർ കെ, ശബ്ദം നൽകിയവർ എൻ ജെ ജോഷിലാൽ, സുഷമ അനിൽ, അനുജ ഭാസ്കർ. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: മുണ്ടിനീരും നിലംതൊട മണ്ണ് ചികിത്സയും. മുണ്ടിനീർ അഥവാ മംസ് എന്നറിയപ്പെടുന്ന അസുഖം സാധാരണയായി ചെറിയ കുട്ടികളെയാണ് ബാധിക്കാറ്. ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാകുന്ന വൈറസ് ബാധയാണ് അസുഖത്തിന് കാരണം. ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാകുന്ന വീക്കം താടിയെല്ലിലേക്കും വ്യാപിക്കുന്നു. ഈ അസുഖത്തിന് പണ്ടുകാലത്ത് ഗൃഹവൈദ്യത്തിൽ മുത്തശ്ശിമാർ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് നിലംതൊട മണ്ണ് അഥവാ വേട്ടാളൻ മണ്ണ്. കടമ്മൽ വർഗ്ഗത്തിൽപ്പെട്ട വേട്ടാളൻ നമ്മുടെയൊക്കെ വീടിനകത്തും പരിസരത്തും മണ്ണുകൊണ്ട് കൂടുകൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? മുട്ടയിടാനും അവയ്ക്ക് വളരാൻ ആവശ്യമായ ആഹാരവും നിക്ഷേപിക്കാനാണ് പെൺവേട്ടാളൻ ഇത്തരം മനോഹരമായ കൂടുകൾ ഉണ്ടാക്കുന്നത്. നല്ല തരിയായ ലവണസമൃദ്ധമായ ചെളിയടങ്ങിയ മണ്ണ് കണ്ടെത്തി വളരെ വിദഗ്ധമായി ശേഖരിച്ച് ഉരുളകളാക്കി കൊണ്ടുവന്ന് തന്റെ വായിലെ ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന സ്രവവും ചേർത്ത് നല്ല കൂടുകൾ മെനയുന്നു. മുട്ടയിട്ട ശേഷം ഉടച്ച് വേട്ടാളൻ പറന്നുപോകുന്നു. മുട്ട അതിനുള്ളിൽ ഇരുന്ന് വിരിഞ്ഞ് കൂട് തുറന്ന് പുറത്തുപോകുന്നു. ഇത്തരം ഉപയോഗശൂന്യമായ കൂടുകൾ അടർത്തിയെടുത്ത് വെള്ളത്തിലോ എണ്ണയിലോ ചാലിച്ച് നീരുള്ള ഭാഗത്ത് പുരട്ടുന്ന പതിവുണ്ടായിരുന്നു. നല്ല തണുപ്പ് നൽകുന്ന ഈ പശ്ചിമ മണ്ണ് പതിവായി പുരട്ടുമ്പോൾ വളരെ വേഗത്തിൽ നീരും വേദനയും കുറയുന്നു.
2: ഇനി കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായനിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാലാവസ്ഥാ നിർദ്ദേശപ്രകാരം ജില്ലകളിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ കനത്ത മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുനിർദ്ദേശങ്ങൾ. ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കർഷകർ സ്വയം ജാഗ്രത പാലിക്കുന്നതിനൊപ്പം വളർത്തുമൃഗങ്ങളെ ഇടിമിന്നലിൽ നിന്നും സംരക്ഷിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. കർഷകർ ഈ ദിവസങ്ങളിൽ കഴിവതും വളം, കീടനാശിനി പ്രയോഗം എന്നിവ ഒഴിവാക്കുക. പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക. വാഴയ്ക്ക് ഊന്നുകാലുകൾ നൽകുക. വിളവെടുക്കാൻ പാകമായ പഴം പച്ചക്കറി വിളകൾ എത്രയും പെട്ടെന്ന് തന്നെ വിളവെടുക്കുക. വെള്ളക്കെട്ട് ഒഴിവാക്കാനായി സമീപ പ്രദേശങ്ങളിലെ വേണ്ടത്ര നീർച്ചാലുകൾ മറ്റുള്ളവർക്ക് ദോഷം വരുത്താത്ത രീതിയിൽ തുറന്ന് മഴവെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഈ അപകട സാഹചര്യത്തിൽ സുരക്ഷിതമായ സമയത്ത് മാത്രം പുറത്തിറങ്ങുക. പച്ചക്കറികൾ. പച്ചക്കറി വിളകളിലെ മഴക്കാലജന്യ കുമിൾ രോഗങ്ങളായ മൂടുചീയൽ, തൈചീയൽ തുടങ്ങിയവയ്ക്കെതിരെ മുൻകരുതലായി രണ്ടാഴ്ച ഇടവേളകളിലായി സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയ ലായനി ഇലകളിൽ തളിക്കുകയും വിത്ത്, തൈകൾ എന്നിവ നടുമ്പോൾ ലായനിയിൽ മുക്കിവച്ച ശേഷം നടുകയും ചെയ്യുക. കൂടാതെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം ചുവട്ടിൽ നൽകുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. രോഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ 3 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിക്കുകയും ചെയ്യാവുന്നതാണ്. മരുന്നു തളി തെളിഞ്ഞ കാലാവസ്ഥയിൽ മാത്രം അനുവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലത്ത് മരുന്ന് തളിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ മരുന്നിനൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള പശ ചേർക്കാവുന്നതാണ്. വെള്ളരിവർഗ വിളകളിൽ കോപ്പർ കലർന്ന മരുന്ന് തളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മത്സ്യം. പടുതാ കുളങ്ങളിലും മറ്റും മത്സ്യകൃഷി നടത്തുന്ന കർഷകർ കുളങ്ങൾ കവിഞ്ഞൊഴുകി മത്സ്യം നഷ്ടമാകുന്നത് ഒഴിവാക്കുന്നതിനായി കുളത്തിലെ വെള്ളത്തിന്റെ സംഭരണ ശേഷിക്കനുസരിച്ച് വെള്ളം ക്രമീകരിക്കുകയും ബണ്ടുകൾ ബലപ്പെടുത്തുകയും ചെയ്യുക. കന്നുകാലികൾ. കാറ്റിൽ വീഴാൻ സാധ്യതയുള്ള മരങ്ങൾക്കടിയിലുള്ളതും ഉറപ്പില്ലാത്തതുമായ കന്നുകാലി തൊഴുത്തിൽ നിന്നും കന്നുകാലികളെ മാറ്റിപ്പാർപ്പിക്കുക. ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ ഈ സമയങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും കന്നുകാലികളെ തുറസായ സ്ഥലങ്ങളിൽ കെട്ടിയിടുന്നതും ഒഴിവാക്കുക. തീറ്റ ഈർപ്പം തട്ടാത്ത രീതിയിൽ സൂക്ഷിക്കുക. തൊഴുത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായനിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ് കേട്ടത്.
0: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിൽ

0: ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
1: വയലുംവീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, തേനീച്ചകൾ പൂമ്പൊടി ശേഖരിക്കാൻ എത്ര കിലോമീറ്റർ വരെ സഞ്ചരിക്കും? തേനീച്ചകൾ സാധാരണയായി പൂമ്പൊടി ശേഖരിക്കാൻ കൂട്ടിൽ നിന്ന് ഏകദേശം 2 മുതൽ 5 കിലോമീറ്റർ വരെ സഞ്ചരിക്കും. എന്നാൽ ഭക്ഷണം കുറവായ സാഹചര്യങ്ങളിൽ ചില തേനീച്ചകൾ 8 മുതൽ 10 കിലോമീറ്റർ വരെ പോലും പറക്കാറുണ്ട്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഖേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവത്കരിക്കുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. അടുത്ത 2 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 150 പ്രൊഡക്റ്റീവ് അലയൻസുകൾ പ്രാവർത്തികമാക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം. ഇതുവഴി കർഷക ഉൽപാദക കമ്പനികളും FPC കാർഷിക വാണിജ്യ കമ്പനിയും ABP തമ്മിലുള്ള പങ്കാളിത്ത കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉൽപാദന സഹായത്തിനും ബിസിനസ് വിപുലീകരണത്തിനുമായി ആകെ ചെലവിന്റെ 60% ഗ്രാന്റായി ലഭിക്കും. പരമാവധി 2 കോടി രൂപ വരെ ഗ്രാന്റായും ഒപ്പം 3 വർഷത്തെ സാങ്കേതിക സഹായവും ഒരു പ്രൊഡക്റ്റീവ് അലയൻസിന് ലഭിക്കും. കുറഞ്ഞത് 10 കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള കാർഷിക കാർഷികേതര കമ്പനികൾ, സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ, കയറ്റുമതിക്കാർ, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവർക്കും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ചുരുങ്ങിയത് 200 അംഗങ്ങളുള്ളതും 10 ലക്ഷം രൂപ വാർഷിക വിറ്റുവരവുമുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കും അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കേരയുടെ തൃശൂർ റീജിയണൽ ഓഫീസുമായോ 9037824056 അല്ലെങ്കിൽ 9000

7 8 2 4 0 2 6 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടണമെന്ന് റീജിയണൽ പ്രൊഡക്ട് ഡയറക്ടർ അറിയിച്ചു. ജൂൺ 1 ക്ഷീരദിനത്തോടനുബന്ധിച്ച് ഓച്ചിറ ക്ഷീരോൽപാദന നിർമ്മാണ വികസന പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26 യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ മത്സരം, പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളറിംഗ് മത്സരം എന്നിവ നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. മത്സരങ്ങൾ 26/5/2026 രാവിലെ 10 മുതൽ ക്ഷീരോൽപാദന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രം ഓച്ചിറ കല്ലൂർമുക്ക് IOC പമ്പിനെതിർവശം, ബ്രഹ്മാനന്ദ വിലാസം NSS കരയോഗമന്ദിരം, പായിക്കുഴുവി റോഡ് ഓച്ചിറ വച്ച് നടത്തുന്നു. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഈ മാസം 24 5 മുമ്പായി 0476269855 അല്ലെങ്കിൽ 8089391209 അതുമല്ലെങ്കിൽ 9495973885 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ കിൻഡലിന് കൊല്ലം 24,200 രൂപ, ആലപ്പുഴ 24,700 രൂപ, ചെങ്ങന്നൂർ 28,000 രൂപ, കോട്ടയം 28,500 രൂപ, പാല 26,900 രൂപ. കൊപ്ര കിൻഡലിന് കൊല്ലം 14,800 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 നെയ്യാറ്റിൻകര 22,000 രൂപ, കായംകുളം 20,000 രൂപ, പുളിങ്കുന്ന് 24,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിൻകര 20,000 രൂപ, എറണാകുളം 26,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,800 രൂപ, കട്ടപ്പന 2,350 രൂപ. കുരുമുളക് അൻകാർ ബിൽഡ് കിൻഡലിന് നെടുമങ്ങാട് 66,000 രൂപ, പുത്തൂർ 69,500 രൂപ, പാല 68,000 രൂപ. കൊച്ചി ഗാർബേർഡ് 72,600 രൂപ, കൊച്ചി അൻഗാർബേർഡ് 70,600 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 9,600 രൂപ, ആലപ്പുഴ 6 7,400 രൂപ. റബ്ബർ ക്വിൻ്റലിന് നെടുമങ്ങാട് 21,000 രൂപ, പുനലൂർ 25,000 രൂപ, പുത്തൂർ 24,800 രൂപ, കോട്ടയം 21,500 രൂപ, പാല 21,000 രൂപ. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ കഴിഞ്ഞു.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ വിശദമായി. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
2: ഡെമോക്രസി, റൂൾ ഓഫ് ലോ ഓർ മൾട്ടിലേറ്ററിസം പ്രതി ഹമാരി സാജാ പ്രതിബദ്ധത ഹമേ നേച്ചുറൽ പാർട്ണർസ് ബനാതി ഹൈ. 10 വർഷോ മേ ഹമാരാ ബയോലേറ്ററൽ ട്രേഡ് ലഗ്ഭഗ് 4 ഗുണാ ബഢാ ഹൈ. പിച്ചലേ 1 ദശക് മേ നോർഡിക് ദേശോ സേ ഭാരത് മേ നിവേശ് മേ ലഗ്ഭഗ് 200% കി ബഢോത്രി ഹുയി ഹൈ.
1: ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവേ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൌമ രാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന 1800 ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്ററുകൾ വഴി 20 ലക്ഷം പേർക്ക് നേരിട്ടും 1 കോടി ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നുണ്ടെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി.
3: Or so global capability centers that operate in India, and they're growing very, very rapidly. Within these centers, the number of people engaged are growing very rapidly. Today, almost 2 million jobs have been created in these GCCs directly, and possibly 10 million jobs indirectly, with the entire ecosystem benefiting. Real estate, the entire sale of equipment, sale of automobiles, the list is endless.
1: ഈ വർഷം സെപ്റ്റംബർ 12-13 തീയതികളിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുക്കുമെന്ന് ദക്ഷിണാഫ്രിക്കയിലെ റഷ്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 1 വർഷത്തിനിടെ പുടിൻ നടത്തുന്ന 2-ാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. 23-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് 2025 ഡിസംബറിലാണ് വ്ളാഡിമിർ പുടിൻ അവസാനമായി ഇന്ത്യയിലെത്തിയത്. മനുഷ്യജീവനും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവ് നായകൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത, ജസ്റ്റിസ് എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രദേശങ്ങളിൽ നഗരസഭകൾക്ക് ദയാവധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് തെരുവ് നായകളുടെ കടിയേൽക്കുന്നതും പേവിഷബാധ ഏൽക്കുന്നതും മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 28 കോടതി സ്വമേധയായി എടുത്ത കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനും സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായം ഉണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി ബി ഡി സതീശന് ക്ലിഫ് ഹൌസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോടം സ്പീക്കർ. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, സി ഡി എസ് ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്നും മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണമായി പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെയും പോലീസ് സൂപ്രണ്ടുമാരുടെയും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയയിലെ സിയോളിലെത്തി. ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സന്ദർശനവേളയിൽ ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ആൻ ഗ്യു ബാക്കുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ കൊറിയ ബിസിനസ് റൌണ്ട് ടേബിളിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. സൈനിക കൃത്യത, വിവര നിയന്ത്രണം, നയതന്ത്ര സൂചനകൾ, സാമ്പത്തിക നിശ്ചയദാർഢ്യം എന്നിവ ഒത്തുചേർന്ന സമഗ്ര ദേശീയ മുന്നേറ്റമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഈ സൈനിക നടപടി ഭീകരവാദികൾക്ക് വൻ തിരിച്ചടിയായതായി അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ലാൻഡ് വാർഫയർ സ്റ്റഡീസിൽ സംഘടിപ്പിച്ച സുരക്ഷയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് സുസ്ഥിര ദേശീയ വളർച്ചയ്ക്കായി സ്മാർട്ട് പവർ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു കരസേനാ മേധാവി.
5: ഓപ്പറേഷൻ സിന്ധു ഡെലിവേർഡ് മിലിറ്ററി പ്രിസിഷൻ, ഇൻഫർമേഷൻ കൺട്രോൾ, ഡിപ്ലോമാറ്റിക് സിഗ്നലിംഗ് ആൻഡ് എക്കണോമിക് റിസോൾവ് ആസ് വൺ കോഹറന്റ് നാഷണൽ ആക്ട്. ഇറ്റ് സ്ട്രക് ഡീപ് ഡിസ്മാന്റിൽ ടെറർ ഇൻഫ്രാസ്ട്രക്ചർ, പങ്ക്ചർഡ് എ ലോങ് സ്റ്റാൻഡിംഗ് സ്ട്രാറ്റജിക് അസംപ്ഷൻ ആൻഡ് ദെൻ സ്റ്റോപ്പ് ഡെലിബറേറ്റ്ലി ആൻഡ് പർപ്പസ്ഫുൾ. ദ ഡെലിബറേറ്റ് ഹോൾട്ട് ആഫ്റ്റർ 88 ഹവേഴ്സ് വാസ് സ്മാർട്ട് പവർ ഇൻ ഇറ്റ്സ് മോസ്റ്റ് കംപ്ലീറ്റ് എക്സ്പ്രഷൻ, നോയിങ് എക്സാക്ട്ലി വിച്ച് ഇൻസ്ട്രുമെന്റ് ടു അപ്ലൈ അറ്റ് വാട്ട് ഇന്റൻസിറ്റി ആൻഡ് പ്രിസൈസ്ലി വെൻ ടു കൺവേർട്ട് എ മിലിറ്ററി മൂവ്മെന്റ് ഇൻ ടു എ സ്ട്രാറ്റജിക്.
1: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. അടുത്ത മാസം ആരംഭിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ തന്നെയാണ് നയിക്കുക. ടെസ്റ്റിൽ ഋഷഭ് പന്തിനെ ഒഴിവാക്കി കെ എൽ രാഹുലിനെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചു. പന്തിനെ ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശ്രേയസ് അയ്യരായിരിക്കും ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. മുൻനിര പേസർ ജസ്പ്രീത് ബുംറയ്ക്കും ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കും വിശ്രമം അനുവദിച്ചു. ഇംഗ്ലണ്ട് പര്യടനത്തിൽ ബുംറ തിരിച്ചെത്തുമെന്ന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രണ്ട് ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
0: ആകാശവാണി.

0: ഇന്നത്തെ യുവവാണിയിലേക്ക് സ്വാഗതം. യുവജനങ്ങൾ പലതരത്തിലുള്ള അഡിക്ഷനിൽ പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്ററിന്റെ മുൻ ആർക്കൈവിസ്റ്റും സൈക്കോളജിസ്റ്റുമായ ബീന ജയകുമാറാണ്. സ്വാഗതം മാഡം.
1: സന്തോഷം.
0: അഡിക്ഷൻ എന്നതിന് സൈക്കോളജിക്കലായി എങ്ങനെ വ്യാഖ്യാനിക്കാനാവും?
1: ആസക്തി എന്ന് പറയുന്നത് എന്നുവെച്ചാൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ക്ലയൻസ് വരുന്നതാണ്. അപ്പോ ആസക്തി അഥവാ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു സാധനം നിർബന്ധപൂർവം ആൾ തേടുകയും കഴിക്കുകയും ചെയ്യുക, എന്നിട്ട് പക്ഷേ അതിനകത്ത് ദോഷപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആ പ്രവൃത്തിയിൽ തന്നെ ഏർപ്പെടുന്ന ഒരു വിട്ടുമാറാത്ത അവസ്ഥയാണ് ഈ ആസക്തി അല്ലെങ്കിൽ അഡിക്ഷൻ. ശരിക്കും ഇത് മനഃശാസ്ത്രപരമായി ആസക്തി എന്ന് പറയുമ്പോൾ ആസക്തി എന്നല്ല ഇതിനകത്ത് പറയുന്നത്, മനഃശാസ്ത്രപരമായ ആശ്രിതത്വത്തെയാണ് പറയാറുള്ളത്.

0: DSM-ലൊക്കെ ഇതിനെപ്പറ്റി പറയുന്നത് ആശ്രിതത്വം എന്ന് തന്നെയാണ്. മനസ്സും ശരീരവും ഒരു പദാർത്ഥത്തെ ആശ്രയിക്കുന്ന പ്രക്രിയ.
1: ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികമായി കണ്ടുവരുന്ന ആസക്തികൾ ഏതൊക്കെയാണ്, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ?
0: ഇപ്പൊ കണ്ടുവരുന്നത് ഡ്രഗ് അഡിക്ഷൻ ഉണ്ട്, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഗെയിമിംഗ്. ഇത് ഇത്രയുമാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ഡിജിറ്റൽ അഡിക്ഷൻ, ഫോൺ, സോഷ്യൽ മീഡിയ, റീലുകൾ, ഇവയെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ജാഗ്രത കാണിക്കണം?
0: ശരിക്കും ഈ സോഷ്യൽ മീഡിയ നമുക്ക് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷേ അത് കൂടാതെ തന്നെ വേറെയും കുറെ ഗുണങ്ങളുണ്ട്. അതെന്ന് വെച്ചാൽ സോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നു, നമ്മുടെ അഭിപ്രായം പറയാൻ വേണ്ടി നമുക്കൊരു വേദി ഉണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എവനിയ്ക്കുള്ളിൽ മറഞ്ഞുപോയ ബന്ധങ്ങൾ പൊടി തട്ടിയെടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ കൊണ്ട്. പക്ഷേ കോവിഡിന് ശേഷം ആണ് സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയും പ്രചാരം വന്നത്. അമേരിക്കൻ സ്റ്റഡീസ് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഒരു 3 മണിക്കൂറിൽ കൂടുതൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നിവ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവര് ഉപയോഗിക്കാത്തവരെക്കാളും ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവയൊക്കെ വളരെ കൂടുതലായി. ഇപ്പൊ സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ നമ്മൾ സാധാരണ ഇപ്പൊ ചെയ്യുന്നത് എന്താണ്, എന്ത് ഏത് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണം ഏത് വേണം എന്നല്ല നമ്മൾ നോക്കുന്നത്, പകരം എന്തും ഏതും എന്ത് കിട്ടിയാലും നമ്മൾ നോക്കുക കാണുക ആ ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോ സോഷ്യൽ മീഡിയ ഇതുകൊണ്ട് ഈ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും കുറയുന്നുണ്ട് നമുക്ക്. അതിന് കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി ഭയങ്കര സന്തോഷത്തിൽ നല്ല ഡ്രസ്സും ഒക്കെ ധരിച്ച് ആടിപ്പാടി നടക്കുന്നു. ഇത് കാണുമ്പോഴേക്കും നമ്മള് നമ്മളെയും ആ സെലിബ്രിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യാണ്. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ അവരോട് നമുക്കൊരു അസൂയയും നമ്മോട് നമ്മളെ കമ്പയർ ചെയ്യാണ്. അപ്പോഴെന്തോ സംഭവിക്കുന്നത്, നമ്മളൊരു വെറുപ്പും ഉണ്ടാകും. അപ്പോ ഈ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും അവിടെ നഷ്ടപ്പെടുന്നു. പിന്നീട് അത് കൂടാതെ നമ്മളുടെ ആ ഫോക്കസ് ഒക്കെ കുറയ്ക്കുന്നു. ഇത് ഇപ്പോഴും പല കമ്പനികളും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. മൊബൈൽ അവര് വർക്കിംഗ് മൊബൈൽ ബാൻഡാണ്. കാരണം എംപ്ലോയീസിന്റെ ഫോക്കസ് പോവും. അവര് ആ സമയത്ത് വർക്കിംഗ് ടൈമിലൊക്കെ ഇരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നാൽ അവർക്ക് ആ ഫോക്കസ് പോവും. കാരണം അതിൽ അഡിക്റ്റഡ് ആണ് ആൾക്കാരെല്ലാവരും. അടുത്ത വേറെന്ന് പറഞ്ഞാല് മനുഷ്യനുമായുള്ള നമ്മുടെ കണക്ഷൻ, മനുഷ്യർ തമ്മിലുള്ള അകലം കുറയുകയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ. പക്ഷേ മനുഷ്യ മനസ്സ് തമ്മിലുള്ള അകലം കൂടുകയാണ് ചെയ്തത്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തവരുമായി നമ്മൾ ഇരുന്ന് അങ്ങ് ചാറ്റ് ചെയ്യുകയാണ് എത്രയോ സമയം. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത മുറിയിൽ നമ്മുടെ ഹസ്ബൻഡോ വൈഫോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. അതുപോലെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ നമുക്ക് സ്ട്രെസ് ഈ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. സോഷ്യലൈസേഷൻ കൊണ്ട് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉണ്ടാകുകയും സ്ട്രെസ് കുറയുകയും ചെയ്യും. പക്ഷേ നമുക്ക് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് സോഷ്യലൈസേഷന്റെ പ്രാധാന്യം കുറയുന്നു.
1: ഒരു വ്യക്തിക്ക് ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ പറയാമോ?
0: ഇതിനകത്ത് ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഫോൺ ഇല്ലെങ്കിൽ പറ്റില്ല എന്നൊരവസ്ഥയാണ്. ഇത് തന്നെയാണ് അഡിക്ഷൻ. ഫോൺ ഉപയോഗിക്കുന്ന സമയത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും നമ്മളത്. ഒന്ന് ഒരു ഇപ്പൊ റീല് തന്നെയാണെങ്കിൽ ഒന്ന് കണ്ടു അത് മാറ്റി മാറ്റി. ശരിക്കും പറഞ്ഞാൽ ചില സമയം ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങുന്നത് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനായിരിക്കും. അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരെണ്ണം കാണുന്നത്. ഒന്ന് പോയി ചിലപ്പോ ഒരു 10-15 മിനിറ്റ് അതിന്റെ മേളിൽ അങ്ങ് പോവുകയാണ്. ഇത് തന്നെയാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു പരവേശമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാല്. ഈ ഫോണൊന്ന് മാറ്റിവെച്ച് അതൊന്നും ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരുമാതിരി ഒരു വെപ്രാളം പോലെ. ഇത് ശരിക്കും ഒരു വിഡ്രോവൽ സിംറ്റം ആണ്. കാരണം ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് അപ്പോൾ ഉണ്ടാകുന്ന ഒരു പരവേശം. പിന്നെ ഉപയോഗിക്കുന്നത് കുറയ്ക്കണമെന്ന താല്പര്യത്തിന് പുറത്ത് നമ്മൾ പലതവണ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ അത് സാധിക്കാതെ പോകുന്നു. നമുക്ക് അങ്ങനെയുള്ള അൺസക്സസ്ഫുൾ ആയ കുറെ ട്രയൽസ് ഉണ്ടാകുന്നു, പക്ഷെ അത് നടക്കുന്നില്ല. ഉപയോഗിക്കുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരികയും മാനസികമായും വ്യക്തി ജീവിതത്തിൽ ഉൾപ്പെടെ ഇവയെക്കൊണ്ട് പ്രയാസമുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടും, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടും ഇതില് നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫാന്റം വൈബ്രേഷൻ സിൻഡ്രോം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാല് ഈ ഫോണ് ചിലപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുന്ന അവിടെ നിന്ന് പലയിടത്തു നിന്നും വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട്, അത് ശരിക്കും ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും നമ്മുടെ ഉള്ളിൽ മുഴുവൻ ഈ ഫോണാണ്, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് ഇതിലൊക്കെ കയറി സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് കയറി നോക്കിയില്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഔട്ടായി പോകുമോ? എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണമെന്ന് തോന്നൽ.
1: നമ്മളിൽ പലരും ദിവസവും മണിക്കൂറുകൾ ഫോൺ നോക്കി ചിലവഴിക്കാറുണ്ട്. അതിനുള്ള പരിഹാരമായി

0: ഡിജിറ്റൽ ഡയറ്റ് പറഞ്ഞു വരുന്നു. ഒരു യുവാവിന് ഡിജിറ്റൽ ഡയറ്റ് എങ്ങനെ പാലിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
1: നമുക്കത് ഡിജിറ്റൽ ഡയറ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സും കൂടെ വേണം. നമുക്കതിന് എനിക്കിതിൽ നിന്നൊന്ന് ഒഴിവാകണം എന്ന് തോന്നിയാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഡിജിറ്റൽ ഉപകരണങ്ങൾ ചെലവഴിക്കുന്ന സമയം പരിമിതപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ഈ ഡിജിറ്റൽ ഡീടോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചു ദിവസത്തേക്ക് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തിയാൽ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തലച്ചോറിനെ നമുക്കൊന്ന് പുനഃസജ്ജമാക്കാനോ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഒക്കെ പറ്റും. മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ തന്നെ നമുക്ക് ഈ ഡീടോക്സ് കൊണ്ട് പറ്റും. പക്ഷേ നമ്മുടെ സാമൂഹിക ബന്ധം യും വൈകാരിക ബുദ്ധിയെയും നമുക്ക് വർദ്ധിപ്പിക്കാൻ ഇതുകൊണ്ട് കഴിയും. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുമായിട്ടും ആ ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ പറ്റും. കൂടാതെ കുടുംബാംഗങ്ങളായിട്ട് സുഹൃത്തുക്കളായിട്ട് ഒക്കെ ബന്ധം മെച്ചപ്പെടുത്താനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാനും ഒക്കെ സാധിക്കും. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോൺ സ്ക്രീനുകൾ പുറപ്പെടുവിക്കുന്ന നീല വെളിച്ചം മെലാറ്റോണിൻ എന്ന ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്നു. അപ്പോ ഇതൊക്കെ തന്നെ പ്രശ്നങ്ങളാണ്. നമുക്കൊരു ആഗ്രഹം ഇതൊന്ന് 3 ദിവസത്തേക്ക് മാറ്റിയാലോ എന്നുള്ളത്. പക്ഷേ ഈ 3 ദിവസത്തേക്ക് മാറ്റുക പൂർണമായും ഈ ഡിജിറ്റൽ ഇവ മാറ്റുന്നത് എല്ലായ്പ്പോഴും സാധ്യമല്ലെങ്കിലും ഫോൺ ഉപയോഗം കുറയ്ക്കുന്നത് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് ചെറിയ ചെറിയ വിദ്യകളിലൂടെ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗം കുറയ്ക്കാൻ നോക്കാം. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഫോൺ രഹിത സമയം ക്രമീകരിക്കുക. വെച്ചിരുന്നു അന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയാണ്, അതുമല്ല ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ പോയേണ്ട ഇതുമാണ്, അപ്പോ എങ്ങനെയാണ് വീട്ടിൽ എങ്ങനെയാണ്, ഒന്നും സംഭവിച്ചില്ല. ഞാൻ അത്രയും സമയം മാറ്റി തന്നെ വെച്ചിരുന്നു, ഒന്നും സംഭവിച്ചില്ല. എനിക്ക് നന്നായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും പറ്റി. അപ്പൊ അത് തന്നെയാണ് ഇത്. അതൊക്കെ നമ്മളൊന്ന് വിചാരിച്ചാൽ നമുക്ക് ആദ്യം തോന്നുന്നതാണ് ഇതൊന്നും പറ്റുകയല്ല എന്ന്. അങ്ങനെയല്ല, ഒക്കെ സാധിക്കും നമ്മൾ മനസ്സ് വെച്ചാൽ. അപ്പോ ഫോൺ രഹിത സമയം ക്രമീകരിക്കുക. പിന്നീട് രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് ഭക്ഷണ സമയം, ഉറക്കത്തിന് മുമ്പുള്ള സമയം തുടങ്ങി ഒരു ദിവസത്തെ ചില മണിക്കൂറുകൾ ഫോൺ രഹിത സമയമായിട്ട് നമ്മൾ അങ്ങ് ക്രമീകരിച്ചാൽ മതി. പിന്നെ ഫോൺ നിരന്തരം പരിശോധിക്കാനുള്ള പ്രേരണ കുറയ്ക്കുന്നതിന് നമ്മൾ സൈലന്റ് മോഡ് ഉപയോഗിക്കുകയോ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോൾ നോക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. ഇങ്ങനെ ഫോൺ നമുക്ക് ഈ സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കുള്ള ഒരു ശീലമാണ്, നമ്മളത് നോക്കും. പിന്നീട് ഓഫ്ലൈൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ, ഓഫ്ലൈൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുവാണ്, വായന, വ്യായാമം, യാത്ര, ഇതൊക്കെ ശരിക്കും നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്, മെന്റലിയും വളരെ നല്ലതാണ്. പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇടവേള എടുക്കാൻ ഒന്ന് നോക്കണം. ഇപ്പൊ നമുക്ക് ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാൻ പറ്റും. ഇടയ്ക്ക് ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് വാട്സാപ്പ് ഒക്കെ ഫുള്ളായിട്ട് മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളത് സ്ഥിരം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് എന്തോ സംഭവമാണെന്ന് തോന്നുന്നത്, അതങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ എത്രയും അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ നന്നായിരിക്കും അതൊക്കെ ഒന്ന് മാറ്റിയാൽ. പിന്നെ ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനായിട്ട് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഈ സ്ക്രീൻ ഓഫ് ആക്കുന്നത് നന്നായിരിക്കും.
0: മദ്യവും മയക്കുമരുന്നുകളും യുവാക്കളിൽ പടർന്നു പോകുന്നതിന്റെ കാരണം എന്താണ്? കൗതുകം, സമ്മർദ്ദം, ഒറ്റപ്പെടൽ, ഇതിൽ ഏതാണ് ഇതിന്റെ വേരുകൾ?
1: ഇതെല്ലാം ഉണ്ട്. ഈ കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ പറഞ്ഞ എല്ലാ കാരണങ്ങളും ഉണ്ട്. നമുക്ക് ഇതിന്റെ കാരണങ്ങൾ നോക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മദ്യവും മയക്കുമരുന്നും ഒക്കെ വരുന്നതെന്ന്. ഒന്നാമതായിട്ട് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടുകാര് വീട്ടില് പേരന്റ്സും കുട്ടികളും തമ്മിലോ ഹസ്ബൻഡ് വൈഫ് തമ്മിലോ അവർ തമ്മിലൊന്നും സംസാരിക്കാനോ പ്രശ്നങ്ങൾ ആരായാനോ ഒന്നും സമയമില്ല. എല്ലാവരും തിരക്കുകളാണ്. അവർക്ക് കുറച്ച് സമയം കിട്ടിയാൽ എല്ലാരും മൊബൈലോ അല്ലെങ്കിൽ മൊബൈലുമായിട്ടിരിക്കും. അങ്ങനെ വരുന്നത് കൊണ്ടാണ്. അപ്പോ ഇത് കുട്ടികളിലായാലും ആർക്കായാലും ഒരു ഒറ്റപ്പെടൽ, വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ ഇതൊക്കെ ഉണ്ടാകും. അപ്പോഴാണ് കൂടുതൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക്, മദ്യം, മയക്കുമരുന്ന് ഇതിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എല്ലാ ഫാമിലീസും ക്ലയൻസിനോടൊക്കെ പറയാറുള്ളതാണ്, ദിവസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഈ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും കൂടെ ചേർന്നിരുന്ന് ആഹാരം കഴിക്കണം. അങ്ങനെ കഴിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാല് എന്റെ മോനോ മോളോ ആണ് എന്റെ അടുത്തിരിക്കുന്നത് എങ്കിൽ അവനോ അവൾക്കോ ഉണ്ടാകുന്ന ചേഞ്ചസ് ഞാൻ നോട്ടീസ് ചെയ്യും. അതെങ്ങനെയാണല്ലോ, എന്ത് പറ്റി എന്നൊരു ചോദിക്കും. അതുപോലെ അത് ഓഫീസിലോ സ്കൂളിലോ എവിടെയെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ എനിക്ക് അറിയാനും ഒക്കെ സാധിക്കും. നമ്മൾ ഓരോരുത്തർക്കും ഉള്ള വിഷമങ്ങള്, പ്രശ്നങ്ങള്, അതുപോലെ ഈ പിന്നെ ആഹാരം കഴിക്കുന്ന സമയം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഇന്നതൊക്കെ അവിടെ സംഭവിച്ചു, ഇതൊക്കെ പറയാനൊക്കെ ഉള്ള ഒരു വേദിയാണ് ആയിട്ട് ഈ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം എല്ലാവരും ചേർന്നിരുന്ന ആഹാരം കഴിക്കും. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാം പിയർ ഗ്രൂപ്പ് പ്രഷറാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട്സ് നീ വാടാ നമുക്ക് ഇത് പിന്നെ ഇച്ചിരി വെള്ളം അടിക്കാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ വിളിക്കുന്ന സമയത്ത് പോകാതിരുന്നാൽ അവിടെ ഒരു നാണക്കേട് പോലെയാണ്. അപ്പോ കൂടെ നടക്കുന്നവരെ ഫ്രണ്ട്സ് എന്നിവരുടെ പ്രഷർ കൊണ്ട് അങ്ങനെ

0: ഡ്രഗ് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നീട് ഇൻട്രോവേർട്സ് ആയിട്ടുള്ള അധികം സംസാരിക്കാത്തവർ ഫ്രണ്ട്സിനെ കിട്ടാൻ വേണ്ടി, ഫ്രണ്ട്സിന്റെ ഒപ്പം മൈലേജ് കിട്ടാനായിട്ട്, അവരുടെ ഇൻസെക്യൂരിറ്റി മാറ്റാനായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്.
1: ഇത്തരം ആസക്തികൾ ഒരാൾക്ക് ശാരീരികവും മാനസികവുമായും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
0: അതിനകത്ത് ശരിക്കും പറഞ്ഞാല് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ബ്രെയിനുമായി ഇന്ററാക്ട് ചെയ്യുന്നതും പിന്നീട് മൈൻഡ് സെറ്റിനെയും പെരുമാറ്റത്തെയും ബാധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഡ്രഗ്സിനെ ഇതിനെ മൂന്നായിട്ട് നമ്മൾ തരംതിരിക്കും. ഒന്നാമത്തേത് ഡിപ്രസൻസ്. ഡിപ്രസൻസിനകത്താണ് ഈ ആൽക്കഹോളും കഞ്ചാവും ഒക്കെ വരുന്നത്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാല് ഈ ഡ്രഗ്സ് ഒക്കെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ തന്നെയാണ് ബാധിക്കുന്നത്. അതിന്റെ പ്രവർത്തനത്തെ സ്ലോ ഡൗൺ ചെയ്യുന്നു. പിന്നെ കോൺസെൻട്രേഷൻ, കോർഡിനേഷൻ, അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷന് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് എന്നിവയൊക്കെ ഇത് സാരമായി ബാധിക്കുന്നു. രണ്ടാമതായിട്ട് സ്റ്റിമുലൻസ്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നവയാണ്. അത് കൊക്കൈന്, നിക്കോട്ടിന്, മെത്താഫിറ്റമിൻ ഇവയൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഇതും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ സ്പീഡപ്പ് ചെയ്യുന്നവയാണ്. താൽക്കാലികമായിട്ട് കുറച്ച് ഉണർന്നിരിക്കുക, ജാഗ്രത പുലർത്തുക, ആത്മവിശ്വാസവും ഊർജ്ജസ്വലമായി തോന്നിപ്പിക്കുന്ന രീതിയിലും ഒക്കെ ആയിരിക്കും ഇവയൊക്കെ. പക്ഷേ ഇവ പിന്നീട് ഉണ്ടാക്കുന്നത് അഗ്രഷനും ആങ്സൈറ്റിയും ഉറക്കമില്ലായ്മയും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെ ഉണ്ടാക്കും. അതുപോലെ ആൾക്കാരുടെ ബി പി, ഹാർട്ട് റേറ്റ് കൂടുക, ബോഡി ടെമ്പറേച്ചർ ഇവയൊക്കെ വർദ്ധിപ്പിക്കുന്നതായിട്ടും കാണുന്നതാണ്. അടുത്തത് ഹാലൂസിനോജൻസ് ആണ്. അതെന്ന് പറഞ്ഞാല് കെറ്റാമൈൻ, LSD, MDMA ഇതൊക്കെ അതിനകത്താണ്. സറൗണ്ടിങ്ങിനെ പറ്റി അവയർ അല്ലാതാകുന്ന ഒരു തരം ഡ്രഗ്സ് ആണിത്. അവയർനെസ് ഉണ്ടാകുന്നില്ല, അവ ചേഞ്ച് ആകുന്നു. നമ്മൾ യാഥാർത്ഥ്യ ബോധത്തെ ഇല്ലാതാക്കും. എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ നിൽക്കുന്നതിനെ പറ്റിയൊക്കെ നമുക്കൊരു എവിടെയാണ്, എന്താണ് എന്നുള്ള ഒരു ചിന്താഗതി അല്ല. നമ്മൾ വേറൊരു ലോകത്താകും. മറ്റുള്ളവരുമായി വ്യക്തമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റുകയല്ല. പിന്നെ ഉറക്കമില്ലായ്മ, ഡ്രൈ മൗത്ത്, ഇൻക്രീസ്ഡ് എനർജി, പെട്ടെന്ന് സ്പിരിച്വൽ എക്സ്പീരിയൻസ്, അപ്പോ അങ്ങനെ റിയാലിറ്റി അല്ലാത്ത കാര്യങ്ങൾ പിന്നെ പറയുന്നു. അതെന്ന് പറഞ്ഞാല് മാലാഖമാരെ കാണുന്നു, പല ശബ്ദങ്ങൾ കേൾക്കുന്നു, ഇവയെല്ലാം ഹാലൂസിനോജൻസ് ആണ്. അങ്ങനെ മൂന്ന് തരത്തിലാണ് ഇതുണ്ടാകുന്നത്.
1: കുറച്ച് ആളുകൾ ഗെയിമിംഗ് അഡിക്ഷൻ കൊണ്ട് രാത്രി മുഴുവൻ കളിക്കാൻ വേണ്ടി സ്ലീപ്പ് സൈക്കിൾ തന്നെ ഇല്ലാതാക്കുന്നത് കാണാറുണ്ട്.
0: നമുക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിമിംഗ് കൊണ്ട് ഗുണങ്ങളുണ്ട്, ഗെയിംസ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഇമാജിനേഷൻ ഉണ്ടാകുന്നുണ്ട്, ഇമാജിനേഷൻ നമുക്ക് കൂടുന്നുണ്ട്, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് കൂടുന്നു, ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടുന്നു, പിന്നെ അതുപോലെ മെമ്മറി കൂട്ടുന്നു, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പക്ഷേ ഈ ഗുണങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ അവ അഡിക്ഷൻ ആകുമ്പോഴാണ് പ്രശ്നം. ഗെയിംസ് പലതും ഡിസൈനർമാരുണ്ടാക്കിയവയാണ്. അതെങ്ങനെ, ഒരു സൈക്കോളജിസ്റ്റ് ഉൾപ്പെടെ ഉള്ളവരുടെ ഹെൽപ്പോടുകൂടിയാണ്. കാരണം സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ കളിക്കുന്നവരുടെ മനസ്സ് മനസ്സിലാക്കി അവർക്ക് മടുപ്പുണ്ടാകാതെ വീണ്ടും വീണ്ടും കളിക്കത്തക്ക രീതിയിൽ ടാസ്കുകൾ നിറച്ച് ഒരു ഗെയിംസ് ഉണ്ടാക്കും. ഈ ഗെയിംസ് കളിക്കുന്നവർ ഒരു വെർച്വൽ വേൾഡിലേക്ക് വരികയും ഗെയിംസ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. ഇതിലേക്ക് മാത്രമായിരിക്കും കളിക്കുന്നവരുടെ ശ്രദ്ധ. ഈ വെർച്വൽ വേൾഡിലെ ഒരു ക്യാരക്ടറായി മാറുന്നു ഈ കളിക്കുന്ന ആള്. കൂടെ കളിക്കുന്നവരെ അറിയത്തില്ലായിരിക്കും, എന്നാലും അവർ യഥാർത്ഥ ഫ്രണ്ടായി മാറും. പിന്നെ പൈസ വെച്ചുള്ള കളിയൊക്കെ ആണെങ്കിൽ അതിനകത്ത് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ദിവസം പൈസ ലഭിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം ലഭിക്കുമെന്ന തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലാണ് അങ്ങനെ അതിന്റെ ഗെയിംസിനെ ഈ ടാസ്കുകൾ ക്രമീകരിച്ചിരിക്കുന്നത്.
1: പലപ്പോഴും മനുഷ്യർക്ക് ഇവയ്ക്കുമേലുള്ള അഡിക്ഷനെ കുറിച്ച് അവയർനെസ് തന്നെയില്ല. അതിന്റെ ഭാഗമായിട്ടാണ് പലരും മാറുവാൻ തയ്യാറാകാത്തത്. എങ്ങനെ അവരെ പതിയെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കും?
0: ും നല്ല മെജോറിറ്റി ആൾക്കാരും ഇത് സമ്മതിക്കാറില്ല, ഞാൻ അഡിക്റ്റഡ് ആണ് എന്ന്. ആദ്യം ഇവരോട് ഒരു അഡിക്ഷൻ ആകുന്നത് എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ എത്ര സമയം ഉപയോഗിക്കും, എത്ര എന്താണ്, എത്ര കളിക്കുന്നു, എങ്ങനെയുള്ള ഒരു അവർക്കൊരു അവയർനെസ് കൊടുക്കണം. ആദ്യം അഡിക്ഷൻ ആകുന്നത് എപ്പോഴാണ്, അതായത് എത്ര സമയം കളിച്ചാലാണ് ഒരു അഡിക്ഷൻ ഉള്ള ആളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇവയൊക്കെ മനസ്സിലാക്കാം. പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് സെൽഫ് അനലൈസിസ് നടത്താം. താങ്കൾ എത്ര പ്രാവശ്യം എത്ര സമയം കളിക്കുന്നു, അങ്ങനെ ഒന്ന് തിരിച്ചു ചോദിക്കാം നമുക്ക്. അപ്പൊ ആ സെൽഫ് അനലൈസിസ് നടത്തി കഴിയുമ്പോൾ, അങ്ങനെ അഡിക്റ്റഡ് ആണെന്ന് അവയർനെസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അവർക്ക് അവരെ പറ്റി ഒരു ഈ സെൽഫ് അവയർനെസ് കൊടുത്തിട്ട് അവരാരാണെന്നും ലൈഫിന്റെ പർപ്പസ്, അവരുടെ ലൈഫിന്റെ പർപ്പസ് എന്താണെന്നും അവരെ കൊണ്ട് എന്തെല്ലാം സാധിക്കുമെന്നും ഒരു സെൽഫ് ബിലീഫ് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ അവർക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് ഞാനും എന്റെ സുഖവും മാത്രമല്ല, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്, പേരന്റ്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് സമൂഹം, ഇതിനോടൊക്കെ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് തന്നെ കാണിക്കണം. പിന്നീട് അവർക്ക് ഈ നമ്മുടെ ഇമ്മീഡിയറ്റ് സമൂഹത്തെയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുമ്പോഴും അങ്ങനെയാകും. ഉണ്ടാകുമ്പോഴേ ഒരു ആരോഗ്യപരമായ വളർച്ച ഉണ്ടാകുക, നല്ല സൗഹൃദം

0: വിനോദങ്ങൾ ഉണ്ടാക്കി എടുക്കാം അവർക്ക്. പിന്നെ ഹോബീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം, സെൽഫ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം ഇവയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ അവരുടെ ഡെവലപ്മെന്റൽ നീഡ്സ് മനസ്സിലാക്കുക, ഇതൊക്കെ കൂടെ അവർ അംഗീകരിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ.
1: ചിലപ്പോഴൊക്കെ അഡിക്ഷനിലായവർക്ക് സ്വയം ഒരു കുറ്റബോധമോ ഒരു ഗിൽറ്റോ ഒക്കെ തോന്നാറുണ്ട്, പക്ഷേ തിരിച്ചു വരാൻ കഴിയാതെ പോകുന്നു. അതുപോലുള്ള നിലയിലുള്ളവർക്കായി എന്ത് ബോധവൽക്കരണങ്ങൾ കൊടുക്കാമെന്ന് കരുതുന്നു?
0: ഇതിനൊരു ഉദാഹരണം പറഞ്ഞാല്, ഞാൻ ആ ഗെയിമിങ്ങിന്റെ ഇത് ഇടയ്ക്ക് വെച്ച് പിന്നെ ഈ ഗാംബ്ലിങ്ങിൽ കളിച്ച ഒരു മനുഷ്യന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇത് വേണ്ട, അദ്ദേഹത്തിന് അറിയാം പൈസ പൊക്കൊണ്ടിരിക്കുകയാണ്, 75 വീട് വയ്ക്കാനുള്ള 75 ലക്ഷം രൂപ പോയി, പല പല പല കണക്കുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആ സമയത്ത് ഉള്ളിൽ ഉണ്ടെങ്കിലും നമ്മളൊരു പടുകുഴിയിൽ വീണു പോലെ ഒരു ഫീലിംഗ് ആണ്. അപ്പൊ അതിൽ നിന്ന് പിന്നെ എങ്ങനെയും ഞാൻ അടുത്തതിൽ നേടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കുറെ പേരെ കാണാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മള് കുറച്ച് ഗിൽറ്റ് തോന്നിക്കഴിഞ്ഞാൽ അവർ തിരികെ വരിക എന്നുള്ളത് നമ്മൾ ആദ്യം അവർക്ക് കുറച്ച് കൗൺസിലിംഗ് കൊടുത്ത് പതുക്കെ പതുക്കെ കൊണ്ടുവന്നിട്ട് അവരോടൊരു ഒരു ടാർജറ്റ് ഓറിയന്റഡ് ആകണം. എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ ബേസ്ഡ് ആയിട്ട് പതുക്കെ പതുക്കെ അവരെ ഇങ്ങനെ കൊണ്ടുവരാം. നമുക്ക് ഇപ്പൊ ഒരു 15 ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ നമുക്ക് അത് 14 പിന്നെ 13 അങ്ങനെ അങ്ങനെ പതുക്കെ കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ശരിയായ മാർഗം. പിന്നെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ്, ഇവരെ ട്രിഗർ ചെയ്യുന്നത് ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സപ്പോർട്ടില്ലായ്മയോ എന്തൊക്കെയാണ് ഇതിലേക്കൊക്കെ ഇവർ പോകുന്നതിന്റെ, അപ്പൊ ആ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി പിന്നീട് പിന്നെ ഫാമിലി മെമ്പേഴ്സിന്റെ ഹെൽപ്പോടുകൂടി അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക. കാരണം ഈ ഫാമിലി മെമ്പേഴ്സ് പിന്നീട് വീണ്ടും ഇവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഇവർ രക്ഷപ്പെട്ടു വരികയില്ല. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അവരെ പറ്റി ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയ ശേഷം അവർ ആരാണ്, അവരുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ്, അവരെ കൊണ്ട് എന്തെല്ലാം സാധിക്കുമെന്ന് ഒരു സെൽഫ് ബിലീഫ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉറപ്പിക്കുക. ഞാനും എന്റെ സുഖവും മാത്രമല്ല നമ്മളെ ചുറ്റി നിൽക്കുന്ന സമൂഹം, പേരൻസ്, ഫാമിലി, അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് സമൂഹം, ഇതിനൊക്കെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെ ലാസ്റ്റ് അവര് ഇത് എന്ത് വന്നാലും പിന്നീട് അതിലേക്ക് പോകരുത്, പോകാതെ നമ്മൾ നല്ല കാര്യം തന്നെയാണ് അത് വേണ്ട എന്ന തരത്തിൽ മാറ്റി അതിനെ മറക്കാൻ കഴിയണം.
1: തെറാപ്പി, കൗൺസിലിംഗ് എന്നിവ എത്രത്തോളം സഹായകരമാണെന്നും അതിലേക്ക് ആരെല്ലാം എത്തേണ്ടത് എന്നുമുള്ള വിശദീകരണം തരാമോ?
0: പുറത്തു കിടക്കുന്നവരെ അവർ എത്രമാത്രം അഡിക്റ്റഡ് ആണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. തുടക്കത്തിലാണെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊണ്ട് വളരെ നമുക്കൊരു കുറച്ച് സിറ്റിംഗ് കൊണ്ടൊക്കെ നോർമലാക്കി എടുക്കാം ആളെ. എന്നാല് കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ കൗൺസിലിംഗിനോടൊപ്പം മെഡിസിനും കഴിക്കേണ്ടതായിട്ട് വരും, സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടതായിട്ടും കൂടെ വരും. അത് വരുമ്പോൾ കൗൺസിലിംഗിൽ അഡിക്റ്റഡ് ആയ ആളെ കൗൺസിലിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ, അദ്ദേഹത്തെ ചെയ്യുന്നതിനോടൊപ്പം പിന്നെ ചെയ്യേണ്ടത് കൂടെ താമസിക്കുന്നവര്, ഫ്രണ്ട്സ്, ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ലെവലിൽ നിൽക്കുന്നവര്, അങ്ങനെയുള്ളവരെയും ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം എന്താണ് യഥാർത്ഥ സ്ഥിതി, അദ്ദേഹം പറയുന്നത് മാത്രം നമുക്ക് വിശ്വസിക്കാനൊക്കെയല്ല, അപ്പം എന്താണ് ട്രിഗറിംഗ് ഫാക്ടേഴ്സോ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നീട് ഇവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് CBT കൊടുക്കാം, എന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി കൊടുക്കാം. പിന്നെ ഇപ്പൊ കൊടുക്കുന്നുണ്ട് മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി എന്നിങ്ങനെ സൈക്കോ തെറാപ്പികൾ കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇവരെ അഡിക്ഷന് ശേഷം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നതേ ഉള്ളൂ.
1: ജീവിതത്തിൽ ഒരു ഹെൽത്തി ബാലൻസ് നിലനിർത്താൻ നമ്മുടെ ദിനചര്യയിൽ എന്തെല്ലാം ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്?
0: ഇതിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഒരു മനുഷ്യന് ആദ്യം ഇതൊക്കെ കേൾക്കുമ്പോ പിന്നെ ഇതൊക്കെ ഇതൊക്കെ കൊണ്ടാണോ ഞാൻ നന്നാവുന്നത് എന്ന് തോന്നുമെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ, തീർച്ചയായിട്ടും ഇത് കൊണ്ട് നിങ്ങൾക്ക് ഗുണം തന്നെ ഉണ്ടാകും. കാരണം ഇത് അല്ലാതിരുന്ന ഒരു കാലഘട്ടം നിന്ന ആളാണ് ഞാനും. ഞാൻ അത് കഴിഞ്ഞ് ഇതെല്ലാം പ്രാവർത്തികമാക്കി കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ഭയങ്കര ഒരു ചേഞ്ച് ആണ് ഉണ്ടായത്. നമുക്ക് ആദ്യം നോക്കാവുന്നത് സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ്, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുക, നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഒരു കെയറിങ്, അത് നമ്മുടെ കോൺഫിഡൻസ് എന്തായാലും കൂട്ടും. എല്ലാ കാര്യങ്ങളും നമ്മൾ തുടങ്ങേണ്ടതും അവസാനിപ്പിക്കേണ്ടതും നമ്മളിൽ തന്നെയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യാം, എന്ത് നമ്മൾ വേണ്ട ചെയ്യണ്ട എന്നൊക്കെ ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. സെൽഫ് ലവ് വേണമെങ്കിൽ നമ്മൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മിററിന്റെ മുമ്പിൽ പോയി നിന്ന് ചിരിച്ചുകൊണ്ട് ഐ ലവ് യു എന്ന് പറയണം. ഞാൻ എന്നെ

0: തന്നെ സ്നേഹിക്കുന്നു എന്ന്. എന്തിനു മറ്റുള്ളവര് മറ്റുള്ളവരുടെ സ്നേഹം വേണം, നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിച്ചു നോക്ക്, അപ്പോഴും മനസ്സിലാകും നമുക്ക് എത്രമാത്രം കോൺഫിഡൻസ് വർദ്ധിക്കുന്നു എന്ന്. അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്? എല്ലാത്തോടും നമ്മൾ നന്ദി പറയണം, നമുക്കുള്ളതിനോടും. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഇല്ലാത്തതിനെ, നമ്മുടെ മനുഷ്യർ എപ്പോഴും ഇല്ലാത്തതിനെ അതില്ല ഇതില്ല ഓൾവേസ് കംപ്ലൈനിങ് ആണ്. അതല്ല വേണ്ടത്. നമ്മൾ വേണ്ടത് നമുക്ക് എന്തൊക്കെ ഉണ്ട് അതിനൊക്കെ നന്ദി പറയുക. അതുപോലെ ഓരോരോ പിന്നെ നമ്മളെ ഈ മനുഷ്യജന്മം തന്നതിന് നമ്മുടെ പിന്നെ മാതാപിതാക്കളോട് നന്ദി പറയാം. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് പരിപാടി, അങ്ങനെയല്ല. നമ്മൾ ആ കിട്ടുന്ന ഓരോ സാഹചര്യങ്ങളിലും നമ്മളത് മാക്സിമം പറയുക എന്നതാണ്. അൺകണ്ടീഷണൽ ആയിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ ഔട്ട്കമ്മിനെ ഒന്നും നോക്കരുത്. എക്സാം എഴുതുന്നു, ജയിക്കുമോ തോക്കുമോ ഒന്നും നോക്കണ്ട. നമ്മൾ വർക്ക് ചെയ്യുക, അൺകണ്ടീഷണൽ ആയിരിക്കണം. പിന്നെ ബി ട്രൂ ടു യുവർസെൽഫ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ എന്ത് പറയുന്നു എന്ന് നോക്കണ്ട, നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ ഇയാൾ ഉണ്ടെങ്കിലേ ഞാൻ ഹാപ്പിയാകൂ, അങ്ങനെയൊന്നും നോക്കണ്ട. നമ്മളോട് ട്രൂ ആയിട്ട് നിന്നുകൊണ്ട് പിന്നെ നമ്മളോട് എപ്പോഴും ആത്മാർത്ഥത കാണിക്കുക നമ്മള്. പിന്നീട് ബി കൈൻഡ്, ചുറ്റുമുള്ളവരെ സഹായിക്കുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് ഒരാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പിന്നെ സഹായം ചെയ്യാം. പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മള് ഞാൻ എന്നാലും അവനത് ചെയ്തു കൊടുത്ത, അങ്ങനെയുള്ള കംപ്ലയിൻസ് വേണ്ട. നമ്മൾ നമ്മുടെ രീതിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുക. എല്ലാവരോടും ഫ്രണ്ട്ലി ആകുക, അതുപോലെ എല്ലാവരോടും ഒരു ചിരിയോടുകൂടി അവരോട് സംസാരിക്കുക, അതുപോലെ തർക്കിക്കാതിരിക്കുക. അടുത്തത് സ്റ്റേ ബിസി, സ്റ്റേ പ്രൊഡക്റ്റീവ്. ആ രണ്ട് തരത്തില് ബിസി ആയിട്ടിരിക്കുക, പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് വേറെ ഒന്നിനെ പറ്റിയും ഇങ്ങനെ പിന്നെ ചിന്തിക്കേണ്ടി വരുന്നില്ല. പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാകണം എപ്പോഴും. നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചാല് അത് പോസിറ്റീവ് ആക്കി മാറ്റാനുള്ള ഒരു ശ്രമം കൂടി. പിന്നെ നല്ല മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ കൂടുതൽ പോസിറ്റീവ് കാഴ്ചപ്പാടിലെത്തും, ജീവിതം കൂടുതൽ ആസ്വദിക്കാം.
1: ഇത് കേൾക്കുന്ന ഓരോ ശ്രോതാക്കൾക്കും ഓരോ അനുഭവങ്ങളുണ്ട്. ശ്രോതാക്കൾക്കായുള്ള ഒരു സന്ദേശം എന്താണ്?
0: ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ, ഞാൻ പറഞ്ഞു കേട്ട ഒന്നാണ്, അത് പറയാം. മയക്കുമരുന്ന് പറക്കാൻ ചിറകുകൾ തന്നു, പക്ഷെ അവ എന്റെ നീലാകാശത്തെ എന്നിൽ നിന്നും അപഹരിച്ചു. അതായത് നമ്മുടെ ജീവിതത്തെ നമ്മളിൽ നിന്നും അപഹരിക്കുന്ന ഒന്നിനും പിടികൊടുക്കാതിരിക്കുക. അങ്ങനെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ.
1: നന്ദി.
2: യുവവാണി.

ആകാശവാണി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് സർഗ കേരളത്തിൽ 21-ാം നൂറ്റാണ്ടിലെ മലയാള ചെറുകഥ ഡോക്ടർ കെ എസ് രവികുമാർ നടത്തുന്ന പ്രഭാഷണം, സി അനൂപ് എഴുതി അവതരിപ്പിച്ച കഥ കാണാതായ കപ്പൽ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ 25 വർഷങ്ങൾ നാം പിന്നിട്ടിരിക്കുന്നു. കഴിഞ്ഞ 25 വർഷങ്ങൾ മലയാള സാഹിത്യത്തിൽ പുതുഭാവുകത്വം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടിലെ മലയാള ചെറുകഥാ സാഹിത്യത്തിന്റെ വികാസ പരിണാമങ്ങൾ വിലയിരുത്തുകയാണ് നിരൂപകനും എഴുത്തുകാരനും അധ്യാപകനും പ്രഭാഷകനുമായ ഡോക്ടർ കെ എസ് രവികുമാർ.
1: 21-ാം നൂറ്റാണ്ട് പിറന്നപ്പോൾ മലയാള ചെറുകഥയ്ക്ക് 110 വർഷത്തെ ചരിത്രമുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും 25 വർഷം കൂടി കടന്നുപോയിരിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങൾ മുൻകാല രചനകളെയും പ്രവണതകളെയും ഒക്കെ ഒന്ന് വിലയിരുത്താനുള്ള സന്ദർഭങ്ങളാണ്. അതിലയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ 135 വർഷത്തിനിടയിൽ മലയാള ചെറുകഥ കടന്നുപോകുന്ന പല അവസ്ഥകളുടെ ഒരു പരിണാമ ഘട്ടമാണ് സമീപ ഭൂതകാലവും എന്ന് മനസ്സിലാകും. 1891 ആണ് ആദ്യത്തെ മലയാള ചെറുകഥയായ വാസനാവകൃതി അച്ചടിക്കപ്പെടുന്നത്. പിന്നീട് പല പരിവർത്തനങ്ങൾ മലയാള ചെറുകഥയ്ക്കുണ്ടായി. ആദ്യഘട്ടത്തിൽ പ്രണയം, അപസർപ്പണം, നായാട്ട്, അമളികൾ, കോടതി വ്യവഹാരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു മലയാളത്തിൽ ചെറുകഥകൾ ഉണ്ടായത്. അതൊക്കെ പഴയ മട്ടിലുള്ള ചില പാശ്ചാത്യ കഥകളുടെ അനുകരണമായിട്ട്

കുറെയൊക്കെ കേരളീയ ജീവിതാവസ്ഥകളെ ചിത്രീകരിക്കുന്നതായിട്ടും ആയിരുന്നു. എങ്കിലും അതെല്ലാം കേവലം രസിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് എഴുതപ്പെട്ടിരുന്നത്. എന്നാൽ 1930കളോടുകൂടി ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. കേരളീയ ജീവിതത്തിന്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ ചെറുകഥകളിൽ അവതരിപ്പിക്കുന്ന രീതി വികസിച്ചു വന്നു. അതിന് പ്രേരണ നൽകുന്ന സാമൂഹ്യ സാഹചര്യങ്ങളുമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ അഗ്നി ജ്വലിച്ചു നിന്ന ഊഷ്മളമായ അന്തരീക്ഷമായിരുന്നു അത്. തൊഴിലാളികളുടെ സമരങ്ങൾ, ജന്മിത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള സമരങ്ങൾ, ഇങ്ങനെ പല മുഖങ്ങളിലായിട്ട് മനുഷ്യൻ സ്വാതന്ത്ര്യത്തെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കേരളം മൂന്നായി മുറിഞ്ഞുകിടന്ന കാലമായിരുന്നു അത്. രണ്ട് പ്രദേശങ്ങൾ, തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ, മലബാർ പ്രദേശം ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ. ഈ അവസ്ഥകളെല്ലാം മലയാളിയുടെ നിരന്തരമായ ചോദ്യം ചെയ്യലിന് വിധേയമായി. കേരളം എന്നൊരു പ്രദേശത്തെ രൂപപ്പെടുത്തുക, മലയാളി ജീവിതത്തിന്റെ സവിശേഷ മുഖങ്ങളെ ചിത്രീകരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല ലക്ഷ്യങ്ങൾ അക്കാലത്തെ സാഹിത്യരചനകൾക്കുണ്ടായിരുന്നു. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ചിത്രീകരിക്കുക മാത്രമല്ല, വരുംകാല ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് മാത്രമല്ല, വരുംകാലത്ത് അതെങ്ങനെയായിത്തീരണം എന്നുള്ള ചില പ്രതീക്ഷകൾ കൂടി അക്കാലത്തെ സാഹിത്യരചനകളിൽ നമുക്ക് കാണാൻ കഴിയും. 1950കളാകുമ്പോഴേക്കും സ്വാതന്ത്ര്യം ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു, പ്രതീക്ഷകൾ പലതും പൂവണിയുന്നില്ല. അത്തരം ഘട്ടത്തിൽ മനുഷ്യൻ കൂടുതൽ അന്തർമുഖനാവുകയാണ്. അവന്റെ ആന്തരിക ജീവിതത്തെ ചിത്രീകരിക്കുന്ന രചനകൾ അക്കാലത്ത് വന്നു തുടങ്ങി. പിന്നീട് ഒരു പതിറ്റാണ്ടുകൂടെ കഴിയുമ്പോൾ മലയാളത്തിലെ മിക്കവാറും എല്ലാ സാഹിത്യ വിഭാഗങ്ങളിലും വലിയ ചലനമുണ്ടാക്കിയ ആധുനികതാ പ്രസ്ഥാനത്തിന്റെ രംഗപ്രവേശമായി. അസ്തിത്വവാദം പോലെയുള്ള ആശയ സംഹിതകൾ അക്കാലത്തെ എഴുത്തുകാരെ വലിയ തോതിൽ പ്രചോദിപ്പിച്ചു. പിന്നീട് കുറെ കൂടി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 1980കളാകുമ്പോഴേക്കും പിൽക്കാലത്ത് ഉത്തരാധുനികത എന്ന് വ്യവഹരിച്ച ആശയ സംഹിതകളും അതിന്റെ ആവിഷ്കാരങ്ങളായ കഥകളും ഇതര രചനകളും ഒക്കെ മലയാളത്തിലുണ്ടായി. അതുകഴിഞ്ഞ് ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകമാകുമ്പോഴേക്കും ലോകമാകെ വലിയ പരിവർത്തനം ഉണ്ടായ ഒരു ഘട്ടമാണ്. ആ ഘട്ടമാകുമ്പോഴേക്കും നമ്മുടെ നാട്ടിലും ഒരു ആഗോള സാമ്പത്തിക ശക്തികൾക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഒരുങ്ങിയിരുന്നു. ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തെയും സമൂഹത്തിന്റെ ഉൽപ്പന്നമായ സാഹിത്യത്തെയും നിർണയിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അതിന്റെ എല്ലാം അടയാളങ്ങൾ നമ്മുടെ രചനകളിൽ വന്നു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെ ദൈർഘ്യമുള്ള കാലഘട്ടത്തിലെ മലയാള ചെറുകഥയുടെ ആവിഷ്കാരങ്ങളിലെല്ലാം ഇത്തരം സാമൂഹികവും സാംസ്കാരികവുമായ ആശയാന്തരീക്ഷം വലിയ പ്രേരണയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം അടയാളങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായ കഥകളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കം. ആ ഘട്ടം മുതൽ മലയാള ചെറുകഥയിൽ പ്രകടമായ എന്തെല്ലാം സവിശേഷതകളാണ് എന്നുള്ള കാര്യമാണ് നമ്മുടെ ആലോചനാ വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിജീവനത്തിന് വേണ്ടി വലിയ യാതനകൾ അനുഭവിക്കുന്നു എന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത. പഴയതുപോലെയുള്ള ഭൗതികാന്തരീക്ഷം ത്തിലെ പല യാതനകളും കുറഞ്ഞുപോയെങ്കിലും മറിച്ച് അധികാരശക്തികൾ കൂടുതലായിട്ട് ജനതയുടെ മേൽ അവരുടെ ആധിപത്യം പ്രകടിപ്പിക്കുന്ന ഒരു സന്ദർഭമായിട്ട് ഈ കാലം മാറി. മൂലധന ശക്തികളാണ് ലോകത്തെ ഭരിക്കുന്നത്. പലപ്പോഴും രാഷ്ട്രീയ അധികാരം പോലും അവരുടെ ചില ഉപകരണങ്ങളായിട്ട് മാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യ ദശകങ്ങളിൽ കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വലിയ ഉണർവുണ്ടായി. പഴയ ജന്മിത്തത്തിന്റെയും പഴയ ഫ്യൂഡൽ മൂല്യങ്ങളുടെയും സ്ഥാനത്ത് പുതിയൊരു ജനാധിപത്യ ബോധവും പുതിയ ഒരു സാംസ്കാരിക അന്തരീക്ഷവും വളർന്നു വന്നു. പുരോഗമന രാഷ്ട്രീയം അതിന് വലിയ ഒരു പ്രേരണയായി തീർന്നു. അന്ന് മനുഷ്യൻ എന്ന സങ്കല്പത്തിന് വലിയൊരു വില ഉണ്ടായിത്തീർന്നു. മനുഷ്യൻ ആണ് എല്ലാറ്റിന്റെയും ആധാരമായിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അത് മാറി എന്നുള്ളതാണ് പിൽക്കാലത്ത് വന്നൊരു മാറ്റം. ആ മാറ്റത്തിന്റെ ഭാഗമായിട്ട് ആധിപത്യ ശക്തിയുള്ള ആളുകൾ മൂലധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. മറ്റ് മനുഷ്യരല്ല, അവന്റെ ഉപകരണങ്ങളാണ്, അല്ലെങ്കിൽ അവനെ ചവിട്ടിത്തേക്കാനുള്ള വെറും ഞാനീലുകളാണ് എന്നൊരവബോധം രൂപപ്പെട്ടു വന്നു. ഈ ഘട്ടത്തിൽ പലതരത്തിൽ മനുഷ്യൻ തന്റെ അതിജീവനത്തിന് വേണ്ടി പോരാടേണ്ട സാഹചര്യമുണ്ടായി. മണ്ണ്, ജലം, ഭൂമി, പ്രകൃതിയിലെ ഇതര വിഭവങ്ങൾ, ഇതെല്ലാം ഇത്തരം ശക്തികൾ ചൂഷണം ചെയ്യുകയാണ്. അവിടെയാണ് അതിനെല്ലാം വേണ്ടി മനുഷ്യൻ പോരാടാൻ തുടങ്ങിയത്. ശ്വാസം കിട്ടാതെ പിടയുന്ന മനുഷ്യർ, വെള്ളം കിട്ടാതെ ദാഹിക്കുന്ന മനുഷ്യർ, കൂരകൾ കിട്ടാതെ പ്രയാസപ്പെടുന്ന മനുഷ്യർ, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുടെ

0: ഒരുപാട് ഗണങ്ങൾ വലിയ വികസനത്തിനിടയിലും നമ്മുടെ ലോകത്ത് ഉണ്ടായി എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. അതുപോലെ വേരുകളറ്റ് അന്യദേശങ്ങളിലേക്ക് പോകേണ്ടി വന്നവർ, പക്ഷെ അങ്ങനെയല്ലാതെ യുദ്ധങ്ങൾ കൊണ്ടും വംശീയമായ പോരാട്ടങ്ങൾ കൊണ്ടും രക്ഷയില്ലാതെ സ്വന്തം നാട് ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ പല കോണുകളിലുമുണ്ട്. ഇവരെല്ലാം ആണ് വാസ്തവത്തിൽ ലോകത്തിന്റെ സത്യം എന്ന് നമ്മുടെ എഴുത്തുകാർ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടമാണ് ഈ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ കാൽനൂറ്റാണ്ട്. ലോകത്തെവിടെയുമുള്ള മനുഷ്യരുടെ ചലനങ്ങൾ, അവന്റെ പോരാട്ടങ്ങൾ, അവന്റെ യാതനകൾ, ഇതൊക്കെ അപ്പോൾ നമുക്കറിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകമെത്തി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വലിയ തോതിൽ ലോകത്തെ ഒന്നാക്കി തീർത്തു. ലോകത്തിന്റെ ഏത് കോണിലുണ്ടാകുന്ന ഏത് ചലനവും ആ നിമിഷം തന്നെ മറ്റുള്ളവർക്ക് അറിയാവുന്ന സാഹചര്യമുണ്ടായി. റേഷൻ കാർഡുകളേക്കാൾ കൂടുതൽ സിം കാർഡുകളുള്ള ഒരു അന്തരീക്ഷത്തിലാണ്, ഒരു അവസ്ഥയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രതീതി യാഥാർത്ഥ്യത്തിന്റെ അന്തരീക്ഷത്തിലാണ് നാം കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഭൗതിക ജീവിതത്തിൽ നാം നേരിട്ട് ഇടപഴകുന്ന ആളുകളെക്കാൾ എത്രയോ ആളുകളുമായിട്ട്, എത്രയോ കാര്യങ്ങളുമായിട്ട് നമ്മൾ നെറ്റ് വഴി ഈ ലോകത്തിലൂടെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥ ജീവിതത്തിനെ അതിവർത്തിക്കുന്ന ഒരു പ്രതീതി ജീവിതം, വെർച്വൽ ജീവിതം ഓരോ മനുഷ്യനെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം പലതരം അവസ്ഥകളിലൂടെയാണ് ഇന്ന് മനുഷ്യർ കടന്നു പോകുന്നത്. മുൻകാലങ്ങളിൽ ഇല്ലാതിരുന്ന ചില ഊന്നലുകൾ ഇപ്പോഴത്തെ സാഹിത്യ രചനകളിൽ കാണാനുണ്ട്, പ്രധാനമായും ഫിക്ഷനിൽ. അതിലെ തന്നെ വൈവിധ്യമുള്ള ഒരു ലോകമായ ചെറുകഥയിൽ അതൊന്ന് ലിംഗപദവിയെ സംബന്ധിച്ചുള്ള സമകാലിക യാഥാർത്ഥ്യങ്ങളാണ്. സ്ത്രീ പുരുഷനൊപ്പം തുല്യതയുള്ള, പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് എന്ന ബോധം സ്ത്രീ സമൂഹത്തിൽ രൂപപ്പെട്ടത് വളരെ ശക്തമായ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. മലയാള സാഹിത്യത്തിൽ ഏതാണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തെ രണ്ട് ദശകങ്ങളിലാണ് അത്തരത്തിലുള്ള വലിയൊരു മാറ്റമുണ്ടായത്. അതിന്റെ തുടർച്ച ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ഒരു വസ്തുതയ്ക്കപ്പുറത്തേക്ക് ലിംഗപരമായ ഇതര വിഭാഗങ്ങളിലും പെട്ട ഭിന്ന ലൈംഗികതയുള്ളവർ, ലൈംഗിക പരിവർത്തനങ്ങൾ സംഭവിച്ചവർ, സ്വവർഗ ലൈംഗികത പുലർത്തുന്നവർ, ഇങ്ങനെ പല വിധാനങ്ങളിൽപ്പെട്ട ആളുകളുടെ ഒരു സാങ്കത്യം, അവരുടെ ജീവിതത്തിന്റെ സ്വത്വബോധം അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം എത്തിയിരിക്കുന്നു. സർക്കാർ തലത്തിൽ പോലും അവരെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ സാഹിത്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ സാഹിത്യത്തിലേക്ക് സൂക്ഷ്മ രാഷ്ട്രീയമായിട്ട് കടന്നു വരുന്നുണ്ട്. അതുപോലെയുള്ള മറ്റൊരു കാര്യം പ്രാദേശികമായ ചെറിയ ചെറിയ ഇടങ്ങൾക്ക് കിട്ടിയ പ്രാധാന്യമാണ്. മുമ്പ് സാഹിത്യത്തിന്റെ മുഖ്യധാരയിൽ ഇടം കിട്ടാതിരുന്ന പല പ്രദേശങ്ങളും അവിടുത്തെ ജീവിതാവസ്ഥകളും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഇന്ന് നമ്മുടെ കഥാസാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. മലയോര പ്രദേശങ്ങൾ, കടൽത്തീര ജീവിതം, അതുപോലെ നമ്മുടെ ഇതര ഭാഷാ സംസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിലെ ജീവിതം, ഇതൊക്കെ നമ്മുടെ കഥകൾക്ക് ഇന്ന് സൂക്ഷ്മമായ വിഷയമായി തീരുന്നുണ്ട്. അതുപോലെ അതത് പ്രദേശങ്ങളിലെ പ്രത്യേകമായ ഭാഷാഭേദങ്ങൾ, സംഭാഷണത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതത് പ്രദേശങ്ങളുടെ മിത്തുകൾ, അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ കഥയിലേക്ക് സന്നിവേശിക്കപ്പെടുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ചെറുകഥാസാഹിത്യം അതിന്റെ സൂക്ഷ്മ രാഷ്ട്രീയം കൊണ്ട് കൂടുതൽ പ്രതിരോധ സജ്ജമായി തീർന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പഴയ രീതിയിലല്ല, ഒരു പുതിയ രീതിയിൽ, മുമ്പ് നമ്മുടെ പുരോഗമന സാഹിത്യകാലത്തും മറ്റും കണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യാവസ്ഥയുടെ സൂക്ഷ്മ പ്രതിരോധങ്ങളെ ശക്തമായി അവതരിപ്പിക്കുന്ന രചനകൾ പലതും നമ്മുടെ കഥാസാഹിത്യത്തിൽ ഇന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതിരോധപരത ആണ് നമ്മുടെ കഥകളുടെ മുഖ്യമായ ഒരു അടയാളമായിട്ട് ഇന്ന് കാണുന്നത്. അതുപോലെ ആഖ്യാനപരമായ കാര്യങ്ങളിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ആധുനികതയുടെയും മറ്റും കാലത്തുള്ളതുപോലെ നിരന്തരമായ പരീക്ഷണങ്ങൾ, രൂപപരീക്ഷണങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ഭാഷ കൊണ്ടുള്ള പലതരത്തിലുള്ള സങ്കീർണ വ്യവഹാരങ്ങളായിട്ട് കഥയെ മാറ്റുകയോ ഒന്നുമല്ല. മറിച്ച് കഴിഞ്ഞ ഒരു 10-120 കൊല്ലത്തിനിടയിൽ നമ്മുടെ കഥാസാഹിത്യം പലതരത്തിൽ പരീക്ഷിച്ച് രൂപപ്പെടുത്തിയ സാങ്കേതിക രീതികളിൽ നിന്നെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് ഓരോ പ്രമേയത്തിനും ഇണങ്ങിയ മട്ടിലുള്ള രചനാരീതികൾ നമ്മുടെ കഥാകൃത്തുകൾ സാക്ഷാത്കരിക്കുന്നു. പൊതുവിൽ എടുത്തു പറയാവുന്ന ഒരു കാര്യം ചെറുകഥയുടെ ദൈർഘ്യത്തിന് വന്നിരിക്കുന്ന ഒരു വർധനമാണ്. നേരത്തെ ആണെങ്കിൽ ഒരു പുസ്തകത്തിന്റെ 4-5 പേജിൽ അല്ലെങ്കിൽ 7-8 പേജിൽ ഒതുങ്ങുന്നതായിരുന്നു മലയാളത്തിലെ ഒരു ചെറുകഥ. ഈ 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളോടുകൂടി അതിനൊരു മാറ്റം വരുന്നു. പൊതുവെ കഥകൾക്ക് ദൈർഘ്യം കൂടുതലായിട്ടുള്ള ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ വളരെ ചെറിയ ഫ്ലാഷ് ഫിക്ഷൻ എന്ന് പറയുന്ന തരത്തിലുള്ള വളരെ ചെറിയ കഥകൾ ഉണ്ടാകുന്നു. എന്തായാലും ഈ രചനകളെല്ലാം തന്നെ ആത്യന്തികമായിട്ട് ജീവിതത്തിലേക്ക് ഉൾക്കാഴ്ച പകരുന്ന ശക്തമായ രചനകൾ എന്ന നിലയിലാണ് വളർന്നു വന്നിട്ടുള്ളത്. ഇത് മുഖ്യധാരയിലെ അച്ചടി മാധ്യമത്തിലൂടെ വരുന്ന കഥകളെ മുൻനിർത്തിയുള്ള ഒരു നിരീക്ഷണമാണ്. ഇതേപോലെ തന്നെ വളരെ വലിയ ഒരു രോഗമാണ് വാസ്തവത്തിൽ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ. അവിടെയും കഥകളും കവിതകളും ഒക്കെ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്. അത് വലിയ തോതിൽ ആളുകൾക്കിടയിൽ പ്രചരിക്കുന്നുമുണ്ട്. പക്ഷെ അവിടെ ആദ്യ വായനയിൽ ഒരു അഭിപ്രായം രൂപപ്പെടുത്തി അതിനെക്കുറിച്ച് കൊള്ളാം അല്ലെങ്കിൽ അതിനൊരു മിക്കവാറും എല്ലാവരും ലൈക്ക് പറയുന്ന ഒരു രീതിയാണുള്ളത്. അങ്ങനെയുള്ള രചനകളിൽ നിന്ന് ഭിന്നമായിട്ട് അതതിന്റെ ക്ഷണികത കൊണ്ട് പലപ്പോഴും താൽക്കാലികമായിട്ടുള്ള ഒരു ചലനം സൃഷ്ടിക്കുമെന്നല്ലാതെ കഥാസാഹിത്യത്തിന്റെ മുഖ്യധാരയിൽ എന്തെങ്കിലും ചലനമുണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. മറിച്ച് നമ്മുടെ ചെറുകഥ അതിന്റെ ബഹുമുഖമായ സാധ്യതകളെ സാക്ഷാത്കരിച്ചുകൊണ്ട് വളരെ ശക്തമായി അതിന്റെ സൂക്ഷ്മ രാഷ്ട്രീയം ആവിഷ്കരിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ 25 വർഷം കഴിയുമ്പോൾ കാണുന്നത്. ഇത്തരമൊരു പ്രഭാഷണത്തിൽ സ്വാഭാവികമായിട്ടും ശ്രോതാക്കൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ പേര് പറയുകയും അവരുടെ കൃതികളെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത്. വാസ്തവത്തിൽ വളരെയേറെ എഴുത്തുകാർ, പല തലമുറകളിൽപ്പെട്ടവർ, ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിന് മുമ്പ് തന്നെ എഴുത്തിന്റെ രംഗത്ത് ശക്തമായ സാന്നിധ്യം പ്രകടമാക്കിയ നമ്മുടെ ഏറ്റവും മുതിർന്ന കഥാകൃത്ത് മുതൽ ഈ സമീപ വർഷങ്ങളിൽ ബാലപംക്തികളിൽ കൂടിയും അതുപോലെ വിദ്യാർത്ഥികൾക്കുള്ള കഥാമത്സരങ്ങളിലൂടെയും ഒക്കെ കടന്നുവന്ന് തങ്ങളുടെ ചെറിയ ഒച്ച വേറിട്ട് കേൾപ്പിച്ച ഈ കൗമാരക്കാർ വരെയുള്ള വലിയ ഒരു വിഭാഗത്തിൽപ്പെട്ട വ്യക്തിത്വം പ്രകടിപ്പിച്ചു കഴിഞ്ഞവരും പ്രകടിപ്പിക്കാൻ ശേഷിയുള്ളവരുമായിട്ടുള്ള പല കാലഘട്ടങ്ങളിൽ രംഗപ്രവേശം ചെയ്ത ഒട്ടേറെ കഥാകൃത്തുകൾ മലയാളത്തിൽ സജീവമായിട്ട് വർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാമാന്യവൽക്കരണത്തിന് മുതിർന്നത് എന്നുകൂടി ക്ഷമാപണത്തോടുകൂടി പറഞ്ഞുകൊള്ളട്ടെ.
1: 21-ാം നൂറ്റാണ്ടിലെ മലയാള ചെറുകഥ നിരൂപകനും എഴുത്തുകാരനും അധ്യാപകനും പ്രഭാഷകനുമായ ഡോക്ടർ KS രവികുമാർ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. സർഗകേരളത്തിൽ അടുത്തതായി കാണാതായ കപ്പൽ, സി അനൂപ് എഴുതി അവതരിപ്പിച്ച കഥ.
2: തുറമുഖത്തു നിന്നും കപ്പൽ പുറപ്പെട്ടത് അന്ന് നേരം പുലരുന്നതിന് തൊട്ടു മുമ്പാണ്. മഞ്ഞുമറ നീക്കി സൂര്യൻ ഉദിച്ചു വന്നപ്പോഴേക്കും കപ്പൽ കര കാണാത്തത്ര ദൂരത്തെത്തിയിരുന്നു. ഒരു കടൽക്കാക്ക പറന്നുവന്ന് പതിവില്ലാത്ത രീതിയിൽ ശബ്ദമുണ്ടാക്കിയ ശേഷം ആഴത്തിലേക്ക് ചിറക് വിരിച്ചു. മഞ്ഞിന്റെ തിളക്കം അതിന്റെ ചിറകിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇളം ചുവപ്പ് വെളിച്ചം വീണ് കടൽ തിളങ്ങി. അടുത്തെങ്ങും തിരയിളക്കമോ മത്സ്യങ്ങളുടെ ചാട്ടുളിപ്പായലോ കാണാനുണ്ടായിരുന്നില്ല. കപ്പിത്താൻ തുറമുഖത്തെത്തുമ്പോഴേക്കും ശാന്തമായ കടലിലൂടെ കപ്പൽ കാണാദൂരത്തെത്തിക്കഴിഞ്ഞിരുന്നു. അത്ഭുതത്തോടെ അയാൾ നോക്കി നിൽക്കുമ്പോൾ യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ മുന്നിലേക്ക് ഒരാൾ ഓടി വന്നു. അയാളുടെ ചുമലിലെ വലയിലേക്കും എലിയിലെ പേനാക്കത്തിയിലേക്കും കപ്പിത്താൻ നോക്കി. ജഹാംഗീർ ചിരിക്കാൻ ശ്രമിച്ചു. രാത്രിയിൽ കരതൊടാതെത്തുന്ന മത്സ്യങ്ങളെ പേനാക്കത്തി കൊണ്ട് കുത്തിയെടുക്കുന്ന ജഹാംഗീറിനു മുന്നിൽ പ്രഭാതമെത്തുമ്പോഴേക്കും ഒരു മീൻകുന്ന് ഉയർന്നിട്ടുണ്ടാകും. തുറമുഖവും ബീച്ചും മത്സ്യകന്യകയുടെ പ്രതിമയും കാണാനെത്തുന്നവർക്ക് പലതരം മത്സ്യങ്ങൾ ചുട്ടും ഇലയിൽ വാട്ടിവറുത്തും വെളിച്ചെണ്ണയിൽ മുരിച്ചും നൽകുന്നതിനാണ് ജഹാംഗീറിന്റെ പകൽ. രാത്രി തുടങ്ങി അധികമാകും മുമ്പ് അയാൾ കത്തിയുടെ മൂർച്ച കൂട്ടി കുഞ്ഞു ടോർച്ചുമായി കടലേറ്റത്തിന്റെയും ഇറക്കത്തിന്റെയും അരികുപറ്റി നടക്കാൻ തുടങ്ങും. ഒരിക്കലും ഉറങ്ങാത്ത ജഹാംഗീർ ഈ തുറമുഖം വിട്ട് മറ്റെവിടേക്കും ഇക്കാലങ്ങൾക്കിടയിൽ പോയിട്ടില്ല. കടലേറ്റം വന്നാലും കൊടുങ്കാറ്റ് വന്നാലും മറ്റൊരു സുരക്ഷിതത്വത്തിലേക്ക് അയാൾ പോകാൻ കൂട്ടാക്കിയിട്ടുമില്ല. തന്നെ വന്ന് പുതപ്പിക്കാൻ മരണം ഈ കടൽക്കരയിൽ എവിടെയോ ഒരു പുതപ്പ് വിരിച്ചിട്ടുണ്ടെന്നാണ് അയാൾ പറയാറ്. ചില രാത്രികളിൽ മരണം തന്റെ അരികെ വന്നിരിക്കാറുണ്ടെന്നും സ്നേഹത്തോടെ ഒട്ടിക്കിടക്കാറുണ്ടെന്നും പറയുമ്പോൾ ജഹാംഗീർ ഒരു കുട്ടിയെപ്പോലെയാകും സംസാരിക്കുക. ഉൾക്കടലിലേക്ക് നീങ്ങി തുടങ്ങിയ കപ്പലിലേക്ക് അത്ഭുതത്തോടെ വീണ്ടും നോക്കി നിന്ന കപ്പിത്താനോട് ജഹാംഗീർ താൻ കണ്ട അത്ഭുതകരമായ ആ കാഴ്ചയെക്കുറിച്ച് പറയാൻ തുടങ്ങി. ജലത്തിലേക്ക് ആദ്യം നേരിയൊരു ചലനമാണ് കണ്ടത്. ഓളച്ചുറ്റായിരിക്കുമെന്ന് കരുതി മുന്നോട്ട് നടക്കുമ്പോഴാണ് കപ്പൽ പതുക്കെ ഇടതുവശം തിരിഞ്ഞ് അനങ്ങാൻ തുടങ്ങിയത്. പുറപ്പെടാനുള്ള നേരമായിട്ടില്ലല്ലോ എന്ന് തോന്നി. ആകാശത്തേക്ക് നോക്കി നിന്ന ജഹാംഗീർ കണ്ണുകളടച്ചു നിന്നു. നെറ്റി ഒന്ന് ചൊറിഞ്ഞു തിരിയുമ്പോഴേക്കും

0: കപ്പൽ വേഗത പ്രാപിച്ചു തുടങ്ങിയിരുന്നു. അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരാൾ കൂടി കപ്പിത്താൻ അരികെയെത്തി. റൊസാരിയോ, എല്ലാ യാത്രകളിലും കപ്പിത്താനൊപ്പം അയാളുണ്ടാകും. തന്റെ കടൽ യാത്രകളിൽ നിശബ്ദതയുടെ ആവരണം പൊട്ടിച്ചുവിടാറുള്ള റൊസാരിയോ അന്നും പതിവ് പോലെ കപ്പലിൽ പുറപ്പെടാനെത്തിയതാണ്. അപ്പോഴാണ് കരവിട്ട് കടലിലേക്ക് പോകാൻ തുടങ്ങിയ കപ്പൽ കാണുന്നത്. അപ്പോൾ ഏകാന്തമായ ആകാശത്ത് ഒരു പരുന്ത് താഴ്ന്നു പറക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ചുണ്ടിൽ കിടന്ന് പൊളയുന്ന ഒരു ഞണ്ട്. എന്തു പറയണമെന്നറിയാതെ അവർ പകച്ചുനിന്ന് പരസ്പരം നോക്കി. അത്ഭുതങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കടന്നു വരാൻ തുടങ്ങിയ നാളുകളെക്കുറിച്ച് അവർ ഓർക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ദിവസം പുലർന്നപ്പോൾ മുതൽ തുറമുഖം വിജനമായി മാറുകയായിരുന്നു. അത്രനാളും കാളം മുഴക്കുന്ന കപ്പലുകളും ഐലസവിളികളും ആരവും നിറഞ്ഞ ചുറ്റുവട്ടത്ത് ഭയത്തിന്റെ ഒരു കയർ സർപ്പരൂപത്തിൽ വന്നു വീണു. മുഖാവരണം ധരിച്ച മനുഷ്യർ പരസ്പരം ഭീതിയോടെ നോക്കി നിൽക്കാൻ തുടങ്ങി. ഒരാൾ തൊട്ട മീൻ മറ്റൊരാൾ തൊട്ടു നോക്കാതെയായി. പങ്കായങ്ങളിൽ ചിതൽ മേഘമാരംഭിച്ചു. ഉറുമ്പുകൾ കൂനകളായി നടവഴികളിൽ നിറഞ്ഞു. ഇടയ്ക്കിടെ കൂട്ടമായി പറന്നെത്തിയ കടൽക്കാക്കകൾ കരയിൽ അടിഞ്ഞുകൂടിയ ചെറുമത്സ്യങ്ങളെ കൊത്തിയെടുത്ത് പറക്കുമ്പോൾ അവയുടെ ചിറകടിയിലും ഭയം മുറുകിക്കൊണ്ടിരുന്നു. ഒരു രാത്രി പുലർന്നപ്പോൾ മുതൽ തുറമുഖത്തേക്കും തിരിച്ചുമുള്ള വാഹനങ്ങളുടെ നീണ്ട നിര ഇല്ലാതായി. മീനും സുഗന്ധവ്യഞ്ജനങ്ങളും കടഞ്ഞ മര ഉരുപ്പിടികളും കയറ്റിക്കൊണ്ടുപോയ ലോറികൾ വഴിവക്കിൽ അനാഥമായി നിരന്നുകിടന്നു. ചീഞ്ഞ മത്സ്യങ്ങളുടെ ഗന്ധം ചുറ്റുവട്ടങ്ങളിൽ കുമിഞ്ഞു. വീടുകളിൽ നിന്നും പുറത്തിറങ്ങി വന്നവർ പാചകപാത്രങ്ങൾ കൊട്ടി ഭയത്തിന്റെ വസൂരിവടുക്കൾ മായ്ക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും മുടങ്ങാതെ തുറമുഖത്ത് ചുറ്റി നടന്നത് മൂന്നു പേർ മാത്രമാണ്. കപ്പിത്താനും റൊസാരിയോയും ജഹാംഗീറും. തലേന്ന് രാത്രി കപ്പൽ കരയോടടുപ്പിച്ചു കഴിഞ്ഞ് റൊസാരിയോ പിടയ്ക്കുന്ന മത്സ്യങ്ങളുടെ കൂട ജഹാംഗീറിനെ ഏൽപ്പിച്ചതാണ്. കപ്പിത്താൻ മുറിയിലെത്തി മേല് കഴുകുമ്പോഴേക്കും വറുത്ത മീനും ചുട്ടെടുത്ത ഗോതമ്പ് റൊട്ടിയുമായി എത്താമെന്ന് വാക്കുകൊടുത്തിട്ടാണ് ജഹാംഗീർ തിടുക്കത്തിൽ നടന്നത്. താൻ അന്ന് രാത്രിയിലേക്ക് വേണ്ട ചില ആഹാരപദാർത്ഥങ്ങൾ കപ്പിത്താന്റെ മുറിയുടെ മുന്നിലെ ഫൌണ്ടന്റെ പിന്നിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന കാര്യം ജഹാംഗീറിനെ റൊസാരിയോ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ലഹരിയുടെ തൂവലില്ലാതെ തന്നെ വിസ്മയത്തിന്റെ ആകാശം ചുറ്റിവരാൻ തനിക്കറിയാമെന്ന ഭാവത്തിൽ ഒന്ന് ചിരിച്ച ശേഷം ജഹാംഗീർ അടുപ്പു കത്തിക്കാനുള്ള കരിയുമായി തിടുക്കത്തിൽ നടന്നു. തീ കാഞ്ഞു തുടങ്ങിയതോടെ തണുപ്പിന്റെ അലകൾ വിട്ടകന്നു. കപ്പിത്താൻ തന്റെ അനുമതിയില്ലാതെ സ്വയം കടൽയാത്ര പുറപ്പെട്ട കപ്പലിനെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്നു. തന്റെ ജീവിതത്തിൽ കൺകണ്ട ദൈവമായ കപ്പിത്താന്റെ സങ്കടം കണ്ട് റൊസാരിയോയുടെ ഉള്ളുപിടച്ചു. തീക്കായലിനൊപ്പം തൊട്ടടുത്തു കൂട്ടിയ കല്ലെടുപ്പിൽ മുരിഞ്ഞുപൊങ്ങിയ വിവിധതരം മത്സ്യങ്ങളുടെ മണം അവിടെ മാകം നിറഞ്ഞു. മനുഷ്യർ അപ്രത്യക്ഷരായ കടലോരത്ത് കാലങ്ങളായി കാണാറുള്ള റൊസാരിയോ വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി. ലഹരിയുടെ കൊതുമ്പിൽ തൂങ്ങി നിന്ന അയാൾ കപ്പിത്താന്റെ കരൽ പൊടിയുന്നത് കേൾക്കാനാകുന്നുണ്ടെന്നും കാണാതായ കപ്പൽ തിരഞ്ഞ് ഏതു നിമിഷവും കപ്പിത്താൻ കടൽത്തിരയിലേക്ക് പായുമെന്നും ഭയക്കുന്നുണ്ടായിരുന്നു. കര തൊട്ടുനിന്ന കപ്പൽ കടലാഴത്തിലേക്ക് സ്വയം സഞ്ചരിച്ചതാണെന്ന് മൂന്നു പേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. രണ്ടുപേർ ആദ്യയോടെ കപ്പിത്താൻ അടുപ്പിൽ ചൂടിലേക്ക് തീ കായാനെത്തുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നു. മുറിയിൽ വെരുകിനെ പോലെ നടക്കുന്ന കപ്പിത്താനെ പുറത്തുനിന്ന് നോക്കിയ റൊസാരിയോ ജഹാംഗീറിന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. സാധാരണ ഈ നേരത്താണ് കപ്പൽ തീരത്തോടടുക്കുന്നത്. അത് കഴിഞ്ഞ് അധിക നേരമാകും മുമ്പ് കപ്പിത്താനും റൊസാരിയോയും താമസ്ഥലത്തെത്തും. കുളിച്ച് വസ്ത്രം മാറി വന്നാൽ ഒന്നൊന്നര മണിക്കൂർ തീകായലും ചൂടിൻ തുടലുമൊക്കെയായി കഴിയും. അതാണ് പതിവ് രാക്കൂട്ട്. തലേന്ന് കടൽയാത്രയ്ക്കിടയിൽ വല്ലാത്തൊരു വിമിഷ്ടം തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്നതുപോലെ കപ്പിത്താന് തോന്നിയിരുന്നു. നീലാകാശത്തിന് ചുവട്ടിലെ ക്ഷോഭിച്ച കടൽ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴൊന്നും റൊസാരിയോ ചില ദിവസങ്ങളിൽ യാതൊരു കളിതമാശയും പറയില്ല. അങ്ങനെയുള്ള സായാഹ്നങ്ങളിൽ കരയിലെത്തി സ്വയം അയഞ്ഞു വരും വരെ ജഹാംഗീറും കപ്പിത്താനോട് അധികം സ്വാതന്ത്ര്യമൊന്നും കാണിക്കാൻ ശ്രമിക്കാറില്ല. അങ്ങനെ മറ്റുള്ളവരുടെ ചുമലോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതമായിരുന്നില്ല കപ്പിത്താന്റേത്. എപ്പോഴും ഒരു കയ്യകലം ദൂരത്തായിരുന്നു അയാളുടെ ശരീരവും മനസ്സും. എപ്പോഴെങ്കിലും തന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ചിലത് സംഭവിക്കുമെന്ന് കപ്പിത്താൻ വിശ്വസിച്ചു. വർഷങ്ങളായി കടലിന്റെ ഹൃദയത്തിലൂടെ സഞ്ചരിക്കുന്നതായിരുന്നു കപ്പിത്താന്റെ ദിനചര്യ. അല്ലാത്ത ദിവസങ്ങളിൽ ഭാരമുള്ളതെന്തോ ഒന്ന് തന്റെ ചുമലിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടെന്ന ഭാവമായിരുന്നു അയാളുടേത്. കപ്പലോട്ട് നേരത്ത് മറ്റൊരാളായി മാറുന്ന കപ്പിത്താനെയാണ് റൊസാരിയോ എപ്പോഴും കണ്ടിട്ടുള്ളത്. ആ നേരങ്ങളിൽ പഞ്ചേന്ദ്രിയങ്ങളും ഉണർന്ന് അന്യഗ്രഹത്തിൽ നിന്നും പൊടുന്നിനെയും ഭൂമിയിലേക്ക് പൊട്ടിവീണ ഒരാളെപ്പോലെയാണ് അയാൾ. കടൽ ചുരുക്കിലും ശാന്തതയിലും കപ്പിത്താൻ ഭൂമിയിൽ നിന്നും തെല്ലുയർന്നു നിൽക്കുന്നതായി റൊസാരിയോയ്ക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും ചിറക് വിടർത്തി പറക്കുന്നതായും. റൊസാരിയോയും ജഹാംഗീറും വിറകുകൊള്ളികൾ അടുക്കി വെച്ചുകൊണ്ടിരിക്കെ കപ്പിത്താൻ പതിവില്ലാതെ വേഗതയിൽ പടവുകളിറങ്ങി മുറ്റത്തേക്ക് വന്നു. നമുക്ക് പുറപ്പെടാം. ഈ രാത്രി പുലരും മുമ്പ് എനിക്ക് എന്റെ കപ്പൽ കണ്ടെത്തണം. കപ്പിത്താൻ മുന്നോട്ടു നടന്നു. റൊസാരിയോ ജഹാംഗീറിനെ നോക്കി. അവർ കണ്ടതാണ് സ്വയം പാത വരഞ്ഞ് കപ്പൽ ഉൾക്കടലിലേക്കുള്ള നീണ്ട പാതയിലൂടെ അകന്നു പോകുന്നത്. കപ്പിത്താനില്ലാത്ത കപ്പലിന്റെ വിധി എന്താവുമെന്ന ആകുലതയൊന്നും അപ്പോൾ തോന്നിയില്ല. എന്നും പുറപ്പെടുന്ന സമയത്ത് കപ്പിത്താൻ തുറമുഖത്തെത്തുമെന്നും കടൽക്കാറ്റിനൊപ്പം നടന്ന് കപ്പലിൽ പ്രവേശിച്ചിട്ടുണ്ടാകുമെന്നുമൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചത്. അങ്ങനെയൊന്നുമല്ല സംഭവിച്ചതെന്നും കപ്പൽ സ്വയം വേഗമാർജിക്കുകയും കാറ്റിന്റെ ഗതിക്കൊപ്പം സഞ്ചരിക്കുകയുമായിരുന്നു. കപ്പിത്താൻ കടലിലേക്ക് നടന്നു, ഒപ്പം റൊസാരിയോയും ജഹാംഗീറും. കടൽ തീരം വിജനമായിരുന്നു. കപ്പിത്താനൊപ്പം പുറപ്പെടുകയല്ലാതെ മറ്റു പോംവഴികളൊന്നും റൊസാരിയോയ്ക്കും ജഹാംഗീറിനും മുന്നിൽ ഉണ്ടായിരുന്നില്ല. അവർ കപ്പിത്താന്റെ പിന്നാലെ നടന്നു. രാത്രി കടലിൽ നിലാവ് പരന്നുകിടന്നു. പതിവ് വഴിയിലൂടെ നടന്ന് കപ്പൽ കിടന്ന സ്ഥലത്തെത്തിയ കപ്പിത്താൻ തിരിഞ്ഞു നോക്കി. തന്റെ തൊട്ടരികെ നിശബ്ദരായി നിൽക്കുന്ന രണ്ടുപേർ, അതിലൊരാളെ കുരുതി കൊടുത്താൽ അപ്രത്യക്ഷമായ കപ്പൽ തിരികെ എത്തുമെന്നാണ് സ്വപ്നത്തിൽ പ്രത്യക്ഷയായ മാലാഹ പറഞ്ഞിരുന്നത്. ഇരുവരിൽ ആരെയാണ് കുരുതി കൊടുക്കേണ്ടതെന്ന കാര്യത്തിൽ തോന്നിയ സംശയത്തിനും മാലാഖ മറുപടി പറഞ്ഞു. നിനക്ക് അതിജീവനത്തിന് ആരെയാണ് അധികം ആശ്രയിക്കേണ്ടത്? അതുമാത്രമായിരിക്കണം വാളിന്റെ മൂർച്ച കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കപ്പിത്താൻ ഇരമ്പി വന്ന തിരയിലേക്ക് നോക്കി നിന്നു. അകലെ നിന്നും കരയിലേക്ക് വന്നുകൊണ്ടിരുന്ന കപ്പൽ, അവിടേക്ക് നോക്കി നിൽക്കുന്ന റൊസാരിയോയും ജഹാംഗീറും. അവർക്ക് നേരെ കപ്പിത്താൻ നടന്നു. ഭൂമിയുടെ ആഴത്തിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു കേൾക്കാൻ തുടങ്ങി. സ്വന്തം ശരീരത്തോട് ചേർത്ത് ബന്ധിച്ചിരുന്ന വാൾ പുറത്തെടുത്ത കപ്പിത്താൻ റൊസാരിയോയുടെ രക്തം മണ്ണിൽ കട്ട പിടിച്ചു കിടക്കുന്നതും കൃഷ്ണമണികളിൽ ഉറുമ്പരിക്കുന്നതും കണ്ടു. തൊട്ടരികെ പരുന്തുകൾ വട്ടമിട്ടിരുന്ന് കൊത്തിയെടുക്കുന്ന ജഹാംഗീറിന്റെ ശരീരം. തോന്നലാണോ നേരാണോ മുന്നിലെ കാഴ്ചകളെന്ന് നിശ്ചയിക്കാനാവാതെ പകച്ചു നിന്ന കപ്പിത്താനരികെ വീണ്ടും മാലാഖ പ്രത്യക്ഷമായി. നിനക്കുവേണ്ടി കാത്തു നിൽക്കുന്നത് നിന്റെ നിഴൽ മാത്രം. അതിനൊപ്പം നടന്നു പോയിക്കൊള്ളുക. കഴിയുമെങ്കിൽ തിരിഞ്ഞു നോക്കാതിരിക്കുക. കപ്പിത്താൻ കടലോരം വിട്ടുമാറാതെ നടന്നു. അകന്നുപോയ കപ്പൽ എത്ര ദൂരം നടന്നിട്ടും കപ്പിത്താന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ തിരയിലേക്ക് ഇറങ്ങുമ്പോൾ കപ്പിത്താൻ മാലാഖ പറഞ്ഞത് മറന്ന് തിരിഞ്ഞു നോക്കി. മൂർച്ച തിളങ്ങുന്ന വാളുമായി പിന്തുടരുന്ന നിഴൽ ആരുടേതാണെന്ന് കപ്പിത്താന് തിരിച്ചറിയാനായില്ല. കാണാതായ കപ്പൽ കണ്ടെത്താനാവാതെ കപ്പിത്താൻ കടൽ മണത്തിലൂടെ നടക്കാൻ തുടങ്ങി.
1: കാണാതായ കപ്പൽ, സി അനൂപ് അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. രാജീവ് ആലിംഗലിന്റെ വരികൾക്ക് സ്വന്തം സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ഒപ്പം നയനയും പാടിയ ഗാനം ചിത്രം ആമയും മുയലും.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ഇന്ത്യയുടെ ഊർജ്ജ ഭൂപടം മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചരിത്രാത്മക പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി സബ്സിഡി നൽകുന്നു. സബ്സിഡിയോടെ മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വീടുകളുടെ വൈദ്യുതി ചെലവുകളും അതുവഴി സർക്കാരിന്റെ വൈദ്യുതി ചെലവുകളും കുറയ്ക്കാൻ കഴിയുമെന്നും പദ്ധതി വിഭാവന ചെയ്യുന്നു. ഇങ്ങനെ രാജ്യത്ത് സോളാർ ഊർജ്ജത്തിന്റെ വ്യാപക ഉപഭോഗം പ്രോത്സാഹിപ്പിച്ച് ഏകദേശം 75,000 കോടി രൂപയുടെ ലാഭമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ ഊർജ്ജ മാർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും പദ്ധതി സഹായിക്കുന്നു. സോളാർ ഊർജ്ജത്തിലേക്ക് മാറുന്നതിലൂടെ ഇന്ത്യയുടെ കാർബൺ പാദമുദ്ര കുറയ്ക്കാമെന്നും സർക്കാർ ലക്ഷ്യമിടുന്നു. 2026-27 സാമ്പത്തിക വർഷം വരെയാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിക്ക് മൊത്തം 75,021 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത്. പദ്ധതി ദേശീയ തലത്തിൽ ദേശീയ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഏജൻസിയും സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ഇംപ്ലിമെന്റേഷൻ ഏജൻസികളും മുഖേന നടപ്പാക്കും. പദ്ധതി പ്രകാരം 2 കിലോവാട്ട് വരെ ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് യൂണിറ്റ് വിലയുടെ 60% സബ്സിഡിയും 2 കിലോവാട്ട് മുതൽ 3 കിലോവാട്ട് ശേഷിയുള്ള അധിക വിഭാഗത്തിന് 40% സബ്സിഡിയും ലഭിക്കും. 3 കിലോവാട്ട് വരെ ശേഷിയുള്ള റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ് സോളാർ RTS സംവിധാനം സ്ഥാപിക്കുന്നതിനായി വീടുകൾക്ക് ബാധ്യതാരഹിതവും കുറഞ്ഞ പലിശ നിരക്കിലുമായ വായ്പയും ലഭ്യമാകും. ഇവ വഴി പദ്ധതിയിൽ പങ്കെടുക്കുന്ന വീടുകൾക്ക് തുടക്കച്ചെലവിൽ വലിയ ആശ്വാസം ലഭിക്കും. സോളാർ സംവിധാനം എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുമാകും. സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ പ്രയോജനം ലഭിക്കാൻ ഇനി പറയുന്ന നിബന്ധനകൾ ബാധകമാണ്. അപേക്ഷകൻ ഭാരതീയ പൌരനായിരിക്കണം. സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ ടെറസ് അഥവാ റൂഫ് ഉള്ള വീട് ഉണ്ടായിരിക്കണം. വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം. മുൻപ് മറ്റേതെങ്കിലും സോളാർ സബ്സിഡി പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഉപഭോക്താവ് PM സൂര്യഘർ.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിൽ സംസ്ഥാനവും വൈദ്യുതി വിതരണ ഏജൻസി അഥവാ ഡിസ്കോം തിരഞ്ഞെടുക്കണം. ദേശീയ പോർട്ടലിലൂടെ ഉപഭോക്താക്കൾക്ക് ഉചിതമായ യൂണിറ്റ് വലിപ്പം, ആനുകൂല്യ കാൽക്കുലേറ്റർ, വെഞ്ചർ റേറ്റിംഗുകൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഉപഭോക്താവിന് തനിക്കിഷ്ടപ്പെട്ട വെൻഡറും സൌരോപാധിയും തെരഞ്ഞെടുക്കാം. അങ്ങനെ ദേശീയ പോർട്ടൽ വഴി സബ്സിഡിക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതിയിലെ മോഡൽ സോളാർ വില്ലേജ് ഘടകത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഓരോ ജില്ലയിലും ഒന്നുവീതം മോഡൽ സോളാർ ഗ്രാമം സ്ഥാപിക്കുക എന്നതാണ്. ഈ പദ്ധതിയിലൂടെ ഗ്രാമസമൂഹങ്ങളെ സോളാർ ഊർജ്ജം സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഊർജ്ജ സ്വയം പര്യാപ്തത നേടാൻ അവരെ ശക്തമാക്കുകയും ചെയ്യും. ഇതിനായി 800 കോടി വകയിരുത്തലോടെ ഓരോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമത്തിനും 1 കോടി രൂപ വീതം ധനസഹായം നൽകും. മോഡൽ ഗ്രാമം അർഹതയാർജിക്കാൻ ജനസംഖ്യ 5,000-ൽ കൂടുതലായിരിക്കണം. പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഈ പരിധി 2,000 ആണ്. ഗ്രാമങ്ങൾ മത്സരാത്മകമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് ജില്ലാതല കമ്മിറ്റി അഥവാ DLC തിരിച്ചറിയുന്ന തീയതിയോട് അനുബന്ധിച്ച് ഗ്രാമത്തിന്റെ ആകെ പുനരുപയോഗയോഗ്യ ഊർജ്ജശേഷി അടിസ്ഥാനമാക്കി അവ പരിശോധിക്കുകയും റാങ്ക് ചെയ്യുകയും ചെയ്യും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പുനരുപയോഗ ഊർജ്ജശേഷിയുള്ള ഗ്രാമത്തിനാണ് 1 കോടി രൂപ ധനസഹായം ലഭിക്കുക. ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പുനരുപയോഗ ഊർജ്ജ വികസന ഏജൻസികൾ വഴി ജില്ലാതല കമ്മിറ്റിയുടെ മേൽനോട്ടം നടക്കും. ഇങ്ങനെ മോഡൽ ഗ്രാമങ്ങൾ സ്വയം സോളാർ ഊർജ്ജ ഉൽപാദനത്തിലേക്ക് മാറുകയും രാജ്യത്തെ മറ്റ് ഗ്രാമങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്യുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ത്യയുടെ സുസ്ഥിര ഊർജ്ജത്തിന്റെയും സാമ്പത്തിക ശാക്തീകരണത്തിന്റെയും ദിശയിൽ ഒരു പരിവർത്തനാത്മക ചുവടുവെപ്പാണ്. മോഡൽ സോളാർ വില്ലേജുകളെ പോലുള്ള നൂതന ഘടകങ്ങൾക്കായി പ്രത്യേക ധനവിഹിതം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ദൃഢമായ പ്രതിബദ്ധതയുടെയും ദീർഘകാല പ്രത്യാശകളുടെയും തെളിവാണ്. പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കിയ വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവ് നായ്ക്കൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്നതും പേവിഷവാദ ഏൽക്കുന്നതും മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 28-ന് കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്യീകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന് മുൻ ഉത്തരവ് പിൻവലിക്കാനും സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1,070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ്

0: വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സന്ദർശനമാണിത്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. 2026 ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25-നാണ് നട വീണ്ടും തുറക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. തൃശൂർ പാട്ടൂരായ്ക്കലിൽ പ്രവർത്തനം ആരംഭിച്ച അത്യാധുനിക ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. UIDAI നേരിട്ട് നടത്തുന്ന കേരളത്തിലെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇപ്പോൾ തൃശൂരിൽ തുറന്നിരിക്കുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ കേന്ദ്രമുള്ളത്. കോംഗോയിൽ എബോള രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. നിലവിൽ 131 മരണങ്ങളും 513 സംശയാസ്പദമായ കേസുകളും കോംഗോയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗബാധ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് രണ്ടാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15-ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിച്ചിരുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ ബാറ്റിംഗിന് അയച്ചു. ജയ്പൂരിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ മുഹമ്മദ് റസിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ജിലേബി എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയത്. രചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സംഗീതം ബിജിപാൽ.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. സ്വപ്നങ്ങൾ കാണുവാനും ആ സ്വപ്നങ്ങൾക്ക് നിറം നൽകുവാനും ഇന്നും മനുഷ്യനെ ഉത്തേജിപ്പിക്കുന്നത് ആകാശത്തിന്റെ നാനാവർണ്ണങ്ങളാണ്. നക്ഷത്രങ്ങൾ താരാട്ടുപാടുന്ന രാവിൽ വിജ്ഞാനങ്ങളുടെ വാനം ഒരു വിസ്മയ ലോകം തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ ഒരു പ്രഭാഷണം കേൾക്കാം. വിദ്യാർത്ഥികളിൽ വാനനിരീക്ഷണത്തോടുള്ള താല്പര്യം എങ്ങനെ വളർത്താം? ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് ഡയറക്ടർ സി ടി അജിത് കുമാർ സംസാരിക്കുന്നു.
2: ആകാശ കാഴ്ചകൾ എന്നും മനുഷ്യനെ ആകർഷിച്ചിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവന്റെ ശ്രദ്ധ ആകർഷിച്ചതിൽ അത്ഭുതമില്ല. എന്നും കൃത്യസമയത്ത് കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്ന സൂര്യൻ ഭൂമിയെ ചുറ്റുകയാണെന്നായിരുന്നു ആദ്യ മനുഷ്യൻ വിചാരിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അതല്ല എന്ന് നമുക്കറിയാം. ഈ പ്രപഞ്ചം എത്രത്തോളം വലുതാണ്? അതിന് അതിരുകളുണ്ടോ? അതിരുകളുണ്ടെങ്കിൽ അതിനും അപ്പുറത്തെന്താണ്? മനുഷ്യന്റെ അറിയാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ജ്യോതിശാസ്ത്രം. ആധുനിക കാലത്ത് ജ്യോതിശാസ്ത്ര പഠനം ഗൌരവമുള്ള പഠനശാഖയായി മാറിയിരിക്കുന്നു. അക്കാദമിക പഠനം ഒരു വശത്ത് നിൽക്കുമ്പോൾ വാനനിരീക്ഷണം ഏതൊരാൾക്കും ഒരു ഹോബിയായി ഏറ്റെടുക്കാവുന്ന പഠനമാണ്. ദിവസവും ആകാശഗോളങ്ങളെ നിരീക്ഷിക്കുകയും അത് ഒരു ബുക്കിൽ തീയതി അനുസരിച്ച് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ പഠനത്തിന്റെ ആദ്യ വഴി. അറിയാവുന്ന നക്ഷത്രക്കൂട്ടങ്ങളെയും ചന്ദ്രനെയും ഒക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കാം. പിന്നീട് പടിപടിയായി മറ്റു നക്ഷത്രങ്ങളെ കണ്ടെത്തി അവയുടെ പേരുകളും ഹൃദിസ്ഥമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാവുന്നതാണ്. പത്രത്തിൽ ലഭ്യമായ സ്റ്റാർ മാപ്പുകളോ മൊബൈൽ ഫോണിൽ ലഭ്യമായ ആപ്പുകളും ഇതിന് സഹായകരമാകും. മൊബൈൽ ഫോൺ ആപ്പുകളായ സ്റ്റെലേറിയം മൊബൈൽ, സ്റ്റാർ വാക്ക്, സ്കൈ വ്യൂ, ISS ഡിറ്റക്ടർ തുടങ്ങിയവ ജ്യോതിശാസ്ത്ര പഠനത്തിന് മുതൽക്കൂട്ടാവുന്നതാണ്. ഓരോ ദിവസവും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിരീക്ഷിക്കുന്നവർക്ക് ആകാശം നോക്കി കൃത്യമായ സമയം കണ്ടെത്താനാവുന്നതാണ്. ഒറ്റപ്പെട്ട് കാട്ടിലകപ്പെട്ടാൽ മൊബൈൽ ഫോൺ സിഗ്നലുകൾ എല്ലായിടത്തും ലഭ്യമല്ലാതെ വരും. അങ്ങനെയുള്ളവർക്ക് പോലും ആകാശ നിരീക്ഷണം ദിക്കറിയാനും സമയമറിയാനും ഏറ്റവും ഉചിതമാണ്. സൂര്യനും 8 ഗ്രഹങ്ങളും അടങ്ങുന്ന സൗരയൂഥവും ആ സൗരയൂഥത്തിന്റെ ഭാഗമായുള്ള ഉപഗ്രഹങ്ങളും ഛിന്നഗ്രഹങ്ങളും ധൂമകേതുക്കളും പിന്നെ നമ്മുടെ പ്ലൂട്ടോയും സൗരയൂഥത്തിന്റെ ഭാഗമാണ്. സൂര്യൻ ഉൾപ്പെടെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളടങ്ങുന്ന നക്ഷത്ര വ്യൂഹമാണ് നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗ അഥവാ മിൽക്കി വേ. തൊട്ടപ്പുറത്ത് അനേകം ഗാലക്സികൾ വീണ്ടുമുണ്ട്. ഇവയിലെല്ലാം കോടിക്കണക്കിന് നക്ഷത്രങ്ങളുമുണ്ട്. ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ ചിലവ മങ്ങിയതാണ്, ചിലവയ്ക്ക് നല്ല ശോഭയുണ്ട്. കൂടുതൽ ശോഭയുള്ള നക്ഷത്രങ്ങൾ കൂടുതൽ വലിയവയോ കൂടുതൽ പ്രകാശം പുറത്തുവിടുന്നവയോ ആകണമെന്നില്ല. അവ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നവയായിരിക്കാം. നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയാണുള്ളത്. ഇത്രയും ദൂരത്തെ കിലോമീറ്റർ കൊണ്ട് അളക്കാൻ കഴിയില്ല. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ. നക്ഷത്രങ്ങൾ എത്ര ദൂരത്തിലാണ് എന്നളക്കുന്നത് പ്രകാശവർഷത്തിലാണ്. സൂര്യൻ കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് ആൽഫ സെന്റാറിയും ബീറ്റ സെന്റാറിയും. ഏകദേശം 4 പ്രകാശവർഷം അകലെയാണതുള്ളത്. അതായത് അവിടെ നിന്നൊരു പ്രകാശരശ്മി ഇവിടെ എത്താൻ 4 വർഷം വേണ്ടിവരും. ഇവിടെ നിന്നും ഒരു പ്രകാശവേഗത്തിൽ ഒരു മെസ്സേജ് അയച്ചാൽ പോലും അവിടെ അത് ലഭിക്കുവാൻ 4 വർഷം വേണ്ടിവരും. നക്ഷത്രങ്ങൾ എത്ര ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പ്രപഞ്ചത്തിൽ പലതരം നക്ഷത്ര കൂട്ടങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ നിന്നെത്തുന്ന പലതരം വികിരണങ്ങളെ നിരീക്ഷിച്ച് പഠിച്ചാണ് പ്രപഞ്ചത്തെപ്പറ്റി നാം മനസ്സിലാക്കുന്നത്. ക്വാസറുകൾ, പൾസാറുകൾ, ഭീമന്മാർ, കുള്ളന്മാർ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, തമോദ്വാരങ്ങൾ അഥവാ ബ്ലാക്ക് ഹോൾസ്, ഇരട്ട നക്ഷത്രങ്ങൾ, റേഡിയോ നക്ഷത്രങ്ങൾ എന്നിങ്ങനെ പ്രപഞ്ചത്തിൽ അനേകം ജ്യോതിർഗോളങ്ങളുണ്ട്. ഇവയൊന്നും ഭൂമിയെപ്പോലെ മണ്ണും ജലവും നിറഞ്ഞതല്ല എന്നും നമുക്കറിയാം. നക്ഷത്രങ്ങൾ മിക്കതും വാതകഗോളങ്ങളാണ്. സൂര്യൻ തന്നെ വലിയൊരു വാതകഗോളമാണ്. ഹൈഡ്രജനും ഹീലിയവും അടങ്ങുന്ന ഈ വാതകഗോളത്തിൽ നിരന്തരം ഹൈഡ്രജൻ ഹീലിയമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജരൂപമാണ് സൌരോർജ്ജമായി നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ദ്രവ്യത്തെ ഊർജ്ജമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ഫ്യൂഷൻ റിയാക്ടറാണ് സൂര്യൻ. ഇപ്രകാരം സൂര്യനിൽ ഹൈഡ്രജനെല്ലാം ഹീലിയമായി മാറിക്കൊണ്ടിരുന്നാൽ സൂര്യൻ എന്നെങ്കിലും മരിക്കില്ലേ? തീർച്ചയായിട്ടും ഒരു കാലത്ത് സൂര്യൻ ഇല്ലാതെയാവും. എന്നാൽ അതിന് സാധ്യതയുള്ളത് 100 കോടി വർഷത്തിനും അപ്പുറമാണ്. അതുവരെ ഈ ഭൂമിയിൽ നമുക്ക് സുഖമായി വാഴാം. ഏതാണ്ട് 10,000 കോടി കിലോമീറ്റർ വലിപ്പമുള്ള നമ്മുടെ ഗാലക്സി ആകെ കറങ്ങിക്കൊണ്ടിരിക്കുകയും മറ്റെല്ലാ ഗാലക്സികളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയുമാണ്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അനുമാനിക്കുന്നതിനേക്കാളിലും വലിപ്പമുണ്ട് ഈ പ്രപഞ്ചത്തിന്. ഗാലക്സികളിൽ നക്ഷത്രങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുകയും മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് നക്ഷത്രങ്ങളിൽ നിന്നെത്തുന്ന തരംഗങ്ങളിലും വ്യത്യാസമുണ്ട്. ഇത് മനസ്സിലാക്കുവാനും വിശദീകരിക്കുവാനും ശാസ്ത്രജ്ഞർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രം അങ്ങനെയാണ് വളരുന്നത്. ഈ പഠന പ്രക്രിയയുടെ ഫലമായാണ് നക്ഷത്രങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയത്. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ എസ് ചന്ദ്രശേഖർ ഇതിലേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വാനനിരീക്ഷണത്തിനായി ടെലിസ്കോപ്പ് ഉപയോഗിച്ച് സൗരയൂഥ ഗ്രഹങ്ങളെപ്പറ്റി കൃത്യമായ ധാരണ നൽകിയത് ഇറ്റലിക്കാരനായിരുന്ന ഗലീലിയോ ഗലീലിയാണ്. വ്യാഴത്തെയും യുറാനസിനെയും ശനിയെയും അപേക്ഷിച്ച് നമ്മുടെ ഭൂമി ചെറിയൊരു ഗ്രഹമാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. ഇന്നത്തെ ജ്യോതിശാസ്ത്ര പഠനത്തിന് ശാസ്ത്രീയ അടിത്തറ പകർന്നത് ഗലീലിയോ ആണ്. ഇംഗ്ലണ്ടിലെ ഒരു പള്ളി വാദ്യക്കാരനായിരുന്ന വില്യം ഹെർഷൽ ആണ് 1781 യുറാനസിനെ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ പ്രധാന വിനോദം നക്ഷത്ര നിരീക്ഷണമായിരുന്നു. യാദൃച്ഛികമായൊരു കണ്ടെത്തലായിരുന്നു അത്. ടെലിസ്കോപ്പിൽ കൂടി മാത്രമേ യുറാനസിനെ കണ്ടെത്താനാവുകയുള്ളൂ. അതിന്റെ സന്തോഷമായി വലിയൊരു തുക കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം മുഴുവൻ സമയ ജ്യോതിശാസ്ത്ര തൽപരനാവുകയും ചെയ്തു. ഏതോ ഒരു അജ്ഞാത ഗ്രഹം യുറാനസിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ശാസ്ത്രലോകം അനുമാനിച്ചു. പിന്നീട് അത് കണ്ടെത്താനുള്ള നിരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞന്മാർ നടത്തി. അങ്ങനെയാണ് നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തെ ശാസ്ത്രലോകം കണ്ടെത്തിയത്. 1846 അൽബൻ ലേവേരിയ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ പുതിയൊരു ഗ്രഹത്തിന്റെ സാധ്യത കണ്ടെത്തുകയും അതിനാവശ്യമായ ഗണിതക്രിയകൾ നടത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത്. ബെർലിൻ ഒബ്സർവേറ്ററിയിലെ യോഹൻ ഗാലെ, ഹൈൻറിച്ച് ദിയറസ്റ്റ് എന്നിവർ നെപ്റ്റ്യൂണിനെ കണ്ടുപിടിച്ചു. ജ്യോതിശാസ്ത്ര പഠനത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ BC 624 ഗ്രീക്ക് രാജ്യങ്ങളിലൊന്നിൽ ജനിച്ച തെയ്ലിസ് നിന്നാരംഭിച്ച് AD 180 അന്തരിച്ച ടോളമിയോടുകൂടി അവസാനിച്ച 8 നൂറ്റാണ്ടുകാലമാണ് പുരാതന ഗ്രീക്ക് ജ്യോതിശാസ്ത്രത്തിന്റെ സുവർണകാലം. BC 330 ജീവിച്ചിരുന്ന ആർക്കിമിഡിസ് എന്ന ശാസ്ത്രജ്ഞനെപ്പറ്റി നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയാം. എന്നാൽ അവരൊക്കെ വിശ്വസിച്ചിരുന്നത് സൂര്യൻ ഭൂമിയെ ഭ്രമണം ചെയ്യുകയാണ് എന്നാണ്. എന്നാൽ അരിസ്തോർക്കസ് എന്ന ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ സത്യം പറഞ്ഞുവെങ്കിലും മറ്റുള്ളവർ അത് പുച്ഛിച്ചു തള്ളി. പിന്നെയും നൂറ്റാണ്ടുകളെടുത്തു ശാസ്ത്രജ്ഞർ അത് അംഗീകരിക്കുവാൻ. ക്രിസ്തുവിനു മുമ്പ് തന്നെ ഭാരതീയരും ഗ്രീക്കുകാരുമൊക്കെ ആകാശഗോളങ്ങളെപ്പറ്റിയും നക്ഷത്രങ്ങളെപ്പറ്റിയും നിരീക്ഷിച്ച് അക്കാര്യം രേഖപ്പെടുത്തിയിരുന്നു. ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും ആധാരമാക്കി ദിനദൈർഘ്യങ്ങൾ മനസ്സിലാക്കുവാനും ഉദയം നിരീക്ഷിച്ചാണ് നൈൽ നദിയിൽ വെള്ളപ്പൊക്കം എന്നുണ്ടാകും എന്ന് മനസ്സിലാക്കിയത്. ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ നിന്നും എങ്കിലും അദ്ദേഹത്തിന്റെ ചിന്താഗതിക്ക് അക്കാലത്ത് വേരോട്ടമുണ്ടായില്ല. പ്രാമാണികരായിട്ടുള്ള ജ്യോതിശാസ്ത്രജ്ഞർ

എഴുതിയ സിദ്ധാന്ത ശിരോമണി എന്ന ഗ്രന്ഥമാണ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനമായുള്ളത്. അക്കാലത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഭാരതീയ ശാസ്ത്രവിദ്യ പഠിക്കുവാൻ നളന്ദയിൽ എത്തിച്ചേർന്നിരുന്നു. ആകാശക്കാഴ്ചകൾ ഇടയ്ക്കിടെ വിസ്മയം ജനിപ്പിക്കും. ഒരു ധൂമകേതുവിന്റെ വരവോ ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ സൂര്യകളങ്ങളുടെ പ്രത്യേകതയോ ഒക്കെ മനുഷ്യരിൽ ആവേശം ഉളവാക്കുന്നതാണ്. 1973 സന്ദർശിച്ച കൊഹൂട്ടക് ധൂമകേതുവും 1986 സന്ദർശിച്ച ഹാലി ധൂമകേതുവും കണ്ട ഓർമ്മ പലരിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. 1973 കണ്ട കൊഹൂട്ടക് ധൂമകേതു കിഴക്കുവശത്തിനും വെളുപ്പിനെ കണ്ടത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനസ്സിലുണ്ട്. അക്കാലത്ത് ധൂമകേതുക്കളെപ്പറ്റി ശാസ്ത്രീയ അറിവ് നമ്മുടെ നാട്ടിൽ അധികമില്ലായിരുന്നു. അതിന്റെ പേര് കൊഹൂട്ടക് ആണെന്ന് തന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് മനസ്സിലായത്. മനുഷ്യനെന്നും കൗതുകം നിറഞ്ഞ കാഴ്ചയാണ് ധൂമകേതുക്കളുടെ സന്ദർശനം. ഇത് സംബന്ധിച്ച് ലഭ്യമായ സൂചനകൾക്ക് ഏകദേശം 2500 വർഷത്തെ ചരിത്രമുണ്ട്. 1986 സൂര്യനെ സന്ദർശിച്ച ഹാലി ധൂമകേതു എന്ന് വിളിക്കുന്ന ഹാലീസ് കോമറ്റാണ് നക്ഷത്ര നിരീക്ഷകരുടെ ഇഷ്ടതോഴൻ. ഇതേപ്പറ്റി പഠിക്കുവാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ഒബ്സർവേറ്ററികളും അസ്ട്രോണമേഴ്സും കൂടിച്ചേർന്നു. നക്ഷത്ര നിരീക്ഷണം ഒരു ഹോബിയായി എടുത്തവർക്ക് ഇത് ഉത്സവകാലം തന്നെയായിരുന്നു. കേരളത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഹാലിയുടെ ധൂമകേതുവിന് സ്വാഗതം എന്ന പോസ്റ്റർ ഉടനീളം പതിപ്പിച്ചു. ന്യൂട്ടന്റെ സമകാലികനായിരുന്ന ഹാലി എന്ന ശാസ്ത്രജ്ഞൻ 1682 ഒരു ധൂമകേതുവിനെ നിരീക്ഷിച്ചു. അവയുടെ സഞ്ചാരപഥം നോക്കിയപ്പോൾ മുമ്പും അത് സൂര്യനെ ചുറ്റുന്നു എന്ന് കണ്ടു. ഓരോ 76 വർഷത്തിനും കൃത്യമായി ഈ ധൂമകേതു സൂര്യനെ വലം വയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. 1758 ഇത് വീണ്ടും വരും എന്ന് ഹാലി പ്രസ്താവിച്ചു. ഇത്തരത്തിലുള്ള പ്രവചനം ഗണിതശാസ്ത്രത്തിനും ജ്യോതിശാസ്ത്രത്തിനും അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് ഗ്രഹണങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് മുൻകൂട്ടി പറയാവുന്നത്. ഹാലി പ്രസ്താവിച്ചതുപോലെ 1758 ആ ധൂമകേതു വീണ്ടും ഭൂമിയിൽ നിന്ന് കാണാവുന്നതായി. പിന്നീട് 1835 1986 അത് സൂര്യനെ ചുറ്റാൻ വന്നു. ഇനിയും 2062 ഹാലിയുടെ വാലനക്ഷത്രം വരുന്നത്. ജ്യോതിശാസ്ത്ര പഠനത്തിൽ പ്രധാന ശാസ്ത്രശാഖകൾ വികസിച്ചു വന്നിട്ടുണ്ട്. റേഡിയോ അസ്ട്രോണമി, ഇൻഫ്രാറെഡ് അസ്ട്രോണമി, അൾട്രാവയലറ്റ് അസ്ട്രോണമി, എക്സ്റേ അസ്ട്രോണമി, ഒപ്റ്റിക്കൽ അസ്ട്രോണമി, ഗാമ അസ്ട്രോണമി തുടങ്ങിയവയാണ് ഈ രംഗത്ത് വികസിച്ചു വന്നിട്ടുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വൻ ടെലിസ്കോപ്പുകൾ ഇവയോരോന്നും പഠന പ്രക്രിയകൾക്ക് സൗകര്യപ്രദമാകുന്നുണ്ട്. ബഹിരാകാശ പഠനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളവയാണ് ബഹിരാകാശ സ്ഥാപിച്ചിട്ടുള്ള ടെലിസ്കോപ്പുകൾ. അന്തരീക്ഷത്തിന്റെ തടസ്സമില്ലാതെ പ്രപഞ്ചത്തിൽ നിന്നുള്ള രശ്മികളെ കണ്ടെത്താൻ അനുയോജ്യമാണിത്. 1990 വിക്ഷേപിച്ച ഹബിൾ ടെലിസ്കോപ്പാണ് ഈ ശ്രേണിയിലെ പ്രധാനപ്പെട്ട ടെലിസ്കോപ്പ്. അമേരിക്കയിലെ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്നാണിത് വിക്ഷേപിച്ചത്. ഒരു കൃത്രിമ ഉപഗ്രഹത്തെപ്പോലെ ഇത് ബഹിരാകാശത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതേ തുടർന്ന് 1999 ചന്ദ്ര ടെലിസ്കോപ്പും തുടർന്ന് 2009 കെപ്ലർ ടെലിസ്കോപ്പും ബഹിരാകാശത്ത് എത്തിച്ചു. ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്ന സുബ്രഹ്മണ്യം ചന്ദ്രശേഖറിന്റെ പേരിലാണ് ചന്ദ്ര ടെലിസ്കോപ്പ് നാമകരണം ചെയ്തിട്ടുള്ളത്. 2021 ജെയിംസ് വെബ് ടെലിസ്കോപ്പും അമേരിക്കയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്ന് വിക്ഷേപിച്ചു. 2023 യൂക്ലിഡ് ടെലിസ്കോപ്പ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ബഹിരാകാശത്തെത്തിച്ചത്. ഇവയിൽ നിന്നെല്ലാം നൂതനങ്ങളായ അറിവുകൾ ശാസ്ത്രലോകത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. 1972 വിക്ഷേപിച്ച പൈനീർ എന്ന സ്പേസ് ക്രാഫ്റ്റ് വ്യാഴത്തെയും ശനിയെയും തൊട്ടടുത്ത് നിന്ന് പഠിച്ച ശേഷം സൗരയൂഥത്തിനപ്പുറത്തേക്കുള്ള യാത്രയിലാണിപ്പോൾ. 2003 പോലും അവയിൽ നിന്നുള്ള സിഗ്നലുകൾ നാം സ്വീകരിച്ചിരുന്നു. 1977 വോയേജർ ബഹിരാകാശ വാഹനം വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളെ നിരീക്ഷിക്കുവാൻ വിക്ഷേപിച്ചു. അതിൽ വോയേജർ 2 യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും സമീപത്തെത്തി അവയെ നിരീക്ഷിച്ചത്. 2 ബഹിരാകാശ വാഹനവും അനന്തമായ പ്രപഞ്ചത്തിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോഴും. ഇത് ഭൂമി എന്ന ഗ്രഹത്തിൽ നിന്നുള്ള വാഹനമാണെന്ന് സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും ചിഹ്നങ്ങളുമൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഗീതവും പല ഭാഷകളിലുള്ള ആശംസകളും പ്രകൃതിയുടെ സംഗീതവും മനുഷ്യരുടെയും ഭൂമിയുടെയും ചിത്രങ്ങളും ഇവയൊക്കെ അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. 50 ശേഷവും ഇതിൽ നിന്നുള്ള സിഗ്നലുകൾ നേരിയ തോതിൽ ലഭ്യമാകുന്നുണ്ട് എന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് ആശ്വാസം പകരുന്നുണ്ട്. അനന്തതയിലേക്കുള്ള യാത്രയിൽ പൈനിയറും വോയേജറും വിജയിക്കട്ടെ എന്ന് ആശംസിക്കാം. ഉൽക്കകൾ ബഹിരാകാശത്തു നിന്ന് നാം കാണുന്ന മറ്റൊരു ആകാശക്കാഴ്ചയാണ്. ഉൽക്കകളെപ്പറ്റി പല തെറ്റിദ്ധാരണകളുമുണ്ട്. നക്ഷത്രങ്ങൾ താഴേക്ക് തെന്നി മാറുന്നുണ്ടെന്നായിരുന്നു ആദ്യമൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ മീറ്റിയോഴ്സ് എന്നറിയപ്പെടുന്ന ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തെറ്റി വീഴുന്ന ലഘുഗ്രഹങ്ങളും പാറകളും ധൂമകേതുക്കളുടെ അവശിഷ്ടങ്ങളുമൊക്കെയാണ്. അതിവേഗത്തിൽ വരുന്ന അവ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ചലിക്കുമ്പോൾ തീപിടിച്ച് ആവിയായി പോകുന്നു. അപൂർവമായി ചില കഷണങ്ങൾ ഭൂമിയിൽ പതിച്ചേക്കാം. അങ്ങനെ കിട്ടുന്ന ഉൽക്കാശകലങ്ങൾ പല മ്യൂസിയങ്ങളിലുമുണ്ട്. 1947 സൈബീരിയയിൽ പതിച്ച ഉൽക്കകളുടെ 23 ടണ്ണോളം അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. മിക്കവാറും

0: മുക്കാപിണ്ഡങ്ങളും പാറകളാണ്. അവയിൽ ഇരുമ്പിന്റെയും നിക്കലിന്റെയും അംശം അധികമായി കാണുന്നുണ്ട്. നിരീക്ഷണ കുതികളായ മനുഷ്യനെ ആദ്യകാലം മുതൽ അത്ഭുതപ്പെടുത്തിയതാണ് ആകാശം. നക്ഷത്ര നിരീക്ഷണം പ്രപഞ്ചത്തിലെ അറിവുകളിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. ആകാശത്ത് അരിവാരി വിതറിയതുപോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഭൂരിപക്ഷവും മിന്നാമിനിങ്ങിനെ പോലെ മിന്നിക്കൊണ്ടിരിക്കുന്നു. ചിലവ തെന്നിമാറി ആകാശത്ത് മിന്നൽ പിണറുണ്ടാക്കുന്നു എന്ന തോന്നലും ഉണ്ടാക്കുന്നു. ഇതൊക്കെ നിരീക്ഷണം നടത്തി അത്ഭുതങ്ങളിൽ നിന്ന് അറിവിലേക്കെത്തുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. ദൂരദർശിനികൾ 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ കണ്ടുപിടുത്തമാണ്. അത് ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്ത് ഭാരതീയർ നക്ഷത്ര നിരീക്ഷണത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. അതുവരെ നിരന്തര നിരീക്ഷണത്തിലും ഗണിതത്തിലും അധിഷ്ഠിതമായ വളർച്ചയായിരുന്നു ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റേത്. ഉപകരണങ്ങൾ ഉപയോഗിച്ച് വാനനിരീക്ഷണം ഭാരതത്തിൽ ശാസ്ത്രീയമാക്കിയത് മഹാരാജ ജയ്സിംഗ് ആണെന്ന് പറയാം. 1730 ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അദ്ദേഹം സ്ഥാപിച്ചത് യൂറോപ്പിൽ നിന്നും കൊണ്ടുവന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു. ശുക്രന്റെ വൃത്തിക്ഷയങ്ങൾ അതിൽ കൂടി നോക്കിയാൽ നിരീക്ഷിക്കാവുന്നതാണ്. ഭാരതത്തിൽ സ്ഫടിക നിർമ്മാണം വളരെ സാവധാനത്തിലായിരുന്നു പുരോഗമിച്ചിരുന്നത്. അതുകൊണ്ട് സൂക്ഷ്മ നിരീക്ഷണത്തിനുള്ള ദൂരദർശിനികൾ നമുക്ക് നിർമ്മിക്കുവാൻ സാധിച്ചിരുന്നില്ല. ജഹാംഗീറിന്റെ കാലത്തുപോലും സ്ഫടികം ഇറക്കുമതി ചെയ്യുകയായിരുന്നു എന്നാണ് ചരിത്രകാരനായ ഡോക്ടർ ഇർഫാൻ ഹബീബ് തന്റെ പുസ്തകത്തിൽ പറയുന്നത്. പുരാതന ഭാരതത്തിന്റെ സംഭാവന നോക്കുമ്പോൾ ദൂരദർശിനികൾ ഇല്ലെങ്കിൽ പോലും ജ്യോതിശാസ്ത്ര പഠനം വളരെ ശാസ്ത്രീയമായി ഭാരതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോയി എന്ന് നിസ്സംശയം പറയാം. ആര്യഭട്ട പോലുള്ള ഗണിത ജ്യോതിശാസ്ത്ര വിദഗ്ധരെ ഒരിക്കൽ കൂടി നമിക്കുന്നു.
1: വിദ്യാർത്ഥികളിൽ വാനനിരീക്ഷണത്തോടുള്ള താല്പര്യം എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻസാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് ഡയറക്ടർ CT അജിത് കുമാർ. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ, നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.